ചിരിച്ചാലും കരഞ്ഞാലും മരണം ഉറപ്പ്. എന്നാൽ പിന്നെ ചിരിച്ചൂടെ അല്ലേ? തമാശയല്ല, യാഥാർത്ഥ്യമല്ലേ? മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തി, സന്തോഷിപ്പിച്ച്, അപമാനവും അവഹേളനവും സഹിച്ച്, സ്വയം പീഡിതരായി, മറ്റുള്ളവരാൽ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെട്ട്, വിമർശനമേറ്റുവാങ്ങി കരഞ്ഞു തീരുന്ന ജീവിതങ്ങളുണ്ട്. സ്വന്തം സന്തോഷവും സമാധാനവും ത്യജിച്ച് ജീവിച്ച് സന്തോഷം ലഭിക്കാത്തവർ, സ്വാതന്ത്ര്യവും സന്തോഷവും ആസ്വദിച്ച് ആരോഗ്യമായി സമാധാനമായി സ്വയം മനസാക്ഷിക്ക് നന്മയെന്ന് തോന്നുന്ന രീതിയിൽ ജീവിക്കുന്നവരുമുണ്ട്. രണ്ടായാലും വിമർശനവും അവഹേളനവും അവഗണനയും മരണവും ഉറപ്പ്. എങ്കിൽ പിന്നെ ചിരിച്ച് സന്തോഷമായി ആത്മാർത്ഥമായി ജീവിച്ചുകൂടെ? എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇതാണ്, ഇവരാണ്, ഈ വാക്കാണ് എന്നൊക്കെ പറയാറുണ്ട്. ജീവിക്കാൻ ഒരു ചോദന വേണം, പ്രേരക ശക്തി ഉണ്ടാവുക തന്നെ വേണം. അതില്ലാത്തപ്പോഴാണ് നിരാശയും അലസതയും ലക്ഷ്യവും സ്വപ്നവും തന്നെ നഷ്ടപ്പെടുന്നത്. ലക്ഷ്യമുണ്ടെങ്കിലേ പ്രചോദനത്തിന് ഫലവുമുള്ളൂ. ഏതൊരു കാര്യവും നേടാനുള്ള തീക്ഷ്ണമായ അഭിനിവേശം ഉണ്ടാകുമ്പോൾ ഏതൊന്നിലും നമ്മൾ പ്രേരക ശക്തിയെ ദർശിക്കും. വിജയിക്കുമെന്നുള്ള വിശ്വാസം, ആ ജ്വാല അണയാതെ സൂക്ഷിക്കാൻ പ്രേരകശക്തികൾ ആവശ്യമാണ്. സ്ഥിരോത്സാഹവും കൃത്യനിഷ്ഠയും ഒപ്പം ചേർന്നാൽ വിജയം കൈപ്പിടിയിലൊതുക്കാം.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ സുഗതകുമാരി ടീച്ചറുടെ കവിത ഒറ്റയ്ക്ക്, ആലപിക്കുന്നത് ജ്യോത്സ്ന. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:30 രാമകഥാ ഗാനലയം. ഇതിൽ ആരണ്യകാണ്ഡത്തിലെ സീതാന്വേഷണം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു സുലോചന കെ പാവന്നൂർ. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സ്വബോധാവസ്ഥ. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പരയുടെ 2-ാം ഭാഗം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എറ്റ് സ്കൂൾ. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 ചാരുകസേര. ഉച്ചയ്ക്ക് 12:00 ചിരിനേരം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 ഒരുവട്ടം കൂടി നാടകനേരത്തിൽ നാടകം നിശാഗന്ധി. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി. വൈകീട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സ്വബോധാവസ്ഥ, ആൽക്കഹോളിക് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പരയുടെ 2-ാം ഭാഗം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 രാമകഥാ ഗാനലയം. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9:00 ചിത്രപരിചയം. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ സുഗതകുമാരിയുടെ കവിത ഒറ്റയ്ക്ക്, ആലപിക്കുന്നു ജ്യോത്സ്ന.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുഗതകുമാരിയുടെ ഒറ്റയ്ക്ക് എന്ന കവിത. ആലപിച്ചത് ജ്യോത്സ്ന. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: വചനാമൃതം.
2: ലക്ഷ്യത്തിലെത്തുന്നതുവരെ മുന്നോട്ടു പോകുക. ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നയാൾ തെറ്റായ പാതയിലാണ് സഞ്ചരിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ.
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് ജൂലൈ 29, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂലൈ 29 വർഷത്തിലെ 210 ദിനമാണ്. ജൂലൈ 29 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. ഇന്ന് ലോക കടുവാ ദിനം. കടുവ സംരക്ഷണത്തിന്റെ ബോധവൽക്കരണത്തിനായി സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ചേർന്ന ഉച്ചകോടിയിൽ ജൂലൈ 29 ലോക കടുവാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. കൂടാതെ ജൂലൈ 29 കൽക്കട്ട മോഹൻ ബഗൻ ദിനം എന്നുകൂടി അറിയപ്പെടുന്നു. കാൽപന്തുകളിയിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഒരു കായിക സംഘമായ മോഹൻ ബാഗൻ അത്ലറ്റിക് ക്ലബ് 1911 കിഴക്കൻ യോർക്ക്ഷയറിനെ IFA ഷീൽഡിൽ തോൽപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കായി. ജൂലൈ 29 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1937 ടങ്ചോ സംഭവം നടന്നു. 1945 BBC ലൈവ് പ്രോഗ്രാം റേഡിയോ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു. 1957 ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ആരംഭിച്ചു. 1958 അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസ സ്ഥാപിതമായി. 1964 US ബഹിരാകാശ വാഹനമായ റേഞ്ചർ 7 ചന്ദ്രനിൽ ഇടിച്ചിറങ്ങി. 1985 കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന തകഴിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. 1987 ശ്രീലങ്കയിലെ വംശീയ കലാപം അവസാനിക്കുന്നതിനായി ഇന്ത്യ ശ്രീലങ്ക കരാർ ഒപ്പിട്ടു. 2005 ജ്യോതിശാസ്ത്രജ്ഞർ കുള്ളൻ ഗ്രഹം എന്ന് കരുതപ്പെടുന്ന ഏരിസ് കണ്ടെത്തിയതായി അറിയിച്ചു. 2010 ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ബന്ദുണ്ടു പ്രവിശ്യയിലെ കസായി നദിയിൽ അമിത ഭാരമുള്ള പാസഞ്ചർ ഫെറി മറിഞ്ഞ് 80 പേർ മരണമടഞ്ഞു. 2013 സ്വിസ് മുനിസിപ്പാലിറ്റി ഓഫ് ഗ്രേഞ്ച് എക്സ്പ്രസ് മർനാൻഡിൽ 2 പാസഞ്ചർ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് 25 പേർക്ക് പരിക്കേറ്റു. മലയാള ചലച്ചിത്ര സംവിധായകനും കർണാടക സംഗീതജ്ഞനുമായിരുന്ന MG രാധാകൃഷ്ണൻ, തമിഴ് കവി, സാഹിത്യ വിമർശകൻ, പണ്ഡിതൻ എന്നീ നിലകളിൽ പ്രശസ്തനായ സിർപി ബാലസുബ്രഹ്മണ്യം തുടങ്ങിയവരുടെ ജന്മദിനവും കേരളത്തിന്റെ സംഗീത പാരമ്പര്യത്തെ മികവുറ്റതാക്കിയ സംഗീത പ്രതിഭ ഇരയിമ്മൻ തമ്പി, ജാതിമത സമ്പ്രദായത്തിനും ജാതീയമായ ഉച്ചനീചത്വത്തിനും അനാചാരങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തിയ കവി പള്ളത്തുരാമൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും ക്വിറ്റ് ഇന്ത്യ സമരത്തിനിടയിൽ ബോംബെയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതാക ഉയർത്തിയ വ്യക്തിയുമായ അരുണ ആസഫ് അലി, ഇന്ത്യൻ ബംഗാളി ബഹുമുഖ പ്രതിഭയും ബംഗാൾ നവോത്ഥാനത്തിന്റെ പ്രധാന കണ്ണികളിൽ ഒരാളുമായ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, കേരള സംഗീത നാടക അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയ നാടക സംവിധായകൻ NN ഇളയത്, പ്രശസ്ത മേള കലാകാരനും സോപാന ഗായകനുമായിരുന്ന ദിവാകര മാരാർ, തെന്നിന്ത്യൻ ചലച്ചിത്രരംഗത്തെ പ്രമുഖ നടനായിരുന്ന രാജൻ പി ദേവ് തുടങ്ങിയവരുടെ ചരമദിനവും ജൂലൈ 29
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
4: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്. ഡിഗ്രി, ഡിപ്ലോമ, ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും. മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747431174.
5: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ, നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 9961 10 95 77, മറ്റൊരു നമ്പർ 9496 66 66.
3: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച്വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
6: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പത്രവിശേഷം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. നീട്ടി ചോദിച്ചോർച്ചയിൽ പ്രതിഷേധിച്ചവർക്കെതിരെ ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അന്വേഷണം തുടരാൻ അനുമതി നൽകി സുപ്രീംകോടതി. എന്നാൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കരുതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഇടക്കാല ഉത്തരവിൽ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളെ ലക്ഷ്യമിടുന്നതും വേട്ടയാടുന്നതും അവസാനിപ്പിക്കണമെന്ന് CJP സ്ഥാപകൻ അജിത് ദീപ് കെ. കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനത്ത് ലോകത്തിനു മുന്നിൽ അടയാളപ്പെടുത്തിയ സഹകാരി വര്യൻ രമേശൻ പലേരിക്ക് വിട. ലോകത്തിലെ മുൻനിര സഹകരണ സ്ഥാപനമായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാനായിരുന്നു രമേശൻ പലേരി. കോയമ്പത്തൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാവിലെയാണ് മരിച്ചത്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വീണ്ടും തിളക്കം. ഹൈജമ്പിൽ സർവേശ് കുമാർ വെള്ളി നേടി. പാരാ അത്ലറ്റിക് വനിതാ ഷോട്ട്പുട്ട് F57 വിഭാഗത്തിൽ 9.81 meter എറിഞ്ഞ് ശർമിള ധൻഗർ സ്വർണം നേടി. ADGP MR അജിത് കുമാറിന്റെ സസ്പെൻഷൻ സ്റ്റേ ചെയ്യാൻ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വിസമ്മതിച്ചു. August 20 പരിഗണിക്കാൻ മാറ്റിയ ഹർജിയിൽ മറുപടി ഫയൽ ചെയ്യാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ TV പേരിലുള്ള സാമ്പത്തിക ക്രമക്കേട് കേസ് അന്വേഷിക്കാനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയുടെ ജാമ്യ ഹർജി കോടതി തള്ളി. 68 ജയിലിലുള്ള വട്ടിയൂർക്കാവ്, വാഴോട്ടുകോണം, തോപ്പുമുക്ക് 49 R നിധിൻ രാജിന്റെ ഹർജിയാണ് തള്ളിയത്. പൊതുവിദ്യാലയങ്ങളിൽ ഓണപ്പരീക്ഷ August 13 തുടങ്ങും. LP UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലാണ് 13 പരീക്ഷ തുടങ്ങുക. ഹയർ സെക്കൻഡറിയിൽ 14 തുടങ്ങുക. എല്ലാ വിഭാഗങ്ങളിലും 20 അവസാനിക്കും. 21 പ്രവൃത്തി ദിവസമായിരിക്കും. അന്ന് സ്കൂളുകൾ ഓണാവധി കടക്കും. ഓഗസ്റ്റ് 31 അവധിക്ക് ശേഷം സ്കൂൾ തുറക്കുക. ഒരാൾക്ക് ഒരു പദവി എന്ന സംഘടന

ഭരണഘടനാ തീരുമാനം കർശനമായി നടപ്പിലാക്കാൻ മുസ്ലിം ലീഗ്. മന്ത്രിമാരും MLA മാരും പാർട്ടി പദവികൾ ഉടൻ ഒഴിയണം. MDMA ഇടപാടിൽ അധ്യാപകയടക്കം രണ്ടുപേരെ കൂടി പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. പേരാമ്പ്ര BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആവളക്കൂട്ടോത്തെ വലിയപറമ്പിൽ VP നിഷ, ഇരിട്ടി കൂട്ടുപുഴ പേരട്ടിയിലെ തടമുറിയിൽ ജിജിൻ കുര്യാക്കോസ് എന്നിവരെയാണ് വടകര ഇൻസ്പെക്ടർ AV ദിനേശും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതായി SSK ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ സെൻസസ് 2027 ഭാഗമായുള്ള ആദ്യഘട്ടത്തിൽ എന്യൂമറേഷൻ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ദിവസങ്ങൾ ബാക്കിയിരിക്കെ 92.4% ഭവന വിവരശേഖരണം പൂർത്തിയായി. ജില്ലയിൽ ആകെയുള്ള 4823 വീട് പട്ടിക ബ്ലോക്കുകളിൽ 4456 എണ്ണത്തിൽ വിവരശേഖരണം പൂർത്തിയായി. ഗുരുവായൂർ ദേവസ്വത്തിലെ വരവ് ചെലവ് കണക്കുകളുടെ ഓഡിറ്റിംഗിലെ കാലതാമസം അംഗീകരിക്കാനാവില്ലെന്ന് ഹൈക്കോടതി. യഥാസമയം പൂർത്തിയാകുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും ഇക്കാര്യത്തിൽ ദേവസ്വവും ഓഡിറ്റ് വിഭാഗവും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ജസ്റ്റിസ് VRAJVIJAYARAGHAVANUM ജസ്റ്റിസ് KV ജയകുമാറും അടങ്ങിയ ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടു. ജമ്മുകാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലുള്ള ഉറി സെക്ടറിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം കുഴിബോംബ് പൊട്ടിത്തെറിച്ച് 2 സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്നലെ പകലാണ് അപകടം. ഉപഹാരമായി മദ്യം ആവശ്യപ്പെടുന്ന എക്സൈസ് ഉദ്യോഗസ്ഥരെ കൊടുക്കാൻ ബട്ടൺ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യാൻ ബാർ ഉടമകൾക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി MLiju. ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിലാണ് വെളിപ്പെടുത്തൽ. സാമൂഹിക മാധ്യമ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് മെറ്റ, ഗൂഗിൾ, X, സ്നാപ്ചാറ്റ് തുടങ്ങിയ ടെക് ഭീമന്മാരുടെ പ്രതിനിധികളെ വിളിച്ചു വരുത്താൻ പാർലമെന്റ് സമിതി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളുടെ സ്വകാര്യത സംരക്ഷണം ഉറപ്പുവരുത്താനും സാമൂഹിക മാധ്യമങ്ങളുടെ ദുരുപയോഗം തടയാനും എന്തൊക്കെ ചെയ്യാനാകുമെന്ന് വിശദീകരിക്കാൻ കമ്പനി പ്രതിനിധികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുടിയേറ്റ തൊഴിലാളികളായി ജോലി ചെയ്യുന്ന ബംഗാളികളോട് ജന്മനാട്ടിലേക്ക് മടങ്ങിവരാൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുഭേനു അധികാരി ആവശ്യപ്പെട്ടു. ഝാർഖണ്ഡിൽ 16 മാവോവാദികൾ ഇന്നലെ പോലീസിൽ കീഴടങ്ങി. ആകെ 39 ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ട 6 പേർ ഉൾപ്പെടെയാണ് ഇത്. അയൽ സംസ്ഥാനങ്ങളിലേക്ക് കല്ലും ജെല്ലിയും എംസാൻഡും മറ്റും കൊണ്ടുപോകുന്നത് 3 മാസത്തേക്ക് നിരോധിച്ചുകൊണ്ട് തമിഴ്നാട് ഉത്തരവിറക്കി. ജിയോളജി ആൻഡ് മൈനിംഗ് വകുപ്പ് ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി വിജയ് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു ഇത്. ക്വാറികൾ എണ്ണം കുറവായതിനാൽ നിർമ്മാണ സാമഗ്രികൾക്കായി കേരളം പ്രധാനമായും ആശ്രയിക്കുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി, തെങ്കാശി, കന്യാകുമാരി എന്നീ ജില്ലകളെയാണ്. ദേശീയപാത വികസനത്തിന് നിർമ്മാണ സാമഗ്രികളുടെ ക്ഷാമം പരിഹരിക്കാൻ ഇടപെടൽ അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി VD സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് കത്തയച്ചു. ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഭൂമിശാസ്ത്രപരമായ അടുപ്പം, പരസ്പര സഹകരണം എന്നിവ ഓർമ്മിപ്പിച്ചാണ് തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്ത്. JNU വിദ്യാർത്ഥി യൂണിയൻ മുൻ പ്രസിഡന്റും ജന്തർമന്ദിറിലെ CJP സമരത്തിൽ മുൻനിര നേതാവുമായ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഡൽഹി പോലീസിന്റെ നീക്കം വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതിന്റെ പകപോക്കലാണെന്ന് SFI. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുമായി ബന്ധപ്പെട്ട വിവര ചോർച്ച വെളിപ്പെടുത്തലിൽ കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസിയും സൈബർ സുരക്ഷാ വിഭാഗവും അന്വേഷണം തുടങ്ങി. പോലീസ് വേട്ട നിർത്തിയില്ലെങ്കിൽ സമരവുമായി വീണ്ടും തെരുവിലിറങ്ങുമെന്ന് കൊക്രോച്ച് ജനതാ പാർട്ടിയുടെ മുന്നറിയിപ്പ്. ജന്തർമന്ദിറിലെ പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ സമരക്കാർക്ക് നൽകിയ ഉറപ്പുകൾ കേന്ദ്രം പാലിച്ചില്ല എങ്കിൽ വീണ്ടും തെരുവിലിറങ്ങും. സംസ്ഥാനത്ത് 10 വർഷത്തിനിടയിൽ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 158,386 സ്ത്രീ പീഡന കേസുകൾ. കോടതി നടപടിയിലൂടെ ശിക്ഷ കിട്ടിയത് 9,403 പ്രതികൾക്ക് മാത്രവും. ആഭ്യന്തര വകുപ്പിന്റെ 2016 മെയ് 1 മുതൽ 2026 ഏപ്രിൽ 30 വരെയുള്ള കണക്കിലാണ് ഈ വിവരം. CJPയുടെ പാർലമെന്റ് മാർച്ചിനിടെ ജന്തർമന്ദിറിലെ വിദ്യാർത്ഥി കൂട്ടത്തെ തടയാൻ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് RPF ഒട്ടേറെ തവണ മാരകമല്ലാത്ത ആയുധങ്ങൾ ഉപയോഗിച്ചെന്ന് പോലീസ് രേഖ. ജന്തർമന്ദിറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗണ്ണടക്കമുള്ള മാരകായുധങ്ങൾ പോലീസ് പ്രയോഗിച്ചതിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. പ്രതിപക്ഷാംഗങ്ങൾ തുടക്കം മുതൽ ബഹളം വെച്ചതിനാൽ രാവിലെ രാജ്യസഭയും ലോക്സഭയും ചേർന്ന ഉടനെ ഉച്ചവരെ പിരിഞ്ഞു. പരീക്ഷാക്രമക്കേടുകളിൽ ഭാവി ആശങ്കയിലായ വിദ്യാർത്ഥികൾക്കും അവരുടെ അച്ഛനമ്മമാർക്കും നീതി ലഭിക്കും വരെ കോൺഗ്രസ് പോരാട്ടം തുടരുമെന്ന് ലോക്സഭയിൽ KC വേണുഗോപാൽ. പരീക്ഷാക്രമക്കേടുകളും ചോദ്യചോർച്ചയും തടയാൻ ശിക്ഷ കർശനമാക്കുന്ന ഭേദഗതി ബിൽ ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ജന്തർമന്ദിറിലെ CJP പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്ക് ഭക്ഷണ വിതരണം നടത്തിയ ജുനൈദ് മാലിക്കിനെ പോലീസ് വേട്ടയാടുന്നതായി സുപ്രീംകോടതിയിൽ പരാതി. തന്നെയും കുടുംബങ്ങളെയും പോലീസ് തടഞ്ഞുവെക്കുകയും
ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി

0: മാലിക് നൽകിയ ഹർജിയിൽ പറഞ്ഞു. ജന്തർമന്ദിറിലെ CJP സമരത്തിനിടെ രാജ്യത്തെ യുവജനങ്ങളെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്ന വൈറൽ സെൽഫി വീഡിയോ ഫേസ്ബുക്ക് നീക്കി. വിവാദമായതോടെ ഉടനടി വീഡിയോ പുനഃസ്ഥാപിച്ച ഫേസ്ബുക്കിന്റെ മാതൃകമ്പനി മെറ്റ മാപ്പ് അപേക്ഷയും നടത്തി. തുടർച്ചയായ 6 ദിവസത്തെ സ്തംഭനത്തിന് വിരാമമിട്ട് സഭാ നടപടികൾ സുഗമമായപ്പോൾ പരീക്ഷാ ക്രമക്കേടുകളുടെ പേരിൽ സർക്കാരിനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷം. പരീക്ഷാ ക്രമക്കേടുകളും ചോദ്യക്കടലാസ് ചോർച്ചയും തടയാൻ ശിക്ഷ കർശനമാക്കുന്ന ഭേദഗതി ബില്ലിന്മേൽ ആരംഭിച്ച ചർച്ചയിൽ പരീക്ഷകളിലെ വീഴ്ചകളും വിദ്യാർത്ഥികളുടെ ആത്മഹത്യകളും ഉയർത്തിക്കാട്ടി പ്രതിപക്ഷാംഗങ്ങൾ രൂക്ഷ വിമർശനം ഉയർത്തി. രാജിവെച്ച വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പാർലമെന്റ് കവാടത്തിൽ BJP MP മാർ ആഘോഷത്തോടെ സ്വീകരിച്ചതിനെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് ചൊവ്വ മേൽപ്പാലം, കാൽടെക്സ് തെക്കി ബസാർ മേൽപ്പാലം എന്നിവയുടെ പദ്ധതി സ്ഥലം പൊതുമരാമത്ത് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി അദീല അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം സന്ദർശിക്കും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന പരിപാടികളുടെ ഭാഗമായി ലീഗൽ മെട്രോളജി വകുപ്പ് ജനങ്ങൾക്കൊപ്പം പദ്ധതി നടപ്പിലാക്കും. പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലും ഓട്ടോറിക്ഷ ഫെയർ മീറ്ററുകളുടെ പുനഃപരിശോധനാ ക്യാമ്പ് ആരംഭിക്കും. കുടുംബശ്രീ ജില്ലാ മിഷൻ അമൃതം കർക്കടകം എന്ന പേരിൽ പരമ്പരാഗത ആരോഗ്യ ഭക്ഷ്യമേള നടത്തുന്നു. ഇന്നു മുതൽ ഓഗസ്റ്റ് 4 വരെ കലക്ടറേറ്റ് പരിസരത്ത് നടക്കുന്ന മേളയിൽ കർക്കിട വിഭവങ്ങളും നാട്ടിൻപുറങ്ങളിലെ പാരമ്പര്യ ഉൽപ്പന്നങ്ങളും പ്രദർശിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യും. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ചേർന്ന് ഓഗസ്റ്റ് 22 മുതൽ 30 വരെ കണ്ണൂർ ടൗൺ സ്ക്വയറിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ അവസരം. കലാകാരന്മാർക്കും കലാസമിതികൾക്കും അപേക്ഷിക്കാം. DTPC യുടെ വെബ്സൈറ്റായ DTPC കണ്ണൂർ.com നിന്ന് അപേക്ഷ ഫോറം ഡൗൺലോഡ് ചെയ്ത് ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ സെക്രട്ടറി, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ, താലൂക്ക് ഓഫീസ് പരിസരം, കാൽടെക്സ് കണ്ണൂർ 2 എന്ന വിലാസത്തിൽ ഓഗസ്റ്റ് 4 ലഭ്യമാക്കണം. ദുരന്ത നിവാരണ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്താനും ജില്ലയിലെ ദുരന്ത സാധ്യതാ മേഖലകൾ സന്ദർശിക്കാനുമായി തമിഴ്നാട് ആരക്കോണത്തെ ദേശീയ ദുരന്ത നിവാരണ സേന NDRF 4th Battalion അഞ്ചംഗ സംഘം കണ്ണൂരിലെത്തി. കലക്ടറേറ്റിൽ എത്തിയ സംഘം കലക്ടർ P വിഷ്ണുരാജ്, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കലക്ടർ KK സുബൈർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. +1 സ്കൂളും വിഷയവും മാറാൻ അലോട്ട്മെന്റായി. പ്രവേശനം ഇന്നും നാളെയും. 2nd Supplementary അലോട്ട്മെന്റ് ഓരോ സ്കൂളിലും. ബാക്കിയുള്ള സീറ്റിന്റെ വിശദാംശം നാളെ ഹയർ സെക്കൻഡറി വകുപ്പിന്റെ പ്രവേശന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അത് പരിശോധിച്ച് സീറ്റ് ഒഴിവുള്ള സ്കൂളുകളിലേക്ക് ഓപ്ഷൻ നൽകി വേണം അപേക്ഷ പുതുക്കാൻ. ജില്ലാ പോലീസ് മേധാവി, മുനിസിപ്പൽ കോർപ്പറേഷൻ സെക്രട്ടറി, RTO എന്നിവർ സംയുക്തമായി നഗരത്തിലെ ട്രാഫിക് സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യക്ഷമത വിലയിരുത്തി നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. നിതിൻ രാജിന്റെ മാനസിക വിഷമത്തിനിടയാക്കിയ യഥാർത്ഥ കാരണം താനല്ലെന്നും മറ്റു പലതുമാണെന്നും അവ അന്വേഷിക്കണമെന്നും കേസിലെ 1st പ്രതിയും അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ പാത്തോളജി വിഭാഗം മുൻ മേധാവിയുമായ ഡോക്ടർ MK റാം തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും നടന്ന ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞ റാം കുറ്റം നിഷേധിച്ചു. വനിതാ 2020 ക്രിക്കറ്റിൽ കേരളം ഫൈനലിൽ. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
2: 9447-371-836,
1: 8078-502-836.
3: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
1: CM വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
3: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880,
3: 8111-933-600.
1: CM വിസ്താര.
3: CM വിസ്താര നെല്ലൂന്നി.
1: സമയം.
4: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
5: ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ, നിയർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, മാസ്റ്റർ ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, സെബ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷനിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സഹിതം വിദഗ്ധ പരിശീലനം. വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഷോർട്ട് ടേം കോഴ്സുകളും ലഭ്യമാണ്. ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ, നിയർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9645996295.
6: രാമകഥാഗാനലയം.
5: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

ഭരതനും ശത്രുഘ്നനും അയോധ്യയിലെത്തി. ഏകാഗിനിയായ മാതാവ് കൈകേയിയെ കണ്ടിട്ട് ഭക്തിയോടെ അവരുടെ പാദങ്ങളിൽ പ്രണമിച്ചു. എന്നിട്ട് ചോദിച്ചു, അമ്മേ, എൻ്റെ അച്ഛനെവിടെ? അമ്മയെ കൂടാതെ ഏകാന്തത്തിൽ അച്ഛനിരിക്കുന്നത് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. ഉത്തരമായി കൈകേയി ഇങ്ങനെ പറഞ്ഞു, ഹേ പിതൃവത്സലനായ പുത്ര, എന്താണ് ദുഃഖിക്കുന്നത്? നിന്റെ പിതാവ് സൽഗതിയെ പ്രാപിച്ചു. ഇത് കേട്ട ഭരതൻ ശോകവിഹുലനായി നിലത്തു വീണു. അപ്പോൾ കൈകേയി പറഞ്ഞു, ഹേ പുത്ര, സമാശ്വസിച്ചാലും നിനക്കെല്ലാം ശുഭമാണ്. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭരതൻ ചോദിച്ചു, അമ്മേ, മരിക്കുന്ന സമയത്ത് പിതാവ് എന്താണ് പറഞ്ഞത്? കൈകേയി പറഞ്ഞു, വീണ്ടും വീണ്ടും രാമ രാമ ലക്ഷ്മണ സീതെ എന്നിങ്ങനെ വിലപിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്വർഗത്തിലേക്ക് ഗമിച്ചത്. രാമൻ അടുത്തുണ്ടായിരുന്നില്ലേ? ലക്ഷ്മണനും സീതയും എവിടെ പോയിരുന്നു? കൈകേയി പറഞ്ഞു, നിന്റെ പിതാവ് രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അപ്പോൾ നിനക്ക് രാജ്യം ലഭിക്കുന്നതിനു വേണ്ടി ഞാൻ ആ അഭിഷേകത്തെ വിഘ്നം വരുത്തി. പണ്ട് നിന്റെ പിതാവ് രണ്ട് വരങ്ങൾ തന്നിരുന്നു എനിക്ക്. അത് ഞാൻ അപ്പോൾ ആവശ്യപ്പെട്ടു. അവയിൽ ഒന്നിനാൽ നിനക്ക് മുഴുവൻ രാജ്യവും രാമന് വനവാസവും രാജാവിനെ കൊണ്ട് സാധിപ്പിച്ചു. രാമനും ലക്ഷ്മണനും സീതയും കാട്ടിലേക്ക് യാത്ര പോയി. മാതൃവാക്യം കേട്ട ഭരതകുമാരൻ വജ്രത്താൽ ഖണ്ഡിക്കപ്പെട്ട വൃക്ഷമെന്ന പോലെ പ്രജ്ഞയേറ്റ് ഭൂമിയിൽ വീണു. കൈകേയി വീണ്ടും ഇങ്ങനെ പറഞ്ഞു, വത്സ, നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? മഹാസാമ്രാജ്യം കയ്യിൽ കിട്ടിയ ഈ സന്ദർഭത്തിൽ ദുഃഖത്തിന് അവസരം എവിടെ? മാതാവിനെ ദഹിപ്പിക്കുന്ന മട്ടിൽ നോക്കിക്കൊണ്ട് ഭരതൻ പറഞ്ഞു, മഹാപാപി, നിങ്ങൾ എന്നോട് സംസാരിക്കുവാൻ പോലും അയോഗ്യയാണ്. നിങ്ങൾ ഭർതൃഘാതിനിയാണ്. നിങ്ങളുടെ ഗർഭത്തിൽ ജനിക്കുക കാരണം ഞാനും പാപിയാണ്. ഞാൻ തീയിൽ ചാടിയോ വിഷം കഴിച്ചോ വാൾക്കൊണ്ട് തന്നെത്താൻ വെട്ടിയോ മരിക്കാൻ പോവുകയാണ്. നിങ്ങൾ നരകത്തിൽ പോയി പതിക്കും. ഇപ്രകാരം ഭർസിച്ചുകൊണ്ട് ഭരതൻ കൗസല്യയുടെ ഭവനത്തിലേക്ക് പോയി. ഭരതൻ പറഞ്ഞു, മാതാവേ, എന്റെ വാക്കുകൾ കേട്ടാലും രാമരാജ്യാഭിഷേക വിഷയത്തിൽ കൈകേയി ചെയ്തതും മറ്റുള്ളതുമായ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞതേയില്ല. ഭരതനെ ആലിംഗനം ചെയ്തുകൊണ്ട് കൗസല്യ പറഞ്ഞു, പുത്ര, അതെനിക്ക് നന്നായിട്ടറിയാം. നീ ദുഃഖിക്കേണ്ട. ഈ അവസരത്തിൽ ഭരതൻ എത്തിച്ചേർന്നതറിഞ്ഞ വസിഷ്ഠൻ മന്ത്രിമാരോടുകൂടി രാജമന്ദിരത്തിലേക്ക് ചെന്ന് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഭരതനെ നോക്കി ആദരപൂർവം പറഞ്ഞു, വൃദ്ധനും ജ്ഞാനിയും സത്യപരാക്രമനുമായിരുന്ന ദശരഥ മഹാരാജാവ് മനുഷ്യജന്മത്തിൽ അനുഭവിക്കാവുന്ന സർവസുഖങ്ങളും അനുഭവിച്ച് ഉദാരദക്ഷിണയോടുകൂടി യജ്ഞങ്ങൾ നടത്തി അശ്വമേധാദി യാഗങ്ങൾ സാക്ഷാത്കരിച്ച് വിഷ്ണു ഭഗവാനെ പുത്രനായ രാമനായി ലഭിച്ചു, സ്വർഗം പ്രാപിച്ചു. മനുഷ്യന്മാർ ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുത്തൻ വസ്ത്രങ്ങളെ കൈക്കൊള്ളുന്നതുപോലെ ജീവാത്മാവ് ജീർണദേഹത്തെ ഉപേക്ഷിച്ച് പുതിയ ദേഹത്തെ കൈക്കൊള്ളുന്നു. അതിനാൽ ശോകത്തിന് എന്ത് കാരണം? ആത്മാവ് മരിക്കുന്നില്ല, ഒരിക്കലും ജനിക്കുന്നുമില്ല. ഹേ കുലനന്ദന, എണ്ണത്തോണിയിൽ നിന്ന് പിതൃദേഹത്തെ പുറത്തെടുത്ത് മന്ത്രിമാരോടും ഞങ്ങളോടും കൂടി വിധിപ്രകാരമുള്ള സംസ്കാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. കുലഗുരുവായ വസിഷ്ഠനാൽ ഈ വിധത്തിൽ സംബോധിതനായ ഭരതകുമാരൻ വിധിയാവണ്ണം ക്രിയകൾ ചെയ്തു. പിതാവിന്റെ ദേഹം സംസ്കരിച്ചു. ഭരതൻ രാമനെ തന്നെ ചിന്തിച്ചുകൊണ്ട് വസിഷ്ഠനോടും ശത്രുഘ്നനോടും മന്ത്രിമാരോടും കൂടി സ്വഗൃഹത്തിൽ വസിച്ചു. ജാനകീദേവിയോടും ലക്ഷ്മണനോടും കൂടി ശ്രീരാമൻ ഘോരവനത്തിൽ പോയിരിക്കുകയും എന്റെ മാതാവ് നോട്ടം കൊണ്ട് തന്നെ രാക്ഷസിയെപ്പോലെ ഹൃദയം ഭേദിക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ ഞാൻ ദൃഢമതിയായിട്ട് രാജ്യം മുഴുവനും ദൂരത്ത് വലിച്ചെറിഞ്ഞ് ഇപ്പോൾ തന്നെ വനത്തിലേക്ക് ഗമിച്ച് സീതാസമേതനും സുസ്മേരവദനനുമായ ശ്രീരാമനെ സദാ സേവിച്ചുകൊണ്ടിരിക്കുന്നു.

0: കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
0: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
1: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
0: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
0: മറ്റൊരു നമ്പർ 8301993542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.6 FM.
3: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച ഇന്ന് പുനരാരംഭിക്കും. ജനങ്ങൾ ഭരണനിർവഹണത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്തെ ദേശീയപാതകളിൽ 24 മണിക്കൂറും എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി സി പി ജോൺ. അഴിമതിക്കെതിരായ പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വെയ്റ്റ് ലിഫ്റ്റിംഗിലും പുരുഷന്മാരുടെ 10,000 മീറ്ററിലും വെള്ളി. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ ഇന്ന് ചർച്ച പുനരാരംഭിക്കും. കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. 2024 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് പുതിയ നിയമനിർമ്മാണം. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും ഉൾപ്പെടെ കർശനമായ ശിക്ഷാവ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും ബിൽ അനുശാസിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ വിവരം രേഖപ്പെടുത്തുന്ന തീയതി മുതൽ 2 മാസത്തിനകം കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അന്വേഷണം പൂർത്തിയാക്കണമെന്നും കുറ്റപത്രം സമർപ്പിച്ച് 3 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ജനങ്ങൾ ഭരണനിർവഹണത്തിന്റെ കേന്ദ്രബിന്ദുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന ഗവൺമെന്റ് സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണതലത്തിലെ ഓരോ തീരുമാനവും നയവും സാധാരണ പൌരന്റെ താൽപര്യങ്ങളും അഭിലാഷങ്ങളും മുൻനിർത്തിയായിരിക്കണമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. വകുപ്പുകൾ തമ്മിൽ ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനും ഫലങ്ങൾ ഉറപ്പാക്കുന്നതിനും ഭരണ സംവിധാനത്തിലെ തടസ്സങ്ങൾ ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. ഇന്ത്യൻ നാവികരുടെ സുരക്ഷയ്ക്ക് ഗവൺമെന്റ് പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. വിദേശകാര്യ ഷിപ്പിംഗ് മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒമാൻ, സൌദി അറേബ്യ, ഇറാൻ, റഷ്യ, ഉക്രൈൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘർഷാസാധ്യതാ മേഖലകളിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും ക്ഷേമവും സംബന്ധിച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായി. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത മേഖലയിൽ ലോകത്തിലെ 2-ാമത്തെ വലിയ നാവിക വിതരണക്കാരായി ഇന്ത്യ മാറിയതായി റിപ്പോർട്ട്. ആഗോള കപ്പൽ വ്യവസായ മേഖലയിലേക്ക് 311,936 നാവിക പ്രൊഫഷണലുകളെ സംഭാവന ചെയ്താണ് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചത്. ബിംകോ ICS സീഫെയർ വർക്ക് ഫോഴ്സ് റിപ്പോർട്ട് 2026 ഈ വിവരങ്ങൾ ഉള്ളത്. അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്തെ ദേശീയപാതകളിൽ 24 മണിക്കൂറും തുടർച്ചയായ എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി സി പി ജോൺ അറിയിച്ചു. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയെ ഏകദേശം 100 കിലോമീറ്റർ വീതം 6 എൻഫോഴ്സ്മെന്റ് മേഖലകളായി വിഭജിച്ച് ഓരോ മേഖലയിലും പ്രത്യേക എൻഫോഴ്സ്മെന്റ് സംഘങ്ങളെ വിന്യസിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയാക്കോട്.
4: അമിതവേഗം തടയൽ, അപകടങ്ങൾ കുറയ്ക്കൽ, ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തൽ, ദേശീയപാതകളിലെ ദൃശ്യ സാന്നിധ്യം വർദ്ധിപ്പിക്കൽ എന്നിവ ലക്ഷ്യമാക്കിയാണ് ഗതാഗത വകുപ്പിന്റെ പുതിയ നടപടി. റോഡപകടങ്ങളിൽ പ്രധാന കാരണം അമിതവേഗമാണെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ദേശീയപാതയെ ദക്ഷിണം, മധ്യം, വടക്ക് തുടങ്ങി 6 പ്രവർത്തന മേഖലകളായാണ്

0: ജിക്കുന്നത്. ഓരോ മേഖലയിലും എൻഫോഴ്സ്മെന്റ് ആർടിഒ ഓഫീസുകൾ, സബ് ആർടിഒ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക എൻഫോഴ്സ്മെന്റ് സംഘങ്ങൾ രൂപീകരിക്കും. അമിതവേഗം, അപകടകരമായ ഡ്രൈവിംഗ്, മദ്യപിച്ച് വാഹനമോടിക്കൽ, വാഹനം ഓടിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ, സീറ്റ് ബെൽറ്റും ഹെൽമറ്റും ഉപയോഗിക്കാത്തത്, അമിതഭാരം കയറ്റിയ ചരക്ക് വാഹനങ്ങൾ, അനധികൃത വാഹന രൂപമാറ്റം തുടങ്ങിയവ കണ്ടെത്തുന്നതിനാണ് പ്രധാന മുൻഗണന.
1: DRDOയിൽ സൈബർ സുരക്ഷാ ലംഘനം നടന്നെന്ന മാധ്യമ റിപ്പോർട്ടുകൾ വസ്തുതാവിരുദ്ധമാണെന്ന് അധികൃതർ അറിയിച്ചു. DRDOയുടെ സംവിധാനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ സജീവമായ സൈബർ ആക്രമണമോ അനധികൃത നെറ്റ്വർക്ക് നുഴഞ്ഞുകയറ്റമോ വിവരങ്ങൾ ചോർത്തലോ നടന്നതിന് യാതൊരു തെളിവുമില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. അഴിമതിക്കെതിരായ പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വിജിലൻസ് വകുപ്പും വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം കെ കരുണാകരൻ മെമ്മോറിയൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അടുത്ത അധ്യയന വർഷം 100 MBBS സീറ്റുകളിൽ പ്രവേശനം അനുവദിക്കാൻ കേന്ദ്രമന്ത്രി JP നദ്ദ തത്വത്തിൽ അംഗീകാരം നൽകി. മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിലെ സംഘവുമായി ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കോടികൾ മുടക്കി 10 വർഷം മുമ്പ് കെട്ടിടങ്ങൾ ഉൾപ്പെടെ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടും MBBS പഠനം ആരംഭിക്കാൻ കഴിയാതെ പോയത് കുറ്റകരമായ അനാസ്ഥയാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സ്കൂളുകളിലെയും കോളേജുകളിലെയും സോഷ്യൽ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കും ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണനയിലുണ്ടെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കേരള വനം വകുപ്പ് ഉത്തരമേഖലാ സാമൂഹിക വനവൽക്കരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിലെ വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ UP സ്കൂളിൽ വിദ്യാവനം ജൈവ വൈവിധ്യ പാർക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തി. ടെക്സ്റ്റൈൽസ് മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നിയമപരമായ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുമായിരുന്നു പരിശോധന. കണ്ടെത്തിയ നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ലോകത്തെ 80% കടുവകളും ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ കടുവകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുക, കടുവ സംരക്ഷണത്തിനുള്ള അവബോധവും പിന്തുണയും വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളുമായുള്ള ആഗോള കടുവാ ദിനത്തിന് നമ്മുടെ രാജ്യത്ത് ഏറെ പ്രസക്തിയാണുള്ളത്. ആഗോള കടുവാ ദിനത്തോട് അനുബന്ധിച്ച് തിരുവനന്തപുരത്ത് പ്രദർശനം അടക്കമുള്ള നിരവധി പരിപാടികളാണ് ഇന്ന് സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത്.
1: കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യൻ താരങ്ങൾ. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 227 kg ഉയർത്തി ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗും ഇന്ത്യക്കായി ഇന്നലെ വെള്ളി മെഡലുകൾ നേടി. കൂടാതെ ബോക്സിംഗിൽ 3 ഇന്ത്യൻ താരങ്ങൾ സെമി ഫൈനലിലും കടന്നു. ഇതോടെ രാജ്യത്തിന് കൂടുതൽ മെഡലുകൾ ഉറപ്പായി. പുരുഷന്മാരുടെ 400 മീറ്ററിൽ ദേശീയ റെക്കോർഡ് ഉടമയായ വിശാൽ TK ബോക്സിംഗിൽ പ്രിയ ഗംഗാസ്, പ്രീതി പവാർ, ജാദുമണി സിംഗ് എന്നിവരുമാണ് സെമി ഫൈനലിൽ പ്രവേശിച്ചത്. വനിതകളുടെ 77 kg ഭാരോദ്വഹനത്തിൽ സഞ്ജനയും പുരുഷ വിഭാഗം ലോങ് ജമ്പിൽ മലയാളി താരം M ശ്രീശങ്കറും ഉൾപ്പെടെ താരങ്ങൾ ഇന്നിറങ്ങും. നിലവിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ആകെ 12 മെഡലുകളോടെ മെഡൽ പട്ടികയിൽ 9-ാം സ്ഥാനത്താണ് ഇന്ത്യ. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F57 വിഭാഗം ഫൈനലിൽ വെങ്കല മെഡൽ നേടിയ ശിൽപ കാഞ്ചുഗാര കൊപ്പലുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ശിൽപയുടെ മികച്ച ത്രോ നേട്ടം ശ്രദ്ധേയമാക്കിയെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയ കുറിപ്പിൽ പറഞ്ഞു. ഗവൺമെന്റ് ലോക്കിയോളജികളിൽ നിയമിതരായ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ നിയമന ഉത്തരവ് ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ കൈമാറും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ രാവിലെ 11 സെക്രട്ടേറിയറ്റിന്റെ ദർബാർ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി RoG M ജോൺ അധ്യക്ഷനാകും. കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടത്തും. രാവിലെ 11 കോർപ്പറേഷൻ കൌൺസിൽ ഹാളിലാണ് തെരഞ്ഞെടുപ്പ്. വിവാഹബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സാമൂഹ്യ വിപത്തായി മാറുന്നുവെന്ന് വനിതാ കമ്മീഷൻ അംഗം P കുഞ്ഞായിഷ പറഞ്ഞു. കാസർഗോഡ് കളക്ടറേറ്റ് മെയിൻ കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാതല സിറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അവർ. കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലെ വിദഗ്ധ സംഘം സന്ദർശിക്കാൻ തീരുമാനമായി. മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ യോഗം ചർച്ച ചെയ്തു. നിർദ്ദിഷ്ട കണ്ണൂർ സൗത്ത് ബസാർ കാൽടെക്സ് മേൽപ്പാലം സംബന്ധിച്ച് നിലവിലുള്ള അലൈൻമെന്റ് പര്യാപ്തമല്ലെന്നും പള്ളിക്കുന്ന് വനിതാ കോളേജ് മുതൽ കണ്ണോത്തുംചാൽ വരെ നീട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും TO മോഹനൻ MLA അറിയിച്ചു. തീരദേശ റോഡ്, സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി എന്നിവ സംബന്ധിച്ച് നിലവിലെ അലൈൻമെന്റിലെ അപാകതകൾ പരിഹരിക്കുന്നതിന്

0: തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്നും യോഗത്തിൽ MLA ആവശ്യപ്പെട്ടു. നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എടക്കാട് അടിപ്പാത, മുണ്ടയാട് കീഴ്ത്തള്ളി സർവീസ് റോഡ് എന്നിവ സംബന്ധിച്ച് കേന്ദ്രമന്ത്രിയുമായി സംസാരിക്കാമെന്ന് മന്ത്രി അറിയിച്ചതായും MLA പറഞ്ഞു.
1: സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് 7 ജില്ലകളിൽ നിന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച ഇന്ന് പുനരാരംഭിക്കും. ജനങ്ങൾ ഭരണനിർവഹണത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്തെ ദേശീയപാതകളിൽ 24 മണിക്കൂറും എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി CP ജോൺ. അഴിമതിക്കെതിരായ പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വെയ്റ്റ് ലിഫ്റ്റിംഗിലും പുരുഷന്മാരുടെ 10,000 മീറ്ററിലും വെള്ളി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസിന്റെ കീഴിലുള്ള തളിപ്പറമ്പിലെ കരിമ്പം ഫാമിൽ കാഷ്വൽ ലേബറർ തസ്തികയിൽ 6 ഒഴിവുകളുണ്ട്. തളിപ്പറമ്പ്, കുറുമാത്തൂർ, പന്നിയൂർ വില്ലേജുകളിലെ സ്ഥിര താമസക്കാരും 18-നും 41-നും ഇടയിൽ പ്രായവും കുറഞ്ഞത് 5-ാം ക്ലാസ് യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ തളിപ്പറമ്പ് ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ 30 ദിവസത്തിനുള്ളിൽ അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0462209400. പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വനിതാ പോളിടെക്നിക് കോളേജിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള തത്സമയ പ്രവേശനം 30-31 തീയതികളിലായി നടക്കും. പ്രോസ്പെക്ട്സിൽ പ്രതിപാദിക്കുന്ന എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും നിർദ്ദിഷ്ട ഫീസും സഹിതം എത്തണം. വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ഹാജരാകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ നിർദ്ദിഷ്ട പ്രോക്സി ഫോം ഉപയോഗിക്കേണ്ടതാണ്. ഫോൺ 0498-5203-001. IHRD കീഴിൽ നിർവമ്പ്രത്ത് പ്രവർത്തിക്കുന്ന അപ്ലൈഡ് സയൻസ് കോളേജിൽ 1-ാം വർഷ BSc കമ്പ്യൂട്ടർ സയൻസ്, BCOM കോർപ്പറേഷൻ, BCOM വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, BA ഇംഗ്ലീഷ് വിത്ത് ജേർണലിസം, MSc കമ്പ്യൂട്ടർ സയൻസ്, MCOM എന്നീ കോഴ്സുകളിൽ സീറ്റൊഴിവുണ്ട്. അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജ് ഓഫീസിൽ നേരിട്ടെത്തണം. SSC, ST, OEC, OBH ഫിഷർമാൻ വിദ്യാർത്ഥികൾക്ക് ഫീസാനുകൂല്യം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497287760. മറ്റൊരു നമ്പർ 8547005059. പാപ്പിനിശ്ശേരി SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെഷനിൽ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫസ്റ്റ് എയ്ഡ് ഇൻ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിന് 31 വരെ അപേക്ഷിക്കാം. 6 മാസമാണ് കാലാവധി. അടിസ്ഥാന യോഗ്യത പ്ലസ് ടു ജയം അഥവാ തത്തുല്യം. ശനി, ഞായർ പൊതു അവധി ദിവസങ്ങളിലാകും കോൺടാക്ട് ക്ലാസുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9446060641. മറ്റൊരു നമ്പർ 9447252541. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഉടമ വിഹിതം ദീർഘകാല കുടിശ്ശിക വരുത്തിയവർക്കും തൊഴിലാളി വിഹിതം കുടിശ്ശിക വരുത്തിയവർക്കും കുടിശ്ശിക അടച്ചു തീർപ്പാക്കുന്നതിനുള്ള അപേക്ഷ സെപ്റ്റംബർ 30 സമർപ്പിക്കണം. ഉടമ വിഹിതം 4 തവണകളായി കുടിശ്ശിക അടച്ചു തീർപ്പാക്കാം. തൊഴിലാളി വിഹിതം 36 മാസത്തിന് മുകളിൽ കുടിശ്ശികയുള്ളവർക്ക് ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കില്ല. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497270517. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. തളിപ്പറമ്പ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ 4 സെക്യൂരിറ്റി സ്റ്റാഫിന്റെ ഒഴിവുണ്ട്. 50 വയസ്സിൽ താഴെയുള്ള വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. സൈനികക്ഷേമ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത രജിസ്ട്രേഷൻ കാർഡിന്റെ പകർപ്പും വിമുക്ത ഭട ഐഡന്റിറ്റി കാർഡിന്റെ പകർപ്പും സഹിതം 3 ഓഗസ്റ്റിന് വൈകിട്ട് 5 മണിക്ക് മുൻപ് കണ്ണൂർ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. PWD പഴയ

0: കോസ്റ്റ് റോഡിൽ എൻ എസ് ടാക്കീസിന് സമീപം പ്രവൃത്തി നടക്കുന്നതിനാൽ ഒരു മാസത്തേക്ക് 100 മീറ്റർ റോഡിൽ ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കും. വാഹനങ്ങൾ ഗാന്ധി സർക്കിൾ വഴി പോകണം. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എ കെ ജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി എ കെ ജി ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം എ കെ ജി ആശുപത്രി.
3: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
4: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
5: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 25 വരെ
6: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
5: 10,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026.
6: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
1: തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ മദ്യമുക്തി നേടി തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുടെ അനുഭവങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: നമസ്കാരം.
2: നമസ്കാരം.
1: ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രവർത്തകനാണ്. ആളുകളെ ബോധവൽക്കരിക്കാൻ അംഗം നന്നായിട്ട് ഇടപെടുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. പേര് പറഞ്ഞ് പരിചയപ്പെടുത്താൻ സാധ്യമല്ല, കാരണം പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഇത് അനോണിമസ് ആണ്. അതിൻ്റെ ഉദ്ദേശമാണ് നമ്മുടെ പ്രധാനം. സദുദ്ദേശപരമായൊരു പ്രസ്ഥാനമാണല്ലോ. അങ്ങയുടെ അനുഭവം എന്താണ്? ഇതിലേക്ക് വരുന്നതിന് മുമ്പത്തെ അവസ്ഥയും വന്നതിന് ശേഷത്തെ അവസ്ഥയും.
2: ഞാൻ ഒരു നാട്ടിൻപുറത്തുകാരനായിരുന്നു. 85 കാലഘട്ടങ്ങളിലാണ് ഞാൻ മദ്യം രുചിച്ച് തുടങ്ങിയത്.
1: എത്ര വയസ്സുണ്ടായിരുന്നു അന്ന്?
2: അന്ന് 20-22 വയസ്സ്.
1: നന്നാ ചെറുപ്പത്തിൽ തന്നെ.
2: അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഒരു രസത്തിന് കുറേശ്ശെ കഴിച്ചു തുടങ്ങി.
1: കൂട്ടുകാരെ
2: നിർബന്ധിച്ചു എന്ന് പറയില്ല. അന്ന് ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ പ്രദേശത്ത് നാടൻ ചാരായമൊക്കെ ഒരുപാട് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അപ്പോൾ കുടിക്കുന്ന ആളുകൾ വലിയ സംഭവങ്ങളാണെന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് കടന്നു.
1: വീരാരാധന.
2: അപ്പോൾ അങ്ങനെ കുടി തുടങ്ങി. അപ്പോൾ അന്ന് അമിതമായി മദ്യപിക്കുന്ന ആളുകൾ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളൊക്കെ കുടിച്ച് ഇങ്ങനെ കെണിഞ്ഞു പോയി, നിങ്ങൾ കുടിക്കരുത്, കുടിക്കാതെ പോകുന്നതായിരിക്കും നല്ലതെന്ന്. പക്ഷെ അവരോടൊക്കെ അന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളെ മാതിരിയല്ല, ഞാനങ്ങനെ ഒരു കുടിയനാകൂല, കാരണം എനിക്കിത് ഏത് സമയത്ത് വേണമെങ്കിലും നിർത്താം,
1: മനക്കരുത്തുണ്ട്
2: എന്നുള്ള വിശ്വാസമായിരുന്നു എനിക്ക്. പക്ഷേ അധികം താമസിക്കാതെ തന്നെ ഏകദേശം 90 എത്തിയപ്പോഴേക്കും ഞാനൊരു അമിത മദ്യപാനിയായി. പിന്നീട് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു കുടി നിർത്തണം, പക്ഷെ സാധിച്ചില്ല. കാരണം അമിതമായ ആഗ്രഹം, എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുടിച്ച് നടക്കേണ്ട ഒരു സാഹചര്യമൊന്നുമല്ല. കുടുംബത്തിലുള്ള മറ്റാളുകളൊന്നും അങ്ങനെ മദ്യപിക്കുന്ന ആളുകളല്ല. അപ്പോൾ എൻ്റെ കുടി കൊണ്ട് എൻ്റെ കുടുംബത്തിലുള്ള ആളുകൾക്ക് മാനഹാനി ഉണ്ടാവുക, ഈ കല്യാണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ ഞാൻ കുടിച്ച് പ്രശ്നങ്ങളുണ്ടാകും,

0: എൻ്റെ കുടിയുടെ അമിതമായ കുടിയുടെ ഇതുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ അവർ വല്ലാണ്ട് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, കുടി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്, ശരീരം വിടുന്നില്ല. ഒരുപാട് പ്രാർത്ഥനാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയും അതുപോലെ ധ്യാനങ്ങളിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് നാൾ വരും, കുറച്ച് നാൾ കഴിയുമ്പോൾ തോന്നുക എന്താണെന്ന് വെച്ചാൽ ഇനി പഴയ മാതിരി ആകൂല, ഒരു ഒന്നോ രണ്ടോ പകമൊക്കെ കഴിച്ച് നിർത്താം എന്നായിരുന്നു. അത് കഴിഞ്ഞാൽ ഈ ഓവറായി കുടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഏറ്റ് ഒരു ഭയപ്പാടാണ്, എങ്ങനെയാണ് ജനങ്ങളെ അഭിമുഖീകരിക്കുക, ഇന്നലെ എന്താണ് പ്രശ്നങ്ങളുണ്ടായത്, ഞാൻ ആരോടാണ് എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ള ചിന്തകളൊക്കെയാണ്. അന്ന് രാവിലെ പ്രതിജ്ഞയെടുക്കും, ഇന്ന് ഞാൻ കുടിക്കൂല. പക്ഷേ ഇത് ഈ പ്രതിജ്ഞ ഏകദേശം ഈ സാധനം കാണുന്നത് വരെയോ അല്ലെ കിട്ടുന്നത് വരെയോ ഉള്ളൂ. അപ്പോൾ അന്നേരം വിചാരിക്കുക ഒരു രണ്ട് പെഗ് അടിച്ചിട്ട് നിർത്താം എന്നാണ്. പക്ഷേ ഈ രണ്ട് പെഗ് എന്നുള്ളത് ഒന്നെങ്കിൽ ഷാപ്പ് കൂട്ടുന്നത് വരെയോ അല്ലെങ്കിൽ സാധനം കിട്ടാതിരിക്കുന്നത് വരെയോ ഉണ്ടാവുള്ളൂ. പിന്നെ ഏതെങ്കിലും അവസ്ഥയിൽ പോയി വീട്ടിൽ കിടക്കും, ഇതേപോലെ തന്നെ വെളുപ്പിന് രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ കിക്കിറങ്ങുമ്പോഴാണ് പിന്നെ ലോകം എന്താണെന്ന് ചെയ്യുക. ഞാൻ ഒരു തൊഴിലാളിയാണ്, തൊഴിൽ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട്, കോൺട്രാക്ട് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഒരുപാട് പൈസ ഉണ്ടാക്കും, ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ കള്ളുകുടിച്ച് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
1: പണത്തിന് കുടുംബക്കാരും കൂടി അർഹരല്ലേ?
0: തീർച്ചയായിട്ടും കുടുംബത്തിന് അർഹതയുള്ള പണം
1: അവർക്ക് കൊടുക്കാതെ
0: ഭൂരിഭാഗവും ഞാൻ മദ്യത്തിന് വേണ്ടിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കല്യാണം കഴിച്ചു, കുട്ടികൾ മൂന്ന് കുട്ടികളുണ്ടായി. കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ എനിക്കൊരു 5 വർഷമേ കുടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം ആൽക്കഹോളിക് അനോണമസിനെ കണ്ടെത്തുകയും ആൽക്കഹോളിക് അനോണമസിലൂടെ കുടി നിർത്തുന്ന കാര്യം AA-ൽ കടന്നു ചെന്നു കഴിഞ്ഞപ്പോൾ AA-യുടെ സേവകർ മദ്യാസക്തി എന്നത് ഒരു രോഗമാണെന്നും ആസക്തി എന്ന രോഗമുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് കുടി നിർത്താൻ സാധിക്കാത്തതെന്നും സിമ്പിളായി കുടി നിർത്താൻ വേണ്ടി ഒരു പ്രോഗ്രാം ആൽക്കഹോളിക് അനോണമസ് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 12 പടികളെക്കുറിച്ച് പരിചയപ്പെടുത്തി. പിന്നെ AA-യിൽ അന്ന് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ എങ്ങനെയാണ് കുടി നിർത്തുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരാൻ തുടങ്ങി.
1: അനുഭവസ്ഥര്
0: അത് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതുവരെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതിൽ നിന്നൊക്കെ മാറി ഒരു ദിവസത്തെ പ്രോഗ്രാമാക്കി, ഇന്നൊരു ദിവസം കുടിക്കാതിരിക്കുക എന്ന ആ പ്രോഗ്രാമിലൂടെ ഞാൻ 23 വർഷമായി മദ്യപിക്കാതിരിക്കുകയാണിപ്പോൾ. അപ്പോൾ സിമ്പിളാണ് ഈ ഒരു ദിവസത്തെ പ്രോഗ്രാം. ഒരു ദിവസം കുടിക്കാതിരിക്കുക എന്നുള്ളത് ആൽക്കഹോളിക് അനോണമസിൻ്റെ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ ഒരു ദിവസം കുടിക്കാതിരിക്കാൻ ശ്രമിക്കൂ എന്നാണ് എന്നോട് എൻ്റെ മുൻപേ യാത്ര ചെയ്തവർ പറഞ്ഞത്. അതുതന്നെയാണ് ഞങ്ങൾ ഇന്നും വരുന്ന ആളുകളോട് പറയുന്നത്. ജീവിതാവസാനം വരെ കുടി നിർത്തുക എന്ന ഒരു പരിപാടി ആൽക്കഹോളിക് അനോണമസിനില്ല. നാളെ ഒരു പക്ഷേ കുടിച്ചേക്കാം, മദ്യത്തിന് അടിമയായി പോയേക്കാം, പക്ഷേ ഇന്ന് കുടിക്കാതിരിക്കുക എന്നുള്ളതാണ്.
1: നമുക്ക് എത്ര നാൾ വേണ്ടി വന്നു നിങ്ങളുടെ പഴയ ഒരവസ്ഥയിൽ നിന്ന്? മൊത്തം കുത്തൊഴിഞ്ഞ ജീവിതമായിരുന്നല്ലോ അല്ലേ, നാട്ടുകാർക്കും വീട്ടുകാർക്കും?
0: തീർച്ചയായും ജീവിതത്തിൽ ഒരു ധാർമ്മികതയും ഉണ്ടായിരുന്നില്ല. ഈ ധാർമ്മികത എന്താണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയിരുന്നു. കുറച്ചു കാലത്തെ മദ്യപാനം എന്നെ ആ അവസ്ഥയിലെത്തിച്ചിരുന്നു. പക്ഷേ മെല്ലെ മെല്ലെ ഞാൻ പിടിച്ചു കയറാൻ തുടങ്ങി, മെല്ലെ മെല്ലെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഞാൻ ശാന്തമായി സമാധാനമായി ജീവിക്കാൻ തുടങ്ങി. എൻ്റെ കൂടെ ഉള്ളവർ, എന്നോട് ചേർന്ന് ജീവിക്കുന്നവർക്ക് ജീവിക്കാനുള്ള അവസരം കൊടുത്തു. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളൊക്കെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്ത് നല്ല നിലയിലേക്ക് എത്തിച്ചേരാൻ, അവർക്ക് വിദ്യാഭ്യാസത്തിലൂടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് വളരെ സന്തോഷവാനാണ്.
1: ഈ സമൂഹം ഒരു കാലത്ത് അങ്ങേ ഒരു തികഞ്ഞ മദ്യപാനിയായി കണ്ട് മുഖം തിരിച്ച സമൂഹം ഇപ്പോഴെന്താണ്?
0: ഇന്ന് നാട്ടിലുള്ള ഏതാവശ്യങ്ങൾക്കും
1: പരിഗണിക്കുന്നു
0: എന്ന് മാത്രമല്ല, ഏതാവശ്യങ്ങൾക്കും ഞാൻ വേണം എന്ന നിർബന്ധം ഉള്ള രീതിയിൽ സമീപിക്കാറുണ്ട് ആളുകൾ.
1: ഒരു പുതിയ ജീവിതം കിട്ടിയല്ലേ നമുക്ക്?
0: നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച ജീവിതം കഴിഞ്ഞ 23 വർഷമാണ് ശരിക്ക് ഒരു മനുഷ്യൻ എന്താണെന്നും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും തിരിച്ചറിയാൻ സാധിച്ചത് ഈ കഴിഞ്ഞ 23 വർഷമാണ്.
1: അതിന് കടപ്പെട്ടിരിക്കുന്നത്
0: ആൽക്കഹോളിക് അനോണമസിനോടാണ്.
1: ഞാൻ നേരത്തെ ചോദിച്ചു എത്ര കാലം വേണ്ടി വന്നു ഈ പരിവർത്തനത്തിന്?
0: പരിവർത്തനം എന്ന് പറയുന്നത് ദിവസവും, ഇന്നും അത് പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൽക്കഹോളിക് അനോണമസിൽ എത്തിയതിന് ശേഷമാണ് ഈ ധാർമ്മിക നിലവാരം നഷ്ടപ്പെട്ടു പോയത് തിരിച്ചറിയാൻ സാധിച്ചത്. പിന്നെ ഒന്നു മുതൽ തുടങ്ങേണ്ടി വന്നു ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ മുഴുവൻ മൂല്യങ്ങളെയും തിരിച്ചു പിടിച്ച് വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ, നഷ്ടപ്പെടുത്തി കളഞ്ഞ സന്തോഷങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ ജീവിതങ്ങൾ ആണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഓരോ ദിവസവും ഇന്നും പുതിയ സന്തോഷങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ആൽക്കഹോളിക് അനോണമസിൻ്റെ ഈ 12 പടികൾ നമ്മളെ സഹായിക്കുന്നുണ്ട്.
1: ഇതുപോലത്തെ ആളുകൾ ഒരുപാടുണ്ടാവും നമ്മുടെ ചുറ്റും, അവരോട് അങ്ങേക്ക് എന്താണ് സ്വന്തം അനുഭവത്തിൻ്റെ വിളിച്ചതിൽ എന്താണ് പറയാനുള്ളത്?
0: മദ്യത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്

0: ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആൽക്കഹോളിക് അനോണിമസിനെ പരിചയപ്പെടുക എന്നുള്ളതാണ്. ആൽക്കഹോളിക് അനോണിമസിനെ പരിചയപ്പെട്ടാൽ അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വലിയ പ്രയാസങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ മനസ്സിലായിട്ടുള്ളത് ഇത് വലിയ കാശ് ചെലവുള്ള കാര്യങ്ങളൊന്നുമല്ല. ആഗ്രഹം, മദ്യം കഴിക്കുന്നയാൾക്ക് അല്ലെ ആസക്തി എന്ന രോഗത്തിന് അടിമപ്പെട്ട ഒരാൾക്ക് മദ്യപാനം നിർത്തണമെന്ന അതിയായ ഒരു ആഗ്രഹം മാത്രം മതി. ബാക്കി ആൽക്കഹോളിക് അനോണിമസിൻ്റെ പ്രവർത്തകരിലൂടെ സ്വയം ചികിത്സിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു പ്രഭുവരമാണ്.
1: ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം നമ്മളല്ലേ?
0: തീർച്ചയായും ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കണം. കുടുംബക്കാർക്കോ സ്വന്തക്കാർക്കോ മാത്രം ആഗ്രഹം പോരാ, മദ്യപിച്ച് ഈ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്ന ആൾക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതിന് ഒരു തെളിവാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഞാൻ.
1: വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പം. കാരണം ഒരു പുനർജന്മമാണ് അങ്ങക്ക് ലഭിക്കുന്നത്. ജീവിതത്തിന്റെ മൂല്യങ്ങൾ എന്താണ്, ധാർമ്മികത എന്താണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു. അതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞൊരു പേരാണ് മദ്യം എന്നുള്ളത്. അതിനെ അങ്ങേയറ്റം വെറുക്കുകയാണ് അങ്ങയുടെ വാക്കുകളിൽ എപ്പോഴും. അങ്ങനെ മനസ്സിനെ നിർമ്മലമാക്കാൻ സഹായിച്ച ആൽക്കഹോളിക് അനോണിമസ് അങ്ങേപ്പോലെ ഒരുപാട് പേർക്ക് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പ്രേരണയാവട്ടെ. അങ്ങയുടെ കഥയും അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സന്തോഷം.
0: നന്ദി.
2: ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ മദ്യമുക്തി നേടി തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുടെ അനുഭവങ്ങൾ അടുത്തയാഴ്ച ഇതേ സമയം തുടർന്ന് കേൾക്കാം. മദ്യപാനം നിങ്ങൾക്ക് ഒരു പ്രശ്നമാണോ എങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. സൗജന്യ സഹായത്തിനായി വിളിക്കുക 9447169669471177.
3: തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, മാസ്റ്റർ ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, സെബ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷനിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സഹിതം വിദഗ്ധ പരിശീലനം. വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഷോർട്ട് ടേം കോഴ്സുകളും ലഭ്യമാണ്. ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9645996295.
1: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി,

0: ബെസ്റ്റ് ഓയിൽ തേങ്ങാ പിണ്ണാക്ക്,
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
0: കൊക്കീനട്ട്,
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
0: ഫോൺ 9188951780.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ചർച്ചകൾ ലോക്സഭയിൽ ഇന്ന് പുനരാരംഭിക്കും. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിൽ ശക്തമായ ഏകോപനത്തിനും ആഹ്വാനം. ഇന്ത്യൻ വ്യവസായ രംഗത്തിന് ശക്തമായ മുന്നേറ്റം. ജൂൺ മാസത്തിൽ രാജ്യത്തിന്റെ വ്യവസായ ഉൽപ്പാദന സൂചിക 7.3% വളർച്ച രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വിജയക്കുതിപ്പ് തുടർന്ന് ഇന്ത്യ. ഭാരോദ്ഹനത്തിൽ ഹർജീന്ദർ കൌറിനും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗിനും വെള്ളി. പാക് അധിനിവേശ ജമ്മുകശ്മീരിലെ റാവലക്കോട്ടയിൽ പ്രതിഷേധക്കാർക്ക് നേരെ പാകിസ്ഥാൻ സുരക്ഷാ സേന നടത്തിയ വെടിവയ്പ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. വാർത്തകൾ വിശദമായി. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ ഇന്ന് പുനരാരംഭിക്കും. 2024 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലിൽ കുറ്റക്കാർക്ക് 10 വർഷം തടവ്, 10 കോടി രൂപ വരെ പിഴ, സ്വത്ത് കണ്ടുകെട്ടൽ എന്നിങ്ങനെ കർക്കശ ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിവേഗ കോടതി സ്ഥാപിക്കുക, 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുക, വിചാരണ 3 മാസത്തിനുള്ളിൽ തീർക്കുക എന്നീ വ്യവസ്ഥകളും ബില്ലിലുണ്ട്. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് പൊതുപരീക്ഷകളിലെ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിലൂടെ വ്യക്തമാകുന്നതെന്ന് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. അതേസമയം വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടതായി കോൺഗ്രസ് എംപി പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിൽ ഏകോപനം ശക്തമാക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സർക്കാർ സെക്രട്ടറിമാരുമായുള്ള 2-ാമത് ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നലെ നടന്ന യോഗത്തിൽ ധനകാര്യം, സാമ്പത്തികം, വാണിജ്യ വ്യവസായം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഭാവി പദ്ധതികൾ അദ്ദേഹം അവലോകനം ചെയ്തു. ആഗോള ഷിപ്പിംഗ് മേഖലയിൽ കൂടുതൽ നാവികരെ സംഭാവന ചെയ്യുന്ന ലോകത്തിലെ 2-ാമത്തെ വലിയ രാജ്യമായ ഇന്ത്യ. ആഗോള നാവിക തൊഴിൽ സേനയുടെ 12.16% ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്ന് ബിംകോ ICS സീ ഫെയർ വർക്ക് ഫോഴ്സ് റിപ്പോർട്ട് 2026 കണക്കാക്കുന്നു. ഫിലിപ്പീൻസാണ് 1-ാം സ്ഥാനത്ത്. 2015 ആഗോള നാവികരിൽ 5.2% മാത്രമായിരുന്നു ഇന്ത്യയുടെ സംഭാവന. രാജ്യത്തെ വ്യാവസായിക ഉൽപ്പാദനം ഈ വർഷം ജൂണിൽ 7.3% വർദ്ധിച്ചതായി വ്യവസായ ഉൽപ്പാദന സൂചിക. കഴിഞ്ഞ 23 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഉൽപ്പാദന മേഖല 7.8% വൈദ്യുതി ഗ്യാസ് വിതരണ മേഖല 10.6% വളർച്ച കൈവരിച്ചു. ഒഡേസ തുറമുഖത്ത് വെച്ച് MV AGN റാഗ്നർ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കാണാതായ 2 ഇന്ത്യൻ പൌരന്മാർക്കായുള്ള തിരച്ചിൽ ഊർജ്ജിതമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. കപ്പലിലുണ്ടായിരുന്ന മറ്റ് 2 ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുന്ന ജമ്മുകശ്മീർ മേഖലയിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിൽ മോശം പശ്ചാത്തലമുള്ള പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ വ്യാജവും അർത്ഥശൂന്യവുമാണെന്നും ശ്രീ ജയ്സ്വാൾ കുറ്റപ്പെടുത്തി.
1: A country which has been promoting cross-border terrorism, religious fundamentalism and violence for decades cannot have any claim to any pluralistic cultural legacy. Their abysmal track record on the protection of minorities and their cultural rights make such desperate attempts look even more phony.
0: പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ റാവലക്കോട്ടിൽ പ്രതിഷേധക്കാർക്ക്

0: പാകിസ്ഥാൻ സുരക്ഷാ സേന നടത്തിയ വെടിവയ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ലോങ് മാർച്ചിനിടെയാണ് അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. അതേസമയം പ്രതിഷേധക്കാർക്ക് നേരെ മാരകായുധങ്ങൾ ഉപയോഗിച്ചെന്ന റിപ്പോർട്ടുകളിൽ സ്വതന്ത്രവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ ആവശ്യപ്പെട്ടു. മേഖലയിലെ മൊബൈൽ ഇന്റർനെറ്റ് ആശയവിനിമയ സംവിധാനങ്ങൾ ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും മാധ്യമങ്ങൾക്കും സ്വതന്ത്ര നിരീക്ഷകർക്കും പ്രവേശനം അനുവദിക്കണമെന്നും സംഘടന പാക് ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. ഡിആർഡിഒ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ ആക്രമണം നടന്നുവെന്ന തരത്തിലുള്ള വാർത്തകൾ തള്ളി പ്രതിരോധ മന്ത്രാലയം. വിവരങ്ങൾ ചോർന്നുവെന്ന തരത്തിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ തെറ്റായതും അടിസ്ഥാനരഹിതവുമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ആരോപണങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ട ഏജൻസികൾ സമഗ്രമായ അന്വേഷണം നടത്തിയതായും പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ അമിത വേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്ത് ദേശീയപാതകളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും തുടർച്ചയായ എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. ഇതിനായി കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയെ ഏകദേശം 100 കിലോമീറ്റർ വീതമുള്ള 6 എൻഫോഴ്സ്മെന്റ് മേഖലകളായി വിഭജിച്ച് ഓരോ മേഖലയിലും പ്രത്യേക എൻഫോഴ്സ്മെന്റ് സംഘങ്ങളെ വിന്യസിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ഒഡീഷയിലെ പ്രധാന നദികളിൽ ജലനിരപ്പ് ഉയർന്നു. മഹാനദിയിലും ബൈതരണിയിലും ജലനിരപ്പ് ഉയരുകയാണെന്നാണ് റിപ്പോർട്ട്. അതേസമയം അസമിലെ പ്രളയ സാഹചര്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഛത്തീസ്ഗഡ്, കിഴക്കൻ മധ്യപ്രദേശ്, വിദർഭ എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ്, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ ഈ മാസം 31 വരെ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് വ്യാപകമായി മഴ തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇന്ന് രാവിലെ ബേക്കൽ, കണ്ണൂർ, മൂന്നാർ, പാലക്കാട്, പുനലൂർ, കുമരകം, കാക്കനാട് തുടങ്ങി വിവിധ ഇടങ്ങളിൽ 5 മുതൽ 15 മില്ലിമീറ്റർ വരെ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
0: കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9-ാം സ്ഥാനത്ത്. ഭാരോദ്ഹനത്തിൽ ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ 10,000 മീറ്റർ ഓട്ടത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗുൽവീർ സിംഗ്. പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വിശാൽ ടി കെ മികച്ച പ്രകടനത്തോടെ സെമി ഫൈനലിലേക്ക് മുന്നേറി. ബോക്സിംഗിൽ പ്രിയ ഖംഗാസ്, പ്രീതി പവ, ജാദുമാനി സിംഗ് എന്നിവരും സെമിയിൽ കടന്നു. ചൈനയിൽ നടക്കുന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പ് മത്സരത്തിൽ 10 മീറ്റർ എയർ റൈഫിൾസ് മിക്സഡ് ടീമിനത്തിൽ ഇന്ത്യയുടെ സോന മുത്തം മസ്കറും ഹിമാൻഷു ധില്ലനും വെങ്കലം. ചൈനയുടെ 1-ഉം 2-ഉം ടീമുകൾ സ്വർണവും വെള്ളിയും നേടി. ഇതോടെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് 1 സ്വർണം ഉൾപ്പെടെ 4 മെഡലുകൾ ലഭിച്ചു. US സേനയ്ക്ക് നേരെ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടന്നതായി US. പടിഞ്ഞാറൻ ഏഷ്യൻ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുള്ള സേനയ്ക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിത ഡ്രോൺ ആക്രമണങ്ങൾ ഉൾപ്പെടെ നടന്നതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി. മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു എന്നിവരുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. ഇറാനെതിരെയുള്ള സംയുക്ത സൈനിക നടപടി ആരംഭിച്ച ശേഷം ട്രംപും നെതന്യാഹുവും തമ്മിൽ നടക്കുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത്. യുക്രൈനെ സഹായിക്കാനുള്ള ശ്രമങ്ങൾക്കും അനുകൂലമായ കൂടിക്കാഴ്ചയ്ക്കും സെലൻസ്കി പ്രസിഡന്റ് ട്രംപിന് നന്ദി അറിയിച്ചു. കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനത്തിനായി ഫിഷറീസ് വകുപ്പ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായി കേന്ദ്ര സർക്കാർ. മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യ കർഷകർക്കും വേണ്ടിയുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ്, പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന തുടങ്ങിയവ ഇതിലുൾപ്പെടുന്നു. മേഖലയുടെ ഉപജീവനമാർഗ്ഗവും അടിസ്ഥാന സൌകര്യങ്ങളും മെച്ചപ്പെടുത്തുക എന്നതാണ് സംരംഭങ്ങളുടെ ലക്ഷ്യമെന്നും സർക്കാർ വ്യക്തമാക്കി. സംഘർഷ സാധ്യതയുള്ള മേഖലകളിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും ക്ഷേമവും അവലോകനം ചെയ്ത് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രി സർബാനന്ദ സോനോവാൾ. വിദേശകാര്യ മന്ത്രാലയം, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് എന്നിവയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും ഒമാൻ, സൌദി അറേബ്യ, ഇറാൻ, റഷ്യ, യുക്രൈൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ മിഷൻ തലവന്മാരുമായും കേന്ദ്രമന്ത്രി ചർച്ച നടത്തി. ഗണേശോത്സവത്തോടനുബന്ധിച്ച് ഭക്തരുടെ തിരക്ക് പരിഹരിക്കുന്നതിനായി 246 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് സെൻട്രൽ റെയിൽവേ അറിയിച്ചു. സെപ്റ്റംബർ 11 മുതൽ 27 വരെയുള്ള ദിവസങ്ങളിലായിരിക്കും പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുക.

മുംബൈ പൂനെ എന്നിവിടങ്ങളിൽ നിന്ന് സാവന്ത്വാടി റോഡ്, രത്നഗിരി, മഡ്ഗാവ് എന്നിവിടങ്ങളിലേക്ക് 184 റിസർവ്ഡ് സർവീസുകളും ദിവാഖേഡ് റൂട്ടിൽ 62 അൺറിസർവ്ഡ് റിസർവ് സർവീസുകളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. റിസർവ്ഡ് ടിക്കറ്റുകളുടെ ബുക്കിംഗ് ഓഗസ്റ്റ് 1 മുതൽ ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ ഇന്ന് പുനരാരംഭിക്കും. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിൽ ശക്തമായ ഏകോപനത്തിനും ആഹ്വാനം. ഇന്ത്യൻ വ്യവസായ രംഗത്തിന് ശക്തമായ മുന്നേറ്റം. ജൂൺ മാസത്തിൽ രാജ്യത്തിന്റെ വ്യവസായ ഉൽപ്പാദന സൂചിക 7.3% വളർച്ച രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വിജയക്കുതിപ്പ് തുടർന്ന് ഇന്ത്യ. ഭാരോദഹനത്തിൽ ഹർജീന്ദർ കൌറിനും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗിനും വെള്ളി. പാക് അധിനിവേശ ജമ്മുകാശ്മീരിലെ റാവലക്കോട്ടിൽ പ്രതിഷേധക്കാർക്ക് നേരെ പാകിസ്ഥാൻ സുരക്ഷാ സേന നടത്തിയ വെടിവയ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കേൾക്കാം ശിവപ്രിയ പ്രശാന്ത് ആലപിക്കുന്ന ഒരു ലളിതഗാനം.
1: പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു.

തീരത്തൊരു ത്രാടരാവിലെ വിസ്മയമോടെ ഞാൻ നിന്നു.

0: ഇപ്പോൾ കേട്ട ലളിതഗാനം ആലപിച്ചത് ശിവപ്രിയ പ്രശാന്ത്. ഇനി ഫെല്ലാറസിൽ അവതരിപ്പിക്കുന്ന ഒരു കവിത.
1: എന്റെ പേര് ഫെല്ലാറസൽ. എന്റെ സ്കൂളിന്റെ പേര് മെരുമ്പായ എം യു പി എന്നാണ്. ശ്രീമതി സുഗതകുമാരി ടീച്ചറുടെ ഒറ്റയ്ക്ക് എന്ന കവിതയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഒറ്റയ്ക്കിരിക്കാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ, ഒറ്റയ്ക്കിരിക്കാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ. കുറ്റിരുട്ടിൽ കൊടുങ്ക

കുനിഞ്ഞ ശിരസ്സുമായി ഒറ്റക്കിതിലേ നടക്കാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ. ഒറ്റക്കിതിലേ നടക്കാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ. ഒറ്റയ്ക്കു പാടാൻ പഠിച്ചു കഴിഞ്ഞു.

ഏകമാം ശബ്ദമായി നിന്ന് വിറയ്ക്കാത്ത കണ്ഠമാർന്ന് ഒറ്റയ്ക്കു പാടാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ. ഒറ്റയ്ക്കുറങ്ങാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ. ഒറ്റയ്ക്കുറങ്ങാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ. സ്വപ്നങ്ങളില്ലാതെ കണ്ണുനീർ

0: ഒറ്റയ്ക്കു വീണു മരിക്കാൻ പഠിച്ചു ഞാൻ. നന്ദി.
1: കൂട്ടുകാരിപ്പോൾ കേട്ട കവിത ആലപിച്ചത് ഫെള്ളാ റസൽ. ഒരു ലളിതഗാനം കേൾക്കാം. ലളിതഗാനം പാടാൻ പോകുന്നത് ദേവനന്ദ ധനീഷ്.

ഇപ്പോൾ കേട്ട ലളിതഗാനം പാടിയത് കോതേരി സ്കൂളിലെ ദേവനന്ദ ധനേഷാണ്. ഇനി ഒരു മലയാളം കവിതയാണ് ആലപിക്കുന്നത്, സാധിക്കാം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276240. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951.

0: 1780.
1: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദിമേള 2026 ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 25 വരെ
2: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
1: 10,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദിമേള 2026.
2: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുര ഗീതങ്ങൾ
2: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മധുര ഗീതങ്ങളിലേക്ക് സ്വാഗതം. ഒരു പുഞ്ചിരിക്ക് വാക്കുകളേക്കാൾ കൂടുതൽ പറയാനാകും. സ്നേഹവും സൗഹൃദവും പ്രണയവും പ്രതീക്ഷയും സന്തോഷവും ഒരുപോലെ വിരിയുന്ന മനോഹരമായൊരു ഭാഷയാണ് പുഞ്ചിരി. അതുകൊണ്ട് തന്നെ മലയാള ചലച്ചിത്ര ഗാനങ്ങളിലും പുഞ്ചിരി എന്ന വാക്ക് അനേകം ഭാവങ്ങളിൽ കടന്നു വരുന്നുണ്ട്. ഇന്നത്തെ മധുരഗീതങ്ങളിൽ പുഞ്ചിരി എന്ന വാക്ക് മനോഹരമായി ഇടം പിടിച്ച മലയാള ചലച്ചിത്ര ഗാനങ്ങളിലൂടെയാണ് നാം ഒരു സംഗീതയാത്ര നടത്തുന്നത്. ഓരോ ഗാനവും ഒരു പുഞ്ചിരിയുടെ സൗന്ദര്യവും ജീവിതത്തിന്റെ മധുരവും ഹൃദയത്തോട് ചേർത്ത് പറയുന്നവയാണ്. എങ്കിൽ ഈ സംഗീതയാത്ര നമുക്ക് ആരംഭിക്കാം അല്ലേ? പുഞ്ചിരിയുടെ മധുരം നിറഞ്ഞ ഗാനങ്ങളോടൊപ്പം ആദ്യ ഗാനം പൊയ്മുഖങ്ങൾ എന്ന ചിത്രത്തിലേതാണ്. ബി എൻ പ്രകാശ് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ടി കെ ബാലചന്ദ്രനാണ്. പ്രേം നസീർ, അടൂർ ഭാസി, ജയഭാരതി, ടി കെ ബാലചന്ദ്രൻ, ടി എസ് മുത്തയ്യ, വഞ്ചിയൂർ മാധവൻ നായർ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പി ഭാസ്കരൻ മാഷിന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയാണ് ഈണം നൽകിയത്. ചുണ്ടത്തി പുഞ്ചിരി എന്ന് തുടങ്ങുന്ന ഗാനം പാടിയിരിക്കുന്നത് കെ

1973 പുറത്തിറങ്ങിയ യാമിനി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് പി സുശീല. രചന കാനം എജെ, സംഗീതം എം കെ അർജുനൻ. എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കെ സി ജോയ്, എം എസ് ജോസഫ് എന്നിവരാണ്. മധു, കൊട്ടാരക്കര ശ്രീധരൻ നായർ, ജയഭാരതി, പി കെ എബ്രഹാം, സാധന, അടൂർ ഭവാനി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പുഞ്ചിരിപ്പൂവുമായി എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക്

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. പുഞ്ചിരി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ശ്രീദേവി എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് KJ യേശുദാസ്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1977. കമലഹാസൻ, ജയലക്ഷ്മി എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച ചിത്രമാണ് ശ്രീദേവി. ഇതിലെ ആ പുഞ്ചിരിച്ചാൽ പൂനിലാവുദിക്കും എന്ന് തുടങ്ങുന്ന ഗാനം ആസ്വദിക്കാം.

1979 പുറത്തിറങ്ങിയ ഹൃദയത്തിൽ നീ മാത്രം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആലപിച്ചത് കെ ജെ യേശുദാസ്. ഖാൻ സാഹിബിന്റെ വരികൾക്ക് എ ടി ഉമ്മർ ആണ് ഈണം നൽകിയത്. പി പി ഗോവിന്ദൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കെ എച്ച് ഖാൻ സാഹിബാണ്. സുകുമാരൻ, കുതിരവട്ടം പപ്പു, വിധുബാല, ജനാർദ്ദനൻ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പുഞ്ചിരി പുണരുമി എന്ന ഗാനം നമുക്ക് കേൾക്കാം.

അവളെൻ്റെ സ്വപ്നം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, കല്യാണി മേനോൻ. ശശി പേരൂർക്കടയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയാണ് ഈണം നൽകിയത്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. പുഞ്ചിരി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിലേതാണ്. കമൽ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കൊച്ചുമോൻ മോഹൻലാൽ എന്നിവരാണ്. മോഹൻലാൽ, എം ജി സോമൻ, കാർത്തിക, തിലകൻ, മാമുക്കോയ, ജനാർദ്ദനൻ, സുകുമാരി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബിച്ചു തിരുമലിയുടെ വരികൾക്ക് ഔസേപ്പിച്ചിലാണ് ഈണം നൽകിയത്. കെ ജെ യേശുദാസ്, അമ്പിളി രാജശേഖരൻ എന്നിവരാണ് പാടിയിരിക്കുന്നത്. പുഞ്ചിരിയുടെ പൂവിളികളിലുണ്ടൊരു രാഗം എന്ന് തുടങ്ങുന്ന ഗാനം.
1: കളകളം ഇളകുമോരവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും അലരി തെളുതുരും ഒരാളുകളം ഇളകിയ ചുരുളകം. ആഹാ, കളകളം ഇളകുമോരവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും അലരി തെളുതുരും ഒരാളുകളം ഇളകിയ

അടുത്ത ഗാനം ബൈസിക്കിൾ തീവ്സ് എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് ശങ്കർ മഹാദേവൻ. മധ്യമാവധി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവ് ആണ് ഈണം നൽകിയത്. 2013 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ആസിഫ് അലി, അപർണ ഗോപിനാഥ് എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പുഞ്ചിരി തഞ്ചും എന്ന് തുടങ്ങുന്ന ഗാനം.

അബ്ദുൽ ഷൈൻ സംവിധാനം ചെയ്ത് നിവിൻ പോളി, അബ്ദുൽ ഷൈൻ, ഷിബു തെക്കുംപുറം എന്നിവർ നിർമ്മിച്ച ചിത്രമാണ് ആക്ഷൻ ഹീറോ ബിജു. നിവിൻ പോളി, സൈജു കുറുപ്പ്, സുരാജ് വെഞ്ഞാറമോട്, ജോജു ജോർജ്, അനു ഇമ്മാനുവൽ, ജൂഡ് ആന്റണി, ജോസഫ്, കലാഭവൻ പ്രജോദ്, മേഘനാഥൻ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ജെറി അമൽദേവ് ആണ് ഈണം പകർന്നത്. വിനീത് ശ്രീനിവാസൻ, വൈക്കം വിജയലക്ഷ്മി എന്നിവരാണ് പാടിയിരിക്കുന്നത്. 2016 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ചിരിയോ ചിരി പുഞ്ചിരി എന്ന് തുടങ്ങുന്ന ഗാനം

മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് നിഖിൽ മാത്യു, ബിജി ബാൽമണിയിൽ. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ബിജി ബാൽമണിയിലാണ് ഈണം നൽകിയത്. 2016 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇതിൽ നമുക്ക് കേൾക്കാം ചെറുപുഞ്ചിരി ഇന്നലെ ഇതൾവാടി എന്ന് തുടങ്ങുന്ന ഗാനം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. പുഞ്ചിരി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ആസ്വദിക്കാം. ഫീനിക്സ് എന്ന ചിത്രത്തിലെ ഗാനം, പാടിയിരിക്കുന്നത് കപിൽ കപിലൻ, KS ചിത്ര. വിനായക ശശികുമാറിന്റെ വരികൾക്ക് CS സാമാണ് ഈണം നൽകിയത്. വിഷ്ണുഭരതൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് KR റീനീഷ് ആണ്. ചന്തുനാഥ്, അജു വർഗീസ്, അനൂപ് മേനോൻ, നിൽജ കെ ബേബി, ഭഗത് എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നിലെ പുഞ്ചിരി നീയും എന്ന് തുടങ്ങുന്ന ഗാനം

2023 പുറത്തിറങ്ങിയ RDX എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ പാടിയിരിക്കുന്നത് ഹരിഹരൻ. മനോമഞ്ജിത്തിന്റെ വരികൾക്ക് CS Sam ആണ് ഈണം നൽകിയത്. നഹാസ് ഹിദയാത്ത് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സോഫിയ പോളാണ്. ഷെയ്ൻ നിഗം, ആന്റണി വർഗീസ്, നീരജ് മാധവ്, ബാബു ആന്റണി, മാലാ പാർവതി, മഹിമ നമ്പ്യാർ, ലാൽ, ഐമ സെബാസ്റ്റ്യൻ, ബൈജു സന്തോഷ്, നിശാന്ത് സാഗർ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് കേൾക്കാം വെയിലിന്റെ പുഞ്ചിരി മഴ വന്നു മായ്ച്ചുവോ എന്ന് തുടങ്ങുന്ന ഗാനം.

ഭീഷ്മർ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് ഡേന റസീഖ്. ഒ എം കരിവാരക്കുണ്ടിന്റെ വരികൾക്ക് കെ എ ലത്തീഫാണ് ഈണം നൽകിയത്. 2026 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പാൽനില പുഞ്ചിരി തോഗുമ സുന്ദരി എന്ന് തുടങ്ങുന്ന ഗാനം.

അടുത്ത ഗാനം മോക്ഷ ക്രൈസിസ് എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് ഗണേഷ് സുന്ദരം. സജനീവ് ഇത്തിത്താനത്തിൻ്റെ വരികൾക്ക് ജെയ്സൺ ജെ നായരാണ് ഈണം നൽകിയത്. 2005 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

ജോർജ് കോര സംവിധാനം ചെയ്ത് എബ്രഹാം ജോസഫ് നിർമ്മിച്ച ചിത്രമാണ് തോൽവി എഫ് സി. 2023 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഷറഫുദ്ദീൻ, ജൂണി ആന്റണി, ജോർജ് കോര, ആശാ മഠത്തിൽ, മീനാക്ഷി രവീന്ദ്രൻ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വിനായക ശശികുമാറിന്റെ വരികൾക്ക് വിഷ്ണു വർമ്മയാണ് ഈണം നൽകിയത്. വിനീത് ശ്രീനിവാസൻ, ശ്രദ്ധാ ഷൺമുഖൻ, വിഷ്ണു വർമ്മ എന്നിവരാണ് പാടിയിരിക്കുന്നത്. ഹേയ് നിൻ പുഞ്ചിരി എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം.

0: പുഞ്ചിരി എന്ന വാക്ക് മനോഹരമായി വിരിഞ്ഞ ഗാനങ്ങളിലൂടെയായിരുന്നു ഇന്നത്തെ മധുരഗീതങ്ങൾ നിങ്ങളോടൊപ്പം സഞ്ചരിച്ചത്. ഈ ഗാനങ്ങൾ നിങ്ങളുടെ മനസ്സിലും ഒരു മധുര പുഞ്ചിരി വിരിയിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ സംഗീതയാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ വീണ്ടും മറ്റൊരു മനോഹരമായ ഗാനവിഷയവുമായി കേട്ടുമുട്ടാം. ഇന്നത്തേക്ക് ഇവിടെ പറയുന്നു, ഇത് സൂര്യ ഇടവന, റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
1: മധുരഗീതങ്ങൾ

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

0: റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്: 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം, 9:15 ചാരു കസേര, ഉച്ചയ്ക്ക് 12 ചിരി നേരം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി, 2 ഒരു വട്ടം കൂടി, നാടകനേരത്തിൽ നാടകം നിശാഗന്ധി, രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സ്വബോധാവസ്ഥ, ആൽക്കഹോളിക് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പരയുടെ 2. 5:45 ആർദ്രഗീതങ്ങൾ, 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 രാമകഥാഗാനലയം, രാത്രി 7 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ശാസ്ത്രവീഥി, 8 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 കായികം, 9 ചിത്രപരിചയം, 10 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: ജയദേവ, സന്ധ്യയായാലേ നേരെ ഉരുട്ടിയാലേ മോളെവിടിയാ കഴിയ? അവളെവിടെയാ ഉറങ്ങ? ഒരു പരിചയമില്ലാതെ നാടല്ലേ ഇത്? അറിയുന്നവരാരുമില്ലാതെ മോളൊറ്റയ്ക്ക്.
3: സൗഹൃദങ്ങളുടെ മധുര തീരത്ത് ചില വിയോഗങ്ങളുടെ കണ്ണീർ ചാലകൾ.
4: ദിനചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ?
5: എന്താ?
4: റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാനും വരാ, നമ്മളെ കാറെടുക്ക. അത് മതി, ഈ സമയത്ത് ശ്യാമിന് വിളിക്കൊന്നും വേണ്ട.
3: സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കുന്ന കൂട്ടുകാരുടെ സാന്ത്വനങ്ങൾക്ക്, നെഞ്ചു തകരുന്ന വേദനകൾക്ക് ആശ്വാസമാകാനാകുമോ?
6: എടാ ദിനേശാ,
5: എന്താ?
6: എടാ മരിച്ചത് മാത്രല്ലാന്ന്.
4: പിന്നെ?
5: പിന്നെ?
3: വികാരഭരിതമായ നിമിഷങ്ങളിലൂടെ നെല്ലിക്ക കഥയുടെ പുതിയ തലങ്ങളിലേക്ക്.
2: ജയദേവ,
5: എന്താ മല്ലിക?
2: ആളിന് മുന്നിലെ അൽത്താരയ്ക്ക് സമീപം ഒരു ഒരു ഫോട്ടോ, പൂക്കളർപ്പിച്ച്. അവിടെ അവിടെ നോക്ക്, നോക്ക് ജയദേവ.
3: കാത്തിരിക്കുക, ഞായറാഴ്ച രാത്രി 9 തിങ്കളാഴ്ച രാവിലെ 9:15 നെല്ലിക്ക.
7: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പത്രവിശേഷം ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. നീട്ടി ചോദിച്ചോർച്ചയിൽ പ്രതിഷേധിച്ചവർക്കെതിരെ ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അന്വേഷണം തുടരാൻ അനുമതി നൽകി സുപ്രീംകോടതി. എന്നാൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കരുതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഇടക്കാല ഉത്തരവിൽ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളെ ലക്ഷ്യമിടുന്നതും വേട്ടയാടുന്നതും അവസാനിപ്പിക്കണമെന്ന് CJP സ്ഥാപകൻ അജിത് ദീപ് കെ. കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനത്തെ ലോകത്തിനു മുന്നിൽ അടയാളപ്പെടുത്തിയ സഹകാരി വര്യൻ രമേശൻ പലേരിക്ക് വിട. ലോകത്തിലെ മുൻനിര സഹകരണ സ്ഥാപനമായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാനായിരുന്നു രമേശൻ പലേരി. കോയമ്പത്തൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാവിലെയാണ് മരിച്ചത്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വീണ്ടും തിളക്കം. ഹൈജമ്പിൽ സർവേശ് കുമാർ വെള്ളി നേടി. പാരാ അത്ലറ്റിക് വനിതാ ഷോട്ട്പുട്ട് F57 വിഭാഗത്തിൽ 9.81 meter എറിഞ്ഞ് ശർമിള ധൻകർ സ്വർണം നേടി. ADGP MR അജിത് കുമാറിന്റെ സസ്പെൻഷൻ സ്റ്റേ ചെയ്യാൻ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വിസമ്മതിച്ചു. ഓഗസ്റ്റ് 20 പരിഗണിക്കാൻ

ഹർജിയിൽ മറുപടി ഫയൽ ചെയ്യാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ പേരിലുള്ള സാമ്പത്തിക ക്രമക്കേട് കേസ് അന്വേഷിക്കാനെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയുടെ ജാമ്യഹർജി കോടതി തള്ളി. 68 ദിവസമായി ജയിലിലുള്ള വട്ടിയൂർക്കാവ് വാഴോട്ടുകോണം തോപ്പുമുക്ക് 49 ആർ നിധിൻ രാജിന്റെ ഹർജിയാണ് തള്ളിയത്. പൊതുവിദ്യാലയങ്ങളിൽ ഓണപ്പരീക്ഷ 13 തുടങ്ങും. LP UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലാണ് 13 പരീക്ഷ തുടങ്ങുക. ഹയർ സെക്കൻഡറിയിൽ 14 തുടങ്ങുക. എല്ലാ വിഭാഗങ്ങളിലും 20 അവസാനിക്കും. 21 പ്രവൃത്തി ദിവസമായിരിക്കും. അന്ന് സ്കൂളുകൾ ഓണാവധിക്കടക്കും. 31 അവധിക്ക് ശേഷം സ്കൂൾ തുറക്കുക. ഒരാൾക്ക് ഒരു പദവി എന്ന സംഘടനാ തീരുമാനം കർശനമായി നടപ്പിലാക്കാൻ മുസ്ലിം ലീഗ്. മന്ത്രിമാരും MLA മാരും പാർട്ടി പദവികൾ ഉടൻ ഒഴിയണം. MDMA ഇടപാടിൽ അധ്യാപകയടക്കം രണ്ടുപേരെ കൂടി പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. പേരാമ്പ്ര BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആവള കൂട്ടോത്തെ, വലിയപറമ്പിൽ VP നിഷ, ഇരിട്ടി കൂട്ടുപുഴ പേരട്ടിയിലെ തടമുറിയിൽ ജിജിൻ കുര്യാക്കോസ് എന്നിവരെയാണ് വടകര ഇൻസ്പെക്ടർ AV ദിനേശും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതായി SSK ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ സെൻസസ് 2027 ഭാഗമായുള്ള ആദ്യഘട്ടത്തിൽ എന്യൂമറേഷൻ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ദിവസങ്ങൾ ബാക്കിയിരിക്കെ 92.4% ഭവന വിവരശേഖരണം പൂർത്തിയായി. ജില്ലയിൽ ആകെയുള്ള 4823 വീട് പട്ടിക ബ്ലോക്കുകളിൽ 4456 എണ്ണത്തിൽ വിവരശേഖരണം പൂർത്തിയായി. ഗുരുവായൂർ ദേവസ്വത്തിലെ വരവ് ചെലവ് കണക്കുകളുടെ ഓഡിറ്റിംഗിലെ കാലതാമസം അംഗീകരിക്കാനാവില്ലെന്ന് ഹൈക്കോടതി. യഥാസമയം പൂർത്തിയാകുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും ഇക്കാര്യത്തിൽ ദേവസ്വവും ഓഡിറ്റ് വിഭാഗവും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ജസ്റ്റിസ് VRAJVIJAYARAGHAVANUM ജസ്റ്റിസ് KV ജയകുമാറും അടങ്ങിയ ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടു. ജമ്മുകാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലുള്ള ഉറി സെക്ടറിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം കുഴിബോംബ് പൊട്ടിത്തെറിച്ച് 2 സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്നലെ പകലാണ് അപകടം. ഉപഹാരമായി മദ്യം ആവശ്യപ്പെടുന്ന എക്സൈസ് ഉദ്യോഗസ്ഥരെ കൊടുക്കാൻ ബട്ടൺ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യാൻ ബാർ ഉടമകൾക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി M ലിജു. ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിലാണ് വെളിപ്പെടുത്തൽ. സാമൂഹിക മാധ്യമ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് മെറ്റ, ഗൂഗിൾ, X, സ്നാപ്ചാറ്റ് തുടങ്ങിയ ടെക് ഭീമന്മാരുടെ പ്രതിനിധികളെ വിളിച്ചു വരുത്താൻ പാർലമെന്റ് സമിതി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളുടെ സ്വകാര്യതാ സംരക്ഷണം ഉറപ്പുവരുത്താനും സാമൂഹിക മാധ്യമങ്ങളുടെ ദുരുപയോഗം തടയാനും എന്തൊക്കെ ചെയ്യാനാകുമെന്ന് വിശദീകരിക്കാൻ കമ്പനി പ്രതിനിധികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുടിയേറ്റ തൊഴിലാളികളായി ജോലി ചെയ്യുന്ന ബംഗാളികളോട് ജന്മനാട്ടിലേക്ക് മടങ്ങിവരാൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുഭേനു അധികാരി ആവശ്യപ്പെട്ടു. ഝാർഖണ്ഡിൽ 16 മാവോവാദികൾ ഇന്നലെ പോലീസിൽ കീഴടങ്ങി. ആകെ 39 ലക്ഷം രൂപ തലക്ക് വിലയിട്ട 6 പേർ ഉൾപ്പെടെയാണ് ഇത്. അയൽ സംസ്ഥാനങ്ങളിലേക്ക് കല്ലും ജെല്ലിയും എംസാൻഡും മറ്റും കൊണ്ടുപോകുന്നത് 3 മാസത്തേക്ക് നിരോധിച്ചുകൊണ്ട് തമിഴ്നാട് ഉത്തരവിറക്കി. ജിയോളജി ആൻഡ് മൈനിംഗ് വകുപ്പ് ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി വിജയ് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു ഇത്. ക്വാറികൾ എണ്ണം കുറവായതിനാൽ നിർമ്മാണ സാമഗ്രികൾക്കായി കേരളം പ്രധാനമായും ആശ്രയിക്കുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി, തെങ്കാശി, കന്യാകുമാരി എന്നീ ജില്ലകളെയാണ്. ദേശീയപാത വികസനത്തിന് നിർമ്മാണ സാമഗ്രികളുടെ ക്ഷാമം പരിഹരിക്കാൻ ഇടപെടൽ അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി VD സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് കത്തയച്ചു. ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഭൂമിശാസ്ത്രപരമായ അടുപ്പം, പരസ്പര സഹകരണം എന്നിവ ഓർമ്മിപ്പിച്ചാണ് തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്ത്. JNU വിദ്യാർത്ഥി യൂണിയൻ മുൻ പ്രസിഡന്റും ജന്തർമന്ദിറിലെ CJP സമരത്തിൽ മുൻനിര നേതാവുമായ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഡൽഹി പോലീസിന്റെ നീക്കം വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതിന്റെ പകപോക്കലാണെന്ന് SFI. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുമായി ബന്ധപ്പെട്ട വിവര ചോർച്ച വെളിപ്പെടുത്തലിൽ കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസിയും സൈബർ സുരക്ഷാ വിഭാഗവും അന്വേഷണം തുടങ്ങി. പോലീസ് വേട്ട നിർത്തിയില്ലെങ്കിൽ സമരവുമായി വീണ്ടും തെരുവിലിറങ്ങുമെന്ന് കൊക്രോച്ച് ജനതാ പാർട്ടിയുടെ മുന്നറിയിപ്പ്. ജന്തർമന്ദിറിലെ പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ സമരക്കാർക്ക് നൽകിയ ഉറപ്പുകൾ കേന്ദ്രം പാലിച്ചില്ല എങ്കിൽ വീണ്ടും തെരുവിലിറങ്ങും. സംസ്ഥാനത്ത് 10 വർഷത്തിനിടയിൽ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 158,386 സ്ത്രീ പീഡന കേസുകൾ. കോടതി നടപടിയിലൂടെ ശിക്ഷ കിട്ടിയത് 9,403 പ്രതികൾക്ക് മാത്രവും. ആഭ്യന്തര വകുപ്പിന്റെ 2016 മെയ് 1 മുതൽ 2026 ഏപ്രിൽ 30 വരെയുള്ള കണക്കിലാണ് ഈ വിവരം. CJPയുടെ പാർലമെന്റ് മാർച്ചിനിടെ ജന്തർമന്ദിറിലെ വിദ്യാർത്ഥി കൂട്ടത്തെ തടയാൻ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് RPF ഒട്ടേറെ തവണ മാരകമല്ലാത്ത ആയുധങ്ങൾ ഉപയോഗിച്ചെന്ന് പോലീസ് രേഖ. ജന്തർമന്ദിറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ

0: പെല്ലറ്റ് ഗണ്ണടക്കമുള്ള മാരകായുധങ്ങൾ പോലീസ് പ്രയോഗിച്ചതിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. പ്രതിപക്ഷാംഗങ്ങൾ തുടക്കം മുതൽ ബഹളം വെച്ചതിനാൽ രാവിലെ രാജ്യസഭയും ലോക്സഭയും ചേർന്നയുടനെ ഉച്ചവരെ പിരിഞ്ഞു. പരീക്ഷാ ക്രമക്കേടുകളിൽ ഭാവി ആശങ്കയിലായ വിദ്യാർത്ഥികൾക്കും അവരുടെ അച്ഛനമ്മമാർക്കും നീതി ലഭിക്കും വരെ കോൺഗ്രസ് പോരാട്ടം തുടരുമെന്ന് ലോക്സഭയിൽ കെ സി വേണുഗോപാൽ. പരീക്ഷാ ക്രമക്കേടുകളും ചോദ്യചോർച്ചയും തടയാൻ ശിക്ഷ കർശനമാക്കുന്ന ഭേദഗതി ബിൽ ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ജന്തർമന്ദിറിലെ സി ജെ പി പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്ക് ഭക്ഷണ വിതരണം നടത്തിയ ജുനൈദ് മാലിക്കിനെ പോലീസ് വേട്ടയാടുന്നതായി സുപ്രീംകോടതിയിൽ പരാതി. തന്നെയും കുടുംബങ്ങളെയും പോലീസ് തടഞ്ഞുവെക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി മാലിക്ക് നൽകിയ ഹർജിയിൽ പറഞ്ഞു. ജന്തർമന്ദിറിലെ സി ജെ പി സമരത്തിനിടെ രാജ്യത്തെ യുവജനങ്ങളെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്ന വൈറൽ സെൽഫി വീഡിയോ ഫേസ്ബുക്ക് നീക്കി. വിവാദമായതോടെ ഉടനടി വീഡിയോ പുനഃസ്ഥാപിച്ച ഫേസ്ബുക്കിന്റെ മാതൃ കമ്പനി മെറ്റ മാപ്പ് അപേക്ഷയും നടത്തി. തുടർച്ചയായ 6 ദിവസത്തെ സ്തംഭനത്തിന് വിരാമമിട്ട് സഭാ നടപടികൾ സുഗമമായപ്പോൾ പരീക്ഷാ ക്രമക്കേടുകളുടെ പേരിൽ സർക്കാരിനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷം. പരീക്ഷാ ക്രമക്കേടുകളും ചോദ്യക്കടലാസ് ചോർച്ചയും തടയാൻ ശിക്ഷ കർശനമാക്കുന്ന ഭേദഗതി ബില്ലിന്മേൽ ആരംഭിച്ച ചർച്ചയിൽ പരീക്ഷകളിലെ വീഴ്ചകളും വിദ്യാർത്ഥികളുടെ ആത്മഹത്യകളും ഉയർത്തിക്കാട്ടി പ്രതിപക്ഷാംഗങ്ങൾ രൂക്ഷ വിമർശനം ഉയർത്തി. രാജിവെച്ച വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പാർലമെന്റ് കവാടത്തിൽ ബി ജെ പി എംപിമാർ ആഘോഷത്തോടെ സ്വീകരിച്ചതിനെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് ചൊവ്വ മേൽപ്പാലം, കാൽടെക്സ് തെക്കി ബസാർ മേൽപ്പാലം എന്നിവയുടെ പദ്ധതി സ്ഥലം പൊതുമരാമത്ത് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി അദീല അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം സന്ദർശിക്കും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന പരിപാടികളുടെ ഭാഗമായി ലീഗൽ മെട്രോളജി വകുപ്പ് ജനങ്ങൾക്കൊപ്പം പദ്ധതി നടപ്പിലാക്കും. പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലും ഓട്ടോറിക്ഷ ഫെയർ മീറ്ററുകളുടെ പുനഃപരിശോധനാ ക്യാമ്പ് ആരംഭിക്കും. കുടുംബശ്രീ ജില്ലാ മിഷൻ അമൃതം കർക്കടകം എന്ന പേരിൽ പരമ്പരാഗത ആരോഗ്യ ഭക്ഷ്യമേള നടത്തുന്നു. ഇന്നു മുതൽ ഓഗസ്റ്റ് 4 വരെ കലക്ടറേറ്റ് പരിസരത്ത് നടക്കുന്ന മേളയിൽ കർക്കിട വിഭവങ്ങളും നാട്ടിൻപുറങ്ങളിലെ പാരമ്പര്യ ഉൽപ്പന്നങ്ങളും പ്രദർശിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യും. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ചേർന്ന് ഓഗസ്റ്റ് 22 മുതൽ 30 വരെ കണ്ണൂർ ടൗൺ സ്ക്വയറിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ അവസരം. കലാകാരന്മാർക്കും കലാസമിതികൾക്കും അപേക്ഷിക്കാം. ഡി ടി പി സിയുടെ വെബ്സൈറ്റായ dtpc.kannur.com നിന്ന് അപേക്ഷ ഫോറം ഡൗൺലോഡ് ചെയ്ത് ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ സെക്രട്ടറി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ താലൂക്ക് ഓഫീസ് പരിസരം കാൽടെക്സ് കണ്ണൂർ 2 എന്ന വിലാസത്തിൽ ഓഗസ്റ്റ് 4 ലഭ്യമാക്കണം. ദുരന്ത നിവാരണ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്താനും ജില്ലയിലെ ദുരന്ത സാധ്യതാ മേഖലകൾ സന്ദർശിക്കാനുമായി തമിഴ്നാട് ആരക്കോണത്തെ ദേശീയ ദുരന്ത നിവാരണ സേന NDRF 4th Battalion അഞ്ചംഗ സംഘം കണ്ണൂരിലെത്തി. കലക്ടറേറ്റിൽ എത്തിയ സംഘം കലക്ടർ പി വിഷ്ണുരാജ്, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കലക്ടർ KK സുബൈർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. +1 സ്കൂളും വിഷയവും മാറാൻ അലോട്ട്മെന്റായി. പ്രവേശനം ഇന്നും നാളെയും. 2nd സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഓരോ സ്കൂളിലും. ബാക്കിയുള്ള സീറ്റിന്റെ വിശദാംശം നാളെ ഹയർ സെക്കൻഡറി വകുപ്പിന്റെ പ്രവേശന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അത് പരിശോധിച്ച് സീറ്റ് ഒഴിവുള്ള സ്കൂളുകളിലേക്ക് ഓപ്ഷൻ നൽകി വേണം അപേക്ഷ പുതുക്കാൻ. ജില്ലാ പോലീസ് മേധാവി, മുനിസിപ്പൽ കോർപ്പറേഷൻ സെക്രട്ടറി, RTO എന്നിവർ സംയുക്തമായി നഗരത്തിലെ ട്രാഫിക് സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യക്ഷമത വിലയിരുത്തി നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. നിതിൻ രാജിന്റെ മാനസിക വിഷമത്തിനിടയാക്കിയ യഥാർത്ഥ കാരണം താനല്ലെന്നും മറ്റു പലതുമാണെന്നും അവ അന്വേഷിക്കണമെന്നും കേസിലെ 1st പ്രതിയും അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ പാത്തോളജി വിഭാഗം മുൻ മേധാവിയുമായ ഡോക്ടർ MK റാം. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും നടന്ന ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞ റാം കുറ്റം നിഷേധിച്ചു. വനിതാ 2020 ക്രിക്കറ്റിൽ കേരളം ഫൈനലിൽ. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, മാസ്റ്റർ ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, സെബ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷനിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സഹിതം വിദഗ്ധ പരിശീലനം. വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഷോർട്ട് ടേം കോഴ്സുകളും ലഭ്യമാണ്. ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9645996295.

കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം. ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: അശ്വിനി,
1: ഓ,
0: നമ്മളെ മാപ്പിള രാമായണം എങ്ങനെയുണ്ടായിരുന്നു?
1: നല്ലല്ലേ?
0: പാട്ടുപാടണാ?
1: ആര്? ഞാനോ?
0: അല്ല, ഞാൻ.
1: ഏയ്,
0: ലാമലാമ
1: വേണ്ട.
0: എന്തൊരു അഭിപ്രായമാണ് വന്നിരിക്കുന്നത്. ബൈജുവാടിന്റെ എന്റെയും പാട്ട് സൂപ്പറാന്നാ പറഞ്ഞേ. പക്ഷെ എന്റെ മുഖത്തൊരു തെളിച്ചൊന്നും ഇല്ലല്ലോ, എന്തു പറ്റി?
1: അത് പ്രതികരണം കേട്ട ദിവസം കത്തി തീർന്നു പോയതാടോ തെളിഞ്ഞിട്ട്.
0: ആർക്കായാലുണ്ടാവും വിഷമമൊക്കെ. നീ അതൊന്നും കാര്യാക്കണ്ട. ശ്രോതാക്കൾ ഇപ്പൊ എന്റെയും ബൈജുവാടിന്റെ മാഷിയും പേരെടുത്ത് പറഞ്ഞതിൽ ഇപ്പൊ എനിക്ക് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്കതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്താം. നീ വിഷമിക്കണ്ട.
1: ഞാനോ തന്നെ വിചാരിക്കുന്നു.
0: പിന്നെയല്ലേ അശ്വിനി, നിനക്ക് വിഷമം തോന്നുന്ന കാര്യം പറയുന്നു, പക്ഷെ നീ അത് വിഷമിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല.
1: ഇല്ല, നിങ്ങളല്ലേ പറയുന്നത്.
0: ഇപ്പൊ ഒരു ചാരകസേര 124 125 എപ്പിസോഡ് ആവാനായി. പക്ഷേങ്കിൽ ബൈജോട്ടൻ വന്നത് 2 തവണ മാത്രാണ്. പക്ഷെ ഊറ് വന്നതിന് ശേഷം എന്തൊരു അഭിപ്രായം, എത്ര ആൾക്കാരാ പറഞ്ഞ് നീ എത്ര കാലായി ഇവിടെ കുത്തിരിക്കുന്നത്, എന്ത് കാര്യത്തിലാണ് നീ ഇവിടെ കുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് വിഷമമുണ്ടാകുന്നത് സ്വാഭാവികമാണ്, എനക്കാണെങ്കിൽ ഉണ്ടാകും, അത് വേറൊരു കാര്യം. പക്ഷേങ്കിൽ ഇത് വല്ലാത്തൊരു വിഷമായി
1: പോയല്ലേ സൂര്യേച്ചി. രണ്ടോട്ടേ ബൈജു ഓട്ടനെ വിളിച്ചിട്ടുള്ളൂ. ആ രണ്ടോട്ടം വന്നിട്ട് ഓറെപ്പറ്റി അഭിപ്രായം പറഞ്ഞിട്ടില്ലേ, മോശല്ലേ. ഞാനതല്ലേ പാടാത്തത്. എത്ര പേരെന്നോട് പാട് പാട് പാട് എന്ന് പറയുന്നുണ്ടെന്നറിയാ. ആ നിങ്ങളിന്ന് അവസരം നഷ്ടപ്പെടുത്തണ്ട നഷ്ടപ്പെടുത്തണ്ട എന്നിട്ട് പാടാണ്ടിരിക്കുന്നു.
0: അത് നീ നല്ല കാര്യം ചെയ്യുന്ന കേട്ടോ അശ്വിനി. നല്ലതിന് നല്ലത് എന്ന് തന്നെ പറയണല്ലോ നമ്മള്. കാരണം എന്ന് വെച്ചാൽ നിന്നോട് പാട് പാട് ആൾക്കാർ പറയുമ്പോ നീ പാടാണ്ടിരിക്കുന്നത് നല്ലൊരു കാര്യാന്ന്. കാരണം പാടിയ പിന്നെ ഈ ചാരുകസരക്ക് ഇത്രയും വാളുണ്ട്, അട്ടൂല്ലണ്ടായിപ്പോ അശ്വിനി. അത് വളരെ മോശല്ലേ.
1: രാവിലെ തന്നെ വന്നിട്ട് ഇങ്ങളിമാതിരി വർത്തമാനം പറയുന്നത് ശരിയുണ്ടാ?
0: ഞാൻ നിന്റെ വിഷമം മുഖത്ത് കാണുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞു പോയതാന്ന്. അല്ലാണ്ട് നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ കുത്തുകൾ കുത്തുന്നില്ല.
1: ഈ മുഖം കണ്ടിട്ട്
0: ആ
1: വിഷമം
0: വിഷമം എനിക്കുണ്ടാവും സ്വാഭാവികം, എനക്കാണെങ്കിണ്ടോ. പക്ഷെ ഇപ്രാവശ്യം എനക്കും വൈജുവാട്ടനും ആന്ന്. അതിൽ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല.
1: ഞാൻ കരഞ്ഞിട്ട് അങ്ങ് തീർത്താലോ?
0: നീ ഇരുന്ന് കരഞ്ഞോ, ഞാനെന്നാ മാഷെടുത്ത് കഥ കേൾക്കാൻ പോയാലോ.
1: ഇങ്ങക്കൊന്നും തിരിയാൻ പോകുന്നില്ല, അനക്ക് മനസ്സിലാവുന്ന പോലെ ഇങ്ങക്ക് കടത്തിരിയാൻ പോകുന്നു. അപ്പൊ ഞാൻ ഇല്ലാണ്ട് പോയി കഴിഞ്ഞാല്?
0: അത് ശരി. അപ്പൊ ഞാൻ വെറുതെ ഇരിക്കുന്നു, മനസ്സിലാകാണ്ട ഇരിക്കുന്ന. അന്നത്തെ മാപ്പിള രാമായണത്തിൽ കൂടെ മനസ്സിലായിട്ടുണ്ടോ ആൾക്കാർ?
1: പിന്നില്ലാണ്ട്
0: ആർക്കൊക്കെ മനസ്സിലായി. എനിക്കൊരു കാര്യം അതിൽ മനസ്സിലായിട്ടില്ല.
1: നിങ്ങൾ ഒരു ചെവി കൂടെ കേൾക്കും, മറ്റേ ചെവി കൂടെ വിടും. ഞാനാണെങ്കിലോ ഒരു ചെവി കൂടെ കേട്ട് ആടെ തന്നെ സ്റ്റോർ ചെയ്ത് എത്ര ആൾക്കാർക്കാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്.
0: അത് നിന്റെ പേരിലല്ലേ നീ കൊടുക്കുന്നത്, ചാരുകസേരയുടെ പേരിലല്ലല്ലോ നീ കൊടുക്കുന്നത്.
1: അല്ല, എന്റെ പേരിലാണെങ്കിലും അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതാണല്ലോ, അതിന് ഒരു വിവരം വേണല്ലോ.
0: മാഷ് കാത്തു നിൽക്കുന്നുണ്ടാവും നമ്മളെ, നമുക്ക് വേഗം പോകാം.
1: അതാണല്ലേ.
0: ആ മാഷേ,
2: ചാരുകസേരയുടെ സമയമല്ലേ. എന്താണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്?
0: കഴിഞ്ഞ ആഴ്ചത്തെ പ്രതികരണത്തെ കുറിച്ചൊന്നുമല്ല മാഷെ പറഞ്ഞേ. അല്ല, പിന്നെ പാട്ട് ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞല്ലോ, അന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടേ ഇല്ല. അശ്വിനിക്ക്
2: വിഷമമായിട്ടില്ലേ സൂര്യേച്ചി?
1: അതാ മാഷെ, ഞാൻ കുറെ നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ കൊറേ നേരമായി ചിന്തിക്കുന്നത്. എന്നീ പറയുന്നു, ആരോ രണ്ട് കത്ത് അയച്ചിന് പ്രതികരണത്തില് ബൈജോട്ടന്റെ പാട്ട് സൂപ്പറാന്നും പറഞ്ഞിട്ട്, അന്നേരം മുതൽ തുള്ളാൻ തുടങ്ങിയതാണ്.
0: ആരോ രണ്ട് പേരാ പ്രതികരണത്തില്?
2: മാപ്പിള രാമായണം ശ്രോതാക്കൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ പ്രതികരണത്തിലൂടെ. അതില് കഥയും കഥയേക്കാൾ കൂടുതൽ ആലാപനമാണ്. ബൈജുവിന്റെയും സൂര്യയുടെയും ആലാപനത്തിന് ഒരുപാട് അഭിനന്ദന കത്ത് വന്നിട്ടുണ്ട്
0: കേട്ടാ.
2: അത് പറഞ്ഞിട്ടാണ് അശ്വിനിയെ ഇങ്ങനെ
0: അപകീർത്തിപ്പെടുത്തുന്നത്.
2: എന്നിട്ട് അശ്വിനി എന്ത് പറഞ്ഞു മറുപടി?
1: എന്റെ കഴിവ് വേറെയാ, എന്റെ മേഖല വേറെ. ഞാൻ കഥ കേട്ട് ഉടനെ തന്നെ അത് മനസ്സിലാക്കൂ, എന്നിട്ട് തലച്ചോറിൽ സ്റ്റോർ ചെയ്ത് നോക്കൂ, എന്നിട്ട് മറ്റുള്ളവർക്ക് അത് പകർന്നു.
0: അതില്ലേ എന്നെയാണോ മാഷേ, എനിക്ക് സംശയമുണ്ട്. കാരണം ചാരകസേരയുടെ പേര് പറയാണ്ട് ഇവളെ പേരും പറഞ്ഞിട്ടാന്ന് പറഞ്ഞു
2: കൊടുക്കുന്നത്. അവകാശം നമുക്ക് തരുന്നില്ല,
0: ചാരകസേരക്കില്ല.
2: ഏതായാലും കഥകള് നാട്ടുകാരെ കേൾക്കട്ടെ. അല്ല, ഒരു തവണ കേട്ടാൽ അത് മനസ്സിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഏകസ്വനഗ്രാഹി എന്നാണ് പറയാ.
1: കണ്ടാ അനക്കുള്ള സംഭവം അത്.
0: അതെന്താന്നറിയാ നിനക്ക്? അത് വെറും ചീത്ത.

0: വാക്കാന്ന്. അതിന്റെ മലയാളം എനിക്ക് അറിഞ്ഞുകൂടായിട്ട.
1: ഏകസ്വനഗ്രാഹിയ.
0: ആ
2: എന്താവട്ടെ, നമ്മൾ ചില ആളുകൾക്ക് ചില കഴിവുകൾ ഉണ്ടാവും അല്ലേ സുനി?
1: അതെ മാഷേ.
2: നമ്മളിപ്പം പി ടി ഉഷയോട് നന്നായിട്ട് പാടാൻ പറഞ്ഞാലോ?
1: നടക്കൂല.
2: കെ എസ് ചിത്ര ചേച്ചിയോട് നമുക്ക് നന്നായിട്ട് ഓടാൻ പറഞ്ഞാലോ?
1: പറ്റൂല.
2: അപ്പൊ ചിലർക്ക് ചില കഴിവുകൾ ഉണ്ടാവും. സൂര്യയുടെ കഴിവ് എന്തിലാണ്?
1: പാട്ടില് മാഷേ. അല്ല മാഷേ, വലിയ കഴിവൊന്നും ഇല്ല. പിന്നെ സങ്കടാണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഇടക്ക് പറയൂ, നല്ല പാട്ടുകാരിയാന്ന്. ഞാൻ നല്ലോണം പ്രോത്സാഹിപ്പിക്കൂ.
2: ശരി, അപ്പൊ നമുക്ക് ഏതായാലും തർക്കം തൽക്കാലം അവിടെ നിർത്താം. എല്ലാ ആളുകൾക്കും നമ്മുടെ മാപ്പിള രാമായണം ഒരു പക്ഷേ അധികം ആരും കേട്ടിട്ടില്ലാത്ത ഒരു രാമായണമാണ്. മാത്രമല്ല അതിലെ ആലാപനം, ഒരു മാപ്പിള ശൈലിയിലുള്ള ആലാപനവും ഏറെ ഇഷ്ടപ്പെട്ടു. നമ്മളിന്ന് ഏത് കഥയാണ്?
1: പക്ഷെ രാമായണത്തിന് എന്തും കിട്ടൂലേ?
2: എന്താണ്?
0: രാമന്റെ പരമ്പരയുണ്ടല്ലോ, അതായത് രാമന്റെ മക്കള്,
2: രാമന്റെ പിതാക്കന്മാര്.
0: അതെ.
2: നമുക്ക് ഇതിനെക്കുറിച്ചൊരു കാവ്യമുണ്ട്, കാളിദാസന്റെ രഘുവംശം. രഘുവംശത്തിലെ ശ്രീരാമന്റെ വംശത്തിലെ 29 രാജാക്കന്മാരെ കുറിച്ചാണ്. രഘുവംശം ആദ്യം സൂര്യവംശമായിരുന്നു, സൂര്യപുത്രന്മാരാണല്ലോ അവർ. പിന്നീട് രഘുവിന്റെ കാലശേഷമാണ് രഘുവംശമായത്. ഇക്ഷ്വാകു വംശം എന്നും കൂടി പറയും. എന്തായിരിക്കും കാരണം? ഇക്ഷ്വാകു എന്നു പേരായ രാജാവ് ഭരിച്ചതുകൊണ്ട്. അങ്ങനെ നമ്മൾ പല വംശങ്ങൾ, ചന്ദ്രവംശം, സൂര്യവംശം, ആകാശത്തിലെ ചന്ദ്രനും സൂര്യനുമല്ല, അത്തരം രാജാക്കന്മാരുണ്ടായിരുന്നത് കൊണ്ടാണ്. രഘുവംശം കാളിദാസൻ 29 രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിൽ ഏറ്റവും ഒടുവിലത്തെ രാജാവ് അഗ്നിവർണനാണ്. ഏറ്റവും ആദ്യത്തെ രാജാവ് ആരാണ്? ദിലീപൻ.
0: ദിലീപൻ
1: അങ്ങനെയല്ലേ രാജാവ് ഉണ്ടാവുക? പക്ഷേ
0: രാജാവിന് ദിലീപൻ, മോഹൻലാൽ, മമ്മൂട്ടി എന്നൊക്കെ പേരുണ്ടാവോ? രാജാവിനൊരു കടിച്ചപ്പെട്ടാത്ത പേരുകളല്ലേ സ്വാഭാവികമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്?
2: വളരെ അപൂർവമായിട്ടാണ് നമുക്ക് ദിലീപൻ എന്നുള്ള പേരുള്ളത്. ഒരു പ്രദീപൻ എന്നുള്ള രാജാവിന്റെ പേര് നമ്മൾ കേട്ടിരുന്നോ? ശന്തനു മഹാരാജാവ്. ആ ശന്തനുവിനെ അറിയാം. ശന്തനുവിന്റെ മുൻഗാമിയായിട്ടൊരു പ്രദീപനുണ്ട്. ഈ ശന്തനു പുതിയ കാലത്ത് പലർക്കും നമ്മൾ കേൾക്കുന്ന പേരല്ല. ദശരഥൻ എന്നുള്ള പേരുള്ള ആരെങ്കിലും ഉണ്ടോ നമുക്ക്?
1: ഇല്ല.
2: ശ്രീരാമന് ചിലപ്പോ ഉണ്ടാവില്ല അല്ലേ? പക്ഷെ ദിലീപ് ഇഷ്ടംപോലെ ഉണ്ട്. ലക്ഷ്മണുണ്ട്, ഭരതനുണ്ട്, ശത്രുഘ്നൻ എന്ന പേര് ഉണ്ട്, പക്ഷെ
0: കുറവാണ്.
2: വസിഷ്ഠൻ എന്നും ദുർവാസാവ് എന്നുള്ള പറഞ്ഞ പേരൊന്നും പുതിയ കാലത്ത് ആരും ഇട്ട് തുടങ്ങിയിട്ടില്ല. ചിലപ്പോൾ നാളെ ഇട്ടുകൂടായികയില്ല. ദിലീപൻ ഈ രാമന്റെ, ശ്രീരാമന്റെ പരമ്പരയിൽ പെട്ട ഒരാളാണ്. യഥാർത്ഥത്തിൽ 29 അല്ല, വിഷ്ണു മുതൽ അഗ്നിവർണൻ വരെ 70 രാജാക്കന്മാരുണ്ട്. വിഷ്ണുവാണല്ലോ നമ്മുടെ വിരാട് പുരുഷൻ, പ്രപഞ്ചത്തിലെ ആദ്യത്തെ ഒരു അവതാരം. അദ്ദേഹത്തിൽ നിന്ന് ബ്രഹ്മാവ് ഉണ്ടാകുന്നു, ബ്രഹ്മാവ് നിന്ന് മരീചി, മരീചിയിൽ നിന്ന് കശ്യപനുണ്ടാകുന്നു, കശ്യപൻ നിന്നാണ് വിവസ്വാൻ, പിന്നെ വൈവസ്വത മനു. വൈവസ്വത മനുവിൻ്റെ മകനാണ് ഇക്ഷ്വാകു. അതിനുശേഷം ഇക്ഷ്വാകു വംശമായി. അദ്ദേഹത്തിന് മകനാണ് സൂര്യൻ, പിന്നീട് സൂര്യപുത്രൻ, സൂര്യവംശം. സൂര്യൻ്റെയും ശ്രദ്ധയുടെയും അഥവാ മനുവിൻ്റെയും ശ്രദ്ധയുടെയും 10 മക്കളുണ്ട്. ആ 10 മക്കളിൽ ഒരാളാണ് ഇക്ഷ്വാകു. മനുവിന് ഛായ എന്ന ഭാര്യയിൽ 6 മക്കളുണ്ട്. അതിൽപ്പെട്ടയാളാണ് യമൻ, നമ്മുടെ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞ കാലൻ, യമദേവൻ. ഇക്ഷ്വാകു വംശം സൂര്യവംശം എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ഇക്ഷ്വാകുവിന് 3 മക്കളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മകനാണ് വികക്ഷി, വെറുതെ പേരും കൊണ്ട് മാത്രം നമുക്ക് ഓർമ്മിക്കാം. പുരഞ്ചയൻ, കാകുൽസ്ഥൻ, അനേനസ്, ഇതൊക്കെ പരമ്പരയിൽപ്പെട്ടാണ്, അദ്ദേഹത്തിൻ്റെ മക്കളല്ല, പരമ്പര. മാന്ധാവ്, 3 മക്കളാണ്, അംബരീഷൻ, മുജുകുന്ദൻ, പുരുകൽസൻ. ഈ മാന്ധാവിന് 50 പുത്രിമാരുണ്ട്. സൗഭരിമുനിയാണ് ഈ 50 പുത്രിമാരെയും ഒറ്റയടിക്ക് വിവാഹം ചെയ്തത്. മാന്ധാതാവിൻ്റെ മകൻ്റെ പേരാണ് പുരുകൽസൻ. അദ്ദേഹത്തിൻ്റെ ത്രസഭന്യു എന്ന ഒരു മകൻ ജനിച്ചു. ഉച്ചരിക്കാൻ പാടാണല്ലേ. പിന്നെ അനരണ്യൻ, അര്യശ്വൻ, വസുമനസ്, സുതന്വാവ്, ത്രൈര്യാരുണൻ, നല്ല അക്ഷരശുദ്ധി വേണം ഉച്ചരിക്കാൻ. സത്യവ്രതൻ, അത് പറ്റുമല്ലേ. അദ്ദേഹത്തിന് ത്രിശങ്കു എന്ന് കൂടി പേരുണ്ട്. പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് ഹരിശ്ചന്ദ്രൻ.
0: ഹരിശ്ചന്ദ്രന്റെ കഥ എന്തായാലും പറയണം നമുക്ക് കേട്ടാ, നമ്മൾ ഇതുവരെ ചാരികശരീരിൽ പറഞ്ഞിട്ടില്ല.
1: നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക?
0: ആന്ത് ഇഷ്ടപ്പെടാണ്ട്.
1: ഈ ഹരിശ്ചന്ദ്രൻ എന്ന് പറയുമ്പോൾ സത്യം, ധർമ്മം ഇതെല്ലാം പാലിക്കുന്ന ഒരാളല്ലേ?
0: അതെ, എന്നെ പോലെ. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ഹരിശ്ചന്ദ്രന്റെ കഥ പറയണമെന്ന്.
1: അങ്ങനെ ആ വഴിക്ക് മാഷെ കഥ പറഞ്ഞൂടെ?
2: ആയിക്കോട്ടെ, കഥ പറയാം നമുക്ക്. ഹരിശ്ചന്ദ്രന്റെ കഥ നമുക്ക് മറ്റൊരു അവസരത്തിൽ പറയാം.
1: അതാ നല്ല.
2: ഹരിശ്ചന്ദ്രന്റെ മകന്റെ പേര് അറിയാലോ? പാമ്പ് കടിയേറ്റ് കാട്ടില് വീണ് കിടക്കുന്ന മകനെ കോരിയെടുത്ത അമ്മ എവിടെ കൊണ്ടുവന്നു? ചുടലക്കാട്ടില്. ചുടലക്കാട്ടില് ശവം ദഹിപ്പിക്കുന്ന ജോലിക്കാരനായിരുന്നു അച്ഛൻ, മഹാരാജ ഹരിശ്ചന്ദ്രൻ അല്ലേ. സിനിമയുണ്ട്,
3: ആത്മവിദ്യാലയമേ
1: സൂര്യച്ചി, ഇത് മധുരഗീതങ്ങളല്ല, ഇഷ്ടങ്ങൾ ഈണങ്ങളല്ല, ഇഷ്ടഗാനങ്ങളല്ല.
0: നമ്മൾ പാടുമ്പോൾ
2: ഹരിശ്ചന്ദ്രൻ സിനിമയിൽ

0: ഇങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ അല്ലേ?
1: അതെ, ഇങ്ങനത്തെ പാടണല്ലോ.
0: അപ്പോ ആ മകന്റെ പേര് രോഹിതാശ്വനാണ് അല്ലേ? പാമ്പ് കടിച്ച് മരിച്ച മകന്റെ ശവദാഹത്തിന്, സ്വന്തം മകന്റെ ശവദാഹത്തിന് ഭാര്യയോട്, അതായത് മകന്റെ അമ്മയോട് പണം ചോദിക്കുന്ന ഒരു രാജാവ്. അതാണ് ആ ഹരിശ്ചന്ദ്രൻ്റെ കഥ. നമുക്കതൊരു അവസരത്തിൽ പറയാം. രോഹിതാശ്വന്റെ മകനാണ് ഹരിതൻ. ഹരിതന്റെ മകന്റെ പേര് ചെറിയൊരു പേരാണ് ചുഞ്ചു.
2: അത് കുഴപ്പമില്ല, അങ്ങനത്തെ പേര് ഇഷ്ടം പോലെ ഇല്ലേ? ചഞ്ചു, ചിഞ്ചു,
1: അതെ,
2: കുഞ്ചു, മഞ്ജു, സുഞ്ചു,
0: അത് ചില ചുരുക്കപ്പേരുകളാണല്ലേ. ചുഞ്ചുവിന്റെ മകനാണ് സുദേവൻ. സുദേവന്റെ മകന്റെ പേര് ദരുകൻ. ദാരുകൻ എന്ന് കേട്ടിട്ടുണ്ടല്ലേ, ദരുകൻ. അദ്ദേഹത്തിന്റെ മകനാണ് സഗരൻ. സഗരന്റെ ഭാര്യയുടെ പേര് സുമതി എന്നാണ്. അത് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ സുമതിമാരുണ്ട്. പക്ഷെ മക്കളെത്രയോ 60,000. 60,000 മക്കൾ. പിന്നീട് അടുത്ത പരമ്പരയിൽ അസമഞ്ജസ്, അസമഞ്ജസ്, അശുമാൻ, ഭഗീരഥൻ. ഭഗീരഥൻ അറിയാം, ഭഗീരഥ പ്രയത്നം.
2: ഭഗീരഥൻ പിള്ള, അതിപ്പോ ഇത് മറ്റേ ഭഗീരഥൻ. പട്ടാളം പുരുഷനെ അനുഗ്രഹിക്കണോ?
1: അതന്നെ.
0: പക്ഷെ ഇത് ആ പട്ടാളം സിനിമയിലെ കാര്യമല്ല. ഭഗീരഥന്റെ മകനാണ് ശ്രുതനാഥൻ, സിന്ധുദ്വീപൻ, അയുതായുസ്, പിന്നെ ഋതുവർണ്ണൻ. ഋതുവർണ്ണൻ ആകുമ്പോഴേക്കും നമുക്ക് ഏതാണ്ട് അറിയാം, സർവകാമൻ, സുദാസൻ, മിത്രസഖൻ, കന്മാഷപാദൻ, അശ്മകൻ, മൂലഖൻ, ഗഡ്വാംഗൻ, ദീർഘബാഹു. ദീർഘബാഹു ആകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പേര് ദിലീപനാണ്. ഗഡ്വാംഗനാണ് ദിലീപനെന്നും ഗഡ്വാംഗൻ്റെ മകനാണ് ദിലീപനെന്നും രണ്ട് സംസാരമുണ്ട്. ദിലീപിനെ കുറിച്ച് കുറച്ചുകൂടി കഥകൾ നമുക്ക് പറയാം. അതിനുമുമ്പ് ദിലീപിന്റെ മകന്റെ പേരാണ് രഘു.
1: ഇഷ്ടംപോലെ നമ്മുടെ നാട്ടില് രഘുമാറുണ്ടല്ലോ.
0: രഘുവിന്റെ വംശമാണ്
2: രഘുവംശം.
0: രഘുവംശം, രഘുവംശം എന്ന പേരിലാണ് കാളിദാസന്റെ ഒരു കാവ്യമുള്ളത്. രഘുവിന്റെ മകന്റെ പേര് അജൻ ആണ്. അജന്റെ മകന്റെ പേരെന്താണ്?
1: ദശരഥൻ.
0: ദശരഥൻ. ദശരഥൻ ആകുമ്പോഴേക്കും നമുക്കെത്തി നമ്മുടെ അയോധ്യയുടെ ശ്രീരാമന്റെ കാലമെത്തി. കാരണം ദശരഥൻ അറിയപ്പെടുന്നത് ശ്രീരാമന്റെ പിതാവ് എന്നുള്ള രീതിയിലാണ്. ശ്രീരാമൻ, പിന്നെ ശ്രീരാമന്റെ മക്കള്
1: കുശൻ,
0: കുശനും ലവനുമാണ്. കുശന്റെ പരമ്പരയിലാണ് അതിഥി, നിഷധൻ. അതിഥി ശ്രീരാമന്റെ പേരക്കുട്ടിയാണ്, പൗത്രനാണ്. ഇവിടെ പൗത്രനാണ് നിഷധൻ. നിഷധന്റെ മകനാണ് നഭസ്. പിന്നെ പുണ്ഡരീകൻ, ക്ഷേമധന്വാവ്, ദേവാനീകൻ, ഋക്ഷകൻ. കുറെ ഇങ്ങോട്ടെത്തി, നമ്മുടെ യുഗങ്ങൾ മാറി വരലാണ്. പരിയാത്രൻ, വിന്തോരലൻ, വജ്രനാഭൻ, ഗഗണൻ, വിധുകി, ഹിരണ്യനാഭൻ, പുഷ്യൻ, ധ്രുവൻ, സുദർശൻ, അഗ്നിവർണൻ. അഗ്നിവർണൻ വരെയാണ് രഘുവംശത്തിൽ ഉള്ളത്. അഗ്നിവർണന്റെ കാലുകൾ എന്നൊരു നാടകമുണ്ട് നമ്മുടെ കാവാല നാരായണ പണിക്കർ. അഗ്നിവർണനെ കുറിച്ചും കൂടി നമുക്ക് കുറച്ച് പറയാം. അഗ്നിവർണനും തീരുന്നില്ല. ശീഘ്രൻ എന്ന മകനാണ് അഗ്നിവർണന്. ശീഘ്രന്റെ മകനാണ് മരു. മരുവിന്റെ കാലമാണ് കലികാലം എന്ന് വിശ്വസിക്കുന്നുണ്ട്. മരുവിന്റെ മകനാണ് പ്രസുശ്രുതൻ. പ്രതിശ്രുതനല്ല, പ്രസുശ്രുതൻ. ഇത്രയും പരമ്പര ശ്രീരാമന്റെ മുന്നിലും പിന്നിലുമായിട്ട് നമുക്ക് കേൾക്കാം. നമ്മളിതിൽ പറഞ്ഞു രണ്ട് മൂന്ന് രാജാക്കന്മാരെ കുറിച്ച്, നമുക്ക് രണ്ട് മൂന്ന് പരമ്പരയിലെ ആളുകളെ കുറിച്ച് കുറച്ച് വിസ്തരിച്ച് പറയാം. ഒന്ന് ദിലീപൻ. ദശരഥനെ കുറിച്ച് നമുക്കറിയാം, ശ്രീരാമന്റെ കഥയിൽ രാമായണത്തിൽ അത് വരുന്നുണ്ട്. ദിലീപിന്റെ പരമ്പര എങ്ങനെയാണ്? രഘുവിന്റെ അച്ഛനാണ് ദിലീപൻ. അതുപോലെ
1: രഘുവിന്റെ
0: മകനാണ് അജൻ. ദശരഥന്റെ പിതാവ് അജൻ, അജന്റെ പിതാവ് രഘു, രഘുവിന്റെ പിതാവ് ദിലീപൻ. അപ്പൊ ദിലീപൻ, രഘു, അജൻ, ദശരഥൻ, ശ്രീരാമൻ, ഇത്രയാണ് പ്രധാനപ്പെട്ട. ശ്രീരാമന് ശേഷം കുശൻ, ലവൻ. നമുക്ക് ഇവരെ കുറിച്ച് മാത്രം പറയാം, അല്ലെങ്കിൽ എല്ലാം പറയാൻ നമുക്ക് സമയമുണ്ടാവില്ല, സാവകാശം ഉണ്ടാവില്ല. ദിലീപൻ മഗധയിലെ രാജാവായിരുന്നു. മഗധയിലെ റാണിയായ സുദക്ഷിണയെയാണ് വിവാഹം കഴിച്ചത്. സുദക്ഷിണ. അപ്പം കല്യാണം കഴിച്ചു, പക്ഷേ
2: കുട്ടികളില്ല.
0: എല്ലാ കഥകളിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സംഘട്ടനമാണ്, അല്ലെങ്കിൽ ഒരു ഒരു വഴിത്തിരിവാണ്. രാജാവിന് മറ്റുനോറ്റ് മക്കളുണ്ടാവാത്തൊരു കഥയും, മക്കളുണ്ടാകാൻ വേണ്ടി അവർ
1: വ്രതം,
0: യാഗം നടത്തുക, പൂജ നടത്തുക, വ്രതം അനുഷ്ഠിക്കുക, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തു. വസിഷ്ഠൻ ഇവരുടെ ആസ്ഥാന ഗുരുവാണ്, കുലഗുരുവാണ്. വസിഷ്ഠമുനി വന്ന് ദിലീപനോട് പറഞ്ഞു, നിങ്ങൾക്ക്, ദിലീപൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ അനപത്യത ദുഃഖം? അനപത്യത അഥവാ മക്കളില്ലാത്തത് അസുഖമായിട്ടല്ല പണ്ട് കണ്ടിരുന്നത്, എന്തായിട്ടാണ്? ശാപമായിട്ടാണ്. എന്തെങ്കിലും ശാപം കൊണ്ടാണ് പുത്രന്മാരില്ലാതിരിക്കുന്നതെന്നാണ് വിശ്വാസം പണ്ടത്തെ. ആ ശാപം നീക്കുക, ശാപദോഷം നീക്കുകയാണ് പൂജകളിലൂടെയും യാഗങ്ങളിലൂടെയും പണ്ടുള്ളവർ ചെയ്തത്. അപ്പോൾ വസിഷ്ഠൻ അതിൻ്റെ റീസൺ, അതിൻ്റെ കാരണം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ദിവസം നമ്മുടെ ദിലീപൻ മഹാരാജാവ് കാമധേനുവിൻ്റെ, കാമധേനു എന്ന് പറഞ്ഞാൽ ദേവഗോവാണ് അല്ലേ, ദേവലോകത്തെ പശുവാണ്. ആ വിശിഷ്ട ദൈവികമായ ആ കാമധേനുവിനെ

0: കണ്ടപ്പോൾ അതിനെ മൈൻഡ് ചെയ്തില്ല, ഗൗനിച്ചില്ല. കാമധേനു ദേവന്മാർക്ക് തത്തുല്യമായ പദവിയുള്ളൊരു ഒരു ഗോമാതാവാണ്. അങ്ങനെയുള്ള മാതാവിനെ ആദരിക്കാതെ അനാദരിച്ചതിൻ്റെ പേരിലാണ് അനുപത്യത ദുഃഖം അനുഭവിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും പരിഹാരം? അതിനെ ആദരിക്കണം, അതിൻ്റെ മനസ്സിലെ വെറുപ്പ് മാറ്റണം, അതിനെ പ്രീതിപ്പെടുത്തണം. ആരെ? കാമധേനുവിനെ. അപ്പോൾ എന്താണതിന് മാർഗം? കാമധേനു വസിഷ്ഠൻ കാമധേനുവായിട്ട് ബന്ധപ്പെട്ടു. കാമധേനു എപ്പോഴാണ് എങ്ങനെയാണ് ദിലീപിന് ശാപമോക്ഷം കൊടുക്കുക, ദിലീപിനോടുള്ള വെറുപ്പ് എങ്ങനെയാണ് മാറ്റുക എന്ന കാര്യം വസിഷ്ഠ മഹാമുനി തന്നെ അദ്ദേഹത്തിൻ്റെ തപശക്തി കൊണ്ട് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, കാമധേനുവിൻ്റെ മകളെ ശുശ്രൂഷിക്കണം ദിലീപൻ. ദിലീപൻ ഒരു രാജാവാണ്, വലിയ രാജ്യം ഭരിക്കുന്ന രാജാവാണ്. രാജാവ് ഒരു പശുവിനെ നോക്കുകയെന്ന് പറഞ്ഞാൽ
1: മോശം.
0: പക്ഷേ സാധാരണ പശുവല്ല ഇത്, ഗോമാതാവിൻ്റെ മകളായ മറ്റൊരു ഗോമാതാവാണ്, നന്ദിനി പശുവിനെ. അങ്ങനെ തൻ്റെ പുത്രിയെ ശുശ്രൂഷിക്കും വരെ മക്കൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് കാമധേനുവിൻ്റെ തീരുമാനം, ശാപം. കാമധേനുവിൻ്റെ മകളാണ് നന്ദിനി. നന്ദിനിയെ ശുശ്രൂഷിക്കാൻ ദിലീപൻ തയ്യാറായി. അപ്പോൾ രാജാവ് കൊട്ടാരം ഉപേക്ഷിക്കുന്നു. നന്ദിനി എവിടെയാണ്? തൊഴുത്തിൽ കെട്ടുമെന്നല്ല ചെയ്യുക, പച്ചപ്പുൽമേടിൽ സ്വച്ഛന്തം ഇങ്ങനെ മേഞ്ഞു നടക്കും. അതിനെ മറ്റാരും ആക്രമിക്കാനില്ലാതെ, ആക്രമിക്കാൻ അനുവദിക്കാതെ, ആരാലും ഉപദ്രവമേൽക്കാൻ അനുവദിക്കാതെ രാജാവ് കാത്തുകൊള്ളണം. അപ്പോൾ പശുവിൻ്റെ പിന്നാലെയാണ് രാജാവ് പോകുന്നത്. കൊട്ടാരവും രാജ്യഭരണവും യുദ്ധങ്ങളും മറ്റെല്ലാം ഉപേക്ഷിച്ച് കാട്ടിലാണ് രാജാവ്. പശുവിൻ്റെ പിന്നാലെയാണ് രാജാവ്. എന്തിനു വേണ്ടിയാണ്?
1: ശാപമോക്ഷം.
0: കാമധേനുവിന് അന്ന് പരിഗണിച്ചിരുന്നുവെങ്കിൽ, ആദരിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ പറ്റുമായിരുന്നോ? ഇല്ല. അപ്പം അങ്ങനെ മുതിർന്നവരെ നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാതിരുന്നാൽ ഇതായിരിക്കും ഫലം. ഇതാണ് കഥ.
2: കേട്ടാ സുരീച്ചി, നിനക്ക് കുറച്ച് നാളായിട്ട് അത് കുറവാന്ന്, എന്നെ നീ ബഹുമാനിക്കലുണ്ടാ?
3: അതെന്താ സംഭവം എന്നറിയാ? ഇടയ്ക്ക് നിങ്ങൾ പറയാ എനിക്ക് ഇന്ന അത്രേ പ്രായമുള്ളൂ എന്ന്. ഞാൻ പറയുമ്പോ എപ്പിങ്ങൾ എന്നാ പറയല്ലേ, ഇനിയും കാണാൻ പ്രായം കുറവാണ്. എന്നാൽ നിങ്ങൾ എന്നെ ബഹുമാനിക്കണ്ടെന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന ചിന്ത.
2: അപ്പൊ ഇനി മുതലേ നിന്നെ ഞാൻ ബഹുമാനിക്ക.
3: അങ്ങനെ അങ്ങ് ശാപം കിട്ടൂല.
0: ഏതായാലും നമുക്ക് ആരെ ആര് ബഹുമാനിക്കണം എന്നുള്ളത്, എല്ലാരെയും നമുക്ക് പരസ്പരം ബഹുമാനിക്കണം. ഒരു സംസ്കാര സമ്പന്നനായ ഒരാളുടെ, ഒരു മനുഷ്യന്റെ സ്വഭാവം എന്താണ്, പ്രത്യേകത എന്താണ്?
3: പരസ്പരം
0: ബഹുമാനമാണ്, പരസ്പര ബഹുമാനം. അവനവനെ തന്നെയും ബഹുമാനിക്കണം അല്ലേ, പരസ്പരവും ബഹുമാനിക്കണം. അതിൽ പ്രായവും പാണ്ഡിത്യം എന്നൊരു വിഷയമല്ല. പ്രായം കൂടിയവരെ മാത്രമേ ബഹുമാനിക്കാവുന്നുണ്ടോ?
2: ഇല്ല
0: ഇല്ല, എല്ലാവരെയും ബഹുമാനിക്കാം.
2: കേട്ടല്ലോ, പ്രായം എനിക്ക് കുറവാണല്ലോ, അപ്പൊ നീ എന്നെ എന്ത് വേണം? ബഹുമാനിക്കണം.
3: എങ്ങനെ ബഹുമാനിക്കണ്ടേ?
2: മാഷെ കഥ പറഞ്ഞോ.
0: അതെ, ബഹുമാനത്തിന്റെ ചർച്ച അവിടെ നിൽക്കട്ടെ, കഥയിലേക്ക് വരാം. നമ്മുടെ ദിലീപ് മഹാരാജാവ് നന്ദിനിയെ ആദരിക്കാൻ ബഹുമാനിക്കാൻ കാട്ടിലാണ്. 21 ദിവസം, 21-ാം ദിവസം, ഒരു ദിവസം രാജാവ് ഒരു നിമിഷം എല്ലാ സമയത്തും പശുവിനെ നിർനിമേഷനായിട്ട് നോക്കി നിൽക്കലാണ്. ഒരു നിമിഷം ആ കാടിൻ്റെ സൗന്ദര്യത്തിലേക്ക് അദ്ദേഹം കണ്ണ് തെറ്റിച്ചപ്പോൾ ആ സമയം ഈ പശുവിനൊരു വലിയ സിംഹം ആക്രമിക്കാൻ വന്നു. പശുവിൻ്റെ പുറത്ത് ചാടിക്കയറി. സിംഹം പശുവിനെ അതുപോലെ കാട്ടുമൃഗങ്ങളൊക്കെ കീഴ്പ്പെടുത്തുന്ന കണ്ടിട്ടില്ല നമ്മൾ?
3: ആനിമൽ പ്ലാനറ്റിലും ഡിസ്കവറി ചാനലിലും കാണുന്നില്ലേ?
2: ഞാനതൊന്നും കാണില്ല ശനി, നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ.
3: അല്ല, ഞാൻ പ്രകൃതിയുള്ളൊരു ജീവിയാണല്ലോ, ഞാനെല്ലാം കാണലുണ്ട്.
2: സ്വന്തക്കാരുടെ വിശേഷങ്ങളിൽ അറിയാൻ ആഗ്രഹം ഉണ്ടാവും, നിന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല.
3: അല്ല, അതുമാത്രല്ല, ഒരു ദിവസം മാഷി നിൽക്കണ ഈ ഡിസ്കവറി വെക്കുമ്പോ കണ്ട് നല്ല പരിചയമുള്ളൊരു മുഖം നോക്കുമ്പോ സൂര്യച്ചത് ആ തുള്ളിയിട്ടും മരത്തിന്റെ മുകളിലും കയറും.
2: നിലവിളിച്ചിട്ട് റോജാ റോജാ എന്ന് പറഞ്ഞിട്ട് നീ പ്ലാറ്റ്ഫോമിലൂടെ പോയതല്ലേ. റോജ മരിച്ചിട്ട് എത്ര കാലാ യശ്വിനി, എന്നിട്ട് നീ ഇങ്ങനെ ഓടേണ്ട ആവശ്യം ഉണ്ടായിരുന്ന? അതുമാത്രല്ല, നീ 2 ദിവസമല്ലേ അവളെ കണ്ടിട്ടുള്ളൂ. എന്നോടൊന്നും ഒട്ടും നിനക്ക് സ്നേഹമില്ലല്ലോ. 2 ദിവസം കണ്ട അവളുടെ പിന്നാലെ നീ എന്തൊരോട്ടായിരുന്നു.
3: പക്ഷേ സ്നേഹം തന്നു. ആര്? റോജ. സ്നേഹത്തിന്റെ പിന്നാലെയാണല്ലോ ഞാൻ പറഞ്ഞത്.
2: അപ്പൊ നമ്മളൊന്നും ആരും തരുന്നില്ല.
3: മാഷെ ചാരികസര നാടകത്തിലേക്ക് തുള്ളുന്നുണ്ട്, ഇപ്പൊ പിടിച്ച രക്ഷപ്പെടുത്താം.
0: നമുക്ക് തൽക്കാലം നാടകം നേരെ അവിടെ വിടാം. മാത്രല്ല, പ്ലാറ്റ്ഫോമിലൂടെ ഓടിയത് അശ്വിനി അല്ലല്ലോ,
3: മല്ലികയാണല്ലോ.
2: മല്ലിക അശ്വിനി ആണല്ലോ.
0: ശരി, നമുക്ക് ആ തർക്കം അവിടെ നിൽക്കട്ടെ. മാത്രല്ല, നമ്മൾ നമ്മുടെ നന്ദിനി എന്ന വിശുദ്ധ പശുവിന്റെ പുറത്ത് അക്രമാസക്തനായിട്ടൊരു സിംഹം കയറി നിൽക്കുന്നുണ്ട്. ഈ സമയം നമ്മൾ കാട് കയറാൻ പാടുണ്ടോ?
3: ഇല്ല.
0: പ്ലാറ്റ്ഫോമിലും നാടക നേരത്തിലൊന്നും പോകാൻ പാടില്ല അല്ലേ. അപ്പം രാജാവ് ഉടനെ തന്നെ പശുവിന്റെ അലറി നിലവിളി കേട്ട് തിരിച്ചു വന്നു. അദ്ദേഹം ഈ സിംഹത്തെ ആക്രമിക്കാൻ പോകലാണ്. പക്ഷെ അദ്ദേഹത്തിന് അസ്ത്രം, തന്റെ അമ്പം വില്ലൊക്കെ ഉണ്ട്, ആയുധങ്ങളൊക്കെ ഉണ്ട്, അസ്ത്രം എടുത്തുയർത്താൻ പറ്റുന്നില്ല.
3: അയ്യോ,
0: സ്തംഭനം,
2: പക്ഷാഘാതം,
3: പെട്ടെന്ന്
2: പെട്ടെന്ന് കൈവിരലുകൾ ചലിപ്പിക്കാൻ പറ്റുന്നില്ല.
0: അത് പക്ഷേ പക്ഷാഘാതം, ഇതുപോലെ നമ്മളൊരു സന്ദർഭം കണ്ടിന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അർജുനന്റെ ഗാന്ധീവം എപ്പോഴായിരുന്നു? അത് മഹാപ്രസ്ഥാനത്തിന് മുൻപേ. ശ്രീകൃഷ്ണ ഭഗവാൻ മരിച്ചതിന് ശേഷം കൃഷ്ണപത്നിമാരെ കൂട്ടാൻ വേണ്ടി അർജുനൻ ചെല്ലുന്നു. ആ സമയത്ത്

0: കാട്ടാളന്മാർ വന്നിട്ട് തട്ടിക്കൊണ്ടുവന്നു. കാട്ടാളന്മാർക്കെതിരെ തന്റെ ഗാന്ധീപം കുലച്ച് അവനഴിന്ന് വില്ലെടുക്കാൻ നോക്കുമ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്, ഗാന്ധീപത്തിന്റെ പവർ എത്ര വരെ മാത്രമേ ഉള്ളൂ,
1: ശ്രീകൃഷ്ണൻ
0: ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇതൊരു ശാപത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആയുധമെടുക്കാൻ പറ്റുന്നില്ല. മുന്നിലാണെങ്കിൽ താൻ പരിപാലിക്കേണ്ട ഗോമാതാവായ കാമധേനുവിന്റെ മകൾ ഇതാ ആക്രമിക്കപ്പെടുന്നു, ഏത് നിമിഷം അതിന്റെ കഴുത്ത് കടിച്ച് ചോര വലിച്ച് കുടിച്ച് മരിച്ചു പോവും. രാജാവിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ സമയത്ത് സിംഹം സംസാരിക്കാൻ തുടങ്ങി. കഥയാണ്, കഥയിൽ
1: ചോദ്യമില്ല.
0: സിംഹം സംസാരിക്കാൻ തുടങ്ങി, അതായത് ഇതെന്റെ ഇരയാണ്, കാട്ടിലെ സിംഹത്തിന്റെ ഭക്ഷണമാണല്ലോ മറ്റ് ജീവികൾ, അതുകൊണ്ട് എന്നെ വിശപ്പടക്കാനാണ് ഞാൻ ഇതിനെ ആക്രമിക്കുന്നത്. നിങ്ങൾ അമ്പെടുത്തിട്ട് വില്ലെടുത്തിട്ടൊന്നും കാര്യമില്ല, ഒരു പശുവല്ലേ. ഞാനിതുപോലെ അധിക ദിവസവും പശുക്കളെയും കാളകളെയും കഴുതുകളെയും മറ്റ് ജീവികളൊക്കെ കഴിക്കാറുണ്ട്, ആക്രമിച്ച് തിന്ന് കൊന്നു തിന്നാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഉപദ്രവിക്കാൻ നോക്കണ്ടാവും. ദിലീപൻ എന്ത് പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കെ
1: നടക്കില്ല
0: അല്ലേ, നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, നീ
2: എന്നെ
0: കഴിച്ചോളൂ.
2: നിന്നെ എന്തിനാ കഴിക്കുന്നേ, അതിന്റെ വായിൽ കൊള്ളാനുണ്ടാവോ നീ?
1: എന്നെ എന്ന് പറഞ്ഞാല് ദിലീപ് മഹാരാജാവ്.
2: അപ്പൊ അത് ശരി, നീയാണോ ദിലീപ് മഹാരാജാവ്?
1: ഇപ്പൊ ദിലീപ് മഹാരാജാവിന്റെ സ്ഥാനത്ത് നിന്നിട്ട് ഞാൻ പറയുന്നത്
0: കഥയില് അല്ലേ, അത്രമാത്രം ഇഴുകി ചേർന്നിട്ടുണ്ട് കഥയിൽ. അതുകൊണ്ടാണ്
1: ശ്രദ്ധ വേണം.
0: ദിലീപ് മഹാരാജാവാണ് പറയുന്നത് എന്നെ കഴിച്ചോളൂ, നിന്റെ വിശപ്പ കറ്റിക്കോളൂ, പക്ഷേ ആ നന്ദിനി പശുവിനെ വെറുതെ വിടണം, എന്നെ ആഹാരമാക്കി വിശപ്പ് കിട്ടിക്കുള്ളൂ. സിംഹം പറഞ്ഞു എന്ത് വിഡിത്വമാണ് നിങ്ങൾ പറയുന്നത്, മാത്രമല്ല നിങ്ങൾ കഴിച്ചാലൊന്നും എൻ്റെ വിശപ്പ് മാറില്ല, നേരത്തെ സൂര്യ പറഞ്ഞ പോലെ തന്നെ അല്ലേ. അതുകൊണ്ട് എനിക്ക് ഈ പശുവിനെ തന്നെ വേണം. എന്തിനാണ് ഇതിനു വേണ്ടി നിങ്ങളിങ്ങനെ ഒരു രാജാവല്ലേ ജീവൻ നഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കും. പക്ഷേ ഒരു തരത്തിലും രാജാവ് അനുവദിക്കുന്നില്ല. രാജാവ് പറഞ്ഞു ഇതെൻ്റെ സംരക്ഷണത്തിലുള്ള ഒരു പശുവാണ്, ഞാനതിന് ജീവൻ കൊടുത്തും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങുക, എന്നെ കഴിച്ചോളൂ. എന്നിട്ട് ആയുധങ്ങളൊക്കെ താഴെ വെച്ച് കുനിഞ്ഞവിടെ നിന്നു. അപ്പൊ എന്താ സംഭവിക്കുക,
1: സിംഹം രൂപം മാറി.
0: ആ സിംഹം
1: ഒറിജിനൽ
0: രൂപം മാറിയിട്ട് അനുഗ്രഹിച്ചു. നിങ്ങളെ പരീക്ഷിക്കുകയായിരുന്നു, കാമധേനുവിന്റെ എല്ലാ ശാപവും മാറിക്കഴിഞ്ഞു, നിങ്ങൾക്കിനി മക്കളുണ്ടാവും. ഇതിലേക്ക് സിംഹം എന്തുകൊണ്ടാണ് പശുവിനെ കൊല്ലാൻ ഒരുങ്ങിയത് എന്നതിനെ കുറിച്ച് സിംഹം ഒരു കഥ പറയുന്നുണ്ട്. ശിവകിങ്കരന്മാര് ആ വഴിയിലൂടെ പോകുമ്പോൾ പാർവതി വളർത്തിയ ഒരു വൃക്ഷം അവിടെ കാട്ടിലുണ്ടായിരുന്നു. പാർവതി വളർത്തിയ വൃക്ഷത്തിന് കാവലായിട്ടാണ് ശിവന്റെ കിങ്കരന്മാരവിടെ ഉള്ളത്. ഈ വൃക്ഷത്തിന്റെ ചുവട്ടിലൂടെയാണ് എന്ത് പശു മേഞ്ഞു പോകുന്നത്. അപ്പൊ അതിന്റെ ചുവട്ടിലുള്ള ആരെയും ഭക്ഷണമാക്കും ഞാൻ എന്ന് സിംഹം പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആ മരത്തിന്റെ ചുവട്ടിലാണ് ഉള്ളത് ആര്, പശു. അത് പാർവതിദേവി നട്ടു വളർത്തിയ മരമാണ്, അതിന് കാവലായിട്ട് ആരുണ്ട്, ശിവകിങ്കരന്മാരുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വന്നിട്ട് നിങ്ങളെ ഭക്ഷണം ആക്കുന്നത് ഈ പശുവിനെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു രക്ഷയില്ല, ദിലീപ് മഹാരാജാവ് തൻ്റെ ശരീരം മുഴുവനും കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ആയുധമൊക്കെ താഴെ വെച്ച് നിൽക്കലാണ്. ഈ സമയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ സിംഹം അപ്രത്യക്ഷനായി. കാമധേനുവിന്റെ ശാപം പരീക്ഷിക്കുകയായിരുന്നു. രാജാവ് എത്രമാത്രം കൃത്യനിഷ്ഠയുള്ള ആളാണ്, സത്യനിഷ്ഠയുള്ള ആളാണെന്ന് മനസ്സിലാക്കാനാണ്. രാജാവിന് അങ്ങനെ ഒരു മകനുണ്ടായി. ആ മകന്റെ പേരാണ്
2: രഘു.
0: രഘു, രഘുവംശസ്ഥാപകനായ രഘു. രഘുവിന്റെ അച്ഛനമ്മമാരാരാണ്? ദിലീപിന്റെ ഭാര്യയുടെ പേരാണ് സുദക്ഷിണ. നമ്മളത് പറഞ്ഞല്ലോ അല്ലേ, സുദക്ഷിണ രഘുവിന് ജന്മം നൽകുന്നു. രഘുവിന്റെ മകനായിട്ടാണ് അജൻ പിറക്കുന്നത് അല്ലേ. അജന്റെ ഭാര്യയുടെ പേരാണ് ഇന്ദുമതി. ആരാണ്
2: ഇന്ദുമതി?
0: ഇന്ദുമതി ഒരു ദിവസം ഉദ്യാനത്തിലിരിക്കുമ്പോൾ നാരദരുടെ വീണയിൽ നിന്നും പുഷ്പഹാരത്തിന്റെ ഒരു ഭാഗം താഴത്തേക്ക് പതിച്ചു. അത് നേരെ വന്ന് പതിച്ചത് നമ്മുടെ ഇന്ദുമതിയുടെ മാറിലാണ്. നാരദന്റെ വീണയിൽ ഈ മുല്ലപ്പൂ കൊണ്ടൊരു വിശിഷ്ട മാലിന്യം ഉണ്ടാകും, അദ്ദേഹത്തിന്റെ തലയിലൊക്കെ കണ്ടിട്ടില്ല,
1: കെട്ടിവെച്ചിട്ടുണ്ട്.
0: ഇത് വീണയിലാണ്, അദ്ദേഹത്തിന്റെ നാരദ വീണയിലുള്ള ഈ മാലിന്യമാണ്. ഗഗനചാരിയാണ്, ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ആളാണ്. അത് നേരെ വന്ന് പതിച്ചത് ഉദ്യാനത്തിൽ ഇരിക്കുന്ന ഇന്ദുമതിയുടെ മാറിലാണ്. ഈ പുഷ്പഭാരം പൂവിന്റെ പതനമേറ്റ് ഇന്ദുമതി മരിച്ചു പോയി. അത്രക്ക് ഭാരമുണ്ടായിരിക്കാം അല്ലേ, കാരണം ദേവമുനിയുടെ നാരദന്റെ വീണയിൽ നിന്നാണ് അത് പതിക്കുന്നത്. ആ പതനം താങ്ങാനുള്ള ശേഷി ഇന്ദുമതിക്കുണ്ടായിരുന്നില്ല. ഇന്ദുമതി അതിന് പിന്നാലെ മരിക്കുകയാണ്. ഇത് ഒരു ശാപമോക്ഷമായിരുന്നു ഈ മരണം. ഇന്ദുമതി യഥാർത്ഥത്തിൽ ഒരു അപ്സരസ്സായിരുന്നു. തൃണബിന്ദു മഹർഷി, നമ്മൾ പണ്ട് പറഞ്ഞൊരു കഥയുണ്ട്, തൃണബിന്ദു മഹർഷിയുടെ ശാപമേൽക്കപ്പെട്ട അപ്സരസ്സാണ് ഇന്ദുമതിയായിട്ട് അജന്റെ ഭാര്യയായിട്ട് കഴിയുന്നത്. ഇന്ദുമതി മരിക്കുമ്പോഴേക്കും ദശരഥൻ ജനിച്ചിരുന്നു. വളരെ ചെറുപ്പത്തിലെ ഭാര്യ മരിച്ചതുകൊണ്ട് ചെറിയ കുട്ടിയായ ദശരഥന് രാജ്യഭാരമേൽപ്പിച്ച് അദ്ദേഹം വനപ്രസ്ഥത്തിന് പോവുകയാണ്. ആര്, അജമഹാരാജാവ്. ചെറിയൊരു കാലം മാത്രമാണ് അജൻ ജീവിച്ചിരിക്കുന്നത്.

0: എനിക്കൊരു സ്പേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയായിരുന്നു.
1: ഞാൻ നിങ്ങളെ പരീക്ഷിച്ചല്ലേ,
2: ഏതായാലും ദശരഥ മഹാരാജാവിന്റെ ആദ്യ ഭാര്യയാണ് കൗസല്യ. കൗസല്യക്കും ദശരഥ മഹാരാജാവിനും പിറന്ന ആദ്യത്തെ കുട്ടിയുടെ പേര് ശാന്ത എന്നാണ്. പക്ഷെ ശാന്ത നമ്മുടെ രാമായണത്തിൽ അധികം ഇല്ല അല്ലേ? നമ്മുടെ നാല് മക്കളാണ്.
0: അന്ന് ഞാൻ പാടിയ പാട്ട് കേട്ടിട്ടില്ലേ, മക്കള് മൂന്നും നാലും പെറ്റുന്ന് കേട്ടിന. അതായത് മൂന്ന് ഭാര്യമാരും
1: നാല് മക്കളെ പ്രസവിച്ച.
2: പക്ഷെ യഥാർത്ഥത്തില് നാലല്ല, അഞ്ചാണ്. ശ്രീരാമന് മുമ്പേ നമ്മൾ പറയേണ്ട പേര് ശാന്തയാണ്. ശാന്തക്ക് എന്ത് പറ്റി?
1: ശാന്തനെ ലോമപാദന കൊടുത്തു.
2: ലോമപാദന കൊടുത്തു. ദശരഥ മഹാരാജാവിന്റെ ഒരു സുഹൃത്തു കൂടിയ ലോമപാദന കൊടുത്തു. അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല അല്ലേ? പക്ഷേ ദശരഥന് ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ, അവളെ കൊടുത്തു. പക്ഷെ നമ്മളവിടെ പുരാണത്തില് കാണേണ്ട ഒരു കാര്യം, ദശരഥ മഹാരാജാവിന് പിന്നെ മക്കളുണ്ടാവുന്നില്ല. ഒന്നിനു പിന്നാലെ മൂന്ന് കല്യാണം കഴിച്ചു, കൗസല്യ, കൈകേയി, സുമിത്ര. അങ്ങനെയാണ് മക്കളില്ലാത്ത ഒരു പരിഹാരം, പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്താ ഇവിടെ ചെയ്ത്? പശുവിന് മേയ്ക്കാനല്ല, ദിലീപിനെ പോലെ ചെയ്തു അല്ലേ യാഗം, പുത്രകാമേഷ്ടി. ഈ പുത്രകാമേഷ്ടി നടത്താൻ അർഹതയുള്ള ഒരേ ഒരാളേ ഉള്ളൂ. ആരാണത്?
0: ദുർവാസാവ്.
2: അല്ല, നിങ്ങളിങ്ങനെ തപ്പുമ്പോ നമ്മുടെ ശ്രോതാക്കൾ നിങ്ങളെ കുറിച്ച് പറഞ്ഞ അഭിമാനം കൊണ്ട വാക്കെല്ലാം പിൻവലിക്കേണ്ടി വരും.
0: അഗസ്ത്യൻ.
2: ക്ലൂ തരാം. ദുന്ദുബിനാദം, ദേവദുന്ദുബിനാദം.
0: അതായത് ഋഷിശൃംഗൻ.
1: അയ്യോ, ആ മോളെ ഭർത്താവിനെ വിളിച്ചെന്ന് പറഞ്ഞിട്ടില്ലേ?
0: അതെ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ. നിനക്കെന്താ, എന്ത് ഗ്രാഹീന്നാ പറഞ്ഞേ?
1: ആ മാഷ് ദുന്ദുബി പറഞ്ഞപ്പോഴല്ലേ ഇങ്ങക്ക് കത്തിയത്?
0: എന്നിട്ടും നിനക്ക് കത്തിയിട്ടില്ല?
1: എന്റെ നാവല് വരുന്നത് മോളെ ഭർത്താവ്, മോളെ ഭർത്താവ്.
2: ഇരിക്കട്ടെ, ഋഷശൃംഗൻ വൈഭണ്ഡകൻ അല്ലെങ്കിൽ വിഭാണ്ഡകന്റെ മകനായ ഋഷശൃംഗൻ. ഋഷശൃംഗന്റെ പ്രത്യേകത എന്താണ്?
1: മഴ പെയ്യ്ക്കും.
2: അദ്ദേഹം സ്ത്രീകളെ കണ്ടിട്ടേ ഇല്ല.
0: അതെ,
2: ലോകത്തിൽ സ്ത്രീകൾ എന്നൊരു വിഭാഗം ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഓർമ്മില്ലേ
0: വൈശാലി?
2: അങ്ങനെ അംഗരാജ്യത്ത് മഴ പെയ്യ്ക്കാൻ വേണ്ടി ലോമപാദൻ ഋഷശൃംഗനെ കൊണ്ടുവരികയാണല്ലേ. യാഗം ചെയ്തു, അവിടെ മഴ പെയ്തു. മഴ പെയ്ത സമയത്തുള്ള പാട്ടാണ് നേരത്തെ സൂര്യ പാടാൻ ഒരുമ്പിട്ട്
1: തടഞ്ഞു നിർത്തിയത് ഞാൻ.
2: ആ ഋഷശൃംഗനെയാണ് ലോമപാദൻ തന്റെ മകളായ, തന്റെ മകൾ എന്ന് പറഞ്ഞാൽ തനിക്ക് ദശരഥൻ സമ്മാനിച്ച മകളായ ശാന്തയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഋഷശൃംഗനാണ് പുത്രകാമേഷ്ടി യാഗം നടത്താൻ പറ്റിയാള് എന്ന് കാണുകയും ഋഷശൃംഗനെ വിളിച്ചു വരുത്തുന്നു അയോധ്യയിലേക്ക്. ഋഷശൃംഗന്റെ കാർമ്മികത്വത്തിലാണ് അവിടെ എന്ത് യാഗം നടക്കുന്നത്? പുത്രകാമേഷ്ടി യാഗം. അപ്പോൾ അത് നമുക്ക് രാമായണത്തിലുള്ള കഥയാണ്. പുത്രകാമേഷ്ടി യാഗം നടന്നുകൊണ്ടിരിക്കെ യാഗാഗ്നിയിൽ നിന്നും ഒരു ദിവ്യ പുരുഷൻ ഉയർന്നു വന്നു, ഒരു പാത്രം നിറയെ
1: പായസം.
2: നെയ് പായസം അല്ല,
0: പായസം,
1: വെറും പായസം.
2: പായസം കൊടുത്തു. അതെന്ത് ചെയ്തു? പിന്നെ
0: മൂന്ന് പേർ
1: വീതിച്ചു
0: കൊടുത്തു.
2: അവര് നേർ പകുതി കൗസലിലേക്ക്, പിന്നെ ബാക്കി പകുതി കൈകേയിക്ക്. രണ്ടുപേരും അവർക്ക് കിട്ടിയതിന്റെ പകുതി
0: സുമിത്ര
2: കൊടുത്തു.
0: അശ്വിനി, ഇന്നാക്കാണെങ്കിലേ കംപ്ലീറ്റ് അടിയും കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങിയിട്ട് പായസം തേച്ച് മറന്നിട്ടുണ്ടാവൂലേ?
1: അതെ, ആർക്കും കിട്ടാണ്ട്.
0: ആ
1: മാഷ, അതിൻ്റെ കൂടെ ഒരു സംശയം, കൗസല്യന്റെ പകുതിയും കൈകേയിന്റെ പകുതിയും സുമിത്രക്ക് കൊടുക്കുമ്പോ സുമിത്രക്കല്ലേ അധികം?
2: സുമിത്രക്കാണ് അധികം, അതുകൊണ്ടാണ് സുമിത്ര രണ്ട് മക്കളെ ജന്മം നൽകിയത്. മാത്രമല്ല ഈ ഡിവിഷനില്, ഈ പായസത്തിന്റെ ഷെയറിങ് എന്റെ പാർട്ടീഷനെ കുറിച്ച് പല കഥകളിലും പല തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. 50% കൗസല്യക്കും 25-25 സൗമിത്രക്കും അതുപോലെ കൈകേയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. 50%-ന്റെ പകുതി 25 മാത്രം കൗസല്യ എടുത്തു, ബാക്കി 25%-ന്റെ 12.5 സുമിത്രക്കും 25%-ന്റെ 12, അതായത് 25 കൗസല്യ, 50 സുമിത്ര, 25 കൈകേയി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് തർക്കത്തിലേക്ക് വിടണ്ട. എന്തായാലും പായസം മൂന്ന് പേർക്കും കിട്ടി. അങ്ങനെ അവർക്ക്
1: കുട്ടികളുണ്ടായി.
2: ശ്രീരാമൻ കൗസല്യക്കും,
0: ലക്ഷ്മണൻ,
2: ഭരതൻ കൈകേയിക്കും, ലക്ഷ്മണനും ശത്രുഘ്നനും സുമിത്രയ്ക്കും ഉണ്ടായി. നമുക്ക് പിന്നീട് അറിയുന്ന കഥകളാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പെൺകുട്ടിയെ കൊടുത്തിട്ടാണ് നാല് ആൺകുട്ടികളെ ദശരഥനെ സ്വന്തമാക്കിയത് അല്ലേ?
0: അപ്പൊ പെണ്ണിന് അത്രയ്ക്കുണ്ട് വില.
2: ദശരഥ മഹാരാജാവിന്റെ കഥയില് നമുക്കിത് ഒരുപക്ഷെ രാമായണത്തിൽ അധികം പ്രചാരമില്ലാത്തൊരു കഥയാണ് ലോമപാദന്റെ. പരാമർശം ഉണ്ടെങ്കിൽ കൂടി അത്ര പ്രചാരമില്ല. പുത്രകാമേഷ്ടി യാഗം നടക്കുന്ന സമയത്താണ് നമ്മളിത് രാമായണത്തിൽ ഇത് കേൾക്കുന്നത്. ശരിക്ക് ദശരഥന്റെ പേര് ദശരഥൻ എന്നായിരുന്നില്ല. എന്തായിരുന്നു പേര്? ദശരഥൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം?
1: പത്ത് രഥങ്ങളെ
2: ഒരേ സമയം
1: നിയന്ത്രിക്കാൻ പറ്റുന്നതാണ്.
2: പത്ത് രഥങ്ങളെ ഒരേ സമയത്ത് നിയന്ത്രിക്കണമെങ്കിൽ പത്താള് വേണ്ടേ? ഇത് പത്ത് ദിക്കുകളിലേക്ക്, പത്ത് സ്ഥലങ്ങളിലേക്ക്, ഒരു രഥം പത്ത് സ്ഥലങ്ങളിലേക്ക് നയിക്കാനുള്ള ശേഷിയുണ്ട് അത്രേ. ഒരേ സമയത്ത് തന്നെ നമ്മളിപ്പോ പെരുന്തച്ഛൻ നിർമ്മിച്ചൊരു കുളമില്ലേ കേരളത്തിലുണ്ട്, ആ കുളം ഒരു ഭാഗത്ത് നോക്കിയാൽ ചതുരമാണ്, മറ്റൊരു ഭാഗത്ത് നോക്കിയാൽ ദീർഘവൃത്തമാണ്, മറ്റൊരു ഭാഗത്ത് നോക്കിയാൽ സമചതുരമാണ്. ഇങ്ങനെ പല ഷേപ്പുകളിൽ നമുക്ക് തോന്നും. അതുപോലെ ഒരു ദിശയിലേക്ക് പോകുന്ന ദശരഥൻ തേര് തെളിച്ചു പോകുമ്പോൾ കിഴക്ക് ഭാഗത്തേക്കാണെങ്കിൽ തൊട്ടടുത്തുള്ള പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ളവർ ഞങ്ങൾക്ക് നേരെയാണ് എന്ന് തോന്നും. അപ്പം പത്ത് ദിക്കുകളിലേക്ക് ഒരേ സമയത്ത് രഥങ്ങളെ പായിക്കാനുള്ള ഒരു അധിരഥനാണ് ആര്?
0: ദശരഥൻ.

0: ഈ കഴിവ് അദ്ദേഹത്തിന് പിന്നീടാണ് ലഭിക്കുന്നത്. ആരാണ് കൊടുക്കുന്ന ആ കഴിവ്? ബ്രഹ്മാവാണ് കൊടുക്കുന്നത്. അതിനുശേഷമാണ് ദശരഥന് ദശരഥൻ എന്ന പേര് വരുന്നത്. യഥാർത്ഥത്തിൽ ദശരഥന്റെ പേരെന്താണ്? നേമി എന്നാണ്. എന്താണ്
1: നേമി?
0: ഓ, നെയിം.
1: നെയിമി, നെയിം, നെയിം.
2: അന്ന് ഇംഗ്ലീഷില്ലല്ലോ സൂര്യേച്ചി, അതാ പറഞ്ഞു വരുന്ന ആ നേമി എന്നുള്ള പേരിൽ നിന്നാണ് ഇംഗ്ലീഷിൽ നെയിം എന്ന വാക്ക് വരുന്നത്.
0: നമുക്ക് തർക്കിക്കണ്ട, പണ്ഡിതയുടെ പ്രസ്താവനല്ലോ.
2: ആമാശ, ചിലപ്പോ പുതിയ വ്യാകരണ ഗ്രന്ഥം
0: ഉണ്ടായിരുന്നു. അപ്പൊ നേമി എന്നായിരുന്നു അജമഹാരാജാവിന്റെ മകന്റെ പേര്. ആ നേമിക്ക് ദശരഥൻ എന്ന പേര് ലഭിക്കുന്നത്, പദവ് ലഭിക്കുന്നത് പിൽക്കാലത്ത് യുവാവായതിനു ശേഷം ഈ രഥങ്ങളെ സമർത്ഥമായിട്ട് നയിക്കുവാനുള്ള ശേഷിക്കേണ്ട ബ്രഹ്മാവാണ് ഈ ദശരഥൻ എന്നുള്ള പേര് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് വിഖ്യാതനായ ഒരു മന്ത്രിയുടെ സുമന്ത്രരാണ്. കോസലമാണ് രാജ്യം, സരയൂ നദിയുടെ തീരമാണ്, അയോധ്യയാണ് തലസ്ഥാനം. നമ്മളിന്ന് ഉത്തർപ്രദേശും നേപ്പാൾ തുടങ്ങിയ മേഖലകളൊക്കെ അവിടെ പെടും. ഔധ് എന്ന് പറയും, ഔധ്. അത് 1857 കലാപത്തിലൊക്കെ ഈ ഔധ് ബ്രിട്ടീഷ് കമ്പനിയിൽ നിന്ന് കൂട്ടിച്ചേർത്ത ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അയോധ്യയുടെ പിൽക്കാല പേരാണ് ഔധ്. അപ്പോൾ ഇതാണ് നമ്മുടെ ദശരഥ മഹാരാജാവിൻ്റെ കഥ. അതിനുശേഷം ശ്രീരാമൻ്റെയും കുശൻ ലവൻ അവരൊക്കെ പേരറിയില്ലേ, അവരുടെയൊക്കെ കഥ നമുക്കറിയാലോ അല്ലേ. യഥാർത്ഥത്തിൽ ഉത്തരരാമായണത്തിലൊരു കഥയുണ്ട്, ശ്രീരാമന് ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ, ലവനും കുശനും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കഥ, ചെറിയൊരു കഥ ഉത്തരരാമായണത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതിനൊരു കഥ പറയുന്നത് ഇങ്ങനെയാണ്. ഒരു ദിവസം നമുക്കറിയാലോ കുശനും ലവനും ജനിക്കുന്ന എവിടെയാണ്?
2: വാൽമീകിന്റെ ആശ്രമത്തിൽ.
1: ആ വാൽമീകിയ, ഒരു ബഹുമാനം വേണ്ടേ പറയുമ്പോക്കെ.
2: എന്നാ പിന്നെ വാൽമീകി മഹാരാജാവ്,
1: ഏകസ്വനഗ്രാഹി. വാൽമീകി മഹാരാജാവല്ല,
0: വാൽമീകി മഹാമുനി അല്ലേ. വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലാണ് ഗർഭിണിയായ സീതയെ ഉപേക്ഷിക്കപ്പെട്ടത്. അവിടെ വെച്ചാണ് തൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾക്കും ജന്മം നൽകുന്നത്. പക്ഷെ ഉത്തരരാമായണത്തിലൊരു കഥയിൽ പറയുന്നത്, ഒരു ദിവസം കുശനെ ആശ്രമത്തിൽ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കുശനെ ആശ്രമത്തിൽ അവിടെ നിർത്തി മുനി ഒന്ന് പുറത്ത് പോയതാണ്. എന്തോ പൂജാദ്രവ്യങ്ങൾ ശേഖരിക്കാനോ മറ്റോ പുറത്തേക്ക് വാൽമീകി മഹർഷി പോയ നേരത്ത് തിരിച്ചു വന്ന് നോക്കുമ്പം കുട്ടി അവിടെയില്ല. മഹർഷിക്കാകെ വിഷമായി. കാരണം മഹർഷിയുടെ ഒരു ആകുലത എന്ന് ചോദിച്ചാൽ, സീത തിരിച്ചു വരുമ്പോൾ മകനെ കാണാതെ വിഷമിച്ചു പോലോ. അപ്പം മകൻ കാടാണ്, വനപരിസരമാണ് ആശ്രമം, അവിടെ അരുവിയും മറ്റൊക്കെ ഉണ്ട്, വന്യമൃഗങ്ങളൊക്കെ വന്നേക്കാം, എന്ത് സംഭവിച്ചു എന്നറിയില്ല. അതുകൊണ്ട് സീത വരും മുൻപ് കുശനവിടെ ഉണ്ടാവണം. കുശനെ വിളിച്ചിട്ടൊന്നും കേൾക്കുന്നില്ല. അവിടെ അല്പം ദർഭപ്പുല്ലുണ്ടായിരുന്നു, ആ ദർഭപ്പുല്ല് എടുത്ത് ഒരു മന്ത്രക്ക് ജപിച്ച് ഒരു കുട്ടി ഉണ്ടാക്കി. ദർഭയുടെ മറ്റൊരു പേരാണ് കുശം. അങ്ങനെയാണ് കുശൻ ഉണ്ടാവുന്നത്. അപ്പോൾ സീത യഥാർത്ഥത്തിൽ കുശൻ എവിടെയുള്ളത്? ഇപ്പോൾ സീതയുടെ കൂടെ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. വാൽമീകി മഹർഷി, മോനെ നീ എവിടെ ഇരിക്കും, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതിന് ശേഷം സീത അവിടെ വന്ന് നമുക്ക് അരുവിയിൽ ആ നദിയിൽ പോയി കുളിച്ച് സ്നാനം ചെയ്ത് തിരിച്ച് വരികയാണ്. വന്ന് നോക്കുമ്പം ആടെ ഉണ്ട്, ആര്?
2: കുശൻ.
0: കൂടെയുണ്ട്
2: കുശൻ.
0: ഇപ്പൊ രണ്ട് കുശന്മാര്. മഹർഷിയോട് പറഞ്ഞു, മഹർഷി പറഞ്ഞു സംഭവിച്ച കാര്യങ്ങളൊക്കെ. മഹർഷി പറഞ്ഞു, ഇവിടെ കുഞ്ഞിനെ കാണാൻ നീ വിഷമിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ മന്ത്രശക്തി കൊണ്ട് നിർമ്മിച്ച നിന്റെ മകൻ തന്നെയാണ് ഇവൻ. അപ്പം അങ്ങനെ രണ്ടാമത്തെ മകന് ലവൻ എന്ന പേര് കൊടുത്തു. അങ്ങനെയാണ് കുശനും ലവനും ഉണ്ടാകുന്നതെന്നൊരു കഥയുണ്ട്. ഈ ലവം എന്ന് പറഞ്ഞാൽ ഗ്രാമ്പുണ്ടല്ലോ, സുഗന്ധദ്രവ്യമായ ഗ്രാമ്പു, കുറച്ചെന്നൊക്കെ അർത്ഥമൊക്കെ അതിനുണ്ട്. പക്ഷേ ഈ കഥ അത്ര വ്യാപകമല്ല, സ്വീകാര്യമല്ല. സീതാദേവി ഇരട്ട കുട്ടികളെ തന്നെയാണ് പ്രസവിച്ചത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് കുശനും തൊട്ട് പിന്നാലെ ലവനും പിറന്നു എന്ന് തന്നെയാണ് കഥയുള്ളത്. ഇങ്ങനൊരു കഥയുണ്ടെന്നുള്ള കാര്യം സൂചിപ്പിച്ചെന്ന് മാത്രം. ഉത്തരരാമായണത്തിൽ കുശനാണ് പിന്നീട് അയോധ്യയുടെ രാജാവായിട്ട് മാറുന്നത്. ലവനും ഒരു വലിയ പ്രദേശം ശ്രീരാമൻ നൽകുന്നുണ്ട്. കാഞ്ചന സീതയുടെ കഥ അറിയാം, അശ്വമേധയാഗം നടത്തുമ്പം രാജാവിൻ്റെ അരികിൽ ഭാര്യ ഇരിക്കണം. ഭാര്യയെ ഉപേക്ഷിച്ചല്ലോ അല്ലേ, 14 കാട്ടിലും ലങ്കയിലൊക്കെ വാണതിൻ്റെ പേരിൽ. അവിടെ ചാരിത്ര ശുദ്ധിയെക്കുറിച്ച് ഏതോ ഒരു നാട്ടുകാരൻ സംശയം ഉന്നയിച്ചു, അതൊക്കെ നമുക്ക് അറിയുന്ന കഥകളാണ്. അപ്പോൾ പാർശ്വത്തിലിരിക്കേണ്ട, വാമഭാഗത്തിരിക്കേണ്ട പത്നി രണ്ട് തരത്തിലാവും. ഒന്ന് പ്ലാശ് എന്നൊരു സാധനം, പ്ലാശ്, നമ്മളിപ്പം മരങ്ങളിൽ നിന്നൊക്കെ നടക്കുന്ന ഒരു തരം പശ, പ്ലാശ്. മറ്റൊന്ന് സ്വർണം. പക്ഷേ ഇത് രാജാവായതുകൊണ്ട് സ്വർണം കൊണ്ട് തന്നെ സീത ഉണ്ടാക്കി. ആ സ്വർണ്ണ സീത എന്നാണ് നമ്മളെന്ത് വിളിക്കുക,
2: കാഞ്ചന
0: സീത. ശ്രീകണ്ഠൻ നായരൊക്കെ കാഞ്ചന സീതയുണ്ട്, സിനിമയൊക്കെ ഉണ്ടല്ലോ അരവിന്ദന്റെ കാഞ്ചന സീത സിനിമയൊക്കെ ഉണ്ട്. യാഗാശ്വത്തിന് പിടിച്ചു കിട്ടുന്നുണ്ട്, കുശനും ലവനും കൂടി പിടിച്ചു കിട്ടുന്നുണ്ട്. പിന്നാലെ വന്ന ഭരതനെയും ലക്ഷ്മണനെയും ഒക്കെ തോൽപ്പിക്കുന്നുണ്ട്. പിന്നെയാണ് വാൽമീകി ആശ്രമത്തിൽ നിന്ന് രാമായണം പഠിച്ച് അയോധ്യയിൽ ഇത് ആലപിക്കുകയും ആ കഥകളൊക്കെ നമുക്ക് ഉത്തരരാമായണത്തിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മണൻ മരിച്ച ശേഷം, ലക്ഷ്മണൻ മരിക്കേണ്ട സാഹചര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കാലൻ എന്ന കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീരാമൻ രാജ്യം വിഭജിച്ച് കോസലം കുശാവതി നഗരം ഉണ്ടാക്കി കുശനെ രാജാവാക്കി. കോസലമാണ് അയോധ്യയുടെ പ്രധാനപ്പെട്ട മേഖല. ഉത്തര

0: കോസലമാണ് ലവന് ശരദവതി നഗരം എന്ന പേരിൽ ഒരു നഗരം ഉണ്ടാക്കി ലവന് കൊടുക്കുകയും ചെയ്തു. മറ്റ് രാമസഹോദരന്മാരുടെ മക്കളൊക്കെ എങ്ങനെയാണ്? ലക്ഷ്മണന്റെ മക്കളാണ് അംഗദനും ചന്ദ്രകേതുവും, അല്ലെ? അവർക്ക് അംഗദന് കാരുപഥവും ചന്ദ്രകേതുവിന് ചന്ദ്രകാന്തം എന്ന രണ്ട് രാജ്യം നൽകി അവരാണ് അവിടെ ഭരിക്കുന്നത്. ശത്രുഘ്നന്റെ രണ്ട് മക്കളാണ് സുബാഹുവും, സുബാഹുവിന് മധുരാപുരം, ശത്രുഘാതി എന്ന മകന് വൈദിശി നഗരം എന്ന രണ്ട് നഗരമാണ് കൊടുക്കുന്നത്. ഭരതന്റെ രണ്ട് മക്കളാണ് തക്ഷനും അതുപോലെ പുഷ്കലനും, അവർക്കും രാജ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദശരഥന്റെ തൊട്ട് പിൻഗാമിയായിട്ട് കുശനാണ് വരുന്നത്. കുശന്റെ മകനാണ് ആര്? അതിഥി. അതിനുശേഷം നിഷധൻ.
1: അഗ്നിവർണന്റെ കാര്യം കൂടെ
2: എന്തോ ഒരു കഥയുണ്ടെന്ന് പറഞ്ഞിട്ട്.
0: അതെ, അഗ്നിവർണന്റെ കാലുകൾ എന്ന പേരിലൊരു നാടകമുണ്ട്. കാവാലം
2: സ്വനഗ്രാഹി നാടകത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കറിയാലോ.
1: അതന്നെ കാവാലം നാരായണ പണിക്കരുടെ ഒരു നാടകം അഗ്നിവർണന്റെ കാലുകൾ.
2: അതന്നെയല്ലേ മാഷി ഇപ്പം പറഞ്ഞത്? അതിന്റെ ഉള്ളിലുള്ള ഇതാ ഞാൻ പറഞ്ഞത്. അതൊക്കെ മേലെ പറയണ്ടേ, നാടകല്ലേ.
1: അതായത് സൂര്യച്ചി അഗ്നിവർണന്റെ കാലുകൾ,
2: ആ
1: അതിന്റെ ഉള്ളിൽ എന്താന്നല്ലേ നമുക്ക് അറിയേണ്ടത്.
2: അതെ,
1: അതിപ്പോ മാഷി പറയല്ലോ.
2: മാഷേ, ഇവളോട് പറഞ്ഞാലേ രക്ഷയില്ല. മാഷ് തന്നെ പറഞ്ഞു.
0: കാവാലം നാരായണ പണിക്കർ നമുക്കറിയാം മലയാള നാടകവേദിയിൽ തനത് നാടകത്തിന്റെ ആളാണ്. ഒരു നാടകത്തെ ഒരു പുതിയ രീതിയിൽ പരമ്പരാഗത രീതിയിൽ നിന്നൊക്കെ വിട്ട് മാറുന്ന അവതരണത്തിൻ്റെ ഒരു ആളാണ്. കളരിയും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാവാല ശ്രീകുമാർ, അദ്ദേഹത്തിൻ്റെ മകൻ നെടുമിടു വേണുവിൻ്റെ ഒക്കെ പാട്ടൊക്കെ അതിനറിയാം. ഇതിൽ അഗ്നിവർണന്റെ കാല എന്നുള്ള നാടകത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. എന്താണ് അങ്ങനെ പേര് വരാൻ കാരണം? അഗ്നിവർണൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അയോഗ്യനായ ഒരു രാജാവായിരുന്നു. പ്രജകളെ നോക്കുകയില്ല, ഒരു കാര്യവും രാജാവ് എന്നുള്ള രീതിയിൽ ഒരു കാര്യം ചെയ്യാതെ ആകെ അലസനായി മടിപിടിച്ച് കൂടിയാള്.
2: പറഞ്ഞു കേട്ടിടത്തോളം
1: സൂര്യച്ചിനെ പോലെ അവസാധ്യത ഉണ്ട്?
2: ഒരിക്കലുമില്ല. അശ്വിനി മടീന്റെ കാര്യത്തിൽ അശ്വിനി നിന്നെ കഴിച്ചിട്ടേ ആളുള്ളൂ.
1: ഞാനിതെല്ലാം ഇടുന്ന മാഷെ കണ്ടുപിടിക്കുന്നു, എന്റെ മുന്നിലിരിക്കുന്നു നിങ്ങളെടുക്കുന്നു.
0: ഏതായാലും അതവിടെ ഇരിക്കട്ടെ. അഗ്നിവർണൻ അങ്ങേറ്റത്തെ മടിയുടെ ആളാണ്, അലസതയുടെ ആളാണ്, ഉദാസീനത. ഒരു കാര്യവും ചെയ്യില്ല, പ്രജകൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. രാജ്യം എങ്ങനെ ഭരിക്കണം എന്നാൽ അത് ഭക്ഷണം കഴിക്കുക, എന്നിട്ട് കിടന്നുറങ്ങുക, അതിനപ്പുറത്തൊന്നുമില്ല. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ആളുകളൊക്കെ രാജാവിനെ മുഖം കാണിക്കാനും പരാതികൾ പറയാനും ഒക്കെ ചെന്നാൽ അദ്ദേഹം തന്റെ കിടപ്പുമുറിയുടെ ഒരു വലിയ ജനവാതിലിലൂടെ തന്റെ രണ്ട് കാലും നീട്ടി കാണിച്ചു കൊടുക്കും. ആ കാലിനെ കണ്ട് തൊഴുത് തിരിച്ചു വരാം, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് അഗ്നിവർണന്റെ കാലി ഈ കാവാലം. അഗ്നിവർണൻ എന്നുള്ള രഘുവംശ രാജാവിന്റെ കഥ പറയാനല്ല ആ നാടകം എഴുതിയത്. അതിൽ കേവലരാമൻ എന്നൊക്കെ പറഞ്ഞ കഥാപാത്രമൊക്കെ ഉണ്ട്. പുതിയ കാലത്തെ ഭരണാധികാരികളുടെ ഉത്തരവാദിത്ത രാഹിത്യത്തെ കുറിച്ചാണ് കാവാലം ആ നാടകത്തിലൂടെ ഒരു സാമൂഹിക മാധ്യമമാണല്ലോ നാടകം. ഇത് അഗ്നിവർണൻ എന്ന രാജാവ് അങ്ങേറ്റ തലസനായിരുന്നു. അദ്ദേഹം ഒരു കാര്യം ചെയ്യാതെ തന്റെ കാലുകൾ മാത്രം പുറത്ത്
2: കാണിക്കും.
0: കാല് കണ്ട് മുഖം പോലും കാണിക്കില്ല. മുഖം കാണിക്കുക എന്നല്ല പറയുക, രാജാവ് നേരിൽ കാര്യങ്ങൾ കേൾക്കണം, എന്നിട്ടാണ് പരിഹരിക്കേണ്ടത്. ഈ അഗ്നിവർണനും ശ്രീരാമന്റെ പരമ്പരയിൽ ഏറ്റവും ഒടുവിൽ കുശന്റെ മകന്റെ അങ്ങനെ മകനെ വരുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനെ ശ്രീരാമന്റെ കഥ പറയുന്ന നമ്മുടെ രാമായണ മാസത്ത് രാമന് മുന്നിലും രാമന് ശേഷവും ഒരുപാട് വ്യത്യസ്ത ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. അതിൽ ദിലീപ് മഹാരാജാവ്, അജമഹാരാജാവ്, രഘു രാജാവ്, അതുപോലെ ഏറ്റവും ഒടുവിൽ അഗ്നിവർണൻ, അല്ലേ? അവരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഈ സമയത്ത് നമ്മുടെ ശ്രോതാക്കൾക്ക് ഇത് ഉപകരിക്കുമെന്ന് വിശ്വസിക്കാം. തൽക്കാലം
1: ഇന്നത്തെ ചാരുവസര
2: ഇവിടെ നിർത്താം.
1: നന്ദി,
2: നമസ്കാരം.
3: ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

തിരികെ ജീവിതത്തിലേക്ക് പ്രക്ഷേപണ പരമ്പര. മദ്യാസക്തിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയിക്കാവുന്ന ആൽക്കഹോളിക്സ് അനോണിമസ്. ലളിതമായ മാർഗങ്ങളിലൂടെ അമിത മദ്യപാനം എന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടിയവരുടെ അനുഭവങ്ങൾ. തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. എല്ലാ ബുധനാഴ്ചയും

0: രാവിലെ 7:10 വൈകിട്ട് 5:30. തിരികെ ജീവിതത്തിലേക്ക്.
1: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
4: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം മധു ബാലകൃഷ്ണൻ ആലപിച്ചത്, ചിത്രം പത്താം നിലാവിലെ തീവണ്ടി.

0: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99161 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66.
1: പകൽ നക്ഷത്രം എന്ന ചിത്രത്തിലെ ഹരിഹരൻ ആലപിച്ച ഗാനം

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര.
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: മയൂഖം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയാലപിച്ചത്. ഇനി

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ് കല്യാണം ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ
2: ഫോട്ടോ വീഡിയോ ചിത്രീകരണം അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കമ്പനി ലോഗോ ഗ്രാഫിക് ഡിസൈനിങ് ഫോട്ടോ ഫ്രെയിമുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ
3: പട്ടണത്തിൽ സുന്ദരൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് MG ശ്രീകുമാർ ആലപിക്കുന്നു.
4: ഡാഡി.

0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
2: അധീന എന്ന ചിത്രത്തിൽ നിന്നാണ് അടുത്ത ഗാനം. ചിത്രയാണ് ഗാനം ആലപിക്കുന്നത്.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: ഇനി ഡയമണ്ട് നെക്ലേസ് എന്ന ചിത്രത്തിലെ ഗാനമാണ്. ആലാപനം നജീം അർഷാദും അഭിരാമി അജയും.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് സ്നേഹസ്വാഗതം. മനസ്സിലെ സന്തോഷവും ആഹ്ലാദവും ഉറക്കെ പ്രകടിപ്പിക്കുന്ന രീതിയാണ് പൊട്ടിച്ചിരി. ഇത് മനസ്സിന് ഉന്മേഷവും ശരീരത്തിന് ആരോഗ്യവും നൽകുന്നു. മാത്രവുമല്ല, മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കാനും ടെൻഷൻ കുറയ്ക്കാനും ഇതുകൊണ്ട് സാധിക്കുന്നു. കൂടാതെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും ഒരു ചിരിയിലൂടെ നമുക്ക് സാധിക്കും. 10-15 മിനിറ്റ് പൊട്ടിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ കലോറി എരിച്ചു കളയാൻ സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് പൊട്ടിച്ചിരിച്ചാലോ? പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിൽ ഇന്ന് 2008 പുറത്തിറങ്ങിയ മലബാർ വെഡ്ഡിംഗ് എന്ന ചിത്രത്തിലെ ചിരി വിശേഷങ്ങൾ കേൾക്കാം.
3: ഒന്ന് തൊള്ള തുറന്ന് പറയടാ.
4: അതെ, എനിക്ക്
3: കുഴപ്പമൊന്നും കൂടെ നിന്നാ മാത്രം മതി. നീ ഉറക്ക വായിക്കാൻ അറിയില്ല, ഞാൻ വായിച്ചു തരാം. മാന്യരെ, സ്ഥലത്തെ പ്രധാന വായി നോക്കിയും രാത്രി സഞ്ചാരിയുമായ ഇരട്ടപ്ലാക്കൽ അബൂബക്കർ എന്ന മൂങ്ങ ഔക്കർ ജീവിതത്തിന്റെ ഈ വൈകിയ വേളയിൽ വിവാഹിതരാവുകയാണ്. ഇനി ഈ നാട്ടിലെ സ്ത്രീജനങ്ങൾക്ക് സ്വസ്ഥമായി നടക്കാം എന്ന് പറയേണ്ടതില്ലല്ലോ. പ്രത്യേകിച്ച് ഒരു പണിയും എടുക്കാത്ത മൂങ്ങ ഇനി മേലനങ്ങുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷേ ഒരു കുഴപ്പം,
5: അതെന്താ?
3: നാട്ടിലെ കുണ്ടന്മാർ ഇനി കഷ്ടത്തിലാകും.
5: നിക്കാഹിന്റെ സമയായി, അബുനെ കാണുന്നില്ലല്ലോ.
6: ഏതോ ഒരു പെണ്ണിനെയും കൊണ്ട് പൂക്കട്ട സതീശൻ ടീമും ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ
5: എങ്ങോട്ട് വരും? ഏതാ പെണ്ണ്?
6: നമ്മുടെ റഡാറിലൊന്നും പെടാത്തതാ.
5: പഞ്ചായത്ത് ഒന്നും പറഞ്ഞില്ല.
6: പഞ്ചായത്ത് ആക്കണമെങ്കിലേ 10 ഫുൾ ബോട്ടിൽ ഒന്നും കുറയില്ലെന്നാ സതീശൻ.

0: പറയണത്.
1: ഇങ്ങോട്ട് വന്നാൽ ആകെ അല്പം ചേർച്ച ആവുമല്ലോ പഠിച്ചവനെ. നിങ്ങൾ ഒരു കാര്യം ചെയ്യോ, ജംഗ്ഷൻ നിങ്ങോട്ട് വരാതെ ഒരു 10 മിനിറ്റ് അവിടെ തന്നെ പിടിച്ചെടുത്തോ, ഞാൻ ഇപ്പൊ വരാം.
0: ശരി,
1: ശരി. 10 ഫുൾബോട്ടിൽ പണ്ട പഠിക്കട്ടെ. ആടാ, തന്റെ കല്യാണം തരുമല്ലോ.
2: 14, 15, 16, 17, 18
3: ഫുൾ ബോട്ടിലിനൊക്കെ ഇപ്പൊ എന്താ വില?
2: ഇങ്ങ വാ, ഇത് പിടിച്ചോ.
4: ഇനി വിളിക്കണേ പൊക്കോ.
1: ഇനി
3: കിടക്കുന്നല്ലോ ഉള്ള ഊക്ക. ഒരു കൂടി കാ പൊന്നുണ്ടല്ലോ.
5: രാജേഷ് ഫൈസൽ ജോഡിയുടെ സംവിധാനത്തിൽ രമേഷ് മാധവൻ രചന നിർവഹിച്ച് 2008 പുറത്തിറങ്ങിയ ഒരു മലയാളം കോമഡി ചലച്ചിത്രമാണ് മലബാർ വെഡ്ഡിംഗ്. ഇന്ദ്രജിത് സുകുമാരനും ഗോപികയുമാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ മലബാറിലെ ചില ഭാഗങ്ങളിൽ പ്രചാരത്തിലുള്ള സ്വറക്കല്യാണം എന്ന ആചാരത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ കഥ രൂപപ്പെടുത്തിയിരിക്കുന്നത്. വിവാഹത്തിന് മുൻപ് സുഹൃത്തുക്കൾ വധുവരന്മാരുമായി കള്ളക്കഥകൾ പറഞ്ഞും പ്രായോഗിക തമാശകൾ പറഞ്ഞ് രസിക്കുകയും തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് ഈ ചിത്രത്തിലൂടെ പറയുന്നത്.
6: കല്യാണം ഉറച്ചത് മുതൽ സതീശന് മാനസിക സംഘർഷങ്ങൾ തുടങ്ങി. അത് സ്വന്തം കൂട്ടുകാരെ കുറിച്ചാണ്. പല വഴികൾ ആലോചിച്ചു. വിട്ടുനിൽക്കുന്നത് അപകടമാണെന്ന് മനസ്സിലായതോടെ പഞ്ചായത്താക്കാൻ തീരുമാനിച്ചു.

0: ഒരെണ്ണം സമയത്തിന് എത്തിയില്ല.
1: നമസ്കാരം.
0: ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ് ഒരു ഒറ്റ എണ്ണത്തിനില്ല,
1: അതിന് ഞങ്ങൾക്ക് കുടിയും കുടുപ്പൊക്കെ ഉണ്ടാവുക.
2: എന്തോ നിങ്ങൾ നേരം പുലർച്ചയ്ക്ക് വന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ?
1: എന്നാ പിന്നെ
2: നമ്മുടെ ഇരുമ്പനെ കണ്ടില്ലല്ലോ.
0: അല്ല, ഇത് ലോകത്തിൽ എട്ടാമത്തെ അത്ഭുതമാണല്ലോ. സാധാരണ ഒറ്റയ്ക്ക് വാങ്ങിയ മോന്തലാണല്ലോ പതിവ്.
3: ഇത് ടീമിനുള്ള കത്ത്. വരുന്ന 28-ന് കല്യാണമാണ്.
2: 28 നൂല് കെട്ടല്ലേ?
3: കളിയാക്കല്ലടേ, 28-ാം തീയതി. അതെ, അവളുടെ നാട്ടിൽ ഇതുപോലെ സ്വറയൊന്നും ഇല്ല.
1: അതിനെന്താ, നമ്മുടെ നാട്ടിലുണ്ടല്ലോ.
3: വല്ലാണ്ട് അലുമ്പാക്കരുത്.
0: അത് ഞങ്ങൾ തീരുമാനിച്ചോള.
3: എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. മാനുക്കുട്ടിനോട് പ്രത്യേകിച്ച് പറയണം, പിന്നെ ഇന്നു മുതൽ നിങ്ങൾ എല്ലാവരും എന്റെ വീട്ടിൽ തന്നെ ഉണ്ടാവണം.
0: ഓ,
3: ഞാൻ
0: അല്ല പിന്നെ എന്റെ മുഹൂർത്ത പ്ലാൻ പറഞ്ഞു.
3: മുഹൂർത്തം 11:30.
1: അതൊരു സിനിമാ പേരല്ലേ?
3: തുടങ്ങി. എന്നാ ശരി.
0: അല്ല സേവിയറെ,
2: ഓ
0: നമുക്ക് ഇപ്പോഴും ഒരു 100 രൂപ എടുത്ത നാടക നടിയാ കിട്ടോ?
3: എന്റെ കട്ടപ്പുക.
0: അതെ, കളി തമാശക്ക് നിർത്തിയിട്ട് കാര്യത്തിലേക്ക് കടക്ക. എല്ലാവരും ഉത്സാഹിക്കുന്ന പിടി ഓപ്പൺ ചെയ്തോ. സോഡ അല്ല കേട്ടോ, വെള്ളാണ്. വരുന്ന 28-നല്ലോ എന്റെ കല്യാണം.
1: അതെ,
0: ഇന്നിപ്പോ 16 ആയിട്ടുള്ളൂ. ഒരു 10 ദിവസം മുമ്പെങ്കിലും നമ്മൾ അവിടെ വേണ്ടതല്ലേ?
1: പിന്നെ
0: ബാക്കി 2 ദിവസം എന്ത് ചെയ്യുന്നാണ് ഞാൻ ആലോചിക്കുന്നത്?
2: അതിന് എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരൂക്ക.
1: നിങ്ങൾ കുടിക്കുന്നു.
4: നമ്മുടെ പുതിയ താമസക്കാരല്ലേ?
0: ഏത് താമസക്കാരൻ?
4: സ്റ്റോറിന്റെ അവിടുത്തെ ആ 2 പെൺകുട്ടികളുടെ വീടില്ലേ, അവിടുത്തെ തന്ത മരിച്ചു.
0: ഈ 2 ദിവസം എന്ത് ചെയ്യുന്ന ആലോചിച്ചോണ്ടിരിക്കുന്ന അത് മുതലായി. ഇത് അടിച്ച് തീർന്നു പോവാ. എടുത്തോ
4: സോഡ ഒഴിച്ചില്ല.
0: ആര് ലേഡീസിൽ ഒന്നും
4: പിടിച്ചോ?
1: വീട് കണ്ടുപിടിക്കാൻ വിഷമിച്ചോ?
0: ഇല്ല, അതിനുശേഷം ശരിക്കും വിഷമിച്ചു. മരിച്ചതുവരെ നേരെ അങ്ങനെ ഒന്നും പറയണ്ടേ.
4: വിവരം പറഞ്ഞപ്പോ തന്നെ അജിജി ഭയങ്കര കരച്ചിലായിരുന്നു. എവിടെ നിന്നല്ല കുറച്ച് ആൾക്കാർ വന്ന് ഞങ്ങളെ നല്ല ചാമ്പ ചെയ്യാൻ.
1: മാനക്കൂട്ടൻ ഉണ്ടായിരുന്നില്ലേ കൂടെ?
4: ഉണ്ടായിരുന്നില്ല.
1: ആ, അപ്പൊ ഇതൊക്കെ പറ്റും. ചേട്ടാ,
5: ഓ
1: ഈ മരിച്ചുപോയ കാനംകോട്ട് ഗോപാലന്റെ മകൻ മാനക്കൂട്ടൻ അറിയൂ?
5: ഓ, നന്നായി അറിയും. അവന്റെ വീട് ആ കാണുന്നത്.
1: ചുറ്റുപാടൊക്കെ എങ്ങനെ?
5: എന്താ കാര്യം?
1: പ്രശ്നമൊന്നുമില്ല, ഒരു കല്യാണക്കാരിയാ. ആളെങ്ങനെയുണ്ട്?
5: അവനെ പറ്റി എനിക്കൊന്നും അറിയില്ല, എന്നോടൊന്നും ചോദിക്കുകയും വേണ്ട.
6: എന്നാലും ഉള്ളത് പറഞ്ഞൂടെ, ഒരു പെൺകുട്ടിയുടെ കാര്യമല്ലേ.
5: അവിടെ എന്താ വേണ്ടേ?
1: ഒരു പാക്കറ്റ് ബ്രെഡ്.
5: ഓ, മഹാ അണ്ടിക്കഞ്ഞിയാണ്. അവനില്ലാത്ത പരിപാടിയില്ല. പുലകുളി 41, പള്ളകാണൽ നിശ്ചയം, കല്യാണം എവിടെയായാലും വെണ്ണീറും വാരിയിട്ടേ വരത്തുള്ളൂ. കല്യാണപ്പോരയിലൊക്കെ ഓനും കൂട്ടരും കാട്ടിക്കൂട്ടണ കളി.
1: ഞങ്ങളുടെ കുട്ടി രക്ഷപ്പെട്ടു, ആളിപ്പോ എവിടെയുണ്ട്?
5: ഇന്നാ സതീശന്റെ കല്യാണ, ഓൻ അവിടെ
4: ഉണ്ടാവും.
1: എന്താ,
0: അവന് വരെ പൈസ കൊടുക്കൂല.
1: സതീഷ, നീ ഇവരുടെ കാശ് കൊടുക്കില്ല എന്ന് പറഞ്ഞു.
3: ആ പറഞ്ഞു.
1: എന്തേ,
4: എന്റെ ഭാര്യ വീട്ടുകാരുടെ മുമ്പിലിട്ട് ഇയാൾ എന്നെ നാറ്റിച്ചതും പോരാ, ഇനി ഞാൻ അറിയതിന് കാശും കൂടെ വേണോ?
1: ഓഹോ, മറ്റുള്ളവരുടെ കല്യാണങ്ങളിലൊക്കെ പോയി നീയും കുറെ അലമ്പൊക്കെ കാട്ടിയതല്ലേ. പിന്നെ സ്വന്തം കാര്യം വന്നപ്പോ എന്തിനാ ഒരു മുടന്ത ന്യായം?
0: നമ്മളെ കല്യാണത്തിന് പന്നി കാട്ടിക്കൂടൊന്നും ഓർമ്മല്ലപ്പോ.
3: അതൊക്കെ ഓരോരുത്തർ മൂപ്പിച്ചിട്ടല്ലേ.
0: തന്റെ കെട്ടോളെ തന്നെ നാളെ വരുമല്ലോ, നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്?
1: എന്താടോ,
4: ഞങ്ങൾക്ക് പോണം, നിങ്ങളെന്താ കളിയാക്ക?
1: നിങ്ങളത് പ്രശ്നമാക്കണ്ട, നിങ്ങളുടെ കാശല്ലേ, അത് ഇവൻ തരും.
7: എടാ, നീ ആ കാശും കൊടുത്തരെ, നിനക്ക് വേണ്ടിയല്ലേ അവർ ഇത്രയും നേരം മെനക്കെട്ടത്.
4: അതെ, അമ്മ അമ്മയുടെ കാര്യം നോക്കിയാ മതി, ഇതിൽ ഇടപെടണ്ട. പോയി
1: സതീഷ, ഒരു ചാൻസ് കൂടി തരാം, നീ ഞങ്ങളെ പിരിച്ചു വിടുന്നോ ഇല്ലയോ?
4: നിങ്ങൾ എന്താന്ന് വെച്ചാ അയക്കോ. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ ബാൻഡ് മേള ഒക്കെ ബുക്ക് ചെയ്തത്.
1: ഓഹോ, എന്നാ കാണാം.
4: കാണാം. ഷൈമ
1: എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയാം.
8: സുരാജ് വെഞ്ഞാറമൂട്, ജനാർദ്ദനൻ, ടി പി മാധവൻ, മാമുക്കോയ, മണിയൻപിള്ള രാജു, എം ആർ ഗോപകുമാർ, മച്ചാൻ വർഗീസ്, ബിജുക്കുട്ടൻ, അറ്റ്ലസ് രാമചന്ദ്രൻ, സന്തോഷ് ജോഗി, മഹേഷ്, അനൂപ് ചന്ദ്രൻ, ടി എൻ ഗോപകുമാർ, സീനത്ത്, മംഗാ മഹേഷ്, അംബികാ മോഹൻ, ലക്ഷ്മിപ്രിയ, ഗീതാ സലാം എന്നിവരാണ് ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.
9: അല്ലപ്പാഹർ ഒരൊറ്റ എണ്ണം പോയിട്ടില്ല. നീ ഇപ്പൊ എന്താ ചെയ്യുക? മുങ്ങിയാലോ?
1: അതൊന്നും വേണ്ട ഉക്ക. സമയം ഇപ്പൊ എത്ര ആയെന്നറിയോ?
10: അതെ, സമയം കുറേയായി ഞങ്ങളിങ്ങനെ ഇരുത്തിട്ട്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം.
1: തീരുമാനമാക്കാം. അതിനുള്ള സമയമായി. കാശൊക്കെ വേണ്ടവർ എന്റെ കൂടെ വന്നോ, ബാക്കി സാധനം എടുത്തു.
4: ഷൈമ, ഞാൻ ഇത്രയും നേരം സംസാരിച്ചിട്ടും നീ എന്താ ഒന്നും മിണ്ടാത്തേ? എന്നോടുള്ള പിണക്കം ഇതുവരെ മാറിയില്ലേ? ആ മാനുക്കുട്ടനാണ് ഇതിന്റെ ഒക്കെ പിന്നിൽ. അവൻ ഈ മുറ്റം ചവിട്ടിയാൽ അവന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. ഷൈമ, ആ പാലെങ്കിലും ഒന്നെടുത്ത് തരുമോ? നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ. ഓ, ഇങ്ങോണ്ടോ.
11: എന്തു പറ്റി?
4: ലേശം പാലി പോയി.

0: പിടിച്ചോ, ഞാൻ ഇപ്പൊ വരാം. കാണിച്ചുതരാം.
1: അമ്മേ, അമ്മേ,
2: എന്താടാ?
1: ദാണ്ട് എല്ലാരും ഉണ്ട്. പിന്നെ ആ ബാൻഡ് മേളക്കാർക്കുള്ള കാശും കൊടുത്തേക്ക്.
2: എന്താ
1: ബാൻഡ് മേളക്കാർക്കുള്ള കാശ് കൊടുത്തേക്കാൻ? തരും.
2: അമ്മ
1: അടിച്ചു. പണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കവിള് കൂടി കാട്ടി കൊടുത്തേനെ, പക്ഷെ ഇനി കൊടുക്കില്ല. ഇതേ നിനക്കുള്ളതാ.
3: അപ്പൊ ഞങ്ങൾക്കുള്ളതോ?
1: നിനക്കുള്ളത് ദാണ്ട.
4: അങ്ങനെ വഴിക്ക് വാടാ പോകട്ടെ.
1: ഉണ്ട് എന്നെ എടുത്തോ. ശരി എന്നാ, ഗുഡ് നൈറ്റ്. ഓക്കെ പുലികളെ, ഗുഡ് നൈറ്റ്.
3: അല്ല സതീഷ, നമ്മൾ സാധാരണ കല്യാണങ്ങൾക്കൊക്കെ പോയാ എങ്ങനെയാ പിരിയാ?
1: രണ്ടെണ്ണം അടിച്ച് ചോറും കഴിച്ചിട്ട്
3: എന്നാ ചോറ് വരട്ടെ.
1: അമ്മേ,
3: അമ്മയല്ല പിന്നെ അവളെ വിളിക്ക്, അവള് വിളമ്പട്ടെ.
1: അത് പിന്നെ
3: ഞാൻ വിളിക്ക,
1: ഞാൻ പോവാം.
3: ആ എന്നാ വിളിക്ക്.
1: ഷൈമ, ഇനി രക്ഷയില്ല.
5: നിന്റെ കൈകൊണ്ട് ചോറ് വിളമ്പി തിന്നിട്ട് പോവുള്ളൂ.
1: അതെ, ചോറ് വെള്ളത്തിലിട്ടു,
3: അതാണ് പ്രശ്നം. അന്ന് ചൂടാക്കിയ പോരെ.
1: കറി സാമ്പാർ മാത്രമേ.
6: അയ്യോ, സാമ്പാർ മാത്രം കൂട്ടി എങ്ങനെയാണ് ചോറ്?
1: അതെ,
7: സമ്മൻ ചേർക്കാൻ
3: കേട്ടല്ലോ.
1: ഇപ്പൊ അരപ്പിച്ചിട്ട്
7: വരാം.
1: നമ്മുടെ കല്യാണത്തിന്റെ കത്ത് ഇതുവരെ കിട്ടിയില്ല. എന്റെ കല്യാണവും മാധ്യരാത്രി ബാൻഡ് മേളം ഒക്കെ ഓർമ്മയുണ്ടല്ലോ. വാടാ കാണാം.
3: നമുക്ക് ഒരുമിച്ച് പോവാം.
4: ഓ
3: അല്ല, ആ സതീശൻ കൊളവാക്കോ?
4: സംശയം എന്നാ, ഞങ്ങളുണ്ടല്ലോ അവന്റെ കൂടെ.
3: ആ ചന്തൂട്ടി ഉണ്ടോ
8: അവിടെ?
3: എന്നാ പിന്നെ വരാം.
8: നീ ആയിരുന്നോ? വാ മോനെ, ഇങ്ങോട്ട് വാടാ.
3: മാമ, മാമ, പാവം മാമന് വയ്യാണ്ടായി.
4: എന്നാ പോവാ.
3: മാമ, സുഖമില്ലെങ്കിൽ കിടന്നോളൂ, കല്യാണമാണ്, ക്ഷണിക്കാൻ വന്നതാ. സുഖമുണ്ടെങ്കിൽ കല്യാണത്തിനന്ന് മുഹൂർത്തം ആവുമ്പോ പറ്റിയാൽ ഒന്നും വന്നോളൂ.
9: ഇതാരും ഭാനുവോ? എപ്പോ വന്നടാ നീ? ഏതായാലും എന്നെ കൂടാതെ നിങ്ങൾ കല്യാണം ഉറപ്പിച്ചില്ലേ, അതുകൊണ്ട് ഞാനൊരു 10 ദിവസം മുമ്പ് ഇങ്ങോട്ട്
4: വരാം. പത്ത് ദിവസോ?
9: ഈ വലയിലൂടെ കൂടെ.
4: അല്ല, മാമന്റെ അടുത്തേക്ക് ആയതുകൊണ്ട്
9: ലേശം കിടന്നു, ഒന്നും മയങ്ങി. അല്ലാതെ ശരീരത്തിന് ക്ഷീണമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും വരും, അവിടെ സഹായിക്കാനൊക്കെ ആള് വേണ്ടേ?
3: എന്റെ മുത്തപ്പ രക്ഷിക്കണേ. അല്ല, മാമനും അമ്മയും കൂടെ ഒരുമിച്ച് വന്ന പാവം നമ്മുടെ ടൈഗറിനെ ആര് നോക്കും? ഇളയമ്മേ, പാപ്പന് കുറച്ച് വിശ്രമം ആവശ്യമാണ്, വയസ്സായില്ലേ.
2: എന്താ ചെയ്യ, ഇതാണ് സ്ഥിതി. നേരം വെളുത്ത് അന്തി ആവണവരെ ഈ തുരുമ്പ് പെട്ടിയെ തന്നെയാ.
3: ഞാനൊരു ആക്രി കച്ചവടക്കാരനെ ഇങ്ങോട്ട് വിട്ടാലോ അല്ലേ സുഗുണ?
6: അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച്
10: കച്ചവടം.
3: എന്നാ പിന്നെ തലേന്ന് രാത്രി പുറപ്പെടണം, മുഹൂർത്തത്തിന് എത്തണ്ടേ.
2: എവിടെ എത്തി കാര്യങ്ങള്?
3: ഇന്നലെ മുതൽ കത്ത് കൊടുത്തു തുടങ്ങി മാമന്റെ വീട്ടിൽ.
10: എല്ലാത്തിനും ഒരു ഓർഡർ വേണം, ഇവിടെ നിന്ന് വേണ്ടേ തുടങ്ങാൻ. നീ ആ പരട്ട തന്തേ പൊക്കി നടന്നു.
3: ഇന്നലെ ആ വഴിക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അപ്പൊ അവിടെ കയറി ക്ഷണിക്കുകയും ചെയ്തു.
10: എന്തോ ഒന്ന് ക്ഷമിക്കാൻ, നിനക്കോ വിവരമില്ല, കൂടെ നടക്കുന്നവനെങ്കിലും വിവരം വേണ്ടേ?
4: അവിടെ വെക്കട, ആളൊരു ജോലി ചെയ്യുന്ന സമയത്ത്.
7: പിന്നെ ഭയങ്കര ഗവൺമെന്റ് ഉദ്യോഗല്ലേ,
4: നെല്ല് മുളച്ച് ഞാറായി പോയനെ. ഓളെ കയ്യുകാലം പിടിച്ചിട്ട് തിടിപ്പിച്ചേ.
6: ഇത് ഞാൻ
3: ഈ കത്ത് കൊടുക്കുന്ന ഒരു നൂലാമാല പരിപാടി തന്നെ ആകെ ക്ഷീണിച്ചു.
7: ഓ, അല്ലെങ്കിൽ പഠിക്കൂല.
4: മൂത്ത് വരുന്നുണ്ട് നിന്റെ അമ്മക്കുള്ള കഷായം.
3: എന്റെ അമ്മക്കുള്ള കഷായോ?
4: ആ, നിന്റെ അമ്മക്കുള്ള കഷായത്തിന്റെ മരുന്നിലാണെന്ന് പറഞ്ഞിട്ടാണ് ഓളെ കൊണ്ട് നെല്ല് ഇടിപ്പിച്ചേ.
3: എന്റെ ഈശ്വര, ഇനി എന്തൊക്കെ പണികൾ കിടക്കുന്നു.
4: അതിന് നീ എന്തിനാ ബേജാറാണ്? നാളെ മുതൽ നമ്മൾ തുടങ്ങല്ലേ.
11: ഇന്ദ്രജിത്ത്, മാമുക്കോയ, ബിജുക്കുട്ടൻ, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയവർ ചേർന്നൊരുക്കിയ നിരവധി നർമ്മ മുഹൂർത്തങ്ങൾ പൊട്ടിച്ചിരികൾ സമ്മാനിച്ചു. നാലു ഗാനങ്ങളാണ് ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ജോഫി തരകന്റെ വരികൾക്ക് രാഹുൽ രാജാണ് സംഗീതം പകർന്നിരിക്കുന്നത്. അഫ്സൽ, ഫ്രാങ്കോ സൈമൺ, നീലങ്കാവിൽ, മഞ്ജരി, രാഹുൽ രാജ്, ശ്യാം ശിവ, ബിദു പ്രതാപ്, വിജേഷ് ഗോപാൽ എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ പാടി മനോഹരമാക്കിയത്.
6: ജനൽ
4: പൊളിക്കൊക്കെ പോയി കടലാസ് എടുത്ത്
6: ഒരു പണിയെടുക്കാൻ സമ്മതിക്കരുത്.
4: അമ്പിക്കെ പോയൊരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട്
3: വാ.
10: പാപ്പാ
3: ഞാനിപ്പോ വരാം, കുറച്ച് കത്തുകൾ കൊടുക്കാനുണ്ട്.
10: ഒന്ന് വേഗം കൊടുത്ത് തീർക്കടാ, ഈ കണക്കിന് കല്യാണത്തിന്റെ അന്ന് കത്ത് കൊടുക്കല്ലോ നീ.
7: നന്നായിട്ട് പേപ്പർ
6: ചൂണ്ടേരുമ്പാ
7: ഇത്ര സ്മൂത്ത് ആകണ്ട. കല്യാണത്തിന് ഇനി 10 ദിവസം കൂടി ഉള്ളു. നീ ഒരു കാര്യം ചെയ്യ്, അടുക്കള ഭാഗത്ത് പോയിട്ട് കുറച്ച് ജപ്പാമ്പളൊക്കെ,
6: ജപ്പാമ്പളൊക്കെ
7: അല്ലെങ്കിൽ വൈറ്റ് അടിച്ചാലും മതി, കുഴപ്പമൊന്നും
6: സൂക്ഷിക്കണേ.
7: എന്തൊരു സ്മൂത്തല്ലേ, ജനലിന് ബാക്കി കാണൂല,
4: ഒരു സാധനം വെച്ചോടത്ത് കാണൂല.
7: പൊടി പറന്നല്ലേ, സോറി
4: പഞ്ചക്ക വീണത് പോലല്ലേ ഹിമാർ വീണത്.
6: എവിടെ ചക്ക, ബോണത്തിലുണ്ടെങ്കിൽ കണ്ണ് മഞ്ഞളിക്കുന്നു.
10: ഇതെന്ത് കളനാടായി അടിക്കുന്നത്, കുറച്ചുകൂടെ ഡാർക്ക് ആക്കി കൂടെ.
4: അവനാൻ അവനാന്റെ ടോസ് ഇട്ടാ മതി.
10: എന്താ എന്താ
4: ചെക്കങ്കോട്ട് വരുമ്പോ ഒന്നും കൂടി തെളിയൊന്ന്.
10: ഇതൊക്കെ വല്ല അറിയാവുന്നവരെ കൊണ്ട് ജയിച്ചുണ്ടായിരുന്നു.
4: എടാ സുള, എന്നെ അവക്ക് കുളിക്കുന്നു.
6: ആരെ ഇയാളെ കൊണ്ട് തൂത്തു പണി ചെയ്യാൻ?
10: വായ് നോക്കിയിരിക്കാൻ നന്നായിട്ട് ഒരക്കടാ പിളന്തേ. ഇത് തീർത്തിട്ട് ആ കാറിനടുത്തേക്ക് വാ.
4: അയാളുടെ ഒരു കാറ്. അങ്ങനെ പെയിന്റിങ്ങിന്റെ പണി കഴിഞ്ഞു.
7: വെളുത്ത പെയിന്റ് അടിക്കാൻ ഭാഗ്യം, എന്റെ മേലൊക്കെ വെളുത്ത് കിട്ടി.
3: വീടാണോ നിന്നെയാണോ പെയിന്റ് ചെയ്തത്?
6: ആ നന്നായി, ഞാൻ പറയാതിരിക്കായിരുന്നു, എല്ലാം റെഡിയാക്കി വെക്കി. ഞാനും പാപ്പനും ഒക്കെയാണ് പോണത്. അതിന് അവൻ അങ്ങനെ ഡീസന്റ് ഉള്ള സ്നേഹിതന്മാരുണ്ടാ. ഇവിടെ ഉള്ള ടീമൊക്കെ വെള്ളം അടിച്ചു വിറ്റല്ലേ, ഇനി അവിടെ പോയിട്ട് നാറ്റ കേസ് ഉണ്ടാക്കണം.
2: ആര് പോയാലും അവിടെ എത്തിയാ മതി,
6: അതൊക്കെ അവിടെ എത്തും. തമ്പിച്ചേട്ടോ,
12: നമ്മുടെ മാനക്കുട്ടന്റെ പെണ്ണല്ലേ, അപ്പോ വിലപിടിപ്പുള്ള എന്തെങ്കിലും തന്നെ കൊടുക്കണം, കൊടുത്തേക്കാം.
7: എന്റെ വസ്തു സാരി ഒരു പാവാട,
4: കല്യാണ സാരിയായി. ഇനി വിരുന്നുള്ള സാരി വേണം, മാറ്റാനുള്ള.
9: ഇതെന്റെ വക,
4: ഇതെന്താണ് ഇത്,
9: കിടക്കട്ടെ. ആവശ്യം വരും,
4: ആവശ്യത്തിലുള്ളവർ തന്നെ കൊണ്ടുപോയിട്ട് അത്
12: കൈ ഉണ്ടെന്ന് തൊടാൻ പാടില്ല. സംസാരിക്കുന്നു ഒരു മാർക്കൂറുകളും കൂടെ ഇതിൽ തന്നെ ഇരിക്കട്ടെ.
10: അതിന് കഴിക്കും മുമ്പ് വേറൊന്ന് തന്നാ പോരെ.
4: നമുക്ക് മുമ്പ് അവരിവിടെ എത്തിയ
10: അല്ല സ്മോളെ,
6: സന്തോഷത്തിന്.
12: സന്തോഷത്തിനാണെങ്കിൽ സോറി, മൂന്ന് ഫുള്ള്.
10: എന്നാ പോന്നോളൂ.
12: മദ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വില ഇടയരുത്. അതെ, ഞങ്ങള് പയ്യന്റെ വീട്ടിൽ നിന്ന്
7: വന്നതാ.
6: ആ ഏതാ ബ്രാൻഡ്?
7: അതെന്തായാലും
12: വെള്ളം എനിക്ക് ഇഷ്ടമല്ല.
9: അതെ, സ്മോൾ ഉള്ളത് കൊണ്ട് അങ്ങനെ പോണുണ്ട് ഫുഡ്.
12: അല്ലെങ്കിൽ പോവൂല, അവര് വരുന്നുണ്ട്. ഡീസന്റ് ആവും.
7: അതെ, കല്യാണപുരയിലൊക്കെ കള്ളം കേറുന്ന കാലം.
12: ശരിയാണ്,
9: അത് ശരിയാ. പല കോലത്തിലാ കള്ളന്മാര്.
10: ആരെ കാണുന്നില്ല, ചെന്ന് അടയിലെന്തെങ്കിലും തുണി ഉണ്ടോ എന്ന് നോക്കട്ടെ.
12: ചെല്ല ചെല്ല.
2: അന്ന് വീണിട്ട് എന്തെങ്കിലും പറ്റി.

0: കൂട്ടി മൂപ്പിക്കാനുള്ളത്. ഉറക്കമൊക്കെ എങ്ങനെ?
1: ഉറങ്ങാൻ പറ്റിയില്ല.
0: അതെന്താ?
1: അതിനിടയ്ക്ക് ഒരു സ്വപ്നം കണ്ടു.
0: എന്ത് സ്വപ്നം?
1: ഒരാളെ.
0: ആരെ?
1: പോകുമ്പോ പറഞ്ഞുതരാം.
0: ഞാനാണോ എന്റെ ഈശ്വര? എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എങ്ങനുണ്ട് ഉപ്പ് പാകാണോ?
1: നന്നായിട്ടുണ്ട്.
0: കൂട്ടുകാർ വയ്ക്കാൻ അറിയോ? എവിടാ വീട്?
1: വീട്ടിലേക്ക് വരുമോ?
0: എന്നാ ഞാൻ വരേണ്ടത്?
1: പണി കഴിഞ്ഞ് പോകുമ്പോ പറയാം.
0: നിക്കൊണ്ടൊരു കാര്യം പറയാം.
1: ഞാൻ ഇപ്പൊ വരാം.
0: എങ്ങോട്ടാ?
1: ചെറിയൊരു പണിയുണ്ട്.
0: ഞാൻ ഹെൽപ്പ് വല്ലതും ചെയ്യണോ? ഒന്ന് പറഞ്ഞിട്ട് പോടോ.
2: അതെ, രണ്ട് കോള. താങ്ക് യു. കുപ്പിയോട് കൂടി വേണം. ശരി.
3: ഉപ്പിട്ട കോളെ മദ്യം തമ്മിൽ മാറിപ്പോലെ
4: എന്നാ നടന്നോ?

0: പഴയതെല്ലാം ഓർമ്മ ഉണ്ടല്ലോ. മര്യാദയ്ക്ക് ഇത് കുടിക്കില്ലെങ്കിൽ ഇതിൽ ഞാൻ കുളിപ്പിക്കും. വേറെ ഉണ്ട് സാധനം. കോള ഇനിയും ഉണ്ട്, തരാം.
1: നിനക്ക് പോകാൻ ഞങ്ങളൊരു ചെറിയ വണ്ടി റെഡിയാക്കിയിട്ടുണ്ട്, അതിൽ പോകാം. വരണം.
2: ചുട്ടി ചേർത്തലൊക്കെ അല്ലെങ്കിൽ അടിപിടിക്കും.
3: എന്തോ ആൾക്കാർ പ്രതീക്ഷിച്ചതിന് കൂടും.
2: എത്ര വരും?
3: ഒരു 1900 മേലെ വരും. എന്താ
2: ബാക്കിയൊന്നും കുഴപ്പമില്ല, സാമ്പാറിന്റെ കാര്യ പ്രശ്നം.
3: വാരിക്കോരി വിളമ്പാതെ നോക്കി വിളമ്പാൻ പറയോ. എങ്ങനെയെങ്കിലും ആ സാർ അഡ്ജസ്റ്റ് ചെയ്ത്, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യ?
2: നോക്കട്ടെ.
4: അല്ല സാർ, ഈ വിളമ്പിൽ നിനക്ക് ഒരു ഓർഡർ ഇല്ലേ?
2: വിളമ്പണിന്റെ ഓർഡർ അല്ല, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ. തന്നെ ആദ്യം ഇങ്ങോട്ട് വാര് രസം.
4: സാമ്പാറിലേക്ക് രസം.
2: അയ്യോ, എന്റെ ഇയർഫോൺ അവിടെ.
4: ആശാനെ, ഈ സദ്യ വിളമ്പുമ്പോ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഇല്ല. ആദ്യം ഏതായിട്ട് വിളമ്പേണ്ടത്? അല്ല, ഈ അച്ചാറ്, പുളിഞ്ചി, അവിയല്, തോരൽ, പച്ചടി, കിച്ചടി, കൂട്ടുകറി, ഇതിലേതാ ആദ്യം വിളമ്പേണ്ടത്? അല്ല, പച്ചടി ആദ്യം വിളമ്പിയെന്ന് വിചാരിക്ക. ഓലനാണോ ആദ്യം, കാളനാണോ ആദ്യം, അതോ കാളൻ വിളമ്പിയിട്ടാണോ ഓലൻ, അതോ ആമ്പിളി പേര് പോയി പോയതിന്റെ ഒപ്പൻ? എടോ, ആ ഉള്ളിയായിരുന്നു എന്തേ
1: അവിടെ
4: എടുത്തിട്ട് വേണോ? എടോ, ആ തൈര പാത്രത്തിലാക്കിക്കോ.
1: ശരി,
4: ഇയാളെന്ന് പടിപിടിക്കുമ്പോഴത്തേക്ക് തീ കൂട്ടണോ?
1: വിരുന്നുകാരൊക്കെ എത്താറായി, പെട്ടെന്ന് ബിരിയാണി.
4: അതെ, ആ കൈകളെ വെള്ളം പിടിച്ചു വെച്ചേ. ഇതെന്ത് ഇരിപ്പാണ് ആശാൻ, ഇത് കയ്യിൽ നിന്ന് പോയെന്നാ തോന്നണത്. ഒന്ന് ഉപദേശിച്ച് നേരെയാക്കാന്ന് വെച്ചാൽ ആംബ്ലിഫയറും പോയി, കോളാമ്പിയും പോയി. ആശാനെ
3: ഓടാ, നീ പോയ ബിരിയാണിക്ക് ദമ്മിട്, എനിക്ക് ജീവിക്കണ്ട.
4: ഇനിയെല്ലാം ഞാൻ തന്നെ നോക്കണം. എടാ, ദേഹമൊക്കെ എന്തെങ്കിലും പണിയെടുക്കണേ. ഓ, വേറൊരുത്തൻ
5: ബിരിയാണി തപ്പി, ഒരു കഷണം ചിക്കൻ കിട്ടി, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, കണ്ടില്ലല്ലോ, എന്റെ ബിരിയാണി ബിരിയാണി. ഇതും കൂടി ഇരിക്കട്ടെ.
2: നീ എന്റെ അന്തകനാണല്ലോ.
1: എവിടെ എന്റെ ചീപ്പ്?
4: പല നീട്ടം ഞങ്ങളുടെ ഇതുപോലെ.

0: നോക്കണല്ലോ. ബിരിയാണി മൊത്തം കുളമായി.
1: ഈശ്വരാ, അവര് പെത്തുവല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ?
2: 2008 രാജേഷ് ഫൈസൽ എന്നിവരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് വേൽ രാജാണ്. കഥാ തിരക്കഥാ സംഭാഷണം എന്നിവ ഒരുക്കിയത് രമേശ് മാധവൻ. മിനർവ ക്രിയേഷൻസിന്റെ ബാനറിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. 2008 March 20 ഈ ചിത്രം പ്രദർശനത്തിനെത്തിയത്. പ്രിയ ശ്രോതാക്കളെ, 2008 രാജേഷ് ഫൈസൽ എന്നിവരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മലയാളം കോമഡി ചലച്ചിത്രമായ മലബാർ വെഡിങ്ങിലെ ചിരിവിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ ചിരിനേരത്തിലൂടെ ഇതുവരെ കേട്ടത്. ചിരിനേരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി ചിരിനേരമിനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, ILO, മട്ടന്നൂർ.
3: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം
4: ചിരിനേരം.
3: വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. പദ്ധതികൾ വൈകുന്നത് മൂലമുള്ള സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കേരള വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ സംസ്ഥാനതല പദ്ധതി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദ്വഹനത്തിലും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിലും ഇന്ത്യയ്ക്ക് വെള്ളി. ആകെ മെഡൽ 12. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെ നടന്ന പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പ്രതിഷേധം ശക്തമായതോടെ ഇരുസഭകളും 12 മണിവരെ നിർത്തിവച്ചു. രാജ്യസഭയിൽ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 2 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുനരാരംഭിച്ചു. പദ്ധതികൾ വൈകുന്നത് മൂലമുള്ള സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ പൊതുഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇതിനായി 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി.
1: ഒന്ന്, ഒരു അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ അസറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് സർക്കാരിന്റെ പോർട്ടലിലുണ്ടാവും. 2, പ്ലാൻ സ്പേസ് 2, അതൊരു പ്രോജക്ട് രജിസ്റ്റർ ആണ്. എല്ലാ പ്രോജക്ടുകളും ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. 3, ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ സമഗ്രമായ ഒരു അസറ്റ് രജിസ്റ്റർ. 4, കാര്യം, കാലഹരണപ്പെട്ടതും അനാവശ്യവും പരസ്പര വിരുദ്ധവുമായ നിയമങ്ങളുടെ സമഗ്രമായ അവലോകനവും അതിന്റെ ഭേദഗതിയും. 5, മികച്ച ജീവിത സൌകര്യത്തിനും ബിസിനസ് സുഗമമാക്കുന്നതിനുള്ള പ്രോസസ് പരിഷ്കാരങ്ങൾ.
0: രാജ്യത്ത് മറ്റൊരു തൊഴിൽ നിയമവും പ്രാബല്യത്തിൽ ഇല്ലാത്തതിനാൽ തൊഴിലാളികൾക്ക് സംരക്ഷണമേകാൻ പുതിയ ലേബർ കോഡ് കേരളത്തിലും നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ കേരളത്തിലെടുത്ത കേസുകളിലെ നടപടികൾ ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഓണക്കാലത്തെ മുന്നൊരുക്കങ്ങൾ അന്തിമഘട്ടത്തിലെന്ന് പറഞ്ഞ അദ്ദേഹം, 16 ഇനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൗജന്യ ഓണക്കിറ്റുകൾ ഓഗസ്റ്റ് 10 മുതൽ 20 വരെ വിതരണം ചെയ്യുമെന്നും അറിയിച്ചു. സർക്കാർ നിയമ കലാലയങ്ങളിലേക്ക് പുതുതായി നിയമിതരായ അസിസ്റ്റന്റ് പ്രൊഫസർമാർക്കുള്ള നിയമന ഉത്തരവ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൈമാറി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി റോജി എം ജോൺ അധ്യക്ഷത വഹിച്ചു. 35 പേർക്കാണ് നിയമന ഉത്തരവ് കൈമാറിയത്. സർക്കാർ ഓഫീസിൽ അഭിമാനത്തോടെ വരാൻ ഓരോ പൌരനും കഴിയണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ സംസ്ഥാനതല പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഴിമതിക്കെതിരെ പോരാടാൻ യുവജനങ്ങളെ വിജിലൻസ് കമാൻഡോകളായി അണിനിരത്തുകയും ആഭ്യന്തര വിജിലൻസ് ഓഫീസർമാർക്കായി വർക്ക്ഷോട്ടുകൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം നാളെ അവസാനിക്കും. സെൻസസ് 1 ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരി മഹോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പുത്തരിക്കണ്ടത്ത് കൊയ്ത്തുത്സവം നടന്നു. മന്ത്രി കെ. മുരളീധരൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. മേയർ വി.വി. രാജേഷ് അധ്യക്ഷത വഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: നിറപുത്തരി മഹോത്സവത്തോടനുബന്ധിച്ച് പുത്തരിക്കണ്ടത്ത് വിളയിച്ച നെൽക്കതിർ ഇന്ന് വൈകുന്നേരം സമർപ്പിക്കും. കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമായി കൊയ്തെടുത്ത നെൽക്കതിരുകൾ കെട്ടുകളായി മേയർ വി.വി. രാജേഷിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം പുത്തരിക്കണ്ടത്ത് നിന്ന് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ എത്തിക്കും. പാലക്കാട് കൊല്ലങ്കോട് നിന്നുള്ള നെൽക്കതിരും ചടങ്ങിന്റെ ഭാഗമായി എത്തിക്കും. അടുത്ത മാസം 3 ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രശസ്തമായ നിറപുത്തരി ചടങ്ങ്.
0: 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ പുതിയതായി സ്ഥാപിച്ച സ്റ്റെയർ ലിഫ്റ്റിന്റെയും 3D തിയേറ്ററിൽ സ്ഥാപിച്ച റാമ്പിന്റെയും ഉദ്ഘാടനം മന്ത്രി ഒ.ജെ. ജനീഷ് ഇന്ന് വൈകിട്ട് നിർവഹിക്കും. ആരോഗ്യമന്ത്രി കെ. മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷനാകും. ഭിന്നശേഷി സൌഹൃദവും സാമൂഹിക നീതിയും ഉറപ്പാക്കുന്ന സമഗ്രമായ പ്രവേശന സൌകര്യങ്ങളാണ് ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മലയോര മേഖലകളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് നാളെ 2 വർഷം. 2 ആണ്ട് പൂർത്തിയാകുമ്പോൾ ഉരുൾ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ നാളെ സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടക്കും. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് ഹൃദയഭൂമിയിൽ അനുസ്മരണവും സർവമത പ്രാർത്ഥനയും നടക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ദുരന്ത ബാധിതരെയും കുടുംബാംഗങ്ങളെയും കൽപ്പറ്റയിൽ നിന്ന് പുത്തുമലയിലേക്കും തിരികെ കൽപ്പറ്റയിലേക്കും എത്തിക്കുന്നതിന് KSRTC പ്രത്യേക സർവീസുകൾ നടത്തും. കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം മുങ്ങി മത്സ്യത്തൊഴിലാളിയെ കാണാതായി. ഒരാളെ രക്ഷപ്പെടുത്തി. പള്ളിത്തോട്ടം സ്വദേശി റോയ്സണിനായി തിരച്ചിൽ തുടരുകയാണ്. അത്ഭുതമാതാവ് എന്ന വള്ളമാണ് തങ്കശ്ശേരി പുലിമുട്ടിന് സമീപം രാവിലെ മുങ്ങിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9-ാം സ്ഥാനത്ത്. ഭാരോദ്വഹനത്തിൽ ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ 10,000 മീറ്റർ ഓട്ടത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗുൽവീർ സിംഗ്. പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വിശാൽ TK മികച്ച പ്രകടനത്തോടെ സെമി ഫൈനലിലേക്ക് മുന്നേറി. ബോക്സിംഗിൽ പ്രിയ ഖംഗാസ്, പ്രീതി പവാർ, ജാദുമാനി സിംഗ് എന്നിവരും സെമിയിൽ കടന്നു. ഇന്ന് അന്താരാഷ്ട്ര കടുവ ദിനം. കടുവകളുടെ സംരക്ഷണം, അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണം, വനങ്ങളിൽ കഴിയുന്ന കടുവകളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവ് എന്നിവയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ദിനാചരണം. 2010 നവംബറിൽ റഷ്യയിലെ സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന ഉച്ചകോടിയിലാണ് അന്താരാഷ്ട്ര കടുവ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. ഈ വർഷത്തെ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ എക്സലൻസ് ആൻഡ് പെർഫോമൻസ് അവാർഡ് പറമ്പിക്കുളം കടുവ സങ്കേതത്തിലെ ഫോറസ്റ്റ് ഗൈഡ് N. മുരുകേശൻ ഏറ്റുവാങ്ങി. 1,00,000 രൂപ സമ്മാനത്തുകയുള്ള പുരസ്കാരം അന്താരാഷ്ട്ര കടുവ ദിനമായ ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് ആണ് മുരുകേശന് സമ്മാനിച്ചത്. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: 28 വർഷമായി പറമ്പിക്കുളം കടുവ സങ്കേതത്തിൽ ഫോറസ്റ്റ് ഗൈഡായി പ്രവർത്തിച്ചു വരുന്ന മുരുകേശന് പറമ്പിക്കുളത്തിന്റെ വനമേഖലയെയും ജൈവ വൈവിധ്യത്തെയും കുറിച്ചുള്ള അറിവും സഞ്ചാരികൾക്ക് നൽകുന്ന സേവനങ്ങളും പരിഗണിച്ചാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. പൂർവികരിൽ നിന്ന് ലഭിച്ച കാട്ടറിവിലൂടെയാണ് വനത്തെ അടുത്തറിഞ്ഞതും സഞ്ചാരികൾക്ക് പകർന്ന് നൽകുന്നതും. കടുവ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഏർപ്പെട്ടിരിക്കുന്ന ഫീൽഡ് ജീവനക്കാരെ ആദരിക്കുന്നതാണ് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ പുരസ്കാരം.
0: രാജ്യാന്തര കടുവാ ദിനത്തിന്റെ ഭാഗമായി വനം, മ്യൂസിയം വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ ഇന്നും നാളെയും പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ന് വൈകിട്ട് മന്ത്രി OJ ജനീഷ് കടുവ ദിനാചരണം ഉദ്ഘാടനം ചെയ്യും. നാളെ നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരിക്ക് നാടിന്റെ യാത്രാമൊഴി. മടപ്പള്ളി നാദാപുരം റോഡിലെ വീട്ടുവളപ്പിൽ നടന്ന സംസ്കാര ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ നിരവധി പേർ അന്തിമോപചാരമർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, MLA മാരായ PA മുഹമ്മദ് റിയാസ്, KK രമ, മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. ചികിത്സയിലിരിക്കെ കോയമ്പത്തൂർ ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു അന്ത്യം. കേരള സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ അദാലത്ത് ഇന്നും നാളെയും തിരുവനന്തപുരം തൈക്കാട് PWD റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ നടക്കും. കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ, കമ്മീഷൻ മെമ്പർമാരായ TK വാസു, സേതുനാരായണൻ എന്നിവർ നേതൃത്വം നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. പദ്ധതികൾ വൈകുന്നതുമൂലമുള്ള സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പ്രോജക്ട് 0 സംസ്ഥാനതല പദ്ധതി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദ്വഹനത്തിലും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിലും ഇന്ത്യയ്ക്ക് വെള്ളി. ആകെ മെഡൽ നേട്ടം 12. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്: 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2 മണിക്ക് ഒരു വട്ടം കൂടി നാടകനേരത്തിൽ നാടകം നിശാഗന്ധി. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സ്വബോധാവസ്ഥ, ആൽക്കഹോളിക് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പരയുടെ 2-ാം ഭാഗം. 5:45 ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 രാമകഥാഗാനലയം. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9 മണിക്ക് ചിത്രപരിചയം. 10 മണിക്ക് ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

തിരികെ ജീവിതത്തിലേക്ക്. പ്രക്ഷേപണ പരമ്പര. മദ്യാസക്തിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയിക്കാവുന്ന ആൽക്കഹോളിക്സ് അനോണിമസ്. ലളിതമായ മാർഗങ്ങളിലൂടെ അമിത മദ്യപാനം എന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടിയവരുടെ അനുഭവങ്ങൾ. തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:10 വൈകിട്ട് 5:30 തിരികെ ജീവിതത്തിലേക്ക്.

0: പാഠവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുനരാരംഭിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കടുവ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. ഒഡീഷയിൽ ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകൾ നേടി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ പോലീസ് നടപടിയുണ്ടായതായി ആരോപിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. ലോക്സഭയിൽ പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിർത്തിവച്ച നടപടികൾ 12 മണിക്ക് പുനരാരംഭിക്കുകയായിരുന്നു. രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി ലോക്സഭയിൽ പ്രതിഷേധം ആരംഭിച്ചു. സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങാത്തതിനെ തുടർന്ന് നടപടികൾ 12 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു.
1: നിയോജിത തരികെ സദാൻ കോ വേദാന കേദാ കരോ യേ ഉചിത് നഹീ ഹേ മൈ പുനഃ ആപ്സെ ആഗ്രഹ കർതാ ഹൂം കി പ്ലീസ് ആപ് അപ്നി അപ്നി സീറ്റ് പേ ബൈഠിയേ പ്രശ്നകാല കേ ബാദ് ഇസ് ചർച്ചാ മേ ഭാഗ് ലീജിയേ.
0: കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങളായ ഹർജീന്ദർ കൌറിനും ഗുൽവീർ സിംഗിനും ലോക്സഭ ഇന്ന് അഭിനന്ദനം രേഖപ്പെടുത്തി. രാജ്യസഭയിലും സമാന രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത്. ആദ്യം 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ 2 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. ജെ എൻ യു സ്റ്റുഡൻസ് യൂണിയൻ മുൻ പ്രസിഡന്റ് ഐഷി ഹോഷിനെ അറസ്റ്റ് ചെയ്യുന്നതിനായി ന്യൂഡൽഹിയിലെ സി പി ഐ എം ആസ്ഥാനത്ത് ഇന്നലെ ഡൽഹി പോലീസ് എത്തിയ വിഷയം

ജോൺ ബ്രിട്ടാസ് എം പി രാജ്യസഭയിൽ ഉന്നയിച്ചു. എന്നാൽ ഇത് വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട സാധാരണ നടപടിയാണെന്ന് സഭാധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ മറുപടി നൽകി. പൊതുപരീക്ഷ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച കാര്യങ്ങളല്ല കോൺഗ്രസ് എംപിമാർ ചർച്ചയിൽ ഉന്നയിക്കുന്നതെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ബില്ലുമായി ബന്ധമില്ലാത്ത രാഷ്ട്രീയ കാര്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. പരീക്ഷാ ക്രമക്കേടുകളിൽ വിദ്യാർത്ഥികളുടെ ആശങ്ക അകറ്റാനാണ് ബില്ല് കൊണ്ടുവന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായുള്ള രണ്ടാമത് ഉന്നതതല യോഗത്തിൽ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിജയ് യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം സ്പിരിറ്റ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആമി എന്ന ചിത്രത്തിനായി ശ്രേയ ഘോഷാൽ, വിജയ് യേശുദാസ് എന്നിവരാലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എം ജി ശ്രീകുമാറും ചിത്രയും ആലപിച്ച ഗാനം, ചിത്രം ചൈന ടൗൺ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആമി എന്ന ചിത്രത്തിനായി ശ്രേയ ഘോഷാൽ, വിജയ് യേശുദാസ് എന്നിവരാലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എം ജി ശ്രീകുമാറും ചിത്രയും ആലപിച്ച ഗാനം, ചിത്രം ചൈന ടൗൺ.

പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിത്താരയും ആലപിച്ച ഗാനം.

ഇതുവരെ കേട്ടത് അതിഥി ഭാഷാ ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, മാസ്റ്റർ ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, സെബ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷനിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സഹിതം വിദഗ്ധ പരിശീലനം. വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഷോർട്ട് ടേം കോഴ്സുകളും ലഭ്യമാണ്. ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9645996295.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hutik, Vox Lanit,
1: phone 9496420880
0: 8111933600.
1: CM Vistara,
0: CM Vistara Nellunni.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411744 Thank you.

SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. പി എസ് സി അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം ഡി സി എ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും എസ് എസ് ടി വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗ് പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 46 46.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattandur.

മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ബിച്ചു തിരുമലയുടെ ഗാനരചന, ശ്യാമിന്റെ സംഗീതം, ചിത്രം ഉയരങ്ങളിൽ ആലാപനം, യേശുദാസും ചിത്രയും സംഘവും.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ മദ്യമുക്തി നേടി തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുടെ അനുഭവങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: നമസ്കാരം.
2: നമസ്കാരം.
1: ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രവർത്തകനാണ്. ആളുകളെ ബോധവൽക്കരിക്കാൻ അംഗം നന്നായിട്ട് ഇടപെടുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. പേര് പറഞ്ഞ് പരിചയപ്പെടുത്താൻ സാധ്യമല്ല, കാരണം പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഇത് അനോണിമസ് ആണ്. അതിൻ്റെ ഉദ്ദേശമാണ് നമ്മുടെ പ്രധാനം. സദുദ്ദേശപരമായൊരു പ്രസ്ഥാനമാണല്ലോ. അങ്ങയുടെ അനുഭവം എന്താണ് ഇതിലേക്ക് വരുന്നതിന് മുമ്പത്തെ അവസ്ഥയും വന്നതിന് ശേഷത്തെ അവസ്ഥയും?
2: ഞാൻ ഒരു നാട്ടിൻ പുറത്തുകാരനായിരുന്നു. 85 കാലഘട്ടങ്ങളിലാണ് ഞാൻ മദ്യം രുചിച്ച് തുടങ്ങിയത്.
1: എത്ര വയസ്സുണ്ടായിരുന്നു അന്ന്?
2: അന്ന് 20-22 വയസ്സ്.
1: നന്നാ ചെറുപ്പത്തിൽ തന്നെ.
2: അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഒരു രസത്തിന് കുറേശ്ശെ കഴിച്ചു തുടങ്ങി.
1: കൂട്ടുകാരെ
2: നിർബന്ധിച്ചു എന്ന് പറയില്ല. അന്ന് ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ പ്രദേശത്ത് നാടൻ ചാരായമൊക്കെ ഒരുപാട് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അപ്പോൾ കുടിക്കുന്ന ആളുകൾ വലിയ സംഭവങ്ങളാണെന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നു.
1: വീരാരാധന.
2: അപ്പോൾ അങ്ങനെ കുടി തുടങ്ങി. അപ്പോൾ അന്ന് അമിതമായി മദ്യപിക്കുന്ന ആളുകൾ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളൊക്കെ കുടിച്ച് ഇങ്ങനെ കെണിഞ്ഞുപോയി, നിങ്ങൾ കുടിക്കരുത്, കുടിക്കാതെ പോകുന്നതായിരിക്കും നല്ലതെന്ന്. പക്ഷെ അവരോടൊക്കെ അന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളെ മാതിരിയല്ല, ഞാനങ്ങനെ ഒരു കുടിയനാകൂല, കാരണം എനിക്കിത് ഏത് സമയത്ത് വേണമെങ്കിലും
1: നിർത്താം,
2: കരുത്തുണ്ട് എന്നുള്ള വിശ്വാസമായിരുന്നു എനിക്ക്. പക്ഷേ അധികം താമസിക്കാതെ തന്നെ ഏകദേശം 90 എത്തിയപ്പോഴേക്കും ഞാനൊരു അമിത മദ്യപാനിയായി. പിന്നീട് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു കുടി നിർത്തണം, പക്ഷെ സാധിച്ചില്ല. കാരണം അമിതമായ ആഗ്രഹമാണ്. എൻ്റെ കുടുംബ പശ്ചാത്തലമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുടിച്ച് നടക്കേണ്ട ഒരു സാഹചര്യമൊന്നുമല്ല. കുടുംബത്തിലുള്ള മറ്റാളുകളൊന്നും അങ്ങനെ മദ്യപിക്കുന്ന ആളുകളല്ല. അപ്പോൾ എൻ്റെ കുടി കൊണ്ട് എൻ്റെ കുടുംബത്തിലുള്ള ആളുകൾക്ക് മാനഹാനി ഉണ്ടാവുക, ഈ കല്യാണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ ഞാൻ കുടിച്ച് പ്രശ്നങ്ങളുണ്ടാകും, എൻ്റെ കുടിയുടെ അമിതമായ കുടിയുടെ ഇതുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ അവർ വല്ലാണ്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, കുടി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്,
1: ഒരുപാട്
2: മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്, ശരീരം വിടുന്നില്ല. ഒരുപാട് പ്രാർത്ഥനാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയും അതുപോലെ ധ്യാനങ്ങളിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് നാൾ വരും, കുറച്ച് നാൾ കഴിയുമ്പോൾ തോന്നുക എന്താണെന്ന് വെച്ചാൽ ഇനി പഴയ മാതിരി ആകൂല, ഒരു ഒന്നോ രണ്ടോ പകൊക്കെ കഴിച്ച് നിർത്താം എന്നായിരുന്നു. അത് കഴിഞ്ഞാൽ ഈ ഓവറായി കുടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഏറ്റ് ഒരു ഭയപ്പാടാണ്. എങ്ങനെയാണ് ജനങ്ങളെ അഭിമുഖീകരിക്കുക, ഇന്നലെ എന്താണ് പ്രശ്നങ്ങളുണ്ടായത്, ഞാൻ ആരോടാണ് എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ള ചിന്തകളൊക്കെയാണ്. അന്ന് രാവിലെ പ്രതിജ്ഞയെടുക്കും, ഇന്ന് ഞാൻ കുടിക്കൂല. പക്ഷേ ഇത് ഈ പ്രതിജ്ഞ ഏകദേശം ഈ സാധനം കാണുന്നത് വരെയോ അല്ലെ കിട്ടുന്നത് വരെയോ ഉള്ളൂ. അപ്പോൾ അന്നേരം വിചാരിക്കുക ഒരു രണ്ട് പെഗ് അടിച്ചിട്ട് നിർത്താം എന്നാണ്. പക്ഷേ ഈ രണ്ട് പെഗ് എന്നുള്ളത് ഒന്നെങ്കിൽ ഷാപ്പ് കൂട്ടുന്നത് വരെയോ അല്ലെങ്കിൽ സാധനം കിട്ടാതിരിക്കുന്നത് വരെയോ ഉണ്ടാവുള്ളൂ. പിന്നെ ഏതെങ്കിലും അവസ്ഥയിൽ പോയി വീട്ടിൽ കിടക്കും. ഇതേപോലെ തന്നെ വെളുപ്പിന് 2 മണിക്കോ 3 മണിക്കോ കിക്ക് ഇറങ്ങുമ്പോഴാണ് പിന്നെ ലോകം എന്താണെന്ന് അറിയാം. ഞാൻ ഒരു തൊഴിലാളിയാണ്, തൊഴിൽ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട്, കോണ്ടാക്ട് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഒരുപാട് പൈസ ഉണ്ടാക്കും, ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ കള്ളു കുടിച്ച് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
1: പണത്തിന് കുടുംബക്കാരും കൂടി അർഹരല്ലേ?
2: തീർച്ചയായിട്ടും കുടുംബത്തിന് അർഹതയുള്ള പണം
1: അവർക്ക് കൊടുക്കാതെ
2: ഭൂരിഭാഗവും ഞാൻ മദ്യത്തിന് വേണ്ടിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കല്യാണം കഴിച്ചു, 3 കുട്ടികളുണ്ടായി. കല്യാണം കഴിച്ചതിന് ശേഷം എനിക്കൊരു 5 വർഷമേ കുടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം ആൽക്കഹോളിക് അനോണിമസിനെ കണ്ടെത്തുകയും ആൽക്കഹോളിക് അനോണിമസിലൂടെ കുടി നിർത്തുന്ന കാര്യം AA കടന്നു ചെന്നു കഴിഞ്ഞപ്പോൾ AA സേവകർ മദ്യാസക്തി എന്നത് ഒരു രോഗമാണെന്നും ആസക്തി എന്ന രോഗമുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് കുടി നിർത്താൻ സാധിക്കാത്തതെന്നും, സിമ്പിളായി കുടി നിർത്താൻ വേണ്ടി ഒരു പ്രോഗ്രാം ആൽക്കഹോളിക് അനോണിമസ് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 12 പടികളെക്കുറിച്ച് പരിചയപ്പെടുത്തി. പിന്നെ AA അന്ന് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ എങ്ങനെയാണ് കുടി നിർത്തുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരാൻ തുടങ്ങി.
1: അനുഭവസ്ഥർ
2: അത് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതുവരെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതിൽ

0: എന്നൊക്കെ മാറ്റി ഒരു ദിവസത്തെ പ്രോഗ്രാമാക്കി. ഇന്നൊരു ദിവസം കുടിക്കാതിരിക്കുക എന്ന ആ പ്രോഗ്രാമിലൂടെ ഞാൻ 23 വർഷമായി മദ്യപിക്കാതിരിക്കുകയാണിപ്പോൾ. അപ്പോൾ സിമ്പിളാണ് ഈ ഒരു ദിവസത്തെ പ്രോഗ്രാം. ഒരു ദിവസം കുടിക്കാതിരിക്കുക എന്നുള്ളത് ആൽക്കഹോളിക് അനോണിമസിൻ്റെ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ ഒരു ദിവസം കുടിക്കാതിരിക്കാൻ ശ്രമിക്കൂ എന്നാണ് എന്നോട് എൻ്റെ മുൻപേ യാത്ര ചെയ്തവർ പറഞ്ഞത്. അതുതന്നെയാണ് ഞങ്ങൾ ഇന്നും വരുന്ന ആളുകളോട് പറയുന്നത്. ജീവിതാവസാനം വരെ കുടി നിർത്തുക എന്ന ഒരു പരിപാടി ആൽക്കഹോളിക് അനോണിമസിനില്ല. നാളെ ഒരു പക്ഷേ കുടിച്ചേക്കാം, മദ്യത്തിന് അടിമയായി പോയേക്കാം, പക്ഷേ ഇന്ന് കുടിക്കാതിരിക്കുക എന്നുള്ളതാണ്.
1: നമുക്ക് എത്ര നാൾ വേണ്ടി വന്നു നിങ്ങളുടെ പഴയ ഒരവസ്ഥയിൽ നിന്ന്? മൊത്തം കുത്തഴിഞ്ഞ ജീവിതമായിരുന്നല്ലോ അല്ലേ, നാട്ടുകാർക്കും വീട്ടുകാർക്കും?
0: തീർച്ചയായും ജീവിതത്തിൽ ഒരു ധാർമ്മികതയും ഉണ്ടായിരുന്നില്ല. ഈ ധാർമ്മികത എന്താണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയിരുന്നു. കുറച്ചു കാലത്തെ മദ്യപാനം എന്നെ ആ അവസ്ഥയിലെത്തിച്ചിരുന്നു. പക്ഷേ മെല്ലെ മെല്ലെ ഞാൻ പിടിച്ചു കയറാൻ തുടങ്ങി. മെല്ലെ മെല്ലെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഞാൻ ശാന്തമായി സമാധാനമായി ജീവിക്കാൻ തുടങ്ങി. എൻ്റെ കൂടെ ഉള്ളവർ, എന്നോട് ചേർന്ന് ജീവിക്കുന്നവർക്ക് ജീവിക്കാനുള്ള അവസരം കൊടുത്തു. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളൊക്കെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്ത് നല്ല നിലയിലേക്ക് എത്തിച്ചേരാൻ, അവർക്ക് വിദ്യാഭ്യാസത്തിലൂടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് വളരെ സന്തോഷവാനാണ്.
1: ഈ സമൂഹം ഒരു കാലത്ത് അങ്ങേ ഒരു തികഞ്ഞ മദ്യപാനിയായി കണ്ട് മുഖം തിരിച്ച സമൂഹം ഇപ്പോഴെന്താണ്?
0: ഇന്ന് നാട്ടിലുള്ള ഏതാവശ്യങ്ങൾക്കും പരിഗണിക്കുന്നു എന്ന് മാത്രമല്ല, ഏതാവശ്യങ്ങൾക്കും ഞാൻ വേണം എന്ന നിർബന്ധം ഉള്ള രീതിയിൽ സമീപിക്കാറുണ്ട് ആളുകൾ.
1: ഒരു പുതിയ ജീവിതം കിട്ടിയല്ലേ നമുക്ക്?
0: നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച ജീവിതം കഴിഞ്ഞ 23 വർഷമാണ് ശരിക്ക് ഒരു മനുഷ്യൻ എന്താണെന്നും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും തിരിച്ചറിയാൻ സാധിച്ചത് ഈ കഴിഞ്ഞ 23 വർഷമാണ്.
1: അതിന് കടപ്പെട്ടിരിക്കുന്നത്
0: ആൽക്കഹോളിക് അനോണിമസിനോടാണ്.
1: ഞാൻ നേരത്തെ ചോദിച്ചു എത്ര കാലം വേണ്ടി വന്നു ഈ പരിവർത്തനത്തിന്?
0: പരിവർത്തനം എന്ന് പറയുന്നത് ദിവസവും, ഇന്നും അത് പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൽക്കഹോളിക് അനോണിമസിൽ എത്തിയതിന് ശേഷമാണ് ഈ ധാർമ്മിക നിലവാരം നഷ്ടപ്പെട്ടു പോയത് തിരിച്ചറിയാൻ സാധിച്ചത്. പിന്നെ ഒന്നു മുതൽ തുടങ്ങേണ്ടി വന്നു ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ മുഴുവൻ മൂല്യങ്ങളെയും തിരിച്ചു പിടിച്ച് വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ, നഷ്ടപ്പെടുത്തി കളഞ്ഞ സന്തോഷങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ ജീവിതങ്ങൾ ആണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഓരോ ദിവസവും ഇന്നും പുതിയ സന്തോഷങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ആൽക്കഹോളിക് അനോണിമസിൻ്റെ ഈ 12 പടികൾ നമ്മളെ സഹായിക്കുന്നുണ്ട്.
1: ഇതുപോലത്തെ ആളുകൾ ഒരുപാടുണ്ടാവും നമ്മുടെ ചുറ്റും, അവരോട് അങ്ങേക്ക് എന്താണ് സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എന്താണ് പറയാനുള്ളത്?
0: മദ്യത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആൽക്കഹോളിക് അനോണിമസിനെ പരിചയപ്പെടുക എന്നുള്ളതാണ്. ആൽക്കഹോളിക് അനോണിമസിനെ പരിചയപ്പെട്ടാൽ അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വലിയ പ്രയാസങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ മനസ്സിലായിട്ടുള്ളത് ഇത് വലിയ കാശ് ചിലവുള്ള കാര്യങ്ങളൊന്നുമല്ല. ആഗ്രഹം, മദ്യം കഴിക്കുന്ന ആൾക്ക് അല്ലെ ആസക്തി എന്ന രോഗത്തിന് അടിമപ്പെട്ട ഒരാൾക്ക് മദ്യപാനം നിർത്തണമെന്ന അതിയായ ഒരു ആഗ്രഹം മാത്രം മതി. ബാക്കി ആൽക്കഹോളിക് അനോണിമസിൻ്റെ പ്രവർത്തകരിലൂടെ സ്വയം ചികിത്സിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു പ്രകൂരമാണ്.
1: ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം നമ്മളല്ലേ?
0: തീർച്ചയായും ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കണം. കുടുംബക്കാർക്കോ സ്വന്തക്കാർക്കോ മാത്രം ആഗ്രഹം പോരാ, മദ്യപിച്ച് ഈ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്ന ആൾക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതിന് ഒരു തെളിവാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഞാൻ.
1: വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പം. കാരണം ഒരു പുനർജന്മമാണ് അങ്ങക്ക് ലഭിക്കുന്നത്. ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ എന്താണ്, ധാർമ്മികത എന്താണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു. അതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞൊരു പേരാണ് മദ്യം എന്നുള്ളത്. അതിനെ അങ്ങേയറ്റം വെറുക്കുകയാണ് അങ്ങയുടെ വാക്കുകളിൽ എപ്പോഴും. അങ്ങനെ മനസ്സിനെ നിർമ്മലമാക്കാൻ സഹായിച്ച ആൽക്കഹോളിക് അനോണിമസ് അങ്ങേപ്പോലെ ഒരുപാട് പേർക്ക് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പ്രേരണയാവട്ടെ. അങ്ങയുടെ കഥയും അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സന്തോഷം,
0: നന്ദി.
2: ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ മദ്യമുക്തി നേടി തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുടെ അനുഭവങ്ങൾ അടുത്തയാഴ്ച ഇതേ സമയം തുടർന്ന് കേൾക്കാം. മദ്യപാനം നിങ്ങൾക്ക് ഒരു പ്രശ്നമാണോ എങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. സൗജന്യ സഹായത്തിനായി വിളിക്കുക 9447169669471177.
3: തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആർദ്രഗീതങ്ങളായിരുന്നു.
1: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറിയുമായി റേഡിയോ മലബാർ 89.0.

കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇപ്പോൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് ആദ്യം കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 രാമകഥാ ഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ശാസ്ത്രവീഥി. 8:00 കായികം. 9:00 ചിത്രപരിചയം. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. അവതരണം ബാബു ആണിക്കേരി. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ. തുടർന്ന് ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. തുടർന്ന് മലബാർ ഡയറിയിലൂടെ കേൾക്കാം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ഏകാന്തം എന്ന നന്ദാത്മജൻ കൊതേരിയുടെ കവിത സിഗല ജിജേഷ് ചിറ്റാരിപ്പറമ്പ് ആലപിക്കുന്നു. തുടർന്ന് കേൾക്കാം ചരിത്രപദം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:30 രാമകഥാ ഗാനലയം. ഇതിൽ ആരണ്യകാന്ഡത്തിലെ ശബരിയാശ്രമ പ്രവേശം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു നിത്യാനാഥ് കൊതേരി. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജയ് ജവാൻ. 7:25 ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 രാമകൃഷ്ണൻ പഴശ്ശി അവതരിപ്പിക്കുന്ന മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:00 ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. തുടർന്ന് നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 വാട്സ്ആപ്പ് സന്ദേശഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ജയ് ജവാൻ. തുടർന്ന് നാടൻപാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 രാമകഥാ ഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്രഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:00 താരസ്വരം. ജോമോൾ അഭിനയിച്ച ചിത്രങ്ങളിലെ ഭാഗങ്ങൾ കേൾക്കാം. 9:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951.

ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, മാസ്റ്റർ ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, സെബ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷനിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സഹിതം വിദഗ്ധ പരിശീലനം. വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഷോർട്ട് ടേം കോഴ്സുകളും ലഭ്യമാണ്. ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9645996295.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചിക നിധിഃ ഝാഃ. ആദൌ മുഖ്യാഃ വാർത്താഃ. ലോക്സഭായാം പരീക്ഷാ കദാചാര നിവാ

0: ജലസന്ധൗ അനേകേഷു സമുദ്രീയ നൗകായാനേഷു സദ്യഃ ഏവ ആക്രമണാനാം ഭാരതം ദൃഢതയാ നിന്ദാം അകരോത്. അസ്മിൻ ക്ഷേത്രേ വാണിജ്യക നൗവഹനസ്യ നാഗരിക മൂല സൗകര്യാണാം ച ലക്ഷ്യീകരണം സമാപ്തം ഭവേദിതി ഉക്തവാൻ. സംയുക്തരാഷ്ട്രസംഘസ്യ ഭാരതസ്യ സ്ഥായി പ്രതിനിധിഃ പർവതനേനി ഹരീശഃ അവോചത് യത് അസ്മിൻ ക്ഷേത്രേ വർത്തമാനസ്യ സംഘർഷസ്യ അല്പകാലസ്യ വിരാമാനന്തരം ആക്രമണാനി പുനരാരംഭിതാനി ശത്രുതായാഃ വൃദ്ധിഃ ച അഭവത്. സഹ അവോചത് യത് അന്താരാഷ്ട്രീയ ജലമാർഗൈഃ സ്വതന്ത്രം നിർബാധ്യം ച നൌ ചാലനം വാണിജ്യം ച പുനഃ സ്ഥാപനീയം. സംസ്കൃത വാർത്തയാഃ സംസ്കരണമിദം ഇദാനീം ആകാശവാണിതഃ പ്രസാര്യതേ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപട്ടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷീയ തന്ത്രാംശി അപി സമുപലബ്ധോ ഭവിഷ്യതി. ഝാർഖണ്ഡസ്യ കതിപയ സാംസദം സമേത്യ അനേകേ ഭാരതീയ ജനതാദലസ്യ സാംസദാഃ അദ്യ ഝാർഖണ്ഡ് ലോകസേവായോഗസ്യ പരീക്ഷായാഃ അനുമാനിത പ്രശ്നപത്ര ഗോപ്യതാഭംഗ പ്രകരണമധികൃത്യ സംസദി ഉഗ്രവിരോധ പ്രദർശനം വ്യധുഃ. സാംസദാഃ അസ്മിൻ പ്രകരണെ സിബിഐ സംസ്ഥയാ അന്വേഷണസ്യ യാചനാം കുർവന്തഃ ഝാർഖണ്ഡസ്യ മുഖ്യമന്ത്രിണഃ ഹേമന്ത് സാരേണ ഇത്യസ്യ ത്യാഗപത്രം അയാചന്ത. അത്രാന്തരേ കേന്ദ്രീയമന്ത്രി ഭാജപ നേതാ ച സഞ്ജയ് സേഠഃ അപി അസ്യ വിഷയസ്യ കേന്ദ്രീയ അന്വേഷണ സംസ്ഥയാ നിരീക്ഷണ പരീക്ഷണം സാഗ്രഹം പ്രത്യപാദയത്. സംസദ് ഭവനാത് ബഹിഃ ആകാശവാണീ വാർത്താഹരൈഃ സഹ സംഭാഷണം കുർവന് ശ്രീശേഠ അവോചത് യത് കോൺഗ്രസ് ദലേന ഝാർഖണ്ഡ് മുഖ്യമന്ത്രിണഃ ഹേമന്ത് സോരേനസ്യ ത്യാഗപത്രം പ്രാർത്ഥിതവ്യം. ഝാർഖണ്ഡ് മുക്തിമോർച്ച നേതൃത്വ യുക്താത് രാജ്യ സർവകാരാത് ച സ്വസ്യ സമർത്ഥനം നിവർത്തിതവ്യം. സർവോച്ച ന്യായാലയേന അദ്യ കൃഷ്ണാംഗാരക ആവണ്ടന പ്രകരണെ പൂർവ പ്രധാനമന്ത്രിണം ഡോക്ടർ മൻമോഹൻ സിംഹം വിരുദ്ധ്യ ജായമാനം ആപരാധിക അഭിയോഗം സമാപിതം. അനേനൈവ സഹ തസ്യ വിരുദ്ധം നിസ്സാരിതഃ ആഹ്വാനാദേശഃ അപി നിസ്താരിതഃ നിരസ്തീകൃതഃ. മുഖ്യ ന്യായാധീശസ്യ സൂര്യകാന്തസ്യ സഹൈവ ന്യായാധീശയോഃ ജ്വയമാല്യ ബാഗചി വി ശമോഹന ഇത്യതയോഃ പീഠികയാ പൂർവ പ്രധാനമന്ത്രിണേ അന്യാഭിയുക്തേഭ്യഃ ച ശുദ്ധിപത്രം പ്രദദത കേന്ദ്രീയാന്വേഷണാഭികരണസ്യ സമാപന പ്രതിവേദനം സ്വീകൃതം. ഒഡീസാ രാജ്യം താവത് ജലൌഘസ്യ ആപത്കാലസ്ഥിത്യാ സന്തപ്യതേ. ഉച്ചവസിതാനാം നദീനാം പ്രവാഹേന വിശാല ഭൂഭാഗഃ ജലമഗ്നായതെ യേന സഹസ്രശഃ ജനാഃ വിസ്ഥാപിതാഃ അഭവന് അനേകേഷു മണ്ഡലേഷു ച ജനജീവനം അസ്തവ്യസ്തം സഞ്ജാതം. ജലാപ്ലാവസ്യ വികട സ്ഥിതിഃ ദുരാപദ്യതെ. അനേന താവത് ദ്വിലക്ഷാധികാഃ ജനാഃ സങ്കടഗ്രസ്താഃ പ്രശാസനം ച പൂർണ സഞ്ചേതനായാം അധ്യാസ്തേ. ഒഡിസാ രാജ്യസ്യ വിശേഷ സഹായതാ യുക്തസ്യാനുഗുണം അഷ്ടചത്വാരിംശദധിക സപ്തശത ഗ്രാമേഷു ത്രിസഹസ്രോത്തര ദ്വിലക്ഷാധികാഃ ജനാഃ പ്രഭാവിതാഃ. അവധേയാസ്പദം വർത്തതേ യത് എതാവതാ അഷ്ടാവിംശതി സഹസ്ര ജനാഃ സുരക്ഷിത സ്ഥാനേഷു പ്രാപിതാഃ. പാകിസ്ഥാനാധികൃത ജമ്മു കശ്മീരെ വർദ്ധമാന അശാന്തേഃ മധ്യേ പാകിസ്ഥാനി സൈനികൈഃ കൃതസ്യ ക്രൂരദമനസ്യ സമയേ ഗതദിനദ്വയോഃ ന്യൂനാതിന്യൂനം ചത്വാരിംശത് ജനാഃ മൃതാഃ ബഹവഃ ജനാഃ വ്രണിതാഃ അഭവന്. പ്രതിവേദനാനി ഉദ്ധൃത്യ യുണൈറ്റഡ് കശ്മീർ പീപ്പിൾസ് നാഷണൽ പാർട്ടി ഇത്യനേന ബുധവാസരെ ആരോപിതം യത് റൈവൽ കോട്ട് ഇത്യത്ര സപ്തവിംശതി അഷ്ടാവിംശതി പര്യന്തം ജനാഃ മാരിതാഃ ഇതി വാരിത് ഇതി വാർത്താഃ.
1: ആകാശവാണി സമയം 6:30. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ

0: ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറില്ല. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ധീൻ. പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവ് ശിക്ഷ ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. റേഷൻ വിതരണത്തിനായുള്ള ഇ-പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാനത്തെ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകളോടെ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. പരീക്ഷാ ക്രമക്കേടുകളിൽ 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും കുറ്റവാളികളുടെ സ്വത്ത് കണ്ടുകെട്ടലും ഉൾപ്പെടെ കടുത്ത ശിക്ഷകൾ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും അതിവേഗ കോടതികളും സ്ഥാപിക്കാനും ബില്ലിൽ നിർദ്ദേശമുണ്ട്. പരീക്ഷാ ക്രമക്കേടുകളിൽ അതിവേഗ നീതി ഉറപ്പാക്കുന്നതിനാണ് ഭേദഗതി ബിൽ കൊണ്ടുവന്നതെന്ന് ബില്ലിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. വിഷയത്തിൽ സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ബിൽ വ്യക്തമാക്കുന്നതെന്നും ബിൽ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാതെ പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുന്നതായും അദ്ദേഹം വിമർശിച്ചു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി സമരത്തിന് നേർക്ക് വെടിവയ്പുണ്ടായിട്ടില്ലെന്നും കണ്ണീർവാതകം മാത്രമാണ് പ്രയോഗിച്ചതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നേരെ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയായി കേന്ദ്രമന്ത്രി പറഞ്ഞു.
4: ടിയർ ഗ്യാസ് കാ ഇസ്തമാൽ ഹുവാ ലേക്കിൻ ജബ് ഗോലി ചലി ഹി നഹി തോ ആദേശ് ദേനേ കാ സവാൽ ഹി പൈദാ ഹോതാ ഔർ ആദേശ് ദേനേ കാ അധികാർ മജിസ്ട്രേറ്റ് കേ പാസ് രഹതാ ഹൈ മന്ത്രി കേ പാസ് നഹി.
3: നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അക്രമമോ വിദ്വേഷ പ്രകടനമോ അല്ലെന്നും ആഴത്തിലുള്ള അഭിപ്രായം അറിയിക്കാൻ അറിയിക്കില്ലെന്ന നിലയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ ബഹുമാനിക്കണമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു.
5: I was reassured by what the future of this country did on our streets. This was not anger, this was not violence, this was not hatred, this was an expression of the future generation of this country, and I feel that all political parties must respect this expression, including my friends in the BJP. There is nothing wrong with what has happened, and every Indian should be proud.
3: ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിക്കുന്നതിന് ഭേദഗതി ബിൽ പര്യാപ്തമല്ലെന്ന് എൻ കെ പ്രേമചന്ദ്രൻ MP വിമർശിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ 2 തവണ നിർത്തിവച്ച ലോക്സഭാ ബിൽ പാസാക്കിയ ശേഷം ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ രാജ്യസഭ ഇന്ന് പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. പുതിയ ബിൽ പ്രകാരം ദേശീയഗീതമായ വന്ദേമാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 കോടിയോ ശിക്ഷ ലഭിക്കും. ഇന്ത്യയുടെ ദേശീയ ബോധത്തോടും സാംസ്കാരിക പൈതൃകത്തോടുമുള്ള പ്രതിബദ്ധതയാണ് നിയമനിർമ്മാണം പ്രതിഫലിപ്പിക്കുന്നതെന്ന് ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു. നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ നാളെ വീണ്ടും ചേരും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ കാലാവധി നീട്ടാൻ ലോക്സഭയുടെ അനുമതി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ അവസാന ആഴ്ചയുടെ ആദ്യ ദിവസം വരെയാണ് കാലാവധി നീട്ടിയത്. ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. മുൻഗണനാ പദ്ധതികളുടെ നിർവഹണത്തിനും വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിനുമായി സെക്രട്ടറിമാരുടെ എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കും. ഓണക്കാലത്തെ വേക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. 16 ഇനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൌജന്യ ഓണക്കിറ്റുകൾ 10 മുതൽ 20 വരെ വിതരണം ചെയ്യുന്നതിന് പുറമെ വിപണിയിൽ അരിയുടെയും ഗോതമ്പിന്റെയും സ്റ്റോക്കും ഉറപ്പാക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ഓണം മെഗാ ട്രേഡ് ഫെയറുകളും ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ വൻകിട നിക്ഷേപ പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിലെ ഉന്നതതല സംഘം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. വരും മാസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടത്തി മുൻഗണന നൽകേണ്ട പ്രധാന പദ്ധതികളുടെയും നിക്ഷേപങ്ങളുടെയും അന്തിമ പട്ടിക തയ്യാറാക്കും. കൊച്ചി മെട്രോ 2-ാം ഘട്ടം, ഖരമാലിന്യ സംസ്കരണ പദ്ധതി, പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള റെസിലിയന്റ് കേരള പ്രോഗ്രാം, അണക്കെട്ടുകളുടെ പുനരധിവാസ പദ്ധതി എന്നിവയിൽ ബാങ്ക് നിലവിൽ കേരളവുമായി സഹകരിക്കുന്നുണ്ട്. റേഷൻ വിതരണത്തിനായുള്ള ഇ പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഓണക്കാലത്ത് റേഷൻ വിതരണം തടസ്സമില്ലാതെ നടക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഈ മാസം 20-ന് നെറ്റ്വർക്ക് തകരാറിനെ തുടർന്ന് സംസ്ഥാനത്തുടനീളം റേഷൻ വിതരണം തടസ്സപ്പെടുകയും കടകൾ അടച്ചിടേണ്ടി വരികയും ചെയ്ത പശ്ചാത്തലത്തിലാണ് മന്ത്രി ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
3: കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം തകർന്ന് കാണാതായ മത്സ്യത്തൊഴിലാളി റോയ്സനായി തെരച്ചിൽ തുടരുന്നു. നേവിയുടെ ഹെലികോപ്റ്റർ അല്പസമയം മുൻപ് നിരീക്ഷണ പറക്കൽ നടത്തി. തെരച്ചിലിനായി കോസ്റ്റ്ഗാർഡിന്റെ സേവനവും ജില്ലാ ഭരണകൂടം തേടിയിട്ടുണ്ട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപ്പുത്തിരിക്കായുള്ള നെൽക്കതിർ സമർപ്പണം നടന്നു. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ തിരുവനന്തപുരം മേയർ വി രാജേഷും കൌൺസിലർമാരും ചേർന്നാണ് നെൽക്കതിർ സമർപ്പിച്ചത്. രാവിലെ കൊയ്തെടുത്ത നെൽക്കതിർ പുത്തിരിക്കണ്ടം മൈതാനത്ത് നിന്നും തലച്ചുമടായി ഏന്തിയാണ് മേയറും സംഘവും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര നടയിലെത്തിയത്. ക്ഷേത്രഭാരവാഹികൾ നെൽക്കതിർ ഏറ്റുവാങ്ങി. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ നാഷണൽ സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ഫ്രെയിംവർക്ക് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ആദ്യഘട്ട ദക്ഷിണ മേഖലാ ശില്പശാലയ്ക്ക് തുടക്കമായി. രാജ്യത്തെ സ്വയം സഹായ സംഘങ്ങളിലെയും അയൽക്കൂട്ട അംഗങ്ങളുടെയും സാമ്പത്തിക സാമൂഹിക ക്ഷേമം ലക്ഷ്യമിട്ടുള്ള കർമ്മ പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനാണ് 2 ദിവസത്തെ ശില്പശാല സംഘടിപ്പിച്ചത്. കേരളത്തിലെ സാഹസിക ടൂറിസം മേഖലയെ അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന അന്തർദേശീയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന് നാളെ തുടക്കം. ചാലിപ്പുഴയിലും ഇരുവഞ്ഞിപ്പുഴയിലുമായി 2 ഓഗസ്റ്റ് വരെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
6: കയാക്ക്, സ്ലാലോ, ബോട്ടർ ക്രോസ്, ഡൌൺ റിവർ എന്നീ മത്സര വിഭാഗങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. ഇത്തവണത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ദേശീയ കയാക്കർമാരുടെ റാങ്കിംഗ് മത്സരം. നാളെ വൈകിട്ട് വിവിധ രാജ്യങ്ങളിലെയും സംസ്ഥാനങ്ങളിലെയും പ്രതിനിധികൾ ദേശീയ അന്തർദേശീയ കയാക്കിംഗ് താരങ്ങൾ അണിനിരക്കുന്ന ഘോഷയാത്ര നടക്കും. മന്ത്രി ടി സിദ്ദീഖ് ഫ്ളാഗ് ഓഫ് ചെയ്യും. 31-ന് രാവിലെ നടക്കുന്ന അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം സി കെ കാസിംഗ് MLA നിർവഹിക്കും.
3: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ നിന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെയും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9-ാം സ്ഥാനത്ത് തുടരുന്നു. പരീക്ഷാക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. ദേശീയഗീതമായ വന്ദേമാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവ് ശിക്ഷ ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. റേഷൻ വിതരണത്തിനായുള്ള ഇ പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാനത്തെ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകളോടെ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ദുര്യോധനും ശത്രുഘ്നനും അയോധ്യയിലെത്തി. ഏകാഗിനിയായ മാതാവ് കൈകേയിയെ കണ്ടിട്ട് ഭക്തിയോടെ അവരുടെ പാദങ്ങളിൽ പ്രണമിച്ചു. എന്നിട്ട് ചോദിച്ചു, അമ്മേ, എൻ്റെ അച്ഛൻ എവിടെ? അമ്മയെ കൂടാതെ ഏകാന്തത്തിൽ അച്ഛനിരിക്കുന്നത് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. ഉത്തരമായി കൈകേയി ഇങ്ങനെ പറഞ്ഞു, ഹേ പിതൃവത്സലനായ പുത്ര, എന്താണ് ദുഃഖിക്കുന്നത്? നിന്റെ പിതാവ് സൽഗതിയെ പ്രാപിച്ചു. ഇത് കേട്ട ഭരതൻ ശോകവിഹ്വലനായി നിലത്തു വീണു. അപ്പോൾ കൈകേയി പറഞ്ഞു, ഹേ പുത്ര, സമാശ്വസിച്ചാലും നിനക്കെല്ലാം ശുഭമാണ്. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭരതൻ ചോദിച്ചു, അമ്മേ, മരിക്കുന്ന സമയത്ത് പിതാവ് എന്താണ് പറഞ്ഞത്? കൈകേയി പറഞ്ഞു, വീണ്ടും വീണ്ടും രാമ രാമ ലക്ഷ്മണ സീതേ എന്നിങ്ങനെ വിലപിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്വർഗത്തിലേക്ക് ഗമിച്ചത്. രാമൻ അടുത്തുണ്ടായിരുന്നില്ലേ? ലക്ഷ്മണനും സീതയും എവിടെ പോയിരുന്നു? കൈകേയി പറഞ്ഞു, നിന്റെ

കർത്താവ് രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അപ്പോൾ നിനക്ക് രാജ്യം ലഭിക്കുന്നതിനു വേണ്ടി ഞാൻ ആ അഭിഷേകത്തെ വിഘ്നം വരുത്തി. പണ്ട് നിന്റെ പിതാവ് രണ്ട് വരങ്ങൾ തന്നിരുന്നു എനിക്ക്. അത് ഞാൻ അപ്പോൾ ആവശ്യപ്പെട്ടു. അവയിൽ ഒന്നിനാൽ നിനക്ക് മുഴുവൻ രാജ്യവും രാമന് വനവാസവും രാജാവിനെ കൊണ്ട് സാധിപ്പിച്ചു. രാമനും ലക്ഷ്മണനും സീതയും കാട്ടിലേക്ക് യാത്ര പോയി. മാതൃവാക്യം കേട്ട ഭരതകുമാരൻ വജ്രത്താൽ ഖണ്ഡിക്കപ്പെട്ട വൃക്ഷമെന്ന പോലെ പ്രജ്ഞയേറ്റ് ഭൂമിയിൽ വീണു. കൈകേയി വീണ്ടും ഇങ്ങനെ പറഞ്ഞു, വത്സ, നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? മഹാസാമ്രാജ്യം കയ്യിൽ കിട്ടിയ ഈ സന്ദർഭത്തിൽ ദുഃഖത്തിന് അവസരം എവിടെ? മാതാവിനെ ദഹിപ്പിക്കുന്ന മട്ടിൽ നോക്കിക്കൊണ്ട് ഭരതൻ പറഞ്ഞു, മഹാപാപി, നിങ്ങൾ എന്നോട് സംസാരിക്കുവാൻ പോലും അയോഗ്യയാണ്. നിങ്ങൾ ഭർതൃഘാതിനിയാണ്. നിങ്ങളുടെ ഗർഭത്തിൽ ജനിക്കുക കാരണം ഞാനും പാപിയാണ്. ഞാൻ തീയിൽ ചാടിയോ വിഷം കഴിച്ചോ വാൾകൊണ്ട് തന്നെത്താൻ വെട്ടിയോ മരിക്കാൻ പോവുകയാണ്. നിങ്ങൾ നരകത്തിൽ പോയി പതിക്കും. ഇപ്രകാരം ഭർസിച്ചുകൊണ്ട് ഭരതൻ കൗസല്യയുടെ ഭവനത്തിലേക്ക് പോയി. ഭരതൻ പറഞ്ഞു, മാതാവേ, എന്റെ വാക്കുകൾ കേട്ടാലും രാമരാജ്യാഭിഷേക വിഷയത്തിൽ കൈകേയി ചെയ്തതും മറ്റുള്ളതുമായ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞതേയില്ല. ഭരതനെ ആലിംഗനം ചെയ്തുകൊണ്ട് കൗസല്യ പറഞ്ഞു, പുത്ര, അതെനിക്ക് നന്നായിട്ടറിയാം. നീ ദുഃഖിക്കേണ്ട. ഈ അവസരത്തിൽ ഭരതൻ എത്തിച്ചേർന്നതറിഞ്ഞ വസിഷ്ഠൻ മന്ത്രിമാരോടുകൂടി രാജമന്ദിരത്തിലേക്ക് ചെന്ന് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഭരതനെ നോക്കി ആദരപൂർവം പറഞ്ഞു, വൃദ്ധനും ജ്ഞാനിയും സത്യപരാക്രമനുമായിരുന്ന ദശരഥ മഹാരാജാവ് മനുഷ്യജന്മത്തിൽ അനുഭവിക്കാവുന്ന സർവസുഖങ്ങളും അനുഭവിച്ച് ഉദാര ദക്ഷിണയോടുകൂടി യജ്ഞങ്ങൾ നടത്തി അശ്വമേധാദി യാഗങ്ങൾ സാക്ഷാത്കരിച്ച് വിഷ്ണു ഭഗവാനെ പുത്രനായ രാമനായി ലഭിച്ചു, സ്വർഗം പ്രാപിച്ചു. മനുഷ്യന്മാർ ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുത്തൻ വസ്ത്രങ്ങളെ കൈക്കൊള്ളുന്നത് പോലെ ജീവാത്മാവ് ജീർണദേഹത്തെ ഉപേക്ഷിച്ച് പുതിയ ദേഹത്തെ കൈക്കൊള്ളുന്നു. അതിനാൽ ശോകത്തിന് എന്ത് കാരണം? ആത്മാവ് മരിക്കുന്നില്ല, ഒരിക്കലും ജനിക്കുന്നുമില്ല. ഹേ കുലനന്ദന, എണ്ണത്തോണിയിൽ നിന്ന് പിതൃദേഹത്തെ പുറത്തെടുത്ത് മന്ത്രിമാരോടും ഞങ്ങളോടും കൂടി വിധിപ്രകാരമുള്ള സംസ്കാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. കുലഗുരുവായ വസിഷ്ഠനാൽ ഈ വിധത്തിൽ സംബോധിതനായ ഭരതകുമാരൻ വിധിയാവണ്ണം ക്രിയകൾ ചെയ്തു. പിതാവിന്റെ ദേഹം സംസ്കരിച്ചു. ഭരതൻ രാമനെ തന്നെ ചിന്തിച്ചുകൊണ്ട് വസിഷ്ഠനോടും ശത്രുഘ്നനോടും മന്ത്രിമാരോടും കൂടി സ്വഗൃഹത്തിൽ വസിച്ചു. ജാനകീദേവിയോടും ലക്ഷ്മണനോടും കൂടി ശ്രീരാമൻ ഘോരവനത്തിൽ പോയിരിക്കുകയും എന്റെ മാതാവ് നോട്ടം കൊണ്ട് തന്നെ രാക്ഷസിയെപ്പോലെ ഹൃദയം ഭേദിക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ ഞാൻ ദൃഢമതിയായിട്ട് രാജ്യം മുഴുവനും ദൂരത്ത് വലിച്ചെറിഞ്ഞ് ഇപ്പോൾ തന്നെ വനത്തിലേക്ക് ഗമിച്ച് സീതാസമേതനും സുസ്മേരവദനനുമായ ശ്രീരാമനെ സദാ സേവിച്ചുകൊണ്ടിരിക്കുന്നു.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
1: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 46 46.

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: മറിയേ മറിയേ,
1: എന്നാ
0: നീ ഒരു ഗ്ലാസ് കഞ്ഞീന്റെ വെള്ളം ഇങ്ങ് എടുക്കുവാ.
1: എടോ, ഞാൻ അരി ഉപ്പ് ഇട്ടേ ഉള്ളൂ, അതിൽ നിന്ന് മുക്കിയാ മതിയാ?
0: ആ, അതിൽ നിന്ന് മുക്കിയാ മതി. പക്ഷെ എങ്കിലും ഉപ്പ് കുറച്ചിട്ടോ, പ്രഷറാന്നപ്പാ പ്രഷർ.
1: അതെയാ?
0: ആ,
1: അടി ഇരിക്കേ, നീ ഞാൻ വരുന്ന്.
0: ആ, ചാണം മണക്കുന്നില്ലപ്പാ, ഇവിടെ എവിടെയാന്ന് കൊണ്ട് ഇട്ടിനി.
1: എന്നാന്ന്
0: നീ എടിയാമ്മ ചാണം കൊണ്ട് ഇട്ടിനി, മണത്തിട്ട് ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ ഒരേത്ത്.
1: ആ, അതിന്റെ അപ്പുറത്ത് ഇട്ടിട്ടുണ്ട്, ആ ചെടിച്ചട്ടീന്റെ ബാക്കിൽ കുറച്ച് വെച്ചിട്ടുണ്ട്, അതിന്റെ മണയിരിക്കും.
0: അല്ല, എവിടുന്ന് എനിക്ക് കിട്ടിന് ചാണകം? എവിടെ കിട്ടീനി?
1: സാവിത്രീന്റെ.
0: ഓളയാ, ഓള നല്ല മണം വരണ്ടിയാണല്ലോ. അല്ലടോ, സാവിത്രീന്റെ ചാണാ, സാവിത്രീന്റെ പശുവിന്റെ ചാണെന്ന് പറ.
1: ഞാൻ ഉദ്ദേശിച്ചേ സാവിത്രീന്റെ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയല്ലപ്പാ. സാവിത്രീന്റെ എടുക്കുന്നെന്ന് പറയാൻ പോയി ചിന്തിച്ചൂടെ, സാവിത്രീന്റെ പശുവിന്റെ ഇരിക്കുന്നു.
0: ഇതേതാ അരി, മട്ടയാ?
1: കുറുവയാ? കുറുവ.
0: കുറുവക്കെന്നാണ് ഒരു ചോന്നാളറ്.
1: അതാണ് ഞാനും നോക്കുന്നേ. ഞാനിത് കൊറേ നേരായി കൈയിട്ട് അടുപ്പ് തിട്ടിനെ, പക്ഷെ ഇട്ടത് വേറെ അരിയായിട്ട്. ഇതാണ് ഞാൻ ഇടാൻ വേണ്ടിയിട്ട് എടുത്തത്. കൈമല ഉരക്കുന്നേനെ പെയിന്റ് പോലത്തെ ഒരു സാധനം ഇതാ കൈമല. നീ നോക്കിയിട്ട്, കൈ നോക്കിയിട്ട്.
0: ഇപ്പൊ എല്ലാം എന്നാടോ പെയിന്റ് അടിച്ച പോലത്തെ അരിയല്ലേ വരുന്നത്?
1: ഞാൻ എത്ര കഴുകല് കൈ എന്നറിയാം.
0: ചൂടുവെള്ളത്തിലിട്ട് നോക്കറിയാം.
1: ചൂടുവെള്ളത്തിലിട്ടിട്ടും ഞാൻ കൈ, പിന്നെ ഇതാ പെയിന്റ് അളന്ന പോലെ കൈമലേക്ക് ഇങ്ങനെ വരുത്താന്ന്. എന്നാന്നൊന്നും തിരിയുന്നില്ലപ്പാ. പോക്കാണ്ടിപ്പനക്ക് അടുപ്പ് തിടാനാവുകയും ചെയ്ത്.
0: ഈ വെള്ളം കുടിക്കാൻ പറ്റുമോ അറിയേ?
1: ഇത് മറ്റേ അരിന്റെയാ, ഞാൻ പറഞ്ഞിട്ടില്ല ഇതിയാനായിട്ട് ഇട്ടിട്ടില്ല.
0: ഓ, അങ്ങനെ.
1: അത് റേഷൻ അരിന്റെയാന്ന്. ഇനിയിപ്പോ സമയമായില്ലേ വേഗം? അതാണല്ലേ.
0: നീ എടീനും പോയി, നീ നേരം പോയേ. ഇപ്പിട്ടിനി
1: ചാണം ഭാരം പോയേ.
0: ഓ, എല്ലാം അറിയേ. ഞാൻ നമ്മളെ കുട്ടിക്കാലം നീ ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ. ആ ചാണെല്ലാം തേച്ച് ആ മുറ്റത്ത് വിട്ടാ കളിക്കാൻ എന്തൊരു സുഖേനു അല്ലേ. ഇപ്പൊ ആരെങ്കിലും ചാണം തേക്കുന്നുണ്ട് മുറ്റത്ത്? അത് മാത്രല്ല, അകത്താരെങ്കിലും ചാണം തേക്കുന്നുണ്ടാ? ഇപ്പൊ മാർഗരറ്റു പിന്നെ
1: സിമന്റും.
0: മാർഗരറ്റ് എന്ത് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സാധനമില്ലേ?
1: മാർഗരറ്റ് അല്ലെന്റെ കഥീസോ, മാർബിള്.
0: എന്തോ അതിന്റെ മായ ഉണ്ടല്ലോ, അത് മതി. എനിക്ക് ഓർമ്മയുണ്ടാ, പണ്ട് കാലത്ത് നമ്മൾ സാവിത്രീന്റെ വീട്ടിൽ പോകുമ്പോൾ നല്ല ചാണം തേച്ച മുറ്റത്ത് പൂവിട്ടിട്ട് എന്ത് ഭംഗിയനും കാണാനല്ലേ. ആ മണം വേർത്തന്നെ ചാണത്തിൻ്റെ.
1: അതെ, അല്ല അതുമാത്രല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ. നമ്മളെ ഏതാഘോഷം വരുമ്പോ, എന്റെ പെരുന്നാളാണെങ്കിലും നിങ്ങളെ നോമ്പാണെങ്കിലും സാവിത്രീന്റെ ഓണവും വിഷു എല്ലാന്നെങ്കിലും എല്ലാരും അവരവരെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ലേനു. ആ സമയത്തല്ലേ എല്ലാരെ മുറ്റത്തും ചാണം ഇട്ടിട്ട്.
0: പിന്നെ സാവിത്രീന്റെ അടുത്തുനിന്ന് കൊണ്ടെത്തിരുന്ന സാമ്പാറും പ്രഥമനും എന്റെ മോളെ എന്ത് രസായിരിക്കൂ. ഇന്റെ അടുത്തുനിന്ന് കൊണ്ടെത്തിരുന്നിയോ എന്റെ അമ്മോ പറയണ, അതെല്ലാം പണ്ടൊരു കാലം. ഇപ്പൊ ഉണ്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു വരുന്ന്.
1: എടാ, സാവിത്രീന്റെ മുറ്റം തന്നെ കാണുന്നില്ല ഇപ്പോ?
0: എല്ലാം
1: ലോക്ക് ചെയ്തിട്ടല്ലേ ഉള്ളത്.
0: അതെ, ഓളി ലോക്ക് ചെയ്ത്, ഇന്റി ലോക്ക് ചെയ്ത്, എന്റെ പിന്നെ ചിപ്സ് ഇട്ട്.
1: ചിപ്സാ?
0: ചിപ്സ് അല്ലേ അതിന് പറയാ. അന്നേനൊപ്പതിന് പറയര് ചിസ്പ്.
1: ആ ചിപ്സാ, ചിസ്പാ. നമുക്ക് ജില്ലിക്കല്ലെന്ന് പറഞ്ഞാ പോരണ്ട കഥീസോ?
0: അതന്നെ ജില്ലിക്കല്ല്, അങ്ക് ജില്ലിക്കല്ല്. ഇന്റെ ബേക്കേപ്പുറത്തൊന്നും നീ ചെയ്തിട്ടില്ലല്ലോ.
1: ഇല്ല.
0: ആടാ നീ ചാണം തേച്ച് നോക്കിയട്ടെ പണ്ടത്തെ പോലെ.
1: എടോ, ചാണം തേക്കായ ഒന്നാമതിപ്പില്ല, എനിക്കിതെല്ലാം കൈനെ കൊണ്ട് തൊടാൻ മടിയാന്ന്.
0: അതന്നെയാ ഇപ്പോഴത്തെ ആൾക്കാരുടെ കാര്യം.
1: അത് തന്നെയെന്ന് പറയുന്നത് അനക്ക് തൊടാൻ മടിച്ചിട്ടല്ല, നീ ഇനി എന്നെ ഇവിടെ ഇരുന്നേരം പറഞ്ഞില്ല അത് നാറുന്നുണ്ട്. അത് എന്തോ ഒന്നാന്നറിയില്ല, പണ്ടത്തെ ചാണാന്നെങ്കിൽ അത് ഒരു നല്ലൊരു കറുത്ത കളറേനുണ്ടാവേ. അത് വെള്ളത്ത് കലക്കിയിട്ട് നമ്മളെ കയ്യായിലിട്ട് പെരക്കിയാലും ഒരു നല്ല മണേനോടും. അത്
0: അധികം വലിയ ഗഹവൊന്നും വേണ്ട, സോപ്പിട്ടിട്ടൊന്നും അല്ലേ
1: വേണ്ട. ആ ഒരു അറപ്പും തോന്നൂല, ഒരു വെറുപ്പും തോന്നൂല. ആ കൈ ഉപയോഗിച്ചിട്ട് നമ്മളെന്നാ വലത്തെ കൈനെ കൊണ്ടല്ലേ ബക്കറ്റിലിട്ടിളക്കുക. ആ കൈനെ കൊണ്ടന്നെ നമ്മള് ചോറ് നിന്നില്ലേ.
0: പിന്നെന്താ ഇപ്പോഴത്തെ ചാണം നീ പറഞ്ഞ പോലത്തെ വല്ലാതൊരു മണപ്പ അല്ലേ? എന്ത് എന്തൊരു മണ അപ്പ സാവിത്രീന്റെ പശുവിന്റെ മണം. ഓ,
1: എനിക്ക്
0: സൂക്കേടായിട്ടല്ല, ഓളുണ്ടാവും. പിന്നെ ഇങ്ങനെ കലക്കിയിട്ട് ഓള് പച്ചപ്പുല്ലൊന്നും കൊടുക്കുന്നുണ്ടാവില്ലായിരിക്കും. ഓള് പറിക്കുന്നു പറിക്കുന്നു, ഓര് വേറും അടിച്ചില്ലടോ ഓള് പറിക്കാൻ പോകുന്നു. ഞാൻ ഇടക്കിടക്ക് എൻ്റെ വീട്ടിന്റെ പുല്ലെല്ലാം എടുത്ത് നോക്കുകൊണ്ട് കൊടുക്കും. ഓള് പറിക്കൊന്നുമില്ലേ? ഓള് പറയാ എനിക്ക് കയ്യേ ഇല്ല, കതീസൂ പോകായ നടുവേന തലവേന. ഓക്കും പ്രായമായില്ലേ, മക്കളെല്ലാം അങ്ങനെയല്ലേ. ഇവിളെ ആരെങ്കിലും നോക്കുന്നുണ്ടോ? ഇവക്കൊരു അഞ്ചാറ് പശു.
1: പക്ഷെ എന്നാലും നീ ആലോചിച്ച് നോക്ക്, ഇപ്പൊ ആരെങ്കിലും പശുവിനെ വളർത്തുന്നുണ്ടെങ്കിൽ ആ ആലേന്റെ ഉള്ളിൽ തന്നെയല്ല അതിനെ വളർത്തുക. പണ്ടാണെങ്കിൽ അങ്ങനെ
0: കട്ടു
1: കണ്ടത്തിലും മേട്ടിലും കുന്നിലും ഉള്ള സകല എടുത്തേക്കും അതിനെ കൊണ്ടുപോയിട്ട് കെട്ടൂലേ.
0: പശുവിനെ
1: അറിയാ ഏതാ തിന്നണ്ട ഏതാ തിന്നണ്ടാത്. നമ്മൾ അതിനെ പറ്റി ചിന്തിക്കുകയെ വേണ്ടേനു. ഉച്ചയാകുമ്പോ അയച്ചു കെട്ടിട്ട് വൈകുന്നേരം അതിന് തിരിച്ചു കൊണ്ടുവരിക. ഇത്രയല്ലല്ലേ അതിന് പണിയുള്ളൂ.
0: പറഞ്ഞാൽ മതിയാ, ഇപ്പോഴത്തെ കാലത്തിൽ ചാണവും ഇല്ല പശുവും ഇല്ല. പശുവിനെ കാണുന്നത് തന്നെ സാവിത്രീൻ്റെ വീട്ടിലാണ്. പണ്ടത്തെ പോലത്തെ പാലിൻ്റെ ഒരു കൊഴുപ്പും ഇല്ല, വെറും സീറാൻ വെള്ളം പോലത്തെ ഒരു വെള്ളം.
1: ഇപ്പോ അന്റെ ബേക്കപ്പുറത്തുള്ള ചെടി കാണുന്നില്ലേ നീ, അതിനെല്ലാം കുറച്ച് ഇട്ടു കൊടുക്കാന്ന് വെച്ചിട്ടാ ഞാൻ ഈ ചാണകം എടുത്ത്. പണ്ട് ഈ ചാണല്ലാണ്ട് വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒരു സാധനം വളായിട്ടെടുക്കുക, പച്ചിലി അതു ഇതെല്ലാം ഇട്ടു കൊടുക്കൂ, എന്നാലും ചാണ ഇടുന്ന പോലെ ആരെങ്കിലും വളായിട്ട് ഇടുക വേറെന്തെങ്കിലും.
0: ഇല്ല എല്ലാം അറിയേ ഞാൻ പറയുന്നു, പണ്ടടോ ഈ ചാണകം നമ്മളെല്ലോടി ഇട്ടിനി, പറമ്പത്തൂട്ടിന് പടത്തൂട്ടിന് വരമ്പത്തൂട്ടിന്, അന്നേരം ഒരു പന്നിയും വന്നിട്ടില്ല. ഇപ്പൊ ഈ ചാണകം ഇടുമ്പോ പന്നിയും വരുന്നു, ഈ ചാണത്തിനെ മണം കൊണ്ടാവോലും പന്നി വരുന്നേന്ന്
1: എല്ലാരും അതാ പറയുന്നത്. അനക്കും അതിന്റെ ഇത്ര പിടി കിട്ടിയില്ല കേട്ടാ. അതെന്നാന്നാ ഞാനും വിചാരിക്കുന്നു, പണ്ട് കുട്ടിനേനും അപ്പൊ ഇത്.
0: അന്നേരം ഏതെങ്കിലും ഒരു പന്നിയോട് വന്നിനാ?
1: ഇല്ല ഒരു പന്നിയും വന്നിട്ടില്ലേനു.
0: എല്ലപ്പ ഇപ്പൊ ഇതിനും മാത്രം പന്നി ചാണകത്തിനെന്നാണെന്നാ ഞാൻ ചിന്തിക്കുന്നേ.
1: എനക്കറിയില്ലപ്പ, പണ്ടല്ലോ ചാണൂട്ടുണ്ടെങ്കിൽ പന്നി വരുന്ന അടുക്കട്ട്, ആടെ വളരുന്ന ചെടിയു അയിമലുണ്ടാകുന്ന കായിൻ്റെ ഒരു മുഴുപ്പ് കാണണോ ആലോചിച്ച് നോക്കി, ആ മണ്ണെന്നെ ഉണ്ടാവും നല്ല കറുകറ കറുത്തിട്ട്, കറുത്ത മണ്ണല്ലേ വളക്കൂറുള്ള മണ്ണ്.
0: പിന്നെന്താ എല്ലാ നിനക്ക് ഓർമ്മയുണ്ടാ എൻ്റെ വീട്ടിൻ്റെ ആ പണ്ടുണ്ടായ കാക്കിരിക്ക, ഞാൻ വെറുതെ ഇങ്ങനെ ഒരു പാറ്റിൽ പാറ്റിട്ടല്ലുള്ളൂ ചാണോ, എൻ്റെ മോളെ അടിതൊട്ട് മുടിവരെ അല്ലേ കക്കിരി ഉണ്ടായിന്. എനിക്ക് ഒരാൾക്ക് വേണേനു അവസാനം വേറെ ഒരേ വളവും ഞാൻ ചേർത്തിട്ടില്ലേ.
1: ഇപ്പം വേണാടോ കക്കിരി, ഇപ്പം തന്നെ കക്കിരി എന്നറിയാവോ, വട്ടത്തിൽ മുറിച്ചിട്ട് കണ്ണുമ്പോ കുത്തി വെക്കാൻ.
0: ആന്ന് കോയാന്റെ മോന്റെ ഓള് ചെയ്യുന്നുണ്ട്. എന്തെല്ലാം പേഷനാണപ്പോ.
1: കോയന്റെ കാര്യം പറഞ്ഞതാണപ്പാ ഞാൻ ഓർമ്മ വന്ന്, സാവിത്രീന്റെ മോളെ മോള് ആ ചെറുതില്ലേ ചുമട്ടില്ലേ, ഞാൻ ഇതിനടക്കോളെ വീട്ടിൽ പോയിനേനപ്പാ ഇന്ന് പോയതല്ലേ ഇതിന് മുന്നേ, സ്കൂളെല്ലാം പൂട്ടിയ സമയത്ത് ആടെ പോയിട്ട് നോക്കുമ്പോ ഞാൻ വിളിച്ച് സാവിത്രിയേ സാവിത്രി എന്ന്. എന്ത് സാവിത്രി കീഞ്ഞും വന്ന ഇപ്പണ്ണ, ഞാൻ നോക്കുമ്പോ മൊത്തി മൊത്തം വെള്ള കളറിലായിരിപ്പൊടി പോലത്തെ ഒരു സാധനം വരട്ടീന്, കണ്ണിന്റെ മുകളിൽ ഇങ്ങനെ രണ്ട് കക്കിരി എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ ഒരു നോട്ടം. ഞാൻ പേടിച്ചോടാതെ എന്റെ ഭാഗ്യം ഞാൻ നിന്നെടുത്തായി പോയി, ഇതെന്നാ ജീവി എന്ന് വിചാരിച്ചു. ഞാൻ
0: എടോ ഇപ്പോഴത്തെ പിള്ളേർക്ക് ചാണം വരെ മൂത്തിടും വെളുക്കണം എന്ന് പറഞ്ഞിട്ട്.
1: അങ്ങനെയല്ലേ
0: പിന്നെന്താ, എനിക്ക് തോന്നുന്നുണ്ടാ ഇപ്പൊ ചാണം വരെ കിട്ടാത്ത എന്തുകൊണ്ടാ ഇതെല്ലാം മുഖത്തൂടുന്നോണ്ടിരിക്കും വേണ്ടിക്കല്.
1: ഇപ്പൂല്ലേ അനക്കൊന്ന് പന്നി വന്നോണ്ടാന്നോ, നമ്മപ്പ സാവിത്രി ചാണെല്ലാം ഉണക്കിയിട്ട് വെക്കുന്ന, അനക്കും ഒന്ന് എല്ലാരും പന്നി വന്നിന്ന് പറഞ്ഞിട്ട് പച്ചച്ചാണം എടുക്കായിട്ടാന്ന് തോന്നുന്നു ഓള് ഉണക്ക ചാണകം വെക്കുന്നു.
0: അല്ല ഈ ഉണക്ക ചാണകത്തിന് നല്ല ഡിമാൻഡാ പോലു,
1: എല്ലാരും ഇപ്പൊ അതാ മേടിക്കുന്നു, പന്നീനെ പേടിച്ചിട്ടാ പോലും ഉണക്ക ചാണകം മേടിക്കുന്നു.
0: പക്ഷെ എനക്ക് തോന്നുന്നു മറിയേ ഈ ഉണക്ക ചാണകത്തിനല്ലേ ഇപ്പല്ലേ ഉണക്ക ചാണകം, പച്ച ചാണകം തന്നെയാണ് പണ്ടത്തെ പോലെ നല്ല എന്നെ അഭിപ്രായം.
1: പച്ച ചാണകാടോ
0: ഇത് ഉണക്കിട്ട് അതിന്റെ കൊണെല്ലാം പോയിട്ടുണ്ടാവും,
1: ഉണക്കുമ്പോഴേക്ക് അതിന്റെ കൊണെല്ലാം പോയിട്ടുണ്ടാവും. പച്ച ചാണകാന്ന് ഈ ഉണക്കിനെയും കാണാൻ നല്ലത്.
0: ഈ പച്ച ചാണകലിട്ടാല് എന്തോരം തീപ്പേനൊപ്പോ, അത് മാത്ര മിറ്റത്തെല്ലാം കാണാൻ തന്നെ എത്രയാ പലതരം പൂക്കളും. ഒന്നും പറയണ്ട, നമ്മളെ ഈ തെങ്ങിന്റെ മിരട്ടിട്ടാ പോരെ, തെങ്ങിന്റെ ഒരു ഉഷാറെന്തേനു ഇപ്പൊ തെങ്ങിന്റെ മണ്ടയിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കണം.
1: എനിക്കറിയാവേനു ആ കഴിഞ്ഞ കൃഷിഭവന്റെ ക്ലാസ്സിൽ ഈ ചാണകത്തിനെ പറ്റിട്ടേനു.
0: ഏ
1: പിന്നെ ആകെ കേട്ടില്ല പശുവിന്റെ പരിപാലനം എല്ലാം പറയുന്നതിന്റെ അടുക്ക്, ചാണകത്തിനെ പറ്റിട്ട് പണ്ടത്തെ ചാണകത്തിന്റെ ഇപ്പോഴത്തെ ചാണകത്തിന്റെ വ്യത്യാസത്തിനെ പറ്റിട്ടൊന്നും പറഞ്ഞ നീ ഒന്നും വന്നിട്ടില്ലേനു.
0: ഞാൻ വന്നിട്ടില്ല, അതപ്പോ
1: അത് കഴിഞ്ഞ ആഴ്ചയേനു.
0: ഓ കഴിഞ്ഞ ആഴ്ച അങ്ങനെ തലവേന എടുത്തിട്ട് ഞാൻ എവിടെയും പോയിട്ടൊന്നും.
1: ആ ഞാനും പോയിന്, അന്നേരാന്ന് കൃഷി ഓഫീസർ, കൃഷി ഓഫീസറല്ലപ്പ നമ്മളെ ഡോക്ടർ.
0: ഓ മൃഗഡോക്ടറാ?
1: ആ മൃഗഡോക്ടർ അയാളാന്ന് പറഞ്ഞത്. അയാള് പറഞ്ഞ കാര്യാന്ന് പച്ചച്ചാണകം നല്ലതെന്ന് തന്നെ അയാൾ അന്നും പറഞ്ഞു. നിങ്ങൾ ഈ ചാണകം ഉണക്കിയിട്ട് ഉപയോഗിക്കുന്നെങ്കാണെന്നല്ലേ പച്ചച്ചാണകം എടുക്കാനാ പറഞ്ഞത്. എന്താന്ന് വെച്ചാല് ഈ പച്ചച്ചാണകത്തില് ബാക്ടീരിയ ഉണ്ടാകും പോലും.
0: എല്ലാം അറിയേ ഈ ബാക്ടീരിയ മോശല്ലേ.
1: ഇവിടെ ബാക്ടീരിയ തന്നെ നല്ല ബാക്ടീരിയ ഉണ്ട്, മോശം ബാക്ടീരിയയും ഉണ്ട്, ചാണകത്തില് നല്ല ബാക്ടീരിയ ഉണ്ട്. അപ്പോ ഈ ബാക്ടീരിയ ഏകദേശം എനിക്കൊന്ന് 7-8 മണിക്കൂറോളല്ലാന്ന് ചാണകത്തിനകത്ത് ഉണ്ടാവുക. അത് ഉണങ്ങിക്കഴിയുമ്പോഴേക്ക് ഈ ബാക്ടീരിയ എന്താവും?
0: ഉണങ്ങിപ്പോവും.
1: ബാക്ടീരിയ ഉണങ്ങിപ്പോവാനല്ല, ബാക്ടീരിയ നശിച്ചു പോകുന്നു.
0: അതന്നെ ഈ ഉണങ്ങിയാ തന്നെ നശിച്ചു എന്നല്ലേ അർത്ഥം എന്റെ മറിയേ.
1: അങ്ങനെയാണെങ്കിൽ അങ്ങനെ നല്ല നാടൻ പശുവിന്റെ എല്ലാം പച്ച ചാണകത്തിനകത്ത് നല്ല ബാക്ടീരിയ ഉണ്ടാവും.
0: അല്ല പയ്യക്ക് പണ്ട് ഓർമ്മയുണ്ടാ ഈ ചാണകത്തിന്റെ കൊണ്ടുപോയാല് ഇത്ര ഇത്ര ഇത്ര വണ്ണൂടെ പുഴുക്കള.
1: ആ ചാണോ പുഴു
0: അതന്നെ
1: എനിക്കിത്
0: ഓക്കുമ്പോ തന്നെ എനക്ക് ചർത്തിക്കാൻ വരുന്നേ.
1: എന്തിനാപ്പാ ഒരു ജീവിയല്ലേ.
0: ജീവിയാന്ന് പക്ഷെ എനക്കാ വർഗത്തിന് ഇഷ്ടല്ല ആണ്, അതുകൊണ്ട് ഞാൻ ചാണാൻ തൊടാത്തെ. സാവിത്രീന്റെ ആരാക്കുണ്ടിലെല്ലാം പോയി കണ്ടാല് ഉയരുമ്പോ അതുകൊണ്ട് നിറഞ്ഞിന്, ഇപ്പോ ഓടെ ചാണക്കുണ്ടില്ല സാധനേ ഇല്ല.
1: ഞാനില്ല ഒരിക്കൽ വിചാരിച്ച് ജോണീന്റെ പയ്യന്റെ ചാണകം പോയിട്ട് എടുക്കാന്ന്. ഓന് വലിയ ഡിമാൻഡാന്ന്. അത് പറക്കാരെ, ഞാൻ വെച്ച് നല്ല ചാണകം കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത്. ഓന്റെ നാടൻ പശുവല്ല,
0: മറ്റേ പശുവാ.
1: ആ
0: ജേഴ്സിയാ.
1: ജേഴ്സിയോ? എന്തല്ലോ പറയുന്ന കേട്ടിന്, പച്ചപ്പ എന്തല്ലോ പറയുന്ന കേട്ടിന്. അങ്ങനത്തെ പശുവാ. അതിന്റെ ചാണകത്തിന് എന്തായാലും നമ്മളെ നാടന്റെ എത്ര ഇത് വരൂലല്ലോ.
0: അല്ലേ,
1: അതെ. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് സാവിത്രിന്റെ ഉണക്ക ചാണകങ്ങളിൽ ഉണക്ക ചാണകം എന്തെങ്കിലും കിട്ടിയാ മതി. അയിനിയും കാണാൻ നല്ല ഇതാന്ന് തോന്നിട്ടാണ് ഇത് എടുത്തിന്.
0: പക്ഷെ വല്ലാത്ത മണാന്നപ്പ. നാടൻ പശുവിന്റെ ഭയങ്കര മണം തന്നെയായിരിക്കും അല്ലേ മറിയേ.
1: മണാന്ന്, പക്ഷെ അത് നമുക്ക് മണക്കുന്നോണ്ട് ഒരു അർപ്പൊന്നും തോന്നൂലേനോ. പണ്ടത്തെ കാലാണെങ്കിൽ നീ എന്നാ ഇങ്ങനെ ആ വീടിന്ന് ഉറങ്ങിയിട്ടൊന്നും ഇല്ലേ. ഇന്നല്ല
0: ഉറങ്ങിയിട്ടല്ലടോ, തലവേദനന്റെ ഒളി കുടിക്കുന്നോണ്ട്.
1: നീ ആവിട്ട് ആവിട്ട് അനക്ക് ഉറക്ക് വരാൻ തുടങ്ങി. നട്ടുച്ചക്കാന്നോളാ ആവി
0: ചാണത്തിന്റെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മൾ ഇങ്ങ് എത്തി.
1: എടോ അത് പറഞ്ഞോ ഒരു കാര്യം, നമ്മളെ കുടുംബശ്രീന്റെ പുതിയ ഒരു ലോൺ കൊടുക്കുന്നുണ്ട്.
0: എന്ത് ലോൺ?
1: ലോൺ എന്തിനാന്ന് വെച്ചാ ബയോഗ്യാസ് ഉണ്ടാക്കാൻ.
0: ഓ, ഈ ചാണകലിലുള്ളവർക്ക് നല്ലല്ലേ?
1: നല്ലാന്ന്. അത് ഇന്നോടത് പറയാൻ വേണ്ടിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരണം എന്ന് വിചാരിച്ചു. നീ നിന്ന്
0: നമ്മക്കാക്കാടിയാണ് ചാണകം ഉണ്ടാവുക.
1: എടോ നമുക്ക് രണ്ടാക്കും കൂടെ ഒന്നിച്ചാക്കുന്നാണെങ്കില് നീയും കുറച്ച് സാവിത്രിന്റെ എടുക്കുന്ന എടുക്കും, ഞാനും കുറച്ച് സാവിത്രിന്റെ എടുക്കുന്ന എടുക്കും.
0: അതിനെക്കാട്ടെ നല്ല സാവിത്രിന്റെ വീട്ടിൽ നോക്കിയാ പോരെ.
1: ഓള് ഇന്നെല്ലാം മെനക്കിടുക.
0: ഓക്ക് കൈയല്ലേ
1: ഓളെ കുയ്മടിയും കൊണ്ട് ഓള് ഇനറിഞ്ഞിരിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട്.
0: എനിക്ക് തോന്നുന്നില്ല. അന്ന് നമുക്ക് അന്ന് ജോണീന്റെ അടുത്ത് നിന്ന് പൈസക്ക് വാങ്ങിയാലോ കുറച്ച്.
1: കുറച്ച് ജോണീന്റെ എടുക്കുന്ന പൈസക്ക് മേടിക്കാം, ബാക്കി സാവിത്രീന്റെ എടുക്കുന്ന എടുക്കാം.
0: പിന്നെ കൊറേ പച്ചിലകൾ ഈച്ചിലകൾ അങ്ങനത്തെ എല്ലാം വേണ്ടത്.
1: ആന്ന്,
0: ഗ്യാസ് ടാങ്ക് മാറണ വിലയോ?
1: നല്ല വിലയുണ്ട്. കഴിഞ്ഞ ദിവസം ക്ലാസ്സിന് പോയി എന്ന് പറഞ്ഞില്ലേ, ഈ പശുവിന്റെ ഇതെല്ലാം പറയുമ്പോ ആ ഡോക്ടർ, അയാളൊരു നല്ല മനുഷ്യനാ കേട്ടാ. ആലോചിച്ച് നോക്കിയിട്ട് അയാള് നമ്മക്കെല്ലാം ഉപകാരപ്പെട്ടോട്ട് നേരിച്ചിട്ടാന്ന് പറയും. നമ്മള് ബഹുടന്മാര് എന്തെങ്കിലും ഇങ്ങനത്തെ നല്ല കാര്യം എന്തെങ്കിലും നമ്മളെല്ലാം ചെയ്യാടോ. ഇത് പറയാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് വരണം ഞാൻ വിചാരിച്ചതു.
0: അല്ല, ഈ ബയോഗ്യാസ് ആക്കുമ്പോ ഒരുപാട് ചാണകം വേണ്ടേ?
1: ചാണകെല്ലാം വേണോ? ബാക്കിയുള്ള വേസ്റ്റും കാര്യം എല്ലാം വേണോ? എടോ ഈ കസേല അതിന്റെ ഒരു കൈയില്ലേ, അത് പൊട്ടിപ്പോയിട്ട് എനക്ക് ഇരിക്കുമ്പോ പേടിയാന്ന് പോവുന്നു.
0: എനിക്ക് വേറെ കസേര എടുക്കറിയേ. നിലത്ത് കുത്തിരിക്കറ.
1: നിലത്തിരുന്നിട്ട് നടുവേന എടുക്കുന്നടോ. എന്നിട്ട് എന്തിനാ? എന്നാ പിന്നെ ബയോഗ്യാസ് എന്നാലും നമുക്ക് തീരുമാനിക്കാം അല്ലേ?
0: അതൊന്നും തീരുമാനിച്ചേക്ക, കൊറേ ചാണകം വേണ്ടി വരും അല്ലേ.
1: എന്നാ ബയോഗ്യാസ് നമുക്ക് തീരുമാനിക്കാം അല്ലേ. എന്നായിക്കോട്ടെ, ചാണം പറഞ്ഞ ഇനി അതാന്നിപ്പം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കൈയോണ്ട് തൊടാനിപ്പോ എന്തോ ഒരു മടിയാടോ.
0: നമുക്കൊരു ഗ്ലൗസ് ഉപയോഗിച്ചാലോ?
1: അത് വേണം കേട്ടാ. കാരണം എന്താ വെച്ചാ അയാൾ അന്ന് പറയുകയും ചെയ്തിനെ ഡോക്ടർ
0: ഗ്ലൗസ് ഉപയോഗിക്കണം.
1: ഇപ്പോഴത്തെ ചാണം പാരുമ്പോ അതിനകത്ത് അപ്പോ ബാക്ടീരിയ നല്ലയും മോശം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതിന് നമുക്ക് ദോഷം ചെയ്യുന്ന ബാക്ടീരിയ ഉണ്ടെങ്കിൽ എല്ലാം കയ്യിലാവൂലേ. ഇതിന്റെ നാറ്റാവുമ്പം തന്നെ നമുക്ക് കൈകൊണ്ട് പാരാനും തോന്നില്ലപ്പാ.
0: ഈ കറുത്ത ചാണകം ഇപ്പൊ കിട്ടാൻ വേണ്ടി.
1: കറുത്ത ചാണകം ഇപ്പൊ കിട്ടണ്ടെങ്കിൽ നമ്മള് കരിയോയില് ഇളക്കി വെക്കേണ്ടി വരും ചാണത്തില്. ഇല്ലാണ്ട് എനിക്ക് തോന്നുന്നുണ്ടോ കറുത്ത ചാണകം കിട്ടൂന്ന്?
0: ഇല്ലപ്പ. എന്നാന്ന് അരിക്കറിയാം, ഇപ്പത്തെ ചാണത്തിൽ തന്നെ കറുപ്പില്ലാണ്ട് ഇപ്പൊ പഠിച്ചോനെ.
1: ചാണം തന്നെ അത് രണ്ടു തരത്തിലുണ്ട്, നീ അത് ശ്രദ്ധിച്ചിനാ. ഒന്ന് നല്ല ഉരുണ്ട ഉണ്ട പോലത്തെ ചാണകം ഉണ്ടാവും, കുഞ്ഞി കറച്ചിന്റെ എല്ലാം ചാണകം കണ്ടിനാ. അത് കാണാൻ എന്തോ നമുക്ക് കാണുമ്പോല്ലേ, അങ്ങനെ ഭാര്യ എടുക്കാൻ തോന്നുന്നു. നിങ്ങൾ കണ്ടിട്ടില്ല?
0: ഞാൻ കണ്ടിന്.
1: അനക്ക് അതാലോചിക്കുമ്പോ എന്തോ അനക്ക് അനക്ക് കാണുമ്പോ സത്യമായിട്ട് അനക്ക് കാണുമ്പോ ബെറിയാവുന്നു.
0: എല്ലാം അറിയേ, നീ പണ്ടാന്ന് പറഞ്ഞിട്ട് തിന്നൂട്ടില്ലല്ലോ.
1: ഈ അനക്ക് അത്രക്കും കഥ ഇട്ട് പോയി ഞാൻ എന്റെ കഥീസു.
0: ഞാൻ ബെറിയാകുന്നോണ്ട് വെച്ച് പറഞ്ഞപ്പ.
1: അത്രയും കാണാൻ തന്നെ ഒരു ചേലേനുന്നാ പറഞ്ഞേ. എടോ ചാണകം ഉരുണ്ടിട്ടാന്നെങ്കിലും അതിനകത്തെല്ലാം നല്ല വെള്ളം ഉണ്ടാവുകയേനു, നല്ല ജൈവാംശം ഉണ്ടാവുന്നു. നീ കാണലുണ്ടാ ഈ ചാണകം നമ്മള് മിറ്റത്ത് തേച്ചിട്ടാകുമ്പോ എല്ലാം കിട്ടു കൊടുത്തിട്ടാകുമ്പല്ലോ ഈ പശുവിന്നെ പച്ചപ്പുല്ലിന്റെ ഇതെല്ലാം അതിനകത്ത് കാണൂലേ, നല്ല ജൈവാംശം അല്ലേ അതല്ലോ. നമ്മള് പച്ചപ്പുല്ല് ചെടിക്കിട്ട് കൊടുക്കുന്നു, തോലയിച്ചിട്ട് കൊടുക്കുന്നു, ഉണക്കിയിട്ടിട്ട് കൊടുക്കുന്നു. ഇത് ചാണകത്തിലൂടെ കിട്ടും, നല്ല അരഞ്ഞ സാധനം.
0: പിന്നെന്താ? പിന്നെ അത് മാത്രയാ, ആ നിലം കാണാനോ കറുത്ത നിലം.
1: സാവിത്രിന്റെ അമ്മമ്മേന് എനിക്ക് ഓർമ്മയുണ്ടാ. ഓര് ചാണകവും പശുവിന്റെ മൂത്രമെല്ലാം എടുത്തിട്ട് പണ്ട് ചെടിക്കെല്ലാം ആക്കാൻ വേണ്ടിട്ട് തളിക്കുന്ന സാധനമാക്കണ്ട്. എന്നതിനിപ്പോ അതിന്റെ പേരെനിക്ക് കിട്ടുന്നില്ല.
0: തളിയിൽ മിശ്രിത
1: തളിയില്ല, അതിനൊരു നല്ല പേരുണ്ടേനോടോ.
0: എടോ പഞ്ചഗവ്യോ?
1: ആ അത് തന്നെ, അതാ ഞാൻ നല്ല എന്തോ ഒരു പേരേന്ന് ആലോചിച്ച്. പഞ്ചഗവ്യോ ഞാനില്ലേ, ഒരു മരിച്ചിട്ട് കൊറേ ആയപ്പ. എന്നാലും എടോ, നമ്മള് പണ്ട് സ്കൂളിൽ പോയിട്ട് വരുന്ന ഈ കട കേറിയിട്ടല്ലേ വരത്തില്ലെങ്കിൽ ഇവിടെ കേറിയിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് അങ്ങനല്ലേ.
0: പിന്നെ നമ്മള് മൂന്നാളാ സ്കൂളിൽ പോയ സമയത്ത് ഓളെ വീട്ടിൽ തന്നെയാണ്, സാവിത്രീന്റെ വീട്ടിലല്ലേ.
1: ആ എന്നിട്ട് ഒരിക്കൽ ഞാൻ പോകുമ്പേനു ഞാൻ പാല് കുടിക്കാൻ പോയതേനു, ഇവർ ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ചിവറുടെ ആൾ ഈ മൂത്രോ ചാണോ എല്ലാം എടുത്തിട്ട് പോകുന്നു വിചാരിച്ച്. അന്നേരാന്ന് എനിക്ക് ഈ പഞ്ചഗവ്യത്തിന്റെ പറഞ്ഞന്ന് നല്ലതാ പോലെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു അധികം ആരും ഒന്നും ഉണ്ടാക്കുന്നില്ല.
0: എങ്ങനെയാന്ന്
1: ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഓറെ കണ്ട പരിചയേ ഉള്ളൂ എനിക്ക്, ഇല്ലാണ്ട് ഞാനിതുവരെ ആക്കി നോക്കിയിട്ടൊന്നും ഇല്ല കേട്ടാ. ഓറെ ആക്ക വലിയ പണിയൊന്നും ഇല്ല, ഓറെ അത്ര കാലമായിട്ട് ഉണ്ടാക്കുന്നാലോ. ഓറ് എന്നിട്ട് ബുക്കലും ഉണ്ടേനു.
0: ഈ ചാണോ അതിന്റെ മൂത്രമെല്ലാം കൂടി പഞ്ചഗവ്യാക്കുന്ന
1: ചാണോ അതിന്റെ മൂത്രമെല്ലാം കൂട്ടിയിട്ടാണ് പഞ്ചഗവ്യാക്കുക. എങ്ങനെയാണെന്നൊന്നും എനിക്ക് പറയാനറിയില്ലടോ. ഓള അമ്മമ്മ ഉണ്ടാക്കുന്ന വണ്ടിയല്ലേ, നമ്മള് പിന്നെ അറിയാതെ മേലെ പിടിച്ചു കയറിയിട്ട് വെറുതെ ഉള്ളേലും വിഷമാക്കണ്ടല്ലോ. ഈ ഗോമൂത്രം ഇല്ലേ പശുവിന്റെ മൂത്രല്ലോ, മൂത്രവും നമുക്ക് ഉപയോഗിക്കാം കേട്ടാ.
0: എങ്ങനെ?
1: അതിനകത്ത് ഇപ്പോ നീ ഒരു ബക്കറ്റ് ഗോമൂത്രം എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി വെള്ളം ഒഴിക്കണം അതിനകത്ത്. എന്നിട്ട് പച്ചക്കറിക്കെല്ലാം ഉപയോഗിക്കുന്ന ആണാലും അതിപ്പോ ഉപയോഗിക്കല്ലേ, കാരണം അതിന് വേറെ വലിയ പണിയൊന്നുമില്ലല്ലോ. പച്ചവെള്ളം എടുത്ത് ഒഴിക്കല്ലോ ഉണ്ട്.
0: നമ്മൾ പറഞ്ഞു പറഞ്ഞ് ചാണോ ആയി ഗോമൂത്രോ ആയി എല്ലാം അറിയേ. ഞാനിവിടെ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ വന്നു. എല്ലാം അറിയേ, ഗോമൂത്രം പച്ചവെള്ളം ചേർത്തിട്ട് മാത്രല്ല ഉണ്ടാക്കുന്നേ.
1: പിന്നെ
0: കാന്താരി ഇട്ടിട്ടാക്കൂ.
1: കാന്താരി ഇട്ടിട്ടാ
0: ആന്ന് ഗോമൂത്ര കാന്താരി ലായനി, നീ കേട്ടിട്ടില്ല?
1: ഇല്ലപ്പ, ആദ്യായിട്ട് കേക്കുന്ന. ഗോമൂത്ര കാന്താരി ലായനി എന്തിനാണ് ഉപയോഗിക്കുന്നത്?
0: തൊരപ്പം പുഴുവിനെയും ഇലദീനി പുഴുവിനെയും ഇല്ലാണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഈ കാന്താരിയും ഗോമൂത്രത്തിലാക്കിയിട്ട്. കാന്താരി ഗോമൂത്രത്തിലിടുക, ചതച്ചിട്ട് അതിന്റെ ഇത് ചതക്കണം, എന്നിട്ട് നന്നായിട്ട് കലക്കുക. എന്നിട്ട് ഈ ഇലദീനി പുഴുവിനെ ഇങ്ങനെ തളിക്കുക. അതായത് ഈ ചെടികൾക്കെല്ലാം തളിച്ചു കൊടുത്താൽ ഇലദീനി പുഴു ഇല്ലാണ്ടാവും പോലും. അതിനാണ് ഈ ഗോമൂത്ര കാന്താരി ലായനി.
1: ആ പേര് പഠിക്കുമ്പോ തന്നെ ഒരു കൊല്ലം എടുക്കുമല്ലോ.
0: അത് മാത്രല്ല, ഇപ്പം കാന്താരി കിട്ടാനുണ്ട്.
1: അത് ശരിയാ, ചമ്മന് തീർക്കാൻ കാന്താരി ഇല്ലാതെ തരാന്ന് ഇനിയിപ്പൊ ഗോമൂത്രത്തിൽ കൊണ്ടുപോയിട്ട് ഇത് കലക്കി കൊടുക്കണ്ട്.
0: പക്ഷെ അത് നല്ല ലായനിയാന്ന് കേട്ടാ.
1: നല്ലതാന്ന്, പക്ഷെ ആർക്കും ആരും കൂട്ടാക്കുവാടോ കാന്താരിയെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ആക്കേ?
0: ആരും കൂട്ടാക്കൊന്നുമില്ല, ഇപ്പൊ കാന്താരി കിട്ടാനും ഇല്ലപ്പ.
1: ഒന്നുമില്ലെങ്കിൽ പയ്യപ്പുറത്ത് രണ്ട് കാന്താരി ഉണ്ടാവുമ്പോ ചോറിന് കറിയില്ലെങ്കിൽ ഉപ്പും പറഞ്ഞു ഉടച്ചിട്ടെങ്കിലും ചോറ് തിന്നേനു.
0: അത് നീ പറഞ്ഞ ശരിയാ. അല്ലപ്പ, പണ്ട് മീനി പുളി മണലിട്ടാൽ ഈ കാന്താരി ഉടച്ചിട്ട് ഒരു കൂട്ടലുണ്ട്. ഓ, അതിന്റെ ഒരു മണോ എന്റെ മറിയേ. വായിൽ കപ്പലോടിക്കുന്ന വെള്ളം വന്നേ. അല്ല, നമ്മൾ ഈ തലേന്ന് വെച്ച ചോറ് രാവിലെ തിന്നു എനിക്ക് ഓർമ്മയുണ്ട.
1: നമ്മൾ തിന്നല്ലേ, ഇപ്പൊ പശു എല്ലാം തിന്നല്.
0: പിന്നെന്താ, ആ പശു ആണ് ഇപ്പം ചാണ് വിടുന്നു.
1: ഇപ്പൊ രണ്ടും തമ്മില് വലിയ വ്യത്യാസം ഇല്ലാണ്ടായില്ലേ?
0: ആ
1: ശരിക്കും പറഞ്ഞാലേ, ചാണ ഇപ്പോഴത്തെ കാലത്ത് വേണ്ടിക്കും നല്ലോണം ഉപയോഗിക്കാം. നമ്മളെല്ലാം പൊട്ടന്മാരായിട്ടാണ്. പിന്നെ പശുവിനെ വളർത്താന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. നനക്കും എനിക്കൊന്നും അന്ന് ആവൂല മോളെ.
0: പേടിയെങ്കിലും
1: മുട്ടോ തട്ടോ ചെയ്തിണ്ടെങ്കിൽ ഈടെ കിടക്കേണ്ടി വരും.
0: അത് മാത്രമാണോ, കോയന്റെ പിള്ളേർ ഇങ്ങ് വാന്ന് പറയുമ്പോ അങ്ങോട്ടും പോണോ, അങ്ങോട്ട് വാന്ന് പറയുമ്പോ അങ്ങോട്ടും പോണോ, രണ്ട് ഭാഗത്തോട്ടല്ലേ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സർക്കിയിട്ട്. പിന്നെ എടീ കോ എനിക്ക് പശുവിനെ നോക്കാൻ നേരോ. സാവിത്രിക്കാണെങ്കിൽ ഒറ്റ വീട്ടിൽ പുറക്കി ഉപ്പേ വേണ്ടു. എനക്ക് അതുപോലെയാ, ഓരോ ഭാഗത്ത് പോകണ്ടേ, എന്നെ പിള്ളേർ പിടിച്ചു വലിക്കുമല്ലോ ചെയ്യാ. അന്നേരം എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല സൗകര്യം ഉണ്ടേനു പശുവിനെ വളർത്താൻ. ഈ പിള്ളേർ നിമിത്താന്ന് ഞാൻ പശുവിനെ വളർത്താനുണ്ടായി പോയി.
1: ആ പശു ഉണ്ടെങ്കില്ലേ, ആ ജോണി ചെയ്യുന്ന ഓൻ അതുകൊണ്ടല്ലേ ഏടി നാട്ടിലോടി ഇല്ലാതെ വിലക്ക് കൊടുക്കുന്നു. ഓനെന്താന്നറിയ ചെയ്യാ, ഇതെല്ലാം ഉണക്കൂ, ഉണക്കിയിട്ട് പൊടിക്കൂ. ഇത് മേടിക്കാൻ ആൾക്കാരുണ്ടോ? ഇപ്പൊ മറ്റേ നഴ്സറിയിൽ നിന്നല്ലോ ഗ്രോ ബാഗ് കിട്ടുന്നില്ലേ, അതിനകത്ത് മണ്ണും ചാണോ പൊടിയും കൂട്ടിട്ടല്ലേ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നു.
0: അതല്ലേ ഓനങ്ങനെ ചാണം തരാത്ത
1: വെറുതെ അങ്ങാറ്റാ. ഇപ്പൊ പൈസ കിട്ടുമ്പോ വെറുതെ കൊടുക്കുവാൻ കീർക്കുണ്ടാ.
0: അല്ല, ഈയിനിടക്ക് ഞാൻ ഓന്റെ പുരക്ക് പോയിട്ട് ചോദിച്ചു, ജോണിയെ ഒരു കുറച്ചൊരു വട്ടം ചാണം തരുവ. ഉയന്റെ മോളെ ഓന്റെ കെട്ടിയോട് വന്നിട്ട് എന്നോട് കദീസുമാ ഇപ്പൊ അങ്ങനെ കൊടുക്കലില്ല, നമ്മൾ വേറെ പുറത്തേക്കാ കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് ഓന്റെ പ്ലാന് അല്ലേ?
1: അല്ല പിന്നെ എനിക്കെന്നാ അപ്പൊ അതൾക്കെന്തെങ്കിലും ഇതുണ്ടാവും. വെറുതെ ആയിരുന്നു, വെറുതെ ആയിരുന്നു.
0: സാവിത്രി ആണെങ്കിൽ ഇപ്പൊ ചാടിയാൽ എന്നാ കദീസോ എനിക്ക് വേണ്ടടുത്ത് എടുത്തോ. ജോണി അർത്ഥം കേൾക്കും, ഉപ്പ് കേൾക്കൂല.
1: അതാ ഞാൻ പറയുന്നു, ഇപ്പോഴത്തെ കാലത്ത് ചാണകം കൊണ്ട് ജീവിക്കാം മോളെ.
0: പിന്നെന്താ പറഞ്ഞാ മതിയാ,
1: ഇത് ഉണക്കിട്ട് പൊടിച്ചു കൊടുത്ത എത്രയാ വിലന്നറിയാവുക.
0: ഇനി നമുക്ക് പോറ്റാൻ പറ്റുമോ മറിയേ പശുവിന?
1: നമ്മക്ക് രണ്ടാളി മുട്ടിവിടെ തേഞ്ഞു തീരാനായി. ചവിട്ടി കേറാൻ തന്നെ ആന്നില്ല കൂണിപ്പടിയെന്നു. ഇനി ഇന്റെ കൂട്ടത്തിൽ എനിക്ക് കടച്ചിന്റെ വെക്കിലും ഓടണ.
0: വേണ്ടപ്പ, അതാ ഞാൻ ചിന്തിക്കുന്നത്. എനിക്കേടി ഇനി കടച്ചിനെ പോറ്റാ സമയം. എനിക്ക് ഈ പറമ്പത്ത് രണ്ടു ചാല് നടക്കുമ്പോ തന്നെ സന്ധിയാവും അല്ലേ. റബ്ബറും നോക്കി, കുരുമുളകും നോക്കി, മറ്റേതും നോക്കി.
1: ആന്ന്
0: അല്ല, ഇനി ഇന്റെ കുരുമുളകിനെല്ലാം കുറച്ച് ചാണ് ഇട്ട് കൊടുത്തോറ. നീ അവിടെ കൊണ്ടാച്ചിട്ടില്ലേ ഏതായാലും?
1: എടോ കൊണ്ടേച്ചിനോടോ, പക്ഷെ ഞാൻ പറഞ്ഞ എനിക്ക് കൈകൊണ്ട് തൊടാൻ മടിയാന്ന്. ഞാൻ എന്നാ വേണ്ട, ഞാൻ പിന്നെ വിചാരിച്ച് ആ കുമാരനോ രാജനങ്ങ ഉച്ചപ്പണിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചങ്ങ് ചാണകം എല്ലാത്തിനും കൂടി അങ്ങ് ഉണക്കിയിട്ടിടാന്ന് ഞാൻ വിചാരിച്ച്.
0: മറിയേ, നീ ഇന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് അവര് വരും. അറിയാലോ അവരുടെ സ്വഭാവം. ഇപ്പം വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ നാളെ നാളെ പറയും, മറ്റന്നാൾ ഇതാ നമ്മളെന്താ മറ്റന്നാളെത്തി
1: വെറൂ ഉടായിപ്പാന്ന് രണ്ടെണ്ണം
0: പറഞ്ഞാ നല്ല അമിടുക്ക അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണം മറ്റേ
1: അതെ കണ്ടാലെന്നാന്ന് രണ്ടെണ്ണത്തിനു പശങ്ക് തെറ്റിക്കഴിഞ്ഞാല്
0: പിന്നെന്താ എല്ലാം പറഞ്ഞുതരൂ. എങ്ങനെയാ ഇടണ്ടെന്നും പറഞ്ഞുതരൂ, എങ്ങനെയാ മുളക്കണ്ടെന്നും പറഞ്ഞു എല്ലാം പറഞ്ഞു. ഇങ്ങനെയാ ചെയ്യണ്ട, അങ്ങനെ പണിക്ക് വിളിച്ചാലോ വരുവാ. ഇല്ല,
1: അനക്ക് തോന്നുന്നു ഓനിപ്പോ ഫോണേ എടുക്കല്ല, ഞാനത്ര വിളി വിളിച്ചെന്നറിയാ.
0: കുമാരനാ, കുമാരൻ വന്നിട്ട് നമ്മൾ നീ ഒന്നും ഇടൂല. ഓയ കള്ളു ഷാപ്പിലുണ്ടാവും ഇപ്പൊ.
1: അമ്മപ്പ എന്തെന്നാന്ന് എല്ലാം തന്നെ നീ ആലോചിച്ച് നോക്കട്ടെ. ഈ നാട്ടില് നല്ല പണിക്കാരെന്ന് പറയാനുള്ള കുറച്ചെണ്ണത്തിന്റെ കൂടത്ത് പെടുന്ന ഈ കുമാരനും രാജനും അവർക്കെല്ലാം മര്യാദക്ക് എടുത്തിട്ടുണ്ടെങ്കില്
0: ഏടിയാടോ രണ്ടിനും സമയം. ഉച്ചപ്പണി വരെ എടുക്കും, ഉച്ചപ്പണിക്ക് ശേഷം കള്ളു ഷാപ്പിൽ പോകും. ഇനി കേട്ടിട്ടുണ്ടെ പറയും കദീസു നീ എന്നാ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. കയ്യല്ല
1: അതന്നെ നമ്മള് കുറ്റം പറയുന്നെന്നാ വിചാരിക്കും. ഇതെന്നാടോ കുറ്റം കറ്റ ഉള്ള കാര്യം ഈ പറയുന്നത്?
0: അല്ല, നീ ആ ചാണം കളയണ്ടപ്പ നീ എന്നെല്ലാം ഇങ്ങനെ കിട്ടുകൊടുത്തിട്ട് അങ്ങ് ഇതാക്ക്. ഇനി മണക്കുന്നൊന്നും കാര്യമില്ല.
1: വെള്ളം ഒഴിച്ചിട്ട് കൊള്ളിനെ കൊണ്ട് ഇളക്കിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ തോന്നല്ലേ.
0: പിന്നെ കുറച്ച്
1: ഇല്ല തെളി ഒഴിച്ചു കൊടുക്കാൻ തോന്നുന്നു. തെളി ഒഴിച്ചാല് ഇപ്പൊ പണ്ടത്തെ ചാണത്തിന്റെ ഗുണമൊന്നും എന്തായാലും ഇല്ല. അത് എനക്ക് നിന്ന് ഞാനത് കലക്കി വെച്ചിട്ട് നാളെ അതിന്റെ തെളി മാത്രം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാന്നാ വിചാരിക്കുന്നത്.
0: അല്ല, നീ വേണി കുറച്ച് മിറ്റത്ത് അങ്ങ് പാറ്റൂട്.
1: മിറ്റത്ത് പാറ്റിയാ പിന്നെ നാറിയിട്ട് നിക്കാനാവൂലടോ. അതുകൊണ്ടാന്ന് ഇതിൽ കൂടെ പിള്ളേരെല്ലാം കളിക്കാൻ പോകുമ്പോ അന്നൊരിക്കൽ ഞാൻ പാറ്റിയിട്ടാന്ന് ബോള് കളിക്കാൻ വേണ്ടിട്ട് പിള്ളേർ ഇലൂട്ടിയാന്ന് പോവുക. ആടുന്നടിക്കുന്ന ബോൾ ആ കണ്ടത്തുനിന്നടിക്കുന്ന ബോള് അന്റെ മിറ്റത്ത് വന്നിട്ട് പോവും. എന്നിട്ട് ലാസ്റ്റ് പിള്ളേർ കളിയെല്ലാം കഴിഞ്ഞ് ക്ഷീണല്ലായി ഈടുന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാ പോവുക. ഈടെ ഇരിക്കുമ്പം പറയൂ മറിയടത്ത് ഈ ഈടെ ചാണാൻ പറ്റല്ല ചാണാൻ പറ്റല്ല എന്ന്.
0: അതിലേക്ക് മണക്കുന്നുണ്ടാവും.
1: മണത്തിട്ട് പാവ എനിക്ക് സങ്കടം തോന്നുന്നു കാണുമ്പോ. പിന്നെ ആമിച്ച് മതി എന്തിനാന്ന് ആരെല്ലാം നടക്കിടക്ക് ഇടയെല്ലാം കേറി വെത്ത്.
0: എനിക്കൊരു സഹായത്തിന് പിള്ളേരെല്ലാം വിളിച്ചാലുണ്ടാവപ്പാ.
1: ഉഷ്, അത് പറയണ്ട, പേടുന്ന് വിളിച്ചാൽ അപ്പൊ തന്നെ ഓടി വരൂ കേട്ടോ. എന്നാ വേണ്ടെന്ന് ചോദിച്ചിട്ട് ഓടി വരും. ഞാൻ പിന്നെ ഇടക്ക് ഒരു പത്ത് റുപ്യ ഇരുപത് റുപ്യ എല്ലാം കൊടുക്കൂ. ആടുന്ന് എന്തെങ്കിലും മുട്ടായി അങ്ങ് മേടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്
0: ഇനി എന്റെ കണ്ടി ചെയ്യാനാന്ന മോളെ വിഷമം ഈ മുട്ടും കൊണ്ട്. ഞാൻ പോട്ടെ.
1: ഈ ബോർഡിന്ന് വന്നപ്പോ എനിക്ക് ഉറക്ക് വരുന്നേ. ചോറ് വറക്കണ്ട, ഉറങ്ങാനും ആവില്ല.
0: എന്നാ നീ കുറച്ച് ഉറങ്ങൂട്. കറിയെല്ലാം വെക്കണ്ടേ? എനിക്ക്
1: കറി വെക്കണം. മീനുണ്ടാടെ മുറിച്ച് വെച്ചിട്ട്.
0: ഓ മീനുണ്ടാ? എന്റെ മോ മുട്ടുവേനോണ്ട് ഇന്റെ കണ്ടി, ഇന്റെ കണ്ടി ചെയ്യാനാ മോളെ പാട്. പോട്ടെ.
1: ആ ബേഞ്ചെന്നോട് ഞാൻ എന്റെ പണി നോക്കട്ടെ.
2: ഹരിതസമൃദ്ധിയുടെ നാട്ടിടങ്ങൾ.

0: ഇന്നത്തെ ഹരിത സമൃദ്ധി ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഹരിത സമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബില്ലിന് രാജ്യസഭയുടെ അംഗീകാരം. ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. യുവജനക്ഷേമത്തിനുള്ള പ്രതിബദ്ധതയുടെ തുടർച്ചയാണ് പൊതുപരീക്ഷാ ഭേദഗതി ബില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ലഹരി ഉപയോഗത്തിനെതിരായുള്ള രാജ്യവ്യാപക പ്രചാരണ പരിപാടിക്ക് ഞായറാഴ്ച തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. കൽക്കരിപ്പാടം അനുമതിയുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രി

0: സിംഗിനെതിരായ ക്രിമിനൽ കേസ് അവസാനിപ്പിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. കേരളത്തിൽ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചത് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും നൽകാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. 2024 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലിൽ കുറ്റക്കാരുടെ സ്വത്ത് വകകൾ കണ്ടെത്താനും വ്യവസ്ഥയുണ്ട്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും ബില്ലിൽ പറയുന്നു. യുവജനക്ഷേമത്തിനുള്ള പ്രതിബദ്ധതയുടെ തുടർച്ചയാണ് ബില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ പറഞ്ഞു.
1: Rate of suicide related to paper leakage also has reduced over the last few years.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആശങ്കകളാണെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ മാനിക്കണമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു.
2: I like to say that I was reassured by what the future of this country did on our streets. This was not anger, this was not violence, this was not hatred, this was an expression of the youth of this country, of the future generation of this country, and I feel that all political parties must respect this expression.
0: Bill ശബ്ദ വോട്ടോടെ പാസാക്കിയ ശേഷം ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി പാർട്ടിയുടെ സമിതിയുടെ കാലാവധി നീട്ടി ലോക്സഭ. ശീതകാല സമ്മേളനത്തിന്റെ അവസാന ആഴ്ചയുടെ ആദ്യ ദിവസം വരെയാണ് കാലാവധി നീട്ടിയത്. ടി പി ചൌധരിയാണ് സമിതി ചെയർമാൻ. വന്ദേ മാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. പുതിയ ബിൽ പ്രകാരം വന്ദേമാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കും. രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ലഹരി ഉപയോഗത്തിനെതിരെ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പ്രചാരണ പരിപാടിയാണ് നടക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, കായിക മത്സരങ്ങൾ, വാക്കത്തോണുകൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. കൽക്കരി പാടം അനുമതിയുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരായ ക്രിമിനൽ കേസ് അവസാനിപ്പിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. അദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിച്ച സമൻസും കോടതി റദ്ദാക്കി. കേസ് അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള സിബിഐയുടെ റിപ്പോർട്ട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അംഗീകരിക്കുകയായിരുന്നു. കേസ് അവസാനിപ്പിച്ചതായി പരമോന്നത കോടതി അറിയിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര കടുവ ദിനാഘോഷത്തോടനുബന്ധിച്ച് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് അഭിസംബോധന ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ കടുവകളുടെയും കടുവ സങ്കേതങ്ങളുടെയും എണ്ണത്തിൽ ശ്രദ്ധേയ വർധനയുണ്ടായതായി അദ്ദേഹം പറഞ്ഞു. അസമിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. ദുരിതാശ്വാസം, പുനരധിവാസം എന്നിവയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയതായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അറിയിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. കേരളത്തിലെ വൻകിട നിക്ഷേപ പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിലെ ഉന്നതതല സംഘം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. കൊച്ചി മെട്രോ 2ാം ഘട്ടം, ഖരമാലിന്യ സംസ്കരണ പദ്ധതി, പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള റിസിലിയന്റ് കേരള പ്രോഗ്രാം, അണക്കെട്ടുകളുടെ പുനരധിവാസ പദ്ധതി എന്നിവയിൽ ബാങ്ക് നിലവിൽ കേരളവുമായി സഹകരിക്കുന്നുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് മച്ചിരി പട്ടണം വിജയകരമായി നീറ്റിലിറക്കി. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നടന്ന ചടങ്ങിൽ നാവികസേന വൈസ് അഡ്മിറലിന്റെ പത്നി ഗുൽരൂഖ് ആനന്ദ് കപ്പലിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു. 78 മീറ്റർ നീളവും ഏകദേശം 900 ടൺ ഭാരവുമുള്ള കപ്പലിൽ മണിക്കൂറിൽ 25 നോട്ടിക്കൽ മൈൽ വരെ വേഗത്തിൽ സഞ്ചരിക്കാനാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താശിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_

0: തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും @AIRNews_TVMX ഹാൻഡിലിലും ലഭ്യമാണ്.
1: കേരളത്തിൽ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ CSI പള്ളിക്ക് സമീപം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട്ടിൽ ഓറഞ്ച് ജാഗ്രത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം നാളെ അവസാനിക്കും. സെൻസസ് ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി പദ്ധതികൾ വൈകുന്നതിലെ സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. മുൻഗണനാ പദ്ധതികളുടെ നിർവഹണത്തിനും വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിനുമായി സെക്രട്ടറിമാരുടെ എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. വിവിധ ജില്ലകളിൽ ഓണം മെഗാ ട്രേഡ് ഫെയറുകളും ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഴിമതിയെ തുരത്താൻ യുവജനതയെ സജ്ജരാക്കിക്കൊണ്ട് വിജിലൻസ് വകുപ്പും വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോയും ചേർന്ന് നടപ്പിലാക്കുന്ന പ്രോജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്രതാരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കി പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. അഴിമതി സംബന്ധമായ വിവരങ്ങൾ 1064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. തിരുവനന്തപുരം വലിയമല IISTയുടെ 14th ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നാളെ മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് എക്സലൻസ് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. മേഖലയിലെ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിര പ്രതിനിധി പി ഹരീഷ് ആവശ്യപ്പെട്ടു.
2: Middle East, which is West Asia, is a region of immense importance to India. India's trade and energy supply chains are strongly linked to this region, with bilateral annual trade of around $180 billion, accumulated foreign direct investment of over $31 billion, and remittances of more than $52 billion from GCC alone. Around 10 million Indians live and work in the Gulf region. Their safety and well-being are a key priority for us.
1: കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9th സ്ഥാനത്ത് തുടരുന്നു. ഭാരോദ്വഹനത്തിൽ ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. അതേസമയം പുരുഷന്മാരുടെ 200 മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തലിൽ മലയാളി താരം സജൻ പ്രകാശിനും അനീഷ് ഗൌഡയ്ക്കും ഫൈനൽ യോഗ്യത നേടാനായില്ല. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 889 ഉയർന്ന് 77,655, നിഫ്റ്റി 265 നേട്ടത്തിൽ 24,250 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 480 രൂപ താഴ്ന്ന് 105,240 രൂപയും ഗ്രാമിന് 13,155 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമ സംരക്ഷണ വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബില്ലിന് രാജ്യസഭയുടെ അംഗീകാരം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. യുവജനക്ഷേമത്തിനുള്ള പ്രതിബദ്ധതയുടെ തുടർച്ചയാണ് പൊതുപരീക്ഷാ ഭേദഗതി ബില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ലഹരി ഉപയോഗത്തിനെതിരെയുള്ള രാജ്യവ്യാപക പ്രചാരണ പരിപാടിക്ക് ഞായറാഴ്ച തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. കൽക്കരി പാടം അനുമതിയുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരായ ക്രിമിനൽ കേസ് അവസാനിപ്പിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. കേരളത്തിൽ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

0: ശാസ്ത്രവീഥിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ചെമ്മീനും കൊഞ്ചും ഉൾപ്പെടുന്ന ഡെക്കാപോഡ കുടുംബത്തിൽപ്പെട്ട ഒരു ജീവിയാണ് ഞണ്ട്. ഏറിയ പങ്കും ജലത്തിൽ വസിക്കുന്നവയാണ് ഞണ്ടുകൾ. ലോകത്താകമാനം ഇവയുടെ വിവിധ ജാതികൾ കാണപ്പെടുന്നുണ്ട്. ഏകദേശം 850 ഇനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് ശാസ്ത്രവീഥിയിൽ ഏത് ജീവിയെക്കുറിച്ചാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല അല്ലേ. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഞണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. 850 ഇനങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അതിൽ നമുക്ക് കേൾക്കാം സന്യാസി ഞണ്ടിനെ കുറിച്ച്. അവതരിപ്പിക്കുന്നത് വിജയകുമാർ ബ്ലാത്തൂർ.
1: അതിവിചിത്രമാണ് ഹെർമിറ്റ് ക്രാബുകൾ എന്ന സന്യാസി ഞണ്ടുകളുടെ ജീവിതം. ഇവരുടെ ശരീരത്തെ പൊതിഞ്ഞ് സ്വന്തമായി ഒരു കവചമില്ല. കടൽ തീരങ്ങളിലെ വലിപ്പം ഭാഗമാകുന്ന ഒഴിഞ്ഞ ശംഖുകൾ തേടിപ്പിടിച്ച് അതിൽ കയറിക്കൂടി അതും കൊണ്ടാണിവ സഞ്ചരിക്കുക, ഇരതേടുക, ഇണതേടുക, 50-70 ജീവിക്കുക. പിരിയൻ ശംഖുകൾ, കടലൊച്ചുകൾ, അവയുടെയൊക്കെ കൂടിനുള്ളിലേക്ക് മൊത്തമായി കയറാൻ പറ്റും വിധം കൊഞ്ഞം തിരിഞ്ഞതാണ് ഇവരുടെ ശരീരം. ശരീരം വളരുന്നതിനനുസരിച്ച് ആ കൂടിനുള്ളിൽ ശരീരം വിങ്ങി നിറയാതിരിക്കാൻ ഇടയ്ക്ക് കൂട് മാറണം. പുതിയ കൂട് കിട്ടാൻ അതിൻ്റെ അളവെടുത്ത് ഇവർ അക്ഷരാർത്ഥത്തിൽ കൃത്യമായിട്ട് ക്യൂ നിൽക്കും. നമ്മളൊക്കെ എവിടെയെങ്കിലും കൃത്യമായിട്ട് അനുസരണയോടെ ക്യൂ നിൽക്കുന്ന ശീലം തുടങ്ങിയിട്ട് വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഇവർ അത് തുടങ്ങിയിട്ട് ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി. നമ്മുടെ ജീവലോക സങ്കല്പങ്ങളെ തലകീഴായി മറിക്കുന്നതാണ് ഹെർമിറ്റ് ക്രാബുകൾ. കഴിഞ്ഞ മാസം ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലെ പല കടൽ തീരങ്ങളിൽ, കാടുകളിൽ ഇവരുടെ അത്ഭുത ജീവിതം അന്വേഷിച്ച് ഞാൻ സഞ്ചരിച്ചിരുന്നു. ഇവരെ അടുത്ത് കണ്ടറിയാൻ പറ്റിയിരുന്നു. സ്വാഗതം സന്യാസി ഞണ്ടുകളുടെ ജീവലോകത്തിലേക്ക്. ഞണ്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു രൂപം കൈറ്റിൻ കൊണ്ട് നിർമ്മിച്ച് കടിച്ചാൽ പൊട്ടാതെ കടുകട്ടി പുറം കവചമുള്ള ഇറുക്കുകൈകളുള്ള ഒരു വികൃത ജീവിയാണല്ലോ. എന്നാൽ ഹെർമിറ്റ് ക്രാബുകളുടെ പേരിൽ ഒരു ക്രാബ് ഉണ്ട് എന്നേ ഉള്ളൂ. ഇവർ ശരിക്കുള്ള ഞണ്ടുകളല്ല, റൂ ക്രാബുകളല്ല. സാധാരണ ഞണ്ടുകൾ ബ്രാക്യൂറ എന്ന വിഭാഗത്തിൽ പെടുമ്പോൾ ഈ സന്യാസി ഞണ്ടുകൾ, ഹെർമിറ്റ് ക്രാബുകൾ, അനാമുറ എന്ന ഇൻഫ്രാ ഓർഡറിലെ പഗുറോയിഡിയ എന്ന സൂപ്പർ ഫാമിലിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. പൊതുവായി പറഞ്ഞാൽ ഇവരൊക്കെയും ക്രസ്റ്റേഷ്യൻസ് എന്ന വിഭാഗത്തിൽ പെടുന്നവരാണ്. അതിൽപ്പെട്ട ഡെക്കാപോഡ എന്ന ഓർഡറിലാണ് ക്രാബുകൾ, നമ്മുടെ ഞണ്ടുകൾ ഉൾപ്പെടുക. ചെമ്മീൻ, പ്രോൺ, ലോബ്സ്റ്റർ, ഷ്രിമ്പ് ഇതൊക്കെ ഈ വിഭാഗത്തിലാണ് ഉൾപ്പെടുക. പൗരാണിക ഗ്രീക്ക് ഭാഷയിൽ ഡക്കോസ് എന്ന് പറഞ്ഞാൽ 10 എന്നും പൗസ് എന്ന് പറഞ്ഞാൽ കാല് എന്നുമാണ് അർത്ഥം. 10 കാലുള്ള ആർത്രോപോഡ് ആണ് ഡക്കാപോഡുകൾ. ഇവരുടെ ഒരു ജോഡി കാലുകളെയാണ് നമ്മൾ ഇറുക്കുന്ന അംഗങ്ങൾ എന്നൊക്കെ വിളിക്കുന്നത്. യഥാർത്ഥ ഞണ്ടുകളുടെ, ട്രൂ ക്രാബുകളുടെ വയർഭാഗം ശരീരത്തിനടിയിലേക്ക് മടങ്ങി കട്ടിയുള്ള തോടിനാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കും. എന്നാൽ സന്യാസി ഞണ്ടുകളുടെ വയർഭാഗം നീളമുള്ളതും മൃദുവുമാണ്. അതായത് അതിന് പുറത്തൊരു കവചമില്ല, സംരക്ഷണമില്ല. അതിനാൽ തന്നെ പുറത്തിറങ്ങി നടക്കുക എന്നുള്ളത് സുരക്ഷിതമല്ല. രണ്ട് കാര്യങ്ങൾ കൊണ്ട്: ഒന്ന്, ഇരപിടിയന്മാർ വേഗം കൊത്തി തിന്നും; രണ്ടാമത്തെ, വെയിൽ ചൂടടിച്ചാൽ വരണ്ടി ചത്തുപോകും. അതിനാലാണ് ഇവർക്ക് എപ്പോഴും അടിയന്തരമായി ഒരു കൂട് വേണ്ടി വരുന്നത്. കൂടില്ലാതെ ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല. ഏതെങ്കിലും കൂട്ടിനകത്ത് കയറി ഒളിച്ച് അനങ്ങാതിരിക്കുന്ന ആ സ്വഭാവം മൂലമാണ് ഇവർക്ക് സന്യാസി ഞണ്ട്, ഹെർമിറ്റ് ക്രാബ് എന്ന പേര് വന്നത്. പുരാതന കാലത്ത് ലൗകിക ജീവിതം വെടിഞ്ഞ് ജനവാസ മേഖലകളിൽ നിന്നും മാറി മരുഭൂമിയിലെ ചെറിയ ഗുഹകളിലോ ആശ്രമങ്ങളിലോ ഏകാന്തമായിട്ട് തപസനുഷ്ഠിക്കുന്ന ക്രൈസ്തവ സന്യാസിമാരെയാണ് ഡെസേർട്ട് ഫാദേഴ്സ്, അവരെയാണ് ഹെർമിറ്റുകൾ എന്ന് വിളിച്ചിരുന്നത്. ഹിമാലയ ഗുഹകളിൽ തപസ് ചെയ്തിരുന്ന നമ്മുടെ സന്യാസിമാരും അതുപോലെ ഒക്കെ തന്നെയായിരുന്നല്ലോ. നമ്മുടെ ഈ ഞണ്ടുകളും അവരെ പോലെ സമാനമായ രീതിയിൽ മറ്റാരും ഉപേക്ഷിച്ചു പോയ ശംഖിന്റെ കുഞ്ഞൻ ഗുഹക്കുള്ളിൽ പൂർണ്ണമായിട്ട് ഒതുങ്ങിക്കൂടി ഏകാന്തമായി ഇരുട്ടിൽ ജീവിക്കുന്നതിനാലാണ് ഇവർക്കും ഈ പേര് നൽകിയത്. ഇവരുൾപ്പെടുത്തിയിരിക്കുന്ന ഉപവർഗത്തിന്റെ പേരായിട്ടുള്ള പഗുറോയിഡിയ വന്നത് പഗുറസ് എന്ന പുരാതന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. അതിന്റെ അർത്ഥം തോടിനുള്ളിൽ ഒളിച്ചിരിക്കുന്നവർ എന്നാണ്. കടൽ തീരങ്ങളിൽ ചത്തടിയുന്ന ശംഖുകളുടെ, കക്കകളുടെ, കടലൊച്ചുകളുടെ കൂടുകളുടെ ഉൾവശം പിരിയൻ രൂപത്തിലായിരിക്കുമല്ലോ. അതിനാൽ അതിൽ കയറാനും ഇറങ്ങാനും മൊത്തം ഉള്ളിലേക്ക് വലിഞ്ഞു ഒളിക്കാനും ഒക്കെ പറ്റും വിധം അസമിമിതമായിട്ടുള്ള, അസിമെട്രിക് ആയിട്ടുള്ള ഒരു ശരീരഘടനയോടെ പരിണമിച്ചവരാണ് ഈ ഹെർമിറ്റ് ക്രാബുകൾ. മുട്ട വിരിഞ്ഞ് ജനിക്കുമ്പോൾ ഇവയുടെ ശരീരം അത്തരത്തിലല്ല, സിമെട്രിക് ആണ്. അതായത് ഇടതുവശവും വലതുവശവും ഒരുപോലെയുള്ളത്. ഇവയുടെ പുറംപാളി പലതവണ പൊഴിച്ചു കളഞ്ഞാണ് ഇവയുടെ ലാർവകൾ വളരുക. കുറേ ഘട്ടം കഴിയുമ്പോഴേക്കും ഇവയുടെ രൂപം ഈ ഇടതും വലതും ഒരുപോലെയല്ലാതെ അസിമെട്രിക് ആയിട്ട് മാറും. അതായത് അവയുടെ ശരീരത്തിന്റെ പിൻഭാഗം, അബ്ഡോമൻ, വയർഭാഗം വളരെ മൃദുവും പിരിയൻ രൂപത്തിലുമാകും. അതിനാലാണ് പിരിയൻ കൂടിനുള്ളിലേക്ക് ഇവർക്ക് ഞെക്കി ഞെരുങ്ങാതെ കയറാനും ഇറങ്ങാനും ഒക്കെ പറ്റുന്നത്. അത്ഭുതകരമായിട്ടുള്ള കാര്യം, ഒരുവിധം എല്ലാ ഹെർമിറ്റ് ക്രാബുകളുടെയും ഈ മൃദുവായ ഉദരഭാഗം വലത്തോട്ട് പിരിഞ്ഞ രൂപത്തിലായിരിക്കും പരിണമിച്ചുണ്ടായിട്ടുണ്ടാകുക. കടലിലുള്ള ഭൂരിഭാഗം ഗാസ്ട്രോപോഡുകളുടെയും കടൽ ഒച്ചുകളുടെയും ശരീരവും ഇതുപോലെ വലംപിരിയായിരിക്കും. അതായത് ഈ ശംഖുകളുടെ ഉൾഭാഗം വലത്തോട്ട് തിരിഞ്ഞ വിധത്തിലായിരിക്കും ഉണ്ടാകുക. അവക്കുള്ളിലേക്ക് കൃത്യമായിട്ട് ഫിറ്റാകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വലത്തോട്ട് തന്നെ പിരിഞ്ഞ ഒരു ശരീരം ഇവർക്കും ഉണ്ടാകുന്നത്. ഇവയുടെ വയറിൻ്റെ അറ്റത്ത് ചെറിയ ഹുക്കുകൾ ഉണ്ടാവും. ഇതുപയോഗിച്ച് ഇവ

ഇതിന്റെ ഉള്ളിൽ മുറുക പിടിച്ചിരിക്കും. ഇവയുടെ മുന്നിലെ ഈ രണ്ട് ഇറുക്ക് കൈകളിൽ ഒന്ന് കുറച്ച് വലുതായിരിക്കും. അതിന്റെ നഖം അല്ലെങ്കിൽ അതിന്റെ ഇറുക്ക് ഭാഗം നല്ല വലിപ്പം ഉണ്ടാവും, മറ്റത് ചെറുതുമായിരിക്കും. ഭൂരിഭാഗ ഇനങ്ങളുടെയും ഇടത് കൈയായിരിക്കും അല്ലെങ്കിൽ ഇടത് നഖമായിരിക്കും അത്തരത്തിൽ ഉണ്ടാവുക. ശത്രുക്കൾ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ ഉടനെ തന്നെ പെട്ടെന്ന് ഒച്ചുകളൊക്കെ ഉള്ളിലേക്ക് കയറുന്നത് പോലെ തന്നെ ഈ ശംഖിനുള്ളിലേക്ക് ഇവർ വലിഞ്ഞു കയറും. എന്നിട്ട് ഈ വലിപ്പമുള്ള ഈ ഇടത് നഖം കൊണ്ട് അതിന്റെ വായ്ഭാഗം മൂടി അടച്ചു പിടിക്കും, ശരിക്കുമുള്ള ഒരു അടപ്പ് പോലെ. സന്യാസി ഞണ്ടുകൾ രണ്ട് വിധത്തിലുണ്ട്, കടലിൽ ജീവിക്കുന്നവയും കരയിൽ ജീവിക്കുന്നവയും. മറൈൻ ആൻഡ് ടെറസ്ട്രിയൽ, പൂർണ്ണമായിട്ടും കരയിൽ അല്ലെങ്കിൽ ടെറസ്ട്രിയൽ ആണ് എന്ന് പറയാൻ പറ്റില്ല, സെമി ടെറസ്ട്രിയൽ. കടലിനോട് ചേർന്നിട്ടുള്ള കരപ്രദേശങ്ങളിൽ കാടുകളിലൊക്കെയാണ് അവ ജീവിക്കുക. വെള്ളത്തിലല്ലാതെ ഇവരുടെ മുട്ട വിരിയില്ല. അതുപോലെ തന്നെ ഇവർക്ക് ശ്വാസം കഴിക്കണമെങ്കിലും നനവ് വേണം. അതുകൊണ്ട് തന്നെ വെള്ളത്തിനടുത്ത് അല്ലെങ്കിൽ കടലിനടുത്ത് മാത്രമേ ഇവർ സാധാരണ ജീവിക്കാറുള്ളൂ. കരയിൽ നമ്മൾ സാധാരണയായിട്ട് കാണുന്ന സന്യാസി ഞണ്ടുകൾ, ഹെർമിറ്റ് ക്രാബുകൾ, കോയിനോബിറ്റിഡെ എന്ന ഫാമിലിയിൽ കുടുംബത്തിലാണ് ഉൾപ്പെടുക. ഭൂമധ്യരേഖയോട് ചേർന്ന് നിൽക്കുന്ന നല്ല ചൂടും ഉയർന്ന അന്തരീക്ഷ ഈർപ്പവും ഹ്യൂമിഡിറ്റിയും ഉള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇവ സാധാരണയായിട്ട് ഉണ്ടാവുക. ഇൻഡോ പസഫിക് ദ്വീപുകൾ, അതായത് ഇന്ത്യയിലെ ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, മാലിദ്വീപ്, ഇന്തോനേഷ്യൻ ദ്വീപുകൾ, ഇവയിലൊക്കെ അവയുണ്ട്. അതേപോലെ തന്നെ കരീബിയൻ ദ്വീപുകൾ, മധ്യ അമേരിക്കൻ തീരങ്ങൾ, പസഫിക് സമുദ്രത്തിലെ മറ്റു ഉഷ്ണമേഖലാ ദ്വീപുകൾ എന്നീ പ്രദേശങ്ങളിലൊക്കെ തീരങ്ങളോട് ചേർന്ന് ഇത്തരത്തിലുള്ള ഹെർമിറ്റ് ക്രാബുകളെ, പലതരത്തിലുള്ള പല സ്പീഷീസുകളിലുള്ള ഹെർമിറ്റ് ക്രാബുകളെ നമുക്ക് കാണാം. വടക്കൻ ആൻഡമാനിലെ സാഡിൽ പീക്ക് ദേശീയ ഉദ്യാനത്തോട് ചേർന്നിട്ടുള്ള തീരങ്ങളിലും അതുപോലെ തെക്കൻ ആൻഡമാനിലെ ഷോൽബേ ബീച്ചിലും ഒക്കെ ധാരാളം ഹെർമിറ്റ് ക്രാബുകളെ എനിക്ക് കാണാൻ പറ്റി. ഇവിടുത്തെയൊക്കെ ഒരു പ്രത്യേകത, കടലിനോട് ചേർന്നാണ്, തീരത്ത് തന്നെയാണ് വലിയ മരങ്ങളുള്ള കൊടുങ്കാടുകളുള്ളത്, അതായത് കോസ്റ്റൽ റെയിൻ ഫോറസ്റ്റുകൾ. അതേപോലെ കണ്ടൽക്കാടുകളും ധാരാളമായിട്ട് ഇവിടെയുണ്ട്. നമ്മുടെ കേരളത്തിലെ തീരങ്ങളിലും ധാരാളം ഇനം ഇത്തരത്തിലുള്ള ഹെർമിറ്റ് ക്രാബുകളുണ്ട്. 40 ഹെർമിറ്റ് ക്രാബുകളെ അവിടെ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എങ്കിലും ആൻഡമാൻ തീരങ്ങൾ സന്യാസി ഞണ്ടുകളുടെ ഒരു സാമ്രാജ്യം തന്നെയാണ്. ഇത്തരം ഞണ്ടുകൾക്ക് ഈ ശ്വസിക്കാൻ വായുവിൽ നല്ല ഈർപ്പം വേണം. ഇവരുടെ കൂടിനുള്ളിൽ ഇങ്ങനെ വെള്ളം നിറക്കണം. തണുപ്പുള്ളതോ വരണ്ടതോ ആയിട്ടുള്ള രാജ്യങ്ങളിലെ കരയിൽ ഇവർക്ക് അത്തരത്തിലുള്ള ഈർപ്പമോ നനവോ ലഭിക്കാത്തതിനാൽ തന്നെ അവിടെയൊന്നും അവർക്ക് ജീവിക്കാൻ പറ്റില്ല. എന്തായാലും ലോകത്തെങ്ങുമായിട്ട് 800 ഹെർമിറ്റ് ക്രാബ് സ്പീഷീസുകൾ ഇത്തരത്തിലുള്ള ശംഖിനെ കൊണ്ടുള്ള കടലൊച്ചുകളുടെ കൂടുമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ജൈവ വൈവിധ്യ പരിധിയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. അതിലൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ സാഡിൽ പീക്ക്. ശരിക്കും രാത്രി സഞ്ചാരികളാണ് ഇവർ. അവർ ഏറ്റവും സജീവമാവുക രാത്രിയാണ്. പകലിറങ്ങിയാൽ വെയിൽ കൊണ്ടാൽ ഇവർ ഉണങ്ങി ചത്തുപോകും. കുട ഇരപിടിയന്മാരുടെ റിസ്ക്കും ഉണ്ട്. എന്റെ കാലടി ശബ്ദം കേട്ടാൽ നിമിഷം കൊണ്ട് ഫ്രീസ് ചെയ്തതുപോലെ ഇവരൊക്കെയും പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി അനങ്ങാതെ നിൽക്കും. കുറച്ച് സമയം അനങ്ങാതെ നിന്നാൽ പതുക്കെ ഇവർ ഈ കൂടിനുള്ളിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത് കാണാം. രാത്രി തീരങ്ങളിൽ വന്നാൽ ഇവരുടെ സംസ്ഥാന സമ്മേളനം തന്നെയായിരിക്കും ഇവിടെ. പല വലിപ്പത്തിൽ പല രൂപത്തിലുള്ള കൂടുകളുമായിട്ട് ഓടി നടക്കുന്ന ഹെർമിറ്റ് ക്രാബുകൾ, പലതരം കൂടുകളുമായിട്ട് നടക്കുന്നവരുണ്ട് ഇവരുടെ കൂട്ടത്തിൽ. കടലിച്ചിന്റെ കൂടൊന്നും കിട്ടിയില്ല, ഉള്ളുപൊള്ളയായിട്ടുള്ള മരത്തടിയൊക്കെ ഇവർ കൂടാക്കിയിട്ട് ഉപയോഗിക്കും. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെ മൂടി ഒക്കെ കൂടായിട്ട് എടുത്തിട്ട് നടക്കുന്നുണ്ടാവും. അതൊന്നും അത്ര സുരക്ഷിതമല്ല, പലപ്പോഴും അപകടം സംഭവിക്കുകയും ചെയ്യും. എന്നാലും എന്തുകൊണ്ടായിരിക്കും ഈ ആൻഡമാനിലെ തീരങ്ങളിൽ മാത്രമായിട്ട് ഇത്രയധികം ഹെർമിറ്റ് ക്രാബുകളെ കാണുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇവിടെ വർഷത്തിൽ ഭൂരിഭാഗം സമയവും മഴ പെയ്യുന്നുണ്ട്. കാടും കടലും ഒക്കെ ഇങ്ങനെ ചേർന്ന് തൊട്ടടുത്ത് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ വായുവിൽ ഈർപ്പത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അത് ഇവരുടെ ഗില്ലുകൾ ഉണങ്ങിപ്പോകാതെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഹെർമിറ്റ് ക്രാബുകൾ ഉള്ളത്. അതും കൂടാതെ ഈ പ്രദേശങ്ങളിലെ കടലുകളിൽ കൂടിയ അളവിൽ പലതരത്തിലുള്ള ഈ ഗാസ്ട്രോപോഡുകൾ, കടലൊച്ചുകൾ, ശംഖുകൾ ധാരാളമായിട്ടുണ്ട്. അവയിങ്ങനെ ചത്തുപോകുമ്പോഴൊക്കെ അവ കരക്കടിയും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഞണ്ടുകൾക്ക് ആവശ്യത്തിനുള്ള പല സൈസിലുള്ള കൂടുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അവയുടെ എണ്ണം കൂടിക്കൊണ്ടുമിരിക്കും. കൂടാതെ ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ പല തീരപ്രദേശങ്ങളും സംരക്ഷിത വനപ്രദേശങ്ങളും കൂടിയാണ്. മനുഷ്യരുടെ ഇടപെടൽ വളരെ കുറവാണ് അവിടങ്ങളിൽ. ഓരോ വർഷവും 500,000+ വിനോദസഞ്ചാരികളാണ് ഇവിടെ വരുന്നതെങ്കിലും ആരും ഇത്തരത്തിലുള്ള ശംഖൊന്നും കൊണ്ടുപോകില്ല, കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടുപോകുന്നത് നിരോധിച്ചിട്ടുണ്ട്, കുറ്റകരമാണ്. അങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ വിമാനത്താവളത്തിൽ നിന്നും പിടിക്കപ്പെടുകയും ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാവരും ഓരോ ശംഖ് എടുത്തു കൊണ്ടുപോയാൽ തന്നെ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ശംഖുകളാണ് ഇവിടെ നിന്ന് നഷ്ടമാവുകയും ചെയ്യുക. അതും കൂടാതെ പ്ലാസ്റ്റിക് മലിനീകരണം കുറവാണ്. ഈ ഇത്തരത്തിലുള്ള ഞണ്ടുകൾക്ക് സ്വതന്ത്രമായിട്ട് പെരുമാറാൻ ആ തീരങ്ങളിൽ നല്ല സാഹചര്യവുമാണ്. കരയിൽ ജീവിക്കുന്ന ഇത്തരത്തിലുള്ള സന്യാസി ഞണ്ടുകൾക്ക് നേരിട്ട് ശ്വാസം നമ്മളൊക്കെ വലിക്കുന്നത് പോലെ അന്തരീക്ഷത്തിൽ നിന്നും വലിച്ചെടുക്കാനുള്ള കഴിവില്ല. ഇവർക്കും മത്സ്യങ്ങളെ പോലെ പുകിലകളാണുള്ളത്, ഗില്ലുകളാണുള്ളത്. പക്ഷെ മീനുകളെ പോലെ വെള്ളത്തിലെ ഓക്സിജനെ വലിച്ചെടുക്കാൻ ഇവരുടെ ഗില്ലുകൾക്ക് കഴിയുകയുമില്ല. അതായത് വളരെ കൗതുകകരമാണ്. ഗില്ലുകളാണുള്ളത്, വെള്ളത്തിൽ ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല, കരയിലെ വായു വേണം താനും. അതായത് ഇവയുടെ ഗില്ലുകൾ അന്തരീക്ഷത്തിലെ ഓക്സിജനെ നേരിട്ട് വലിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിൽ പരിണമിച്ചുണ്ടായവയാണ്. പക്ഷേ അവിടെ നനവ് വേണം, വെള്ളം വേണം. മീനുകളെ പോലെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോഴല്ല ഇവർക്ക് ഓക്സിജനെ വലിച്ചെടുക്കാൻ പറ്റുക. അല്പം നനവുള്ള ഗില്ലുകളിലൂടെ അന്തരീക്ഷത്തിലെ ഓക്സിജനെ തന്നെ വലിച്ചെടുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഇവരെപ്പോഴും കടൽ

അതായത് ഇവരുടെ ഗില്ലുകൾക്ക് വെള്ളത്തിനുള്ളിലെ ഓക്സിജനെ വേർതിരിച്ചെടുക്കാനുള്ള ശേഷി ഈ പരിണാമഘട്ടത്തിന് ഇടയിൽ എപ്പോഴോ നഷ്ടപ്പെട്ടു പോയി. ഈ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ പകൽ ചൂടിൽ സൂര്യന്റെ നേരിട്ടുള്ള പ്രകാശം തട്ടിയാൽ ഇവരുടെ ഗില്ലുകൾ ഉണങ്ങിപ്പോകുന്നതിനാലാണ് ഇവർ പരമാവധി രാത്രി മാത്രം പുറത്തിറങ്ങുന്നത്. ഇതൊക്കെയാണെങ്കിലും ഇവരുടെ മൃദുവായിട്ടുള്ള വയറിന്റെ അടിയിലെ ഈ ചർമ്മത്തിലൂടെ ചെറിയ അളവിൽ ശ്വസനം നടത്തി അതിജീവിക്കാൻ ഇവർക്ക് പറ്റും. കുട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് അതിന് പറയും. ശരീരത്തിന് എന്തെങ്കിലും പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ പുറത്തേക്കിട്ട കാല് ഏതെങ്കിലും ഇരപിടിയും പിടിക്കുകയോ ഒക്കെ ചെയ്താൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ കാല് മുറിച്ചു മാറ്റുന്ന ഒരു സ്വഭാവം ഇവർക്കുമുണ്ട്. നമ്മുടെ പല്ലിയൊക്കെ വാല് മുറിക്കുന്നത് പോലെ ഓട്ടോട്ടോമി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഇവരിലും ഉണ്ട്. പക്ഷെ പ്രശ്നമൊന്നുമില്ല, അടുത്ത മോൾട്ടിങ് ഉറപ്പൊഴിക്കലോട് കൂടിയിട്ട് ആ പുതിയ കാലവിടെ മുളച്ചു വന്നോളൂ. ഇതുപോലുള്ള കാടുകളിലെ മരങ്ങളിൽ നിന്നും വീണ് കിടക്കുന്ന ചീഞ്ഞ പഴങ്ങൾ, ഇലകൾ, കൂണുകൾ, മറ്റു ജീവികളുടെ വിസർജ്യങ്ങൾ എന്നിവയൊക്കെ ഇവർ കഴിക്കും. ഇവിടെ ഇപ്പോഴും നല്ല മഴയുണ്ട്, നല്ല തണുപ്പാണ്, ഈർപ്പമുണ്ട്. അതുകൊണ്ടാണ് ഈ വിശന്നവർ ഈ പകലും പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുന്നത്. കടൽ തീരത്ത് തിരമാലകൾ അടുപ്പിക്കുന്ന ചത്തമീനുകൾ, ഞണ്ടുകൾ, സമുദ്ര പായലുകൾ എന്നിവയൊക്കെയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. അതായത് ഈ സന്യാസി ഞണ്ടുകൾ ഒരു സർവഭക്ഷകരാണ്, ഒമ്നിവോറസ് ആണ്. സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് ഭക്ഷണം കണ്ടെത്തുന്നതും അത് മാറ്റുന്നവരും ഒക്കെയാണ്. അതായത് ഓപ്പർച്യൂണിസ്റ്റിക് കൂടിയാണ് ഇവർ. എന്തായാലും കാട്ടിലെയും കടൽ തീരത്തെയും ഒക്കെ ജൈവ മാലിന്യങ്ങൾ തിന്ന് തീർത്ത് ഇങ്ങനെ ചുറ്റുപാടൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിൽ ഇവർക്ക് നല്ല പങ്കുണ്ട്. ഇവരുടെ ശരീര വളർച്ചയ്ക്ക് കുറെ കാൽഷ്യം ആവശ്യമാണ്. പുതുതായിട്ടുണ്ടാകുന്ന എക്സോസ്കെൽട്ടൻ അല്പമൊക്കെ കട്ടിയുള്ളതാകാൻ, ചില ഭാഗങ്ങളെങ്കിലും കട്ടിയുള്ളതാകാൻ കാൽഷ്യം വേണം. അതിനുവേണ്ടി ഇവർ കടൽ തീരത്തെ കക്കത്തോടുകളൊക്കെ ഇങ്ങനെ കടിച്ചു പൊറിച്ച് തിന്നാറുണ്ട്. അതായത് പലപ്പോഴും ഇവരുടെ തന്നെ എക്സോസ്കെൽട്ടൻ, ഇവരുടെ പൊഴിച്ചു കളഞ്ഞ കൂട് അവർ ഭക്ഷണമാണ്. തലക്ക് മുകളിലുള്ള ഈ നീളമുള്ള ആന്റിനകൾ ഉപയോഗിച്ചുകൊണ്ട് ചുറ്റുമുള്ള രാസഗന്ധ തന്മാത്രകളെ തിരിച്ചറിയാനുള്ള കഴിവ്, ഓൾഫാക്ടറി സെൻസ് ഇവർക്കുണ്ട്. അതായത് ഇവർക്ക് മണം പിടിക്കാനുള്ള വലിയ കഴിവുണ്ട്. വളരെ ദൂരെ പോലും ഒരു മീൻ ചത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മണം തിരിച്ചറിഞ്ഞ് ഇവർ അവിടെ എത്തും. കൂടാതെ ഇവരുടെ ഈ ഗ്രാണശക്തിയെ പറ്റിയിട്ട്, മണം പിടിക്കാനുള്ള കഴിവിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ നടത്തിയ ഗവേഷകർ കണ്ട കൗതുകകരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ചീഞ്ഞഴുകുന്ന പഴങ്ങളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും ഒക്കെ പുറത്തേക്ക് വരുന്ന ഗന്ധം, അസിറ്റോണിൻ്റെതും മെത്തനോളിൻ്റെതും ഒക്കെയാണല്ലോ, ഈ മണം ഇവരെ ഭ്രാന്തമായിട്ട് ആകർഷിക്കും. അതുകൊണ്ട് തന്നെ ബീച്ചുകളിലൊക്കെ വിനോദസഞ്ചാരികൾ മദ്യപിച്ച് വലിച്ചെറിഞ്ഞ കുപ്പികളുടെ ഉള്ളിലേക്ക് ഇവർ വലിഞ്ഞു കയറും. ആ മദ്യത്തിന്റെ ഗന്ധം ഇവരെ ഭ്രാന്തമായിട്ട് ആകർഷിക്കും, കുടിച്ച് ലഹരിയിലാവും, അങ്ങനെ കുപ്പിക്കുള്ളിൽ പുറത്തിറങ്ങാൻ പറ്റാതെ ചത്തു കിടക്കും. ഇവരുടെ കണ്ണുകളും വളരെ കൗതുകകരമായിട്ടുള്ളതാണ്. നീളമുള്ള രണ്ട് തണ്ടുകളുടെ അറ്റത്ത് പിടിപ്പിച്ചതുപോലെയാണ് ഇവരുടെ കണ്ണുകൾ, സ്റ്റാക്ഡൈസ് എന്ന് പറയും. ഇതിന് 360 ഡിഗ്രിയും തിരിക്കാൻ പറ്റും. എന്നാലും കരയിൽ ജീവിക്കുന്ന ഇത്തരത്തിലുള്ള ഹെർമിറ്റ് ക്രാബുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണുകളുടെ ഈർപ്പം നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവ അവരുടെ മുന്നിലെ ചെറിയ കാലുകൾ കൊണ്ട് നമ്മൾ കണ്ണടയൊക്കെ ഇടക്ക് തുടക്കുന്നത് പോലെ കൃത്യമായ ഇടവേളകളിൽ ഈ കണ്ണിങ്ങനെ തുടച്ച് നനയ്ക്കുകയും അതിലെ അഴുക്കൊക്കെ കളയുകയും ചെയ്യും. അങ്ങനെ ഈർപ്പമുള്ളതായിട്ട് സൂക്ഷിക്കും. സന്യാസി ഞണ്ടുകളുടെ ആണും പെണ്ണും തമ്മിൽ വലിപ്പത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. ആൺഞണ്ടുകളായിരിക്കും വലിപ്പം കൂടുതൽ. പ്രത്യുത്പാദന കാലമാകുമ്പോൾ ആൺഞണ്ടുകൾ പെൺഞണ്ടുകളെ ആകർഷിക്കാൻ വേണ്ടി തങ്ങളുടെ ആ വലിയ നഖങ്ങൾ, ചെലിപ്പേഴ്സ്, വായുവിൽ ഇങ്ങനെ വീശി പ്രത്യേക ആംഗ്യങ്ങളൊക്കെ കാണിക്കും. പലപ്പോഴും ഒരു പെൺഞണ്ടിന് വേണ്ടിയിട്ട് ഒന്നിലധികം ആൺഞണ്ടുകൾ ഇങ്ങനെ യുദ്ധം നടത്താറുണ്ട്. എന്തായാലും സന്യാസി ഞണ്ടുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇണചേരൽ എന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും അപകടം പിടിച്ച നിമിഷങ്ങളാണ്. നമുക്കറിയാമല്ലോ ഇവരുടെ പിൻഭാഗം വളരെ മൃദുവാണ്, അത് ഈ കൂടിനുള്ളിൽ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. എന്തായാലും ഇണചേരാൻ വേണ്ടി ആണിനും പെണ്ണിനും ഈ ശരീരം കൂടിനുള്ളിൽ നിന്നും പുറത്തെടുത്തേ പറ്റൂ. ആൺഞണ്ട് പെൺഞണ്ടിന്റെ ഈ കൂടിന് പുറത്ത്, ശംഖുകൂടിന് പുറത്ത് ഈ വിരൽ നഖം കൊണ്ട് ഇങ്ങനെ മുട്ടിമുട്ടി വിളിച്ച് പുറത്തിറങ്ങാൻ പറയും. തുടർന്ന് രണ്ടുപേരും തങ്ങളുടെ ശംഖുകൾ പരസ്പരം ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കും. എന്നിട്ട് ഈ ശരീരത്തിന്റെ പകുതി ഭാഗത്തോളം പുറത്തേക്കിറക്കി ഇണചേരും. ഈ സമയത്ത് ഏതെങ്കിലും ശത്രുജീവി, പക്ഷിയോ മറ്റ് വലിയ വേറെ ഞണ്ടുകളോ ഒക്കെ വന്നാൽ ഇവരുടെ കാര്യം കഷ്ടമാണ്. ഇവർക്ക് സാധാരണ പോലെ പെട്ടെന്ന് വലിഞ്ഞ് കൂടിനുള്ളിലേക്ക് കയറി രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടെ വളരെ പെട്ടെന്നായിരിക്കും ഇവരുടെ ഇണചേരൽ. ഇണചേരലിന് ശേഷം പെൺഞണ്ട് ലക്ഷക്കണക്കിന് മുട്ടകൾ ഇട്ട് അത് ശരീരത്തോട് ചേർത്ത് പിടിക്കും. പെൺഞണ്ടിന്റെ വയറിന്റെ ഭാഗത്തുള്ള ചെറിയ പ്രത്യേക തരത്തിലുള്ള കാലുകൾ കൊണ്ടാണ് ഇവയൊക്കെയും ചേർത്ത് പിടിക്കുക. അതിനുശേഷം അവർ രണ്ടുപേരും ശംഖിനുള്ളിലേക്ക് തിരിച്ചു കയറും. മുട്ടകൾ വിരിയുന്നത് വരെ ഏകദേശം 1 മാസം എടുക്കും അതിന്. ഈ മുട്ടകൾ അമ്മ ഞണ്ടിന്റെ ഈ ശംഖ് കൂടിനുള്ളിൽ സുരക്ഷിതമായിരിക്കും. ഈ ശംഖിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വെള്ളവും അതിന്റെ ഈർപ്പവും ഒക്കെ മുട്ടകൾ നശിക്കാതെ സംരക്ഷിക്കും. തീരത്തിൽ നിന്നും അല്പം അകന്ന് കാടുകളുടെ ഉള്ളിൽ ജീവിക്കുന്ന ചിലതരം ലാൻഡ് ഹെർമിറ്റുകൾ പോലും മുട്ട വിരിയാറാകുമ്പോൾ കൂട്ടത്തോടെ ഈ കടൽ തീരത്തേക്ക് ഓടിവരും. ലക്ഷക്കണക്കിന് അമ്മ സന്യാസിനി ഞണ്ടുകൾ കാടിനുള്ളിൽ നിന്നും കുഞ്ഞുങ്ങളെ കടലിലേക്ക് ഒഴുക്കിവിടാനായി കടൽ തീരത്തേക്ക് കൂട്ടമായിട്ട് ഇങ്ങനെ വരും. സന്യാസി ഞണ്ടുകളുടെ മുട്ടകൾക്ക് വിരിയാൻ കടൽ വെള്ളം വളരെ അത്യാവശ്യമാണ്. സാധാരണ വായുവിൽ വെച്ചിട്ട് അവർക്ക് വിരിയാൻ പറ്റില്ല. ബീച്ചിലെത്തിയ ഈ അമ്മ ഞണ്ടുകളൊക്കെയും വേലിയേറ്റ സമയത്ത് കടലിലേക്ക് ഇറങ്ങി നിൽക്കും. തിരമാലകൾ വന്നിങ്ങനെ അടിക്കുമ്പോൾ അവൾ തന്റെ വയറുഭാഗം കുടഞ്ഞ് ഈ മുട്ടകളെയൊക്കെ വെള്ളത്തിലേക്ക് ഒഴുക്കിവിടും. വെള്ളത്തിൽ തൊടുന്ന നിമിഷം തന്നെ ഈ മുട്ടകൾ വിരിഞ്ഞു കുഞ്ഞുങ്ങൾ പുറത്തു വരും. മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഈ കുഞ്ഞുങ്ങൾ ഞണ്ടുകളുടെ രൂപത്തിലേ അല്ല, അവ

മെഗലോപ്പ എന്നൊക്കെ പേരുള്ള ലാർവ ഘട്ടങ്ങളൊക്കെ കടന്നിട്ടാണ് വളരുക. ഈ കുഞ്ഞുങ്ങൾ മാസങ്ങളോളം കടൽ വെള്ളത്തിൽ പ്ലവകങ്ങളും പ്ലാങ്ടനുകളൊക്കെ തിന്ന് വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കും. ഈ സമയത്ത് ഭൂരിഭാഗം ഈ രണ്ടു കുഞ്ഞുങ്ങളെ മുഴുവനും മീനുകളൊക്കെ തിന്നു തീർക്കും. അതിജീവിച്ച് ഈ ലാർവൽ ഘട്ടങ്ങളൊക്കെ പൂർത്തിയാക്കുന്നവ പതുക്കെ കടൽ തട്ടിലേക്ക് പോകും. കടൽത്തട്ടിലുള്ള ഏതെങ്കിലും ചെറിയ ഒഴിഞ്ഞ ശംഖുകൂടിനുള്ളിലേക്ക് കയറും. അങ്ങനെ സ്വന്തമായിട്ട് ഒരു വീടൊക്കെ ആയി കഴിഞ്ഞാൽ പതുക്കെ നീങ്ങി നീങ്ങി കരയിലേക്ക് വരും. അങ്ങനെ ഒരു കുട്ടി സന്യാസി ഞണ്ടായി അവർ മാറും. കടൽത്തീരത്തെത്തിയാൽ അവർ നടന്ന് കരയിൽ കയറും, കാട്ടിലേക്ക് കയറും. പിന്നീട് അവർ ഒരിക്കലും കടലിൽ ജീവിക്കാൻ വേണ്ടി തിരിച്ചു പോകുന്നില്ല, കരയിലെ സന്യാസിമാരായിട്ട് അങ്ങനെ ജീവിക്കും. ഹെർമിറ്റ് ഞണ്ടുകളുടെ ലോകത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി അവരുടെ ഈ വീടില്ലാതാകലാണ്. ഞണ്ട് വളരുന്നതിനനുസരിച്ച് പഴയ കൂട് പറ്റാതാകുമല്ലോ, അതായത് അത് ചെറുതാകും. പുതിയൊരു ഒഴിഞ്ഞ വലിയ ശംഖ് കണ്ടെത്തിയാൽ ഇവർ നടത്തുന്ന പെരുമാറ്റത്തെ സിങ്ക്രണൈസ്ഡ് വാക്കൻസി ചെയിൻ എന്നാണ് ശാസ്ത്രലോകം വിളിക്കുന്നത്. ഒരു വലിയ ഒഴിഞ്ഞ ശംഖ് കണ്ടുകിട്ടിയാൽ തനിക്ക് പാകമാകാതെ അല്പം വലുതാണെങ്കിൽ ആദ്യം എത്തുന്ന ഞണ്ട് അതിൽ കയറില്ല, അവൻ അവിടെ കാത്തു നിൽക്കും. ഒഴിഞ്ഞ ശംഖിന്റെ മണമടിച്ച് മറ്റു ഞണ്ടുകളും അവിടെ എത്തും. തുടർന്ന് അവർ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയവൻ മുതൽ ചെറിയവൻ വരെ ഒരു വരിയായി ക്യൂ ആയിട്ട് നിൽക്കും. വന്നവരിൽ ഏറ്റവും വലിയ ആ ശംഖിന് പാകമായ ഞണ്ട് അതിന് കിട്ടിയ ആ പുതിയ ശംഖിലേക്ക് മാറുമ്പോൾ അവന്റെ തൊട്ടു പിന്നിൽ നിന്ന ഞണ്ട് അവൻ ഊരിമാറ്റിയ കൂടിലേക്ക് മിന്നൽ വേഗത്തിൽ കയറും. ഇങ്ങനെ ചെയിൻ പോലെ നടക്കും. അങ്ങനെ ഒരൊറ്റ പുതിയ ശംഖ് കാരണം ആ വരിയിലുള്ള എല്ലാ ഞണ്ടുകൾക്കും ഒരേ സെക്കൻഡിൽ പുതിയ വീട് ലഭിക്കുന്നു. ഈ ക്യൂ നിൽക്കൽ ഒരു അമ്പരപ്പിക്കുന്ന പ്രതിഭാസം തന്നെയാണ്. തനിക്ക് പറ്റുന്ന അടുത്ത സൈസ് കൂടുള്ളവനെ ഇവർ കണ്ടെത്തുന്നത് അതിന്റെ കൂടിന്റെ വലിപ്പം തൊട്ടറിഞ്ഞും നോക്കിയെറിഞ്ഞും ഒക്കെയാണ്. ഇത്തിരി പോന്ന ആ തലച്ചോറിൽ ഇത്രയും കണക്കുകൂട്ടലോ എന്ന് നമ്മൾ തലക്ക് കൈവച്ചു പോകും. അതും കൂടാതെ കൃത്യമായ വലിപ്പമുള്ള ആൾ വരും വരെ ബഹളം വെക്കാതെ വരി തെറ്റിക്കാതെ ഇവർ ക്യൂ നിൽക്കും. ഇടക്ക് പാകമായ ആൾ വന്നാൽ അയാളെ കൃത്യമായ ഇടത്ത് ക്യൂവിൽ കയറ്റുന്നതും ഒക്കെ കണ്ടാൽ നമ്മൾ നാണിച്ച് മൂക്കത്ത് വിരൽ വെക്കും. ലക്ഷക്കണക്കിന് വർഷമായിട്ട് ഈ ഹെർമിറ്റ് ഞണ്ടുകൾ നടത്തുന്ന ഈ ക്യൂ സിസ്റ്റം ഇപ്പോഴും ഈ 2026 നമുക്ക് പറ്റുന്നില്ല. എന്നാലും ഇവരുടെ പേര് സന്യാസി ഞണ്ട് എന്നൊക്കെയാണെങ്കിലും ഈ ഭവന പ്രതിസന്ധി വന്നാൽ ഇവർ എല്ലാം മറന്ന് കടുത്ത കൊള്ളക്കാരുടെ സ്വഭാവം കാണിക്കും. സാധാരണയായിട്ട് ഇവർ ചത്ത ശംഖുകളുടെ ഒഴിഞ്ഞ കൂടുകൾ മാത്രമാണ് ഇങ്ങനെ വീടിനായിട്ട് എടുക്കുക. എന്നാൽ പാകമായ ഒരു പുതിയ വീട് കിട്ടാതിരിക്കുമ്പോൾ, ഇവർ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇവർ പിന്നെ അറ്റാക്ക് മോഡിലേക്ക് മാറും. അതായത് ഗ്യാസ്ട്രോപോഡുകളെ, ജീവനുള്ള ശംഖുകളെ തന്നെ അറ്റാക്ക് ചെയ്യും. എന്നിട്ട് അതിനുള്ളിലുള്ള ജീവിയെ കൊന്ന് അതിന്റെ കഷണങ്ങൾ മുഴുവൻ പുറത്തേക്കിടും, നല്ല ക്ലീൻ ആക്കും. എന്നിട്ട് ആ ശംഖ് അതിന്റെ സ്വന്തം വീടാക്കി മാറ്റും. അത്രയുമല്ല, ചിലപ്പോൾ സ്വന്തം പാകമായിട്ടുള്ള വീട് കിട്ടാതായാൽ സ്വന്തം വർഗ്ഗക്കാരെ തന്നെ അത്തരം വലിയ കൂടുകളിൽ നിന്നും പുറത്തേക്ക് ചാടിക്കും. ചിലപ്പോൾ ഞണ്ടുകളുടെ ലോകത്തെ റിയൽ എസ്റ്റേറ്റ് മഫിയകളാണ് ഹെർമിറ്റ് ഞണ്ടുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഞണ്ട് ഇത്തരത്തിൽ വീടിന് വേണ്ടിയിട്ട്, പുതിയ കൂടിന് വേണ്ടിയിട്ട് മറ്റൊരു ഞണ്ടിനെ ആക്രമിക്കുന്നതിന് മുമ്പ് ചില ശാസ്ത്രീയ കണക്കുകൂട്ടലുകളൊക്കെ ചെയ്യും. അതിന്റെ കാലുകൊണ്ട് മറ്റേ ഞണ്ട് എടുത്തിരിക്കുന്ന വീടിന്റെ കൂടിന്റെ അളവൊക്കെ അളന്നെടുക്കും. തന്റെ ശരീരത്തിന് അത് കൃത്യമായി പാകമാകുമെന്ന് ഉറപ്പായാൽ മാത്രമേ ആക്രമണമൊക്കെ നടത്തൂ. അല്ലാതെ തനിക്ക് ഒട്ടും കൊള്ളാത്ത തോടാണെങ്കിൽ, പാകമാകാത്ത തോടാണെങ്കിൽ അതിന് അവർ മുതിരാറില്ല. എന്നാൽ ചിലപ്പോൾ ഒരു ചെറിയ ഞണ്ടിന് അതിന് പാകമാകാത്ത അത്ര വലിപ്പമുള്ള കുറച്ചും കൂടി വലിയ ഒരു കൂട് കിട്ടിയെന്ന് കരുതുക. ഈ കൂട് കണ്ട് കൊതി പിടിച്ച് അതിന് പാകമാകുന്ന വേറൊരു ഞണ്ട് പുറകെ കൂടും. എന്നിട്ട് ആ ചെറിയവനെ തല്ലി ഓടിച്ച് അത് കൈക്കലാക്കും. പിള്ളേർക്ക് ഇത്ര വലിയ കൂടൊന്നും വേണ്ട എന്നും പറഞ്ഞ്. അതായത് ഈ ഞണ്ടുകളുടെ ലോകത്ത് കൃത്യമായിട്ടുള്ള അളവിൽ വീടൊന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ ഗുണ്ടാ വിളയാട്ടം നടക്കും. കടലിനടിയിൽ മാത്രം ജീവിക്കുന്ന ഹെർമിറ്റ് ഞണ്ടുകൾക്ക് ഇങ്ങനെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിരുകളൊന്നുമില്ല. ഭൂമിയിൽ എവിടെയും കടലുണ്ടെങ്കിൽ അവിടെയൊക്കെയും അവരുണ്ടാകാം. അതായത് ലോകത്തിന്റെ ഒരുവിധം എല്ലാ ഭാഗത്തും കടലിൽ ഇവരുണ്ടാകാം. പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ മഹാസമുദ്രം തുടങ്ങി ലോകത്തിലുള്ള എല്ലാ പ്രധാന കടലുകളിലും ഇവർ ജീവിക്കുന്നുണ്ട്. അലാസ്ക, നോർവേ, അന്റാർട്ടിക്ക തുടങ്ങി അതിശൈത്യ മേഖലകളിലെ കടലിനടിയിൽ പോലും ഇവയുടെ പ്രത്യേക ഇനങ്ങൾ ജീവിക്കുന്നുണ്ട്. ആഴം കുറഞ്ഞ തീരക്കടലുകൾ മുതൽ സൂര്യപ്രകാശം ഒട്ടും എത്താതെ 1000 ആഴമുള്ള ശാന്തമായ കടലിന്റെ അടിത്തട്ടിൽ വരെ ഇവയെ കണ്ടെത്താൻ സാധിക്കും. ഇത്തരം കടൽ ഹെർമിറ്റ് സന്യാസി ഞണ്ടുകളിൽ ചില സ്പീഷീസുകൾക്ക് ജീവിതത്തിൽ ഒരു പക്ക ബിസിനസ് പാർട്ണർ കൂടിയുണ്ടാവും. സി അനിമോൺ എന്ന കടൽ ചെടി പോലെയുള്ള ഒരു ജീവി. ഇതൊരു വൺ സൈഡ് പ്രണയമല്ല, രണ്ടുപേർക്കും ലാഭമുള്ള കച്ചവടമാണ്. ഞണ്ട് ഈ അനിമോണിനെ തന്റെ വീടിന്റെ അല്ലെങ്കിൽ കൂടിന്റെ മുകളിൽ ചുമന്നുകൊണ്ട് നടക്കും. പകരമായിട്ട് ഈ ഞണ്ടിനെ ആക്രമിക്കാൻ വരുന്ന ഗുണ്ടകളിൽ നിന്നും ഈ സി അനിമോൺ അതിനെ രക്ഷിക്കുകയും ചെയ്യും. സി അനിമോണിന്റെ ഈ കൈകൾ പോലെയുള്ള ടെൻഡക്കിൾസിൽ ശത്രുക്കളെ തളർത്താൻ കൽപ്പുള്ള നെമറ്റോസിസ്റ്റുകൾ എന്ന് പറയുന്ന വിഷകോശങ്ങളുണ്ട്. ഈ ഞണ്ട് തന്റെ കൂടിനു മുകളിൽ ഈ ഒരു സി അനിമോണിനെ പ്രതിഷ്ഠിക്കുന്നതോടെ ഞണ്ടിനെ തിന്നാൻ വരുന്ന ഒക്ടോപ്പസുകളും മറ്റു മത്സ്യങ്ങളും ഒക്കെ ഇതിനെ കണ്ട് പേടിച്ചോടും. അല്ലെങ്കിൽ ഒരു AK-47 ഒരു കാവൽക്കാരനെ നിർത്തിയതുപോലെയാണ് അവർക്ക് തോന്നുക. ഇവർ ഇരുവരും തമ്മിലുള്ള ഈ കൂട്ടുകെട്ട് അബദ്ധത്തിലുണ്ടായതൊന്നുമല്ല. ഞണ്ടുകൾ വളരെ ആസൂത്രിതമായിട്ട് സി അനിമോണുകളെ തങ്ങളുടെ ദേഹത്ത് പറ്റിച്ചു വെക്കുന്നതാണ്. ഒരു പാറയുടെ മുകളിൽ ഇരിക്കുന്ന ഒരു സി അനിമോണിനെ കണ്ടാൽ ഈ ഹെർമിറ്റ്

കണ്ട് പതുക്കെ അതിൻ്റെ അടുത്ത് ചെല്ലും. എന്നിട്ട് തൻ്റെ കാലുകൾ കൊണ്ട് സി അനിമോൺ പാറയിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഭാഗത്ത് പതുക്കെ ഒരു തട്ടി ഉണർത്തലും തലോടലും ഒക്കെ നൽകും. ടിക്ലിംഗ് അല്ലെങ്കിൽ മെസ്സേജിംഗ് എന്നൊക്കെ പറയും. ഈ മെസ്സേജിങ്ങിനിടയിൽ അതിന്റെ സുഖത്തിൽ ഈ സി അനിമോൺ ഈ പാറയിലുള്ള പിടുത്തം അങ്ങ് വിടും. അപ്പോഴാ ഞണ്ട് അനായാസമായിട്ട് അതിനെ പതുക്കെ എടുത്ത് തൻ്റെ കൂടിന് മുകളിൽ അങ്ങ് വെക്കും. ഈ സി അനിമോണുകൾക്ക് സ്വന്തമായിട്ട് സഞ്ചരിക്കാനൊന്നും പറ്റില്ല. എവിടെയെങ്കിലും ഒട്ടിച്ചു വെച്ചാൽ അല്ലെങ്കിൽ ഒട്ടിച്ച് നിൽക്കുകയാണെങ്കിൽ അവിടെ തന്നെ അവരങ്ങനെ ജീവിക്കുകയാണ് ചെയ്യുക, പാറയുടെ മുകളിലൊക്കെ. എന്നാൽ ഞണ്ടിന്റെ ഈ കൂടിന് മുകളിൽ സ്ഥാപിക്കപ്പെടുന്നതോടുകൂടിയിട്ട് ഇതിന് സൗജന്യമായിട്ട് കടലിനടിയിലൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റും. ഞണ്ട് വലിയ നഖങ്ങൾ ഉപയോഗിച്ച് ഇരകളെയൊക്കെ പിടിച്ച് കറുമറ മുറിച്ച് തിന്നുമ്പോൾ അതിന്റെ മാംസത്തിൽ പല ഭാഗവും ഈ വെള്ളത്തിൽ കലരും. അപ്പോൾ ആ അവശിഷ്ടങ്ങളും ഒക്കെ മുകളിലുള്ള സി അനിമോൺ ഭക്ഷണമാക്കും. അതുപോലെ ഞണ്ട് നിരന്തരമായിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കാതെ പല സ്ഥലത്തേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിനാൽ തന്നെ കൂടുതൽ ഓക്സിജനും പോഷകങ്ങളും ഒക്കെ സി അനിമോണിൽ ലഭിക്കുകയും ചെയ്യും. ഇനി ഒരു വേറൊരു പ്രശ്നമുണ്ട്. നമുക്കറിയാം ഹെർമിറ്റ് ഞണ്ടുകൾ പതുക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ വളരുമ്പോൾ ആ പഴയ കൂട് അതിന് പാകമാകാതെയാവും. അപ്പോൾ പുതിയ കൂട്ടിലേക്ക് അതിന് മാറണം. ഈ സമയത്തും ഈ ഞണ്ട് അതിന്റെ കൂടിന് മുകളിലുള്ള സി അനിമോണിനെ മറക്കില്ല, അല്ലെങ്കിൽ ഉപേക്ഷിക്കില്ല. അത് തന്റെ നഖങ്ങൾ കൊണ്ട് അവിടെ നിന്നും ഈ സി അനിമോണിനെ വീണ്ടും പറിച്ച് തന്റെ പുതിയ കൂടിന്റെ മുകളിൽ സ്ഥാപിക്കും. സി അനിമോൺ തന്റെ പുതിയ കൂടിന് മുകളിൽ നന്നായിട്ട് ഉറച്ചു നിൽക്കുന്നത് വരെയും ഈ നഖങ്ങൾ കൊണ്ട് അവൻ താങ്ങി പിടിക്കും. ഇതിനെയാണ് സയൻസിൽ ഫാക്കൽറ്റീവ് മ്യൂച്വലിസം എന്ന് പറയുന്നത്. അതായത് ഒന്നിച്ച് ജീവിച്ചാൽ രണ്ടുപേർക്കും സൂപ്പർ. പിരിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല, രണ്ടുപേർക്കും അവരുടേതുപോലെ ജീവിക്കുകയും ചെയ്യാം. അതായത് ഒരാളുടെ സഹായമില്ലാതെ മറ്റൊരാൾക്ക് ജീവിക്കാൻ പറ്റാതില്ല. അതേപോലെ തന്നെ ഒരാളെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചുകൊണ്ട് പരാദമായിട്ട് ജീവിക്കുന്നുമില്ല. ആഴക്കടലിൽ ജീവിക്കുന്ന സ്റ്റൈലോബാക്ടറസ് എന്ന ജനുസിൽപ്പെട്ട ഹെർമിറ്റ് ഞണ്ടുകളുടെ ദേഹത്ത് അല്ലെങ്കിൽ കൂടിന് മുകളിൽ നിൽക്കുന്ന സി അനിമോണുകൾ ചിലപ്പോൾ അവർക്ക് ഇതിലും കൂടിയ സഹായങ്ങൾ ചെയ്യാറുണ്ട്. ഇത്തരം ഞണ്ടുകളുടെ കൂടിന് മുകളിൽ നിൽക്കുന്ന സി അനിമോൺ ഒരു പ്രത്യേകതരം പ്രോട്ടീനും ചൈറ്റനും കലർന്ന ഒരു ദ്രാവകം പതുക്കെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ കവചം പതുക്കെ സൃഷ്ടിക്കപ്പെടും. ഞണ്ട് വളരുന്നതിനനുസരിച്ചിട്ട് ഈ സി അനിമോൺ ഉണ്ടാക്കുന്ന ഈ കവചവും മുന്നോട്ട് പതുക്കെ പതുക്കെ വളർന്നുകൊണ്ടിരിക്കും. അതായത് ഈ ചിറ്റൻപാളി ഒരു കുഴൽ പോലെ മുന്നോട്ട് നീണ്ടുവരുന്നു. ഇതിന്റെ ഫലമായിട്ട് വളരുന്ന ഞണ്ടിന് നിൽക്കാൻ വേണ്ടി കുറച്ചും കൂടി കൂടുതൽ സ്ഥലം കിട്ടും. അതായത് അതിന് പുതിയ ശങ്ക അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അതായത് ഒരു വീടിന്റെ മുൻവശത്ത് ഷെഡ് കെട്ടി അത് പതുക്കെ പതുക്കെ അതിന് ചുറ്റും കല്ലൊക്കെ വെച്ച് അത് മുറിയാക്കി വീട് പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങി വരുന്നത് പോലെയാണ് സംഭവിക്കുന്നത്. ഈ സി അനിമോൺ ആ ശങ്കിന്റെ കവാടം മുന്നോട്ട് നീട്ടി വിസ്താരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഈ വീട് ജീവിക്കുന്ന വീടായിട്ടാണ് കണക്കാക്കുന്നത്. കടലിലുണ്ടാകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇത്തരത്തിലുള്ള ഹെർമിറ്റ് ഞണ്ടുകൾക്ക് വലിയ ഭീഷണിയാണ്. പ്രകൃതിദത്തമായിട്ടുള്ള ശങ്കുകൾ കിട്ടാതാവുമ്പോൾ ഇവർ കുപ്പികളുടെ മൂടുകളും കപ്പുകളും ഒക്കെ കൂടായിട്ട് തെരഞ്ഞെടുത്ത് കളയും. പ്ലാസ്റ്റിക്കിന് എന്തായാലും ഈ ശംഖിന്റെ സംരക്ഷണം നൽകാൻ പറ്റില്ലല്ലോ. ഈ കൗതുക ജീവിയെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ മീൻ പിടിക്കാനായിട്ട് ചൂണ്ടയിൽ കൊളുത്താൻ വേണ്ടിയിട്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചില രാജ്യങ്ങളിൽ ഇവയും മറ്റു ഞണ്ടുകളെ പോലെ തന്നെ ഭക്ഷണ പദാർത്ഥമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതും കൂടാതെ അമേരിക്കയിലും യൂറോപ്പിലും ചിലപ്പോഴും ഇന്ത്യയിലെ പല മെട്രോ നഗരങ്ങളിൽ പോലും ഹെർമിറ്റ് ക്രാബുകളെ ഒരു കൗതുക ജീവിയായിട്ട് പെറ്റായിട്ട് വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ വിൽപ്പനക്കുള്ള വലിയ ബിസിനസ്സും നടക്കുന്നുണ്ട്. ഹ്യൂമിഡിറ്റിയും ഊഷ്മാവും ഒക്കെ നിയന്ത്രിച്ച് വെള്ളം നിറച്ച് മണലൊക്കെ വിരിച്ച് പ്രത്യേക തരത്തിലുള്ള ഗ്ലാസ് കൂടുകളിൽ ഡ്രൈ അക്വേറിയങ്ങളായിട്ട് ഇവയെ വ്യാപകമായിട്ട് വളർത്തുന്നുണ്ട്. കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി ഇവക്കുള്ള ശംഖുകളിൽ കൂടുകളിൽ പ്രത്യേക തരത്തിലുള്ള ചിത്രപ്പണികളും പെയിന്റിങ്ങുകളും ഒക്കെ ചെയ്തതിന് ശേഷമാണ് അതിലിടുന്നത്. ഫാൻസി ഷെല്ലുകൾ അല്ലെങ്കിൽ പെയിന്റഡ് ഷെല്ലുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് ഈ ജീവികളോട് ചെയ്യുന്ന കടുത്ത ക്രൂരതയാണ്. ഈ പെയിന്റിലെ വിഷാംശം മൂലം തന്നെ ഇവരുടെ ഗില്ലുകൾ പതുക്കെ പ്രവർത്തനരഹിതമാവും. ഇവർക്ക് ശ്വാസം കഴിക്കാൻ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതിലും വലിയ ക്രൂരത എന്താണെന്ന് വെച്ചാൽ ഈ ഞണ്ടുകള് സ്വാഭാവികമായിട്ട് പ്രകൃതി അല്ലാതെ പ്രത്യുത്പാദനം നടത്താൻ പറ്റാത്തവരാണല്ലോ. അതായത് ഇവരുടെ കുഞ്ഞുങ്ങൾ വളരണമെങ്കിലും കടൽ വെള്ളത്തിൽ തന്നെ വീഴണം. അവിടെയുള്ള പ്ലാങ്ക്ടണുകളൊക്കെ കഴിച്ച് പല ഘട്ടങ്ങളായിട്ട് ഉറപ്പൊഴിച്ചതിന്റെ ശേഷമാണ് ഇവരുടെ കുഞ്ഞുങ്ങൾ വളർച്ചയെത്തുക. അതൊന്നും ഇത്തരത്തിലുള്ള കൂടുകളിൽ സാധ്യമല്ല. അഥവാ ഹെർമിറ്റ് ഫാമിംഗ് എന്നത് അപ്രായോഗികമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ കടൽ തീരങ്ങളിൽ നിന്നും ബലമായി പിടിച്ചുകൊണ്ടുവന്നാണ് ഇത്തരത്തിലുള്ള അക്വേറിയങ്ങളിൽ ഇടുന്നത്. എന്നിട്ട് ഇവരുടെ പുതിയ പെയിന്റ് ചെയ്തിരിക്കുന്ന കൂടുകളിലേക്ക് കയറാൻ ഇവയെ ചൂടാക്കുകയോ പുറകിൽ നിന്നും സൂചി ഉപയോഗിച്ചുകൊണ്ട് തുളച്ച് കുത്തുകയോ ഒക്കെ ചെയ്യും. സ്വാഭാവിക പ്രകൃതിയിൽ ചിലപ്പോൾ 12, 20, 50, 70 വർഷമൊക്കെ ജീവിക്കുന്നവരാണ് പല സ്പീഷീസുകളും. പക്ഷെ ഇവയൊന്നും ഈ കൂടുകളിൽ അത്രകാലം ജീവിക്കില്ല. അതായത് ഇത്തരം ഞണ്ടുകളിൽ ഇത്തരം കൂടുകളിൽ ഒരു കഠിന തടവാണ് യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത്. ഒരു കൗതുകത്തിന് വേണ്ടി ആളുകൾ ചെയ്യുന്നത് ഈ ജീവിയോട് ചെയ്യുന്ന വലിയ ദ്രോഹം തന്നെയാണ്. ഇന്ത്യയിൽ ഇതുവരെയായിട്ട് 5 കുടുംബങ്ങളിലായി 26 ജനുസുകളിലായിട്ട് 112 സ്പീഷീസ് ഹെർമിറ്റ് ഞണ്ടുകളെയാണ് ഇതുവരെയായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അണ്ടമാൻ നിക്കോബാർ ദ്വീപുകളിൽ മാത്രം ഇതുവരെയായിട്ട് 46 സ്പീഷീസുകളെ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യം കേരളത്തിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരായിട്ടുള്ള ഡോക്ടർ ബിജുകുമാറും ഡോക്ടർ രശ്മിയും ഒക്കെ പുതിയ പല സ്പീഷീസുകളെയും കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും പലതിനെയും കണ്ടെത്തുമെന്നും ഉറപ്പാണ്. ഈ ജീവിയുടെ ഇനിയും വളരെയേറെ രഹസ്യങ്ങൾ കൂടി തെളിഞ്ഞു വരുമെന്നത്

0: ാണ് നമുക്ക് കാത്തിരിക്കാം.
1: സന്യാസി ഞണ്ടിനെ കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വിജയകുമാർ ബ്ലാത്തൂർ. ഇന്നത്തെ ശാസ്ത്രവീഥി ഇവിടെ പൂർണ്ണമാകുന്നു.
2: ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
3: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
4: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
3: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
4: യെസ്
3: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
4: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
3: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
4: 9447-371-836,
3: 8078-502-836.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ കായികത്തിലേക്ക് സ്നേഹസ്വാഗതം. കായികത്തിൽ ഇന്ന് ചില കായിക വിശേഷങ്ങൾ കേൾക്കാം.

കോമൺവെൽത്ത് ഗെയിംസിന്റെ അഞ്ചാം ദിനം ഇന്ത്യക്ക് രണ്ടു മെഡൽ. വനിതകളുടെ വെയ്റ്റിംഗ് ലിഫ്റ്റിൽ ഹർജിന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗുമാണ് വെള്ളിമെഡൽ നേടിയത്. ഇതോടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 12. വനിതകളുടെ 69 കിലോഗ്രാം ഫൈനലിൽ ആകെ 227 കിലോഗ്രാം അഥവാ 101 കിലോഗ്രാം സ്നാച്ച്, 126 കിലോഗ്രാം ക്ലീൻ ആൻഡ് ജർക്ക് ഉയർത്തിയാണ് ഹർജീന്ദർ കൌർ രണ്ടാം സ്ഥാനം ഉറപ്പിച്ചത്. 2022 ഗെയിംസിൽ 71 കിലോ വിഭാഗത്തിൽ വെങ്കലം നേടിയ ഹർജീന്ദർ കരിയറിലെ മികച്ച പ്രകടനത്തിലൂടെയാണ് വെള്ളി മെഡൽ സ്വന്തമാക്കിയത്. വെയ്റ്റിംഗ് ലിഫ്റ്റിൽ ഇന്ത്യയുടെ 7th മെഡലാണിത്. മൊത്തം 240 കിലോഗ്രാം ഭാരം ഉയർത്തി പുതിയ ഗെയിംസ് കോമൺവെൽത്ത് റെക്കോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് കാനഡയുടെ ഷാർലറ്റ് സിമോണോ ആണ് സ്വർണം നേടിയത്. പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കിയാണ് ഗുൽവീർ സിംഗ് വെള്ളി മെഡൽ നേടിയത്. ഈ ഇനത്തിൽ പോഡിയം ഫിനിഷ് അഥവാ ആദ്യ 3 സ്ഥാനങ്ങളിൽ ഒന്ന് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് താരം. സ്കോട്ട്സ്ടൗൺ സ്റ്റേഡിയത്തിലെ കനത്ത മഴയിലും വെള്ളം നിറഞ്ഞ ട്രാക്കിലും കഠിനമായ സാഹചര്യങ്ങളെ തരണം ചെയ്ത് ഓടിയ ഗുൽവീർ സിംഗ് മത്സരത്തിലുടനീളം മുന്നിൽ നിന്ന നിരയ്ക്കൊപ്പം നിലയുറപ്പിക്കുകയും അവസാന ലാപ്പുകളിൽ മിന്നുന്ന പ്രകടനം പുറത്തെടുക്കുകയും ചെയ്തു. 27:49.78 സെക്കൻഡിൽ ഫിനിഷ് ചെയ്താണ് താരം വെള്ളി നേടിയത്. 27:48.93 സെക്കൻഡിൽ സ്വർണം നേടിയ ഓസ്ട്രേലിയയുടെ കൈ റോബിൻസിന്റെ തൊട്ടുപിന്നിലാണ് ഗുൽവീർ എത്തിയത്. ഇന്ത്യൻ ടീമിൽ പലപ്പോഴും ബെഞ്ചിലിരിക്കേണ്ടി വരുന്നതിന്റെയും ബാറ്റിംഗിൽ സ്ഥിരതയില്ലെന്നുള്ള വിമർശനങ്ങളോടും പ്രതികരിച്ച് മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. 2020 ലോകകപ്പിന് മുൻപ് തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നത് നിർത്താനും സ്വന്തം ഇഷ്ടപ്രകാരം ക്രിക്കറ്റ് കളിക്കാനും താൻ തീരുമാനിച്ചിരുന്നതായി സഞ്ജു പറഞ്ഞു. ടീമിലിടം കിട്ടാൻ മത്സരപ്പാച്ചിലുകളുടെ ഭാഗമാകാൻ താൽപര്യമില്ലെന്നും സ്വന്തം ഉൾവിളികളെ തുടർന്നും വിശ്വസിക്കുമെന്നും താരം കൂട്ടിച്ചേർത്തു. ഈ വർഷമാദ്യം ഇന്ത്യ 2020 ലോകകപ്പ് കിരീടം നിലനിർത്തിയപ്പോൾ തുടർച്ചയായി 3 അർദ്ധ സെഞ്ചുറികൾ നേടിയ സഞ്ജുവിനെ അയർലൻഡ് ഇംഗ്ലണ്ട് പരമ്പരകളിലെ ഫോമില്ലായ്മയെ തുടർന്ന് പിന്നീട് നടന്ന സിംബാബ്വെ പര്യടനത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. നമ്മുടെ നാട്ടിൽ നിരന്തരമായ ഒരു എലിപ്പന്തയം നിലനിൽക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. 2026 2020 ലോകകപ്പിന് മുൻപ് തന്നെ ഇതിന്റെ ഭാഗമാകേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. എനിക്ക് കളി ആസ്വദിക്കണം എന്ന് മാത്രമേയുള്ളൂ. ദൈവാനുഗ്രഹത്താൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ കൈവരിച്ചു. എനിക്കിപ്പോൾ 31 വയസ്സായി. ഇനി കുറച്ചു വർഷങ്ങൾ കൂടി ബാക്കിയുണ്ട്. അതിനാൽ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം കളിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ എങ്ങനെ ബാറ്റ് ചെയ്യണമെന്നോ എന്ത് ചെയ്യണമെന്നോ ആരും എന്നോട് പറയേണ്ടതില്ല. സഞ്ജുവിനെ കുറിച്ച് സഞ്ജു തന്നെ തീരുമാനിക്കും, സഞ്ജു സാംസൺ പറഞ്ഞു. എല്ലാ ബഹുമാനത്തോടും കൂടി പറയട്ടെ, ഞാൻ കളിക്കും, കളി ആസ്വദിക്കും, ഒരു നല്ല സഹതാരമായിരിക്കും, ടീമിനെ പിന്തുണയ്ക്കും. പക്ഷേ ഞാൻ അത് എന്റെ രീതിയിൽ ചെയ്യും. 2024 ലോകകപ്പിന് ശേഷം 2026 ലോകകപ്പിൽ കളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതേയില്ല. ഒരു ഘട്ടത്തിൽ ഞാൻ ടീമിൽ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ എനിക്കെങ്ങനെ 2028 പ്ലാൻ ചെയ്യാൻ കഴിയും? ഞാനുണ്ടെങ്കിൽ, ടീമിന് എന്നെ ആവശ്യമുണ്ടെങ്കിൽ, ഞാൻ നന്നായി കളിക്കുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ അതിന്റെ വഴിക്ക് വരും. ഇല്ലെങ്കിൽ ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവനാണ്. ഈ നേട്ടം എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ ആർക്കും കഴിയില്ല, ജിയോ സ്റ്റാറിനോട് സഞ്ജു പറഞ്ഞു. വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന ഇന്ത്യയുടെ 2020 ലോകകപ്പ് സെമി ഫൈനലിനെ കുറിച്ച് സംസാരിച്ച സഞ്ജു ഇംഗ്ലണ്ട് പേസർ ജോഫ്ര ആർച്ചർക്കെതിരെയുള്ള തന്റെ മുൻകാല റെക്കോർഡുകളെ കുറിച്ചുള്ള ചർച്ചകൾ താൻ അവഗണിച്ചതായി പറഞ്ഞു. നിങ്ങൾ ഇന്ത്യൻ ടീമിനായി റൺസ് സ്കോർ ചെയ്യുമ്പോൾ റൺസ് നേടുന്നത് തുടരണമെന്ന് മനസ്സിലാക്കി നിങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരായി മാറും. ഇംഗ്ലണ്ടിനെതിരെയുള്ള 2020 ലോകകപ്പ് സെമി ഫൈനലിന് മുന്നോടിയായി ഞങ്ങളുടെ ടോപ്പ് ഓർഡർ അത്ര നന്നായി കളിക്കുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് പേർ എന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ടായിരുന്നു, ഇത് ഇംഗ്ലണ്ടാണ്, ആർച്ചറാണ് പന്തെറിയുന്നത്, അവർ ഇതിനു മുൻപ് 3-4 തവണ നിന്നെ ഔട്ടാക്കിയിട്ടുണ്ട്, അത് സംഭവിച്ചു ഇത് സംഭവിച്ചു എന്നൊക്കെ. പക്ഷേ എനിക്ക് ആത്മവിശ്വാസമുണ്ടായിരുന്നു,
ഞാൻ ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ ഒരുപാട് സംസാരിച്ചാൽ നിങ്ങൾ അഹങ്കാരിയായി ചിത്രീകരിക്കപ്പെടും. അത് എന്റെ വിശ്വാസങ്ങൾക്ക് എതിരാണ്. അതുകൊണ്ട് ഞാൻ ശാന്തമായി നമുക്ക് നോക്കാം എന്ന് ആംഗ്യം കാണിച്ചു. പക്ഷേ എന്റെ പ്ലാനുകൾ തയ്യാറായിരുന്നു. ഈ സഞ്ജു സാംസൺ ഒരു വർഷം മുമ്പുള്ള സഞ്ജു സാംസൺ അല്ലെന്ന് എനിക്കറിയാമായിരുന്നു. വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ആ ഇന്നിംഗ്സിന് ശേഷം എനിക്ക് വലിയ തോതിൽ സ്വയം ബോധ്യം വന്നിരുന്നു. എന്നെക്കുറിച്ച് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ടായിരുന്നു. അവിടെ സംശയങ്ങൾക്ക് സ്ഥാനമില്ലായിരുന്നു. എന്റെ രാജ്യത്തിനായി ഞാൻ അത് ചെയ്യാൻ പോവുകയായിരുന്നു. അതിനെ തടയാൻ ആർക്കും കഴിയില്ലായിരുന്നു. ന്യൂസിലൻഡിനെതിരെയുള്ള ലോകകപ്പ് ഫൈനലിനെ കുറിച്ച് ഓർത്തെടുത്ത സഞ്ജു ടൂർണമെന്റിൽ ടീമിന്റെ പ്രധാന റൺവേട്ടക്കാരനായ ശേഷം ഇന്ത്യയുടെ ബാറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം തനിക്ക് അനുഭവപ്പെട്ടിരുന്നതായി പറഞ്ഞു. ഞാൻ പഠിച്ച ഒരു കാര്യം, നമ്മൾക്ക് എപ്പോഴും ഫോം നിയന്ത്രിക്കാൻ കഴിയില്ല എന്നതാണ്. ഫോം വരും പോകും. ആ സമയത്ത് ഞങ്ങളുടെ ടീം സെറ്റപ്പിൽ റൺസ് നേടുന്നത് ഞാനായിരുന്നു. മറുഭാഗത്തുള്ള മറ്റുള്ളവരും സംഭാവന നൽകുന്നുണ്ടായിരുന്നു. എങ്കിലും റൺസ് കണ്ടെത്താനുള്ള ഭൂരിഭാഗം ചുമതലയും എനിക്കായിരുന്നു. ന്യൂസിലൻഡിനെതിരായ ലോകകപ്പ് ഫൈനലിൽ പ്രധാന റൺ സ്കോറർ എന്ന ഉത്തരവാദിത്തം എനിക്ക് അനുഭവിക്കാൻ കഴിയുമായിരുന്നു. ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു, സഞ്ജു, നിനക്കാണ് ഉത്തരവാദിത്തം. നിനക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നീ അവസാനം വരെ അവിടെ ക്രീസിൽ തുടരുകയും രാജ്യത്തിനായി കളി ജയിപ്പിച്ച് അവസാനിപ്പിക്കുകയും വേണം. ആ ചിന്ത ഇന്നിംഗ്സിലുടനീളം എന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിച്ചു, സഞ്ജു വിശദീകരിച്ചു. റേഡിയോ മലബാറിന്റെ കായികത്തിലൂടെ ചില കായിക വിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: ചിത്രപരിചയം.
2: കണ്ടുമറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ചിത്രപരിചയത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിത്രപരിചയത്തിൽ അനിൽ ബാബു സംവിധാനം ചെയ്ത് 1994 പുറത്തിറങ്ങിയ ചിത്രമാണ് കുടുംബവിശേഷം. ചിത്രത്തിന്റെ പേര് അന്വർത്ഥമാക്കും പോലെയാണ് മലയാളികളുടെ മനസ്സുകളിലേക്ക് ഈ ചിത്രം ആഴ്ന്നിറങ്ങിയത്. തിലകൻ, കവിയൂർ പൊന്നമ്മ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ മണിയൻപിള്ള രാജു, രേണുക, ഉർവശി, ബൈജു, ശാന്തി കൃഷ്ണ, ജഗദീഷ്, അശോകൻ എന്നിവരും ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു.

0: രണ്ടാൺമക്കളും രണ്ട് പെൺമക്കളും അടങ്ങുന്ന കുടുംബമാണ് മാധവൻ നായരുടേത്. 30 വർഷമായി വളയം പിടിക്കുന്ന ടാക്സി ഡ്രൈവർ കൂടിയാണ് മാധവൻ നായർ. ഇതിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ പ്രതിഫലമായിരുന്നു ആ കുടുംബത്തിൻ്റെ ഏക വരുമാനം. ഭാര്യ ഭാരതി, മൂത്ത മകൻ പ്രസാദ് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും നാടകത്തോടുള്ള ആഭിമുഖ്യം കാരണം നാടകം കളിച്ച് നടക്കുകയാണിപ്പോൾ. ഭാര്യ അശ്വതി, ഒരു മകളുണ്ട്. രണ്ടാമത്തെയാൾ ഊർമിള, കെട്ടുപ്രായമെത്തിയ മകൾ, വായനയാണ് പ്രധാന ഹോബി. മൂന്നാമത്തെയാൾ ഗീത, ഇളയവൻ സന്തോഷ്, പഠിത്തം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ മക്കളെയും ഒരുപോലെ സ്നേഹമായിരുന്നു മാധവൻ നായർക്കും ഭാരതിക്കും. എങ്കിലും അച്ഛന് കൂടുതൽ ഇഷ്ടം ഗീതയോടുണ്ടായിരുന്നു. കിക്കിളി കൊച്ചമ്മയുടെ ഉടമസ്ഥതയിലുള്ള വാടക വീട്ടിലായിരുന്നു താമസം. എന്നാൽ അവർ തമ്മിൽ എന്നും വഴക്കായിരുന്നു. വാടക കൂട്ടിക്കിട്ടാൻ വേണ്ടിയായിരുന്നു ഇത്. രസകരമായ മുഹൂർത്തങ്ങളിലൂടെ ഈ ചിത്രം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു.
1: കണ്ണ് കാണാവുന്നതാണ് ചോദിച്ചത്. കാണാങ്കി പിന്നെ എന്തോ തന്നെ ചോദിക്കണേ. അങ്ങ് പോയാ പോരെ. ഇതേ നാട്ടുകാർക്ക് നടക്കാനുള്ള വഴിയാ. നാട്ടുകാർ നടന്നു വെക്കോട്ടെ, ഞാൻ എന്ത് ചെയ്തു?
2: അവിടെ നില്ലടി.
1: ഇവിടെ വണ്ടി കയറിയിരുന്നു കൊച്ചമ്മ എന്നിട്ട് പറഞ്ഞില്ലേടി, നിന്റെ കൊച്ചമ്മ ആരാ? ഇവിടുത്തെ കളക്ടറാണോ? മര്യാദക്ക് അടുക്കള തുറന്ന് കാപ്പിയിട്ട് നിന്റെ കൊച്ചമ്മയുടെ വാക്കിയാ ചോദിച്ചോട്. അല്ലേ കൊച്ചമ്മ കരയോടി.
2: എന്റെ കൊച്ചമ്മ കളക്ടറാണോ മന്ത്രി ആണോ എന്ന് ഞാൻ കാണിച്ചു തരാടി. കുട്ടിയാണെ കാണിച്ചു തരാടി. എനിക്ക്
3: എന്തെങ്കിലും കാണിക്കാൻ കൊണ്ടുവേണെങ്കിലേ എന്നെ കൂടെ വിളിക്കണം.
2: കാണിക്കാൻ പറ്റിയൊരു മോന്തെ എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട്.
3: അനക്കുട്ടി, ഏ ഓ നല്ല സ്വഭാവം.
2: സ്വഭാവം ഞാൻ കാണിച്ചു തരാം. ഓ കുടുംബത്തോടെ ഇറങ്ങിയിരിക്കുകയാണല്ലേ.
1: ഡാഡാ ചക്കരെ, ഇത്തിരി വെള്ളം കോരി ആ റേഡിയേറ്ററിലേക്ക് വെച്ചേടാ.
3: അയ്യോ ചക്കരെ, അച്ഛന്റെ പുന്നാര മോള് എന്നെ ഒഴിച്ചാ മതി.
1: നിന്റെ ചള്ളൊക്കൊന്ന് ഇളകി വരട്ടടാ.
3: ഇളകി ഇളകിയായി കോലത്തിലായത്.
1: നിന്റെ ഷർട്ടും മുണ്ടും നനയ്ക്കാൻ എന്റെ അടുത്തോട്ട് വാ.
3: നീ ഇനി മുതൽ എന്റെ ഷർട്ടും മുണ്ടും കഴുകണ്ട, അത് ഞാൻ നനച്ച് ഇളക്കിക്കോളാം.
1: മനസ്സിലായോ?
3: എന്താടി ഒരു ബഹുമാനം ഇല്ലാത്തത്? എനിക്ക് ജോലിയില്ലെന്ന് വെച്ച് എന്തും ചെയ്യാം.
2: കൊച്ചമ്മേ കൊച്ചമ്മേ കഥ പറഞ്ഞേ. എന്നാ വാടി ഇത്, വാതില് പൊളിഞ്ഞു പോവല്ലോ. എന്നാ വാടി, എനിക്ക് സഹിക്കാൻ വേണ്ടിട്ട്. കൊച്ചമ്മേ കിടന്ന് മോങ്ങാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറ. എന്നെ എന്താണെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ കൊച്ചമ്മേ പറഞ്ഞാൽ സഹിക്കുകയില്ല. ആരെന്നാ പറഞ്ഞാ? ആ മാമാരുടെ മോള്, ആ കോത. അവളെന്നാ പറഞ്ഞു? അയ്യോ, അവള് പറഞ്ഞത് മുഴുവൻ പറയാൻ എന്റെ നാവ് വളയല. അങ്ങനൊന്നും പറഞ്ഞു ഞാൻ ശീലിച്ചിട്ടില്ലേ.
4: അതിനിപ്പൊ ഇവിടെ എന്താ ഉണ്ടായെന്ന?
2: എന്താ ഉണ്ടായിരുന്നു? നടക്കല്ലേ ഇറങ്ങുന്ന നിർത്തിട്ട് കാർ കഴിവില്ലെന്ന് കൊച്ചമ്മേനോട് പറഞ്ഞിട്ടില്ലയോ? എന്റെ നല്ല മനസ്സുകൊണ്ട് ഞാനതൊന്ന് ചോദിച്ചു പോയി.
4: എന്റെ മാതാവേ എന്നെ അവളൊരൊറ്റ ആട്ട്.
2: എന്നാ വെറുതെ ഫാമോ പോകുന്നൊന്നുമല്ല, നാലും കൂട്ടി കനത്തിലൊരു മൊഴി കൂടെ പറഞ്ഞിട്ട് ആട്ടിയത്. നിന്റെ കൊച്ചമ്മ ആരാടി? ഇവിടുത്തെ കളക്ടറാണോ? കെട്ടിയോനെ ചട്ടം പഠിക്കും പോലെ അവളെ പഠിപ്പിക്കാൻ ചെന്നാലേ ചൂലെടുത്ത് കൊച്ചമ്മയുടെ മോന്തയ്ക്കൊന്ന് തരുവെന്ന്. എനിക്കങ്ങ് ചൊറിഞ്ഞു കയറി വന്നതാ. പിന്നെ ഞാൻ എന്തെങ്കിലും തറുതല പറഞ്ഞ കൊച്ചമ്മയ്ക്കല്ലയോ എന്റെ നാണക്കേട്. അതുകൊണ്ട് കമാന്ന രക്ഷണം ഞാൻ മിണ്ടിയില്ല. എനിക്കിതൊന്നും സഹിക്കാൻ മേല്. ആ പിന്നെ അവള് പറയുവാ, ചിന്നത്തങ്കിയെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നതേ പണിക്കാരനായിട്ടൊന്നും അല്ല, മോനച്ചൻചേട്ടൻ എസ്റ്റേറ്റിൽ പോകുമ്പോ കൊച്ചമ്മയ്ക്ക്. അയ്യോ, എനിക്ക് നാക്ക് വഴങ്ങുന്നില്ല.
4: പിന്നെ
2: കൊച്ചമ്മ വന്നേ.

0: പറഞ്ഞത് മുഴുവൻ ഞാൻ പറഞ്ഞിട്ടില്ല കൊച്ചമ്മ.
1: രണ്ടിലൊന്നിന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം.
2: രണ്ടിലൊന്നല്ല, രണ്ടിൽ രണ്ടൊന്നും അറിയണം കൊച്ചമ്മ.
1: ആഹാ, ആട്ടെ കടിച്ച് മാട്ടെ കടിച്ച് സർപ്പത്തെ കയറി കടിക്കാൻ തുടങ്ങി.
2: ആ അത് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം.
3: ചിന്ന തമ്പി, അങ്ങനെയല്ലേ എന്നാ പ്രശ്നം?
4: അറിഞ്ഞില്ലേ?
3: എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്നെ ഞാനും പറ
0: നിങ്ങക്ക് ഞാനിവനെ നിങ്ങൾ അടിക്കുന്നേ.
1: വേണ്ട വേണ്ട, അറിയാഭാവം ഒന്നും അടിക്കണ്ട. ഇവനെ അഞ്ചാറ് വയസ്സുള്ളപ്പോ എന്റെ കൂടെ വന്നതാ, എനിക്ക് എന്റെ സ്വന്തം കുഞ്ഞിനെ പോലെ.
0: അതിന് ഞാനെന്താ പറഞ്ഞു?
1: നീ ഒന്നും പറഞ്ഞില്ലേ. എടി, ഈ കുന്താണ്ട വീട്ട് കഴിവ് വരുമെന്ന് എവിടെ പറഞ്ഞപ്പോ നീ അവളോട് എന്തൊക്കെയാ പറഞ്ഞേ? എന്തൊക്കെയാ പറഞ്ഞെന്ന്
0: ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി കൊച്ചമ്മ കിടന്ന് വെളിച്ചപ്പാടുള്ളണ്ട. ഞാൻ അനാവശ്യം ഒന്നും പറഞ്ഞിട്ടില്ല. കൊച്ചമ്മ ഇവിടുത്തെ കളക്ടറാണോ എന്ന് ചോദിച്ചില്ലയോ?
1: ഞാൻ കളക്ടറാണോ മന്ത്രിയാണോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം.
2: കൊച്ചമ്മ പറഞ്ഞ ഞാൻ എന്തും ചെയ്യും. കൊച്ചമ്മ തന്ന ചോറായി തടി. പക്ഷേ പെണ്ണുങ്ങളെ തല്ലെന്ന് വലിയ ആണത്തൊന്നുമല്ല. നമുക്ക് മാധവേട്ടനോട് പോയി പറയാം. മാത്രമല്ല ഈ ഏലിക്കുട്ടി പറഞ്ഞ മുഴുവൻ സത്യമാണോ എന്ന് അറിയും ചെയ്യാലോ.
0: അയ്യോ, അപ്പൊ ഞാൻ പറഞ്ഞ കള്ളാണെന്നോ?
5: ചിന്നനെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? എനിക്ക് സഹിക്കാൻ വയ്യ എന്റെ വ്യാകുല
1: മാതാവേ. അവിടെ വയ്ക്കാൻ, ഇത് സത്യമാണോ നുണയാണോ എന്ന് അറിയട്ടെ.
5: അല്ലെങ്കിൽ ഞാൻ പറയുന്ന നുണയാണെന്ന് എന്നെ കൂട്ടിക്കോ. എനിക്ക് ഇത് തന്നെ വേണം.
3: ചിന്നത്തമ്പി പറഞ്ഞതിൽ കുറച്ച് കാര്യമൊക്കെ
2: കുറച്ചല്ല, ചിന്നത്തമ്പി പറയുന്ന മുഴുവൻ കാര്യാ.
3: അതെ അതെ, ഗീതക്കുട്ടി തെറ്റ് ചെയ്താൽ തന്നെ കേൾക്കാൻ കാരണന്മാരുണ്ടല്ലോ.
1: മാറി നിക്കടാ. എടീ, ചെവിക്ക് നുള്ളിക്കോ. ഞാനേ ഈ കോളനിയിലെ കളക്ടർ തന്നെയാ. എന്റെ വീട്ടിൽ താമസിച്ചോണ്ട് എന്നെ ഭരിക്കാൻ വരണ്ട. ഈ ദരിദ്രവാസികളൊന്നും വിളിച്ചാലും കേക്കത്തില്ല. ഇവിടെ മാധവന്മാരെ
2: മഞ്ചേട്ടാ.
6: അല്ല, കിക്കിലി കൊച്ചുമേന്ന കാലത്ത് ചൂലുമൊക്കെ ആയിട്ട് വല്ല ശുചീകരണ പരിപാടിയും ഉണ്ടോ? എന്താടാ ചെന്ന?
1: ഇച്ചിരി ശുചീകരണം നടത്താൻ തന്നെ ഇറങ്ങിയതാ.
6: അല്ല, അതിന് ഗാന്ധി ജയന്തി കഴിഞ്ഞല്ലോ.
1: മതിയായില്ലടാ നിനക്ക്. നിന്ന് മൂത്രം ഒഴിക്കുന്നവന്റെ ദുശീലം തന്തയോട് പറയാൻ ചെന്നപ്പോ തന്ത നടന്ന് മൂത്രം ഒഴിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ആയല്ലോ.
6: ആര് മൂത്രം ഒഴിച്ചു എന്നാ നിങ്ങളീ പറയുന്നത്?
2: മാധവൻ ചേട്ടന്റെ മോള്.
6: ഊർമിളയോ?
2: അല്ല.
6: പിന്നെ ഗീതയോ? അവളെവിടെ മൂത്രം ഒഴിച്ചെന്ന്?
2: അയ്യോ, മൂത്രം ഒഴിച്ചൊന്നല്ല,
6: പിന്നെ
2: കൊച്ചമ്മ ചീത്ത വിളിച്ചു.
6: ഗീതയോ? അവൾ ഇത്ര ഉണ്ണിയാർച്ചയാണെന്നേ ഉള്ളൂ, ചീത്തത്ര ഒന്നും പറയല.
1: പറയേലാന്ന് നിങ്ങക്ക് എന്നെ ഉറപ്പ്?
6: എന്റെ മകളെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് പ്രസാദോ സന്തോഷോ പറഞ്ഞു പറഞ്ഞു ഞാൻ വിശ്വസിക്കാം. പക്ഷെ എന്റെ പെമ്മക്കൾ അങ്ങനെ പറയലെന്ന് എനിക്ക് നല്ല ഉറപ്പാ. അതവൾ എന്താ പറഞ്ഞത്?
1: അങ്ങനെ പരസ്യമായിട്ട് പറയാനേ എനിക്ക് ഇച്ചിരി ദണ്ണമുണ്ട്.
6: ആ എങ്കിലൊരു പേപ്പറിൽ എഴുതി രഹസ്യമായിട്ട് കൊടുത്തേര്. ഓട്ടം കഴിഞ്ഞ് വരുമ്പോ ഞാൻ വായിച്ച് വിസ്തരിച്ചോളാം. എന്താ?
2: അതെ, അത് മതി.
1: ഏതാ മതിയെന്ന്? നിന്റെയൊക്കെ വാക്കും കേട്ട് ഇയാളോടൊക്കെ ചോദിക്കാൻ വന്ന എന്നെ വേണം തല്ലാൻ.
6: സത്യത്തിന് നിനക്ക് നല്ല രണ്ട് തല്ലിന്റെ കുറവുണ്ട്. രണ്ടെണ്ണം തന്നാലെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്.
1: ആഹാ, എന്റെ വീട്ടിൽ താമസിച്ചോണ്ട് ഇയാൾ എന്നെ തല്ലുവോ?
6: നിങ്ങളുടെ വീടോ? ഞാൻ ഇവിടെ താമസിച്ചോളം കാലം ഇത് എന്റെ വീടാ. ഓശാരത്തിനൊന്നും അല്ലല്ലോ, ഒന്നാന്തരം രൂപ അല്ലയോ അങ്ങോട്ട് എണ്ണി തരുന്നേ.
1: അയ്യണ, 300 രൂപ ഇങ്ങോട്ട് എണ്ണി തന്നാലേ കൊറേ എണ്ണാനും മാത്രം ഉണ്ട്.
6: എന്താ കുറഞ്ഞു പോയോ?
1: 500-600 കൊണ്ട് ഇവിടെ ആൾക്കാർ ക്യൂ നിക്കുക.
6: വല്ല കള്ളക്കടത്തുകാരും ആയിരിക്കും.
1: ആരെങ്കിലും ആയിക്കോ.
6: നിങ്ങളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കുറ്റവും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്ന എന്തിനാന്ന് എനിക്കറിയാം. എന്നെ അങ്ങനെ പേടിപ്പിച്ച് ഇറക്കിവിടാന്ന് ഇരിക്കണ്ട.
1: ഇറക്കി വിടാനേ എനിക്ക് ഇയാളെ പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ കടലാസ് കൊടുത്താ മതി
6: കോടതിയിലോ.
1: ചേടാ, ഇത് കൊള്ളാമല്ലോ. വാടകയോട്ട് കൂട്ടി തരത്തുമില്ല. വായി തോന്നി അനാവശ്യങ്ങളൊക്കെ പറയാമെന്നോ?
6: അങ്ങനെ നിങ്ങളെ വായി തോന്നുന്നല്ല, വാടകയൊന്നും കൂട്ടി തരാൻ പറ്റത്തില്ല. മനസ്സിലായോ? വാടകയ്ക്ക് ഈ നാട്ടിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ട്.
1: എന്നെ നിയമം ഒന്നും താൻ പഠിപ്പിക്കണ്ട.
6: അറിവില്ലെങ്കിൽ കുറച്ച് പഠിച്ചിരിക്കുന്ന നല്ലതാ. എടുത്തോണ്ട് പോടാ.
1: ഞാൻ ചോദിക്കാൻ വന്ന് ചോദിച്ചിരിക്കും. അത് കൊള്ളാം. ഇപ്പൊ ഞാനാണ് കുറ്റക്കാരി. ചങ്കിക്കൊള്ളുന്ന വർത്തമാനങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ ചോദിക്കണ്ടെന്ന് പറഞ്ഞ
2: മാഞ്ചേട്ടൻ ഗീതയോട് ചോദിക്കാന്ന് പറഞ്ഞല്ലോ. മില്ല് തുറക്കാൻ പോകാം ഇപ്പൊ തന്നെ. കുറ്റമറ്റന്ന്.
1: ഇതെന്തൊരു നാശമായ എന്റെ കർത്താവേ.
2: മാഞ്ചേട്ട ഒന്നും വിചാരിക്കരുത്. ആ ഏലിക്കുട്ടി വന്ന് എന്തോ പറഞ്ഞോണ്ടാ കൊച്ചമ്മ ഇങ്ങനെ.
6: ഓ, ഇനാം ബീച്ചിക്ക് കൂട്ട് മരപ്പെട്ടി.
2: ആരാ ചേട്ടാ ഇനാം ബീച്ചി?
6: ഏലിക്കുട്ടി അല്ലാതാരാ?
2: മരപ്പെട്ടി.
6: എന്റെ കൊച്ചമ്മ.
2: അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു.
6: നീ വെറും കരുതേലടാ. തള്ളെ കളിയാക്കാനോ കുറ്റം പറയാനൊന്നും ആരും പോണ്ട കേട്ടോ, അല്ലെങ്കിൽ തന്നെ അവര് ചൊറിഞ്ഞു ചൊറിഞ്ഞു കിടക്കുക.
7: ഞാൻ അവരോടൊന്നും പറയാറില്ല. പൈപ്പിൽ വെള്ളം ഇല്ലാത്തപ്പോ കിണറ്റേറ്റ പോണല്ലാതെ
0: ഞാൻ പുറത്തിറങ്ങാറേയില്ല.
6: ഈ അമ്പലത്തിൽ പോയ ആളിനെ ഇതുവരെ കാണുന്നില്ലല്ലോ.
0: പേടിക്കണ്ട, പ്രിയതമ ഇപ്പഴിങ്ങ എത്തും.
6: പ്രിയതമ പായസോ? എന്താ വിശേഷം?
4: അച്ഛനമ്മയും കല്യാണം കഴിച്ച ദിവസാ.
6: ആഹാ, എന്താ അമ്പലത്തിൽ പോവാഞ്ഞ മുത്തശ്ശന്റെ കുറുമ്പിക്കാളി? അവനോടെ
0: ഇന്നലെ തന്നെ എത്തണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നാ.
6: ആ, മറന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏത് വിശേഷത്തിനാണ് സമയത്ത് എത്തിയിട്ടുള്ളത്? കൊണ്ടുവച്ചോളൂ മോളെ, പ്രശ്നമുള്ള പതിവ് തന്നില്ലല്ലോ. വൈകുന്നേരം വരുമ്പഴേ മുത്തശ്ശൻ മോക്ക് എന്താ കൊണ്ടുവരണ്ടേ?
4: വലിയ വലിയ വലിയ കാട്ടി ബലൂൺ.
0: അച്ഛാ,
6: ഓ സുനന്ദ കാത്തിരിക്കുന്നു, വരനെ ആവശ്യമുണ്ട്. താലി. ഈ നോവലൊക്കെ സത്യത്തിൽ ഉള്ളത് തന്നെയാണോ? വായനശാല എന്ന ബുക്ക് എടുക്കാൻ ലിസ്റ്റ് എഴുതി എഴുതി നീ അച്ഛനെ എപ്പോഴിങ്ങനെ ഓർമ്മിപ്പിക്കണമെന്നില്ല. നീ കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുകയാണെന്നും നല്ലൊരു വരനെ കണ്ടുപിടിച്ച് താലി ചാർത്തിക്കണമെന്നൊക്കെ അച്ഛൻ നോവലിന്റെ കാര്യമാ പറഞ്ഞേ.

0: അതേ പറ്റൂ.
1: ഗുഡ് മോർണിംഗ്.
0: മോർണിംഗ്.
1: കഴുകിയതല്ല, കുട്ടപ്പനാക്കിയിട്ടുണ്ട്.
0: ഓയിലൊക്കെ ചെക്ക് ചെയ്തു?
1: ഓ, എല്ലാം ചെക്ക് ചെയ്തു.
0: താങ്ക്സ്. ഓ, മറന്നു.
1: വേണ്ട വേണ്ട, അങ്ങനെ മറക്കണ്ട.
0: അതെ, ഇന്നത്തെ കൂടെ ചേർന്ന് നാളെ.
1: വേണ്ടച്ചാ, ക്ലീനിങ് ബാറ്റയുടെ കാര്യത്തിൽ കടം പറയരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുൻകൂർ പറ്റായിട്ട് കരുതിക്കോ.
0: ഓ, നീ കുറെ സമ്പാദിക്കും. ആ ഗീതെ, നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് ഉണ്ടല്ലോ.
1: കിക്കിലി കൊച്ചമ്മയുടെ കാര്യമല്ലേ, അവർക്ക് വട്ടാച്ചാ.
0: ആ പിന്നെ വേറെ കാര്യം, നാളെ കഴിഞ്ഞുള്ള ക്ലീനിങ് കഴിഞ്ഞാല് 1 രൂപ ഇങ്ങോട്ട് വരും.
1: അയ്യോ, അത് അപ്പോഴത്തെ കാര്യമല്ലേ.
0: അല്ല, ഓർത്തോണം.

0: işte. അച്ഛൻ ഞാൻ
1: എഞ്ചിൻ പണിക്ക് കേറ്ടാറായ വണ്ടിയുടെ സൈലൻസറിൽ നിന്ന് പോകുന്നോലാണല്ലോ ഇവിടെ ഗുമു ഗുമാന്ന് പോകാ.
0: മനസ്സിനൊരു സ്വസ്ഥത ഇല്ല അച്ഛാ.
1: പിന്നെ വല്ലതും കൊടുത്തോ പ്രേമലേഖനം.
0: ഒന്ന്
1: പോക അച്ഛൻ, വയറ്റിലോട്ട് വല്ലതും ചെല്ലണ്ടേ.
0: അച്ഛൻ്റെ ഒരു തമാശ അച്ഛാ. ഒരു 10-25 രൂപ വേണം. ചങ്ങനാശ്ശേരി ഒന്ന് പോണം. എന്റെ ഒരു ഫ്രണ്ട് ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നു, അതിന്റെ വിവരം ഒന്ന് അറിയാനാ.
1: അതിന് 25 രൂപ വേണോ?
0: നല്ലൊരു ചായ മറ്റോ വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നാലോ അച്ഛാ.
1: ഈ പോക്കുമരം അല്ലാതെ വേറെ പ്രയോജനമൊന്നും ഇല്ലല്ലോ. എന്റെ കാശൊന്നും ഇല്ലല്ലോ.
0: ഇത് മിക്കവാറും ശരിയാവുന്ന തോന്നുന്നു.
1: ആ ഒരു കാര്യം ചെയ്, സ്റ്റാൻഡിലേക്ക് വാ, ആരുണ്ടെങ്കിലും വാങ്ങിച്ചുതരാം. നീ വെറുതെ അതോർത്ത് വലിച്ചു വലിച്ച് കൂട്ടണ്ട.
0: ഇല്ല,
1: ചെറുപ്പത്തിൽ വലിക്കുന്നതിന്റെ ഒക്കെ പിന്നെ അനുഭവിക്കും. പറഞ്ഞേക്കാം.

0: ഇത് എന്തൊരു പ്രാർത്ഥനയാണോ?
1: പുത്തമ്പരക്കിലെ ശാരദ ഉണ്ടായിരുന്നു തൊഴാൻ.
0: ഓ, കൂട്ടുകാരുതേ കണ്ടപ്പോ വീട്ടിലൊരാള് ശകനം കാണാൻ കാത്തിരിക്കുന്ന കാര്യം അങ്ങനെ മറന്നല്ലേ?
1: മറന്നിട്ടൊന്നുമല്ല, പുറപ്പെടാൻ നേരമുള്ള കൊഞ്ചലൊന്നും കുട്ടികളെ കാണണ്ടാ
0: വെച്ചിട്ടാണ്ടാലെന്താ
1: ഇപ്പൊ തന്നെ കളിയാക്കി ചിരിക്കുന്നുണ്ടവര്.
0: ഞാൻ തന്നോടല്ല പിന്നെ ആരോട് കൊഞ്ചാനാ?
1: വയസ്സെത്രയായിന്നാ വിചാരം?
0: എത്ര വയസ്സായാലും ഞാൻ കൊഞ്ചു.
1: പിന്നെ പ്രസാദിനെ ഒന്ന് തിരക്കണം, ഒരാഴ്ചയായി കമ്പനിയിൽ നിന്ന് ലീവാത്രേ. ആവോ, നല്ലൊരു ദിവസമായിട്ട് അവൻ കാണിച്ച പണിയുണ്ടോ? അവൻ വന്നിട്ട് അമ്പലത്തിൽ പോകാൻ കാത്തിരിക്കുക അശ്വതിയും കുഞ്ഞു. പോയാ പോയ വഴി, വന്നാ വന്ന വഴി, അവനിങ്ങനെ വിട്ടാ പറ്റില്ല കേട്ടോ.
0: ഞാനൊന്ന് അന്വേഷിക്കട്ടെ.
2: ആ അതെ അതെ, പോരിഞ്ഞോട്ടല്ലേ, നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കല്ലേ. ആ ഒരു ദിവസം രണ്ടും മൂന്നും കളിയല്ലേ? അതേന്ന്, അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ലെറ്ററല്ലേ ഒരു ദിവസം ഇവിടെ വന്നത്. സാമൂഹ്യ പ്രസക്തിയുള്ള നാടകങ്ങളാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്, അതാണല്ലോ പ്രതിധ്വനി തിയേറ്റേഴ്സിന്റെ ലക്ഷ്യം. ആ അതെ, ഓക്കെ ഓക്കെ ഓക്കെ. ആ താങ്ക് യു.
0: എവിടുന്നാ?
2: ഉത്സവോ പെരുന്നാളോ ചന്ദനക്കുടോ അതോ യൂണിയൻ വാർഷികോ?
0: ഞാൻ പ്രസാദിനെ ഒന്ന് കാണാൻ വന്നാ, കമ്പനി അന്വേഷിപ്പ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു.
2: പ്രസാദ് സാറിനെ കണ്ടിട്ട് ഒരു കാര്യമില്ല, ഓഫീസ് ഇൻചാർജ് ഞാനാ. ഈ ഡിസ്ട്രിക്റ്റിൽ എവിടെ കളിച്ചാലും 3500 ചാർജ്.
0: നിങ്ങൾക്ക് തെറ്റി
2: തെറ്റീന്നാ, അവോക്കൾക്ക് തെറ്റീന്നാ. കൊല്ലം കുറെ അവോക്കലേക്ക് അയിലൂത്ത് തുടങ്ങിയിട്ട് 3500 ഒരു പൈസ കുറക്കാന്ന് പ്രസാദ് സാറ് പറഞ്ഞാണ്ടല്ല. ഏ ഇങ്ങോട്ട് വെച്ചേ, ഈ ഭാഷ നമ്മൾ പഠിച്ചോളേ. അല്ല,
0: ഞാൻ നാടകം ബുക്ക് ചെയ്യാൻ വന്നല്ല.
2: അല്ലേ,
0: ഞാൻ പ്രസാദിന്റെ അച്ഛനാ.
2: അബ്ബോ,
0: എന്താ?
2: ഏ ഒന്നുമില്ല.
0: ആളുകൾ ഉണ്ടോ?
2: കോസ്റ്റ്യൂംസ് എടുക്കാൻ പോയിരിക്കാം.
0: എന്താ?
2: നടീനടന്മാർക്കുള്ള ഡ്രസ്സുകളെ, ബസ്സാളങ്ങാനം.
0: ഓ, ഇപ്പോഴെങ്ങാനും വരുമോ?
2: ഇച്ചിരി വൈകും. അച്ഛൻ പൊക്കോ, വല്ല പറയാണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞമ്മ പറഞ്ഞോളാ.
0: അവനോട് വീട് വരെ ഒന്ന് വരാൻ പറയണം, അത്യാവശ്യം.
2: എന്താ വല്ല കുഴപ്പമുണ്ടോ?
0: ഇല്ല, ഇന്ന് അവന്റെ വിവാഹ വാർഷികമാ.
2: അബ്ബോ,
0: എന്താ?
2: ഏയ് ഒന്നുമില്ല.
0: ശരി,
2: അച്ഛൻ പൊക്കോ, ധൈര്യമായിട്ട് വയ്ക്കോ.

0: മറക്കരുത്.
1: മറക്കാനാ? അബൂബക്കർ മറക്കാനാ? ഇന്ന് പ്രസാദ് സാറിനെ കൊണ്ട് അതിനുള്ള ചെലവ് ചെയ്യിപ്പിച്ചിട്ട് വേറെ കാര്യമുള്ളു. അച്ഛൻ പൊക്കോ, ധൈര്യമായിട്ട് വെക്കോ. അബൂബക്കറല്ലേ പറഞ്ഞത്, പൊയ്ക്കോ പൊയ്ക്കോന്ന്.
2: അച്ഛൻ എവിടെ? എന്റെ അച്ഛനാ. എന്താ അച്ഛാ?
0: എന്ന് തുടങ്ങി?
2: അയ്യോ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധവുമില്ല. സമിതിയിലുള്ള കുട്ടിയാ. നാടകത്തിനുള്ള തുണിത്തരങ്ങൾ എടുക്കാൻ പോയപ്പോ ഇടയ്ക്ക് വെച്ച് കണ്ടതാ. ഇങ്ങോട്ടാണെന്ന് പറഞ്ഞപ്പോ കൂട്ടിക്കൊണ്ടു പോന്നു, അത്രേ ഉള്ളൂ.
0: ഞാൻ അതല്ലേ ചോദിച്ചത്, ഈ നാടകങ്ങളിൽ എന്ന് തുടങ്ങിയ?
2: കമ്പനിയിൽ മെഷീന്റെ അടുത്ത് നിന്ന് നിന്ന് ആകെ ഒരു മുരടിപ്പ്. അത് മാറ്റാൻ വെറുതെ ഇങ്ങനെ ഓരോ
0: 30 കൊല്ലം അച്ഛൻ ഈ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട് മുരടിപ്പല്ല ഒരുതരം മരവിപ്പ് തന്നെ തോന്നിയിട്ടുണ്ട്. പക്ഷെ തൊഴിൽ കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്ക് അച്ഛൻ പോയിട്ടില്ല. എന്താണെന്നറിയോ? മക്കള്, കുടുംബം എന്നൊക്കെ ഓർത്തിട്ടാ.
2: അച്ഛാ, ഇതും ഒരു തൊഴിലാ. നാടക ട്രൂപ്പ് എന്ന് പറയുന്നത് വെറും കളിതമാശയൊന്നും അല്ല, കുറെ കുടുംബങ്ങളുടെ ജീവിത പ്രശ്നമാണ്. ആ പിന്നെ സിനിമയിൽ കയറി പറ്റാൻ നല്ല സ്കോപ്പുള്ള റൂട്ടാ. ഈ കമ്പനിയിലെ ജോലിയും കൊണ്ടിരുന്ന എണ്ണിച്ചുട്ടപ്പം പോലെ കഴിഞ്ഞുകൂടാമെന്നല്ലാതെ. ഈ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ എത്ര ശമ്പളം വാങ്ങിക്കുന്ന അറിയാമോ? ലക്ഷങ്ങളാ.
0: ഓ, ഒരു പടത്തിനോ?
2: പിന്നല്ലാതെ. ഒന്ന് കയറി കിട്ടിയാ ഞാൻ തകർക്കും അച്ഛാ. പിന്നെ ഞാൻ അച്ഛനെ ഒരു പണിക്കും വിടത്തില്ല. കുറെ നാളായല്ലോ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അച്ഛനെ ഓട്ടവും തുടങ്ങിയിട്ട്. അതുകൊണ്ട് അച്ഛൻ ഇനി വിശ്രമിക്കണം.
0: ഈ കലയെന്ന് സാഹിത്യം എന്നൊക്കെ പറഞ്ഞാ അച്ഛൻ ഇഷ്ടമില്ലാണ്ടല്ല, നല്ല കാര്യമാ. പക്ഷെ വീട്ടിലൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? ഇന്നത്തെ ദിവസം ആണെന്നറിയോ? ആ, മറന്നുല്ലേ, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 6-ാം വർഷമാ.
2: ഞാനത് ഓർത്തോർത്തിരുന്നതാ. അശ്വതി പ്രത്യേകം പറയുകയും ചെയ്തു, ഇതാണ് ഓരോ ഉത്തരവാദിത്തങ്ങൾ തലയെ കയറ്റിയാലോ കുഴപ്പം.
0: ആ, സാരമില്ല, നീ വേഗം വീട്ടിലേക്ക് ഒന്ന്
2: ഇപ്പൊ തന്നെ പുറപ്പെടാം.
0: വേണ്ട, ഞാൻ കൊണ്ടാക്കാം.
2: വേണ്ട, അച്ഛനൊരു ഓട്ടം കളയണ്ട.
0: ആ പിന്നെ നമ്മുടെ കുടുംബം മറന്നിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്ന് ചാടരുത് മോനെ.
2: അച്ഛൻ എന്തായി പറയണത്? ഞാൻ അത്രയ്ക്ക് വിവരമില്ലാത്തനാ.
0: അല്ല, നിന്റെയും അങ്ങനത്തെ തെറ്റുണ്ടാവില്ല. എന്നാലും പറയാ, തലയ്ക്ക് മൂത്തവനാ നീ. കെട്ടിക്കാൻ പ്രായമായ രണ്ടെണ്ണം വീട്ടിൽ നിൽപ്പുണ്ട്, അത് മറക്കരുത്.
2: എനിക്കതൊന്നും ഓർമ്മയില്ലെന്ന് അച്ഛന്റെ വിചാരം.
0: ആ ഓർമ്മയുണ്ടായാൽ മതി.
3: പ്രസാദിന്റെ നാടകം കളിയും ചുറ്റിക്കളിയും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു.
4: അശ്വതി എന്തിയടി അവിടെ കിടന്ന് കരയാ?
0: കരയാൻ വേണ്ടി ഇവിടെ എന്താ ഉണ്ടായ? അവൻ ഉടനെ എത്തില്ലേ? ഈ നാടക കമ്പനി എന്ന് പറയുന്ന കളിതമാശയൊന്നുമല്ല, കുറെ കുടുംബങ്ങളുടെ ജീവിത പ്രശ്നമാ.
4: അച്ഛൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ചേട്ടൻ ഇത്ര എഴുതരം? ഒന്ന് ഇവിടെ വരെ വന്നിട്ട് പോകാൻ പറ്റാത്ത തിരക്കെന്താണാവോ?
0: ചില ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുത്ത അങ്ങനെയാ.
4: ഉള്ള ജോലി കളഞ്ഞിട്ട് ഇതിന് നടക്കണോ?
0: ചിലപ്പോ സിനിമയെ കേറാൻ ചാൻസ് ഉണ്ടാവുമെന്നാ അവൻ പറയണേ. സിനിമാക്കാരുടെ ഒക്കെ വരുമാനം എന്താന്നാ വിചാരം? ദേവതിയാ നാളെ, ആകെ ഏത് വഴിക്കാ വരുന്ന ആർക്കറിയാം.
4: ഓ പിന്നെ ദേവതിക്കാരെ ഇങ്ങനെ നോക്കിയിരിക്കല്ലേ സിനിമാക്കാര്, ചെന്ന ഉടനെ പിടിച്ചങ്ങ് ഹീറോ ആക്കാൻ. അച്ഛനെ ചേട്ടൻ നല്ലോണം പറഞ്ഞ് മയക്കിയിട്ടുണ്ട്. പിന്നെ ഈ കമ്പനിയിൽ നിന്ന് ലീവ് എടുത്തിട്ടുള്ള നാടകങ്ങളെ ഉണ്ടല്ലോ, അതത്ര പന്തിയാവുന്ന എനിക്ക് തോന്നുന്നില്ല.
5: വല്ല ഏടാകൂടത്തിലും ചെന്ന് ചാടുവോന്നാ എന്റെ പേടി.
0: അവനങ്ങനെ ബുദ്ധിമോശമൊന്നും കാണിക്കത്തില്ല.
5: വീട്ടിലെങ്ങാനും ഇതറിഞ്ഞ പന്തവും കൊളുത്തിക്കൊണ്ട് വരുവേട്ടൻ. അല്ലെങ്കിൽ തന്നെ അശ്വതി ഇങ്ങോട്ട് തന്നത് നല്ല മനസ്സുണ്ടായിട്ടൊന്നും അല്ല.
0: തന്റെ വർത്തമാനം കേട്ട അവനെന്തോ കുത്തിക്കൊല പോലാണല്ലോ.
5: എന്തോ എന്റെ മനസ്സിനൊരു സമാധാനമില്ല. അശ്വതി, എന്തിനാ കുഞ്ഞു കരണേ?
0: താൻ ഞാൻ അതിനെ എടുത്തു. അവൻ വരാത്ത ദേശത്തിന് അവൾ അതിനെ പിച്ചുവോ ഉള്ളുവോ മറ്റേ ചെയ്ത് കാണും.
4: കിടന്നുറങ്ങ വെച്ച വേഷം കേട്ടാ മിണ്ടായിരിക്കുന്നുണ്ടോ?
5: എന്താടാ മുത്തേ
6: പറഞ്ഞിട്ടുണ്ടേ? ആമരെയും കഥ പറയാൻ പറഞ്ഞ അമ്മ പറയുന്നില്ല.
5: നീ എന്താ അശ്വതി കഥ പറഞ്ഞു കൊടുക്കാത്ത മോക്ക്? മോള് വാ, അച്ഛമ്മ കഥ പറഞ്ഞുതരാ. കരയണ്ടാട്ടോ.

0: കിക്കിളിക്കൊച്ചമ്മയും മാധവൻ നായരുമായുള്ള വഴക്കിന് യാതൊരു കുറവുമില്ല. മാധവൻ നായരുടെ മക്കളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു നടക്കുന്നതിൽ കൊച്ചമ്മയ്ക്ക് കൂട്ടായി ഏലിക്കുട്ടിയും കൂടെ ചേർന്നു. എന്നാൽ കൊച്ചമ്മയുടെ ഭർത്താവ് ഇതിനെല്ലാം എതിരായിരുന്നു.
1: നാടകക്കാരിയെ കെട്ടിയെന്നോ കൂടെ പാർപ്പിച്ചിരിക്കുകയാണെന്നോ ഒക്കെ പറയുന്നതായിട്ടു ഞാനും കേട്ടു. അവൻ അവളുടെ വീട്ടിലാണ് അത്ര താമസം. ഇടയ്ക്ക് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് വരുന്നത് മാത്രം. ഇത് അനാശാസ്യത്തിൽപ്പെടുകയല്ലേ? പറഞ്ഞതുപോലെ നേരെയാണല്ലോ. അപ്പേ, ഇത് അനാശാസ്യത്തിൽപ്പെടുവോ?
2: ഞാൻ കുളിച്ചതോ?
1: അല്ലന്നേ, മാധവൻ നായരുടെ മോനില്ലേ പ്രസാദ്, അവൻ ഏതോ നാടകക്കാരിയും കൊണ്ട് നടക്കുകയാണെന്ന്.
2: ഇത് അനാശാസ്യത്തിൽപ്പെടും.
1: ഞാൻ പറഞ്ഞില്ലയോ?
2: അല്ല, ഇങ്ങനെ ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കുന്നത് അനാശാസ്യത്തെപ്പെടുമെന്ന് ഞാൻ പറഞ്ഞത്.
1: ഇല്ലാവചനം അല്ല, സത്യം.
2: ഇനി അവൻ അങ്ങനെ ചെയ്താൽ തന്നെ മാധവൻ നായരെന്ത് പഠിച്ചു?
1: ഇങ്ങനെയുള്ളവന്മാരോ അവന്മാരുടെ ബന്ധുക്കളോ ഈ കോളനി കിടന്ന് വിലസാൻ ഞാൻ സമ്മതിക്കുകയല്ല.
2: ഇതൊക്കെ വെറുതെ മുട്ടാപ്പോക്കിന്റെ പറയുന്നല്ലാതെ വേറൊരു കാര്യമില്ല. വെറുതെ എല്ലാം കൂടി വിളമ്പ്.
1: കാര്യമുണ്ടോ ഇല്ലയോന്ന് ഞാനൊന്ന് നോക്കട്ടെ.
2: ആ സമയം കൊണ്ട് രണ്ട് മാങ്ങയും കൂടെ പുളി തിന്നൂടെ എന്റെ കിക്കിലി.
1: നിങ്ങളൊന്ന് ചുമ്മാ ഇരിക്കാവോ,
2: അല്ലെങ്കിൽ പിന്നെ വേറെ എന്താ എനിക്കിവിടെ ജോലി?
3: അതെന്നതാടി, ആ ഗീതപ്പെണ്ണിന് നമ്മുടെ ചിന്നത്തമ്പിയുടെ മേത്തൊരു കണ്ണുണ്ട്. എനിക്കും അതിലൊരു സംശയമുണ്ട്. ഗോതമ്പ് പൊടിപ്പിക്കാൻ മില്ലിലെത്തിയാൽ അവളുടെ ഒരു നോട്ടവും സിംഗാരവും അയ്യോ.
2: പറ്റില്ല.
4: എന്താ
2: പറ്റില്ലെന്ന്?
4: എന്തോ പറ്റില്ലെന്ന്?
2: ഗോതമ്പ് ഇവിടെ പൊടിപ്പിക്കാൻ പറ്റില്ല എന്ന്.
4: അതെന്താ ഗോതമ്പ് ഇവിടെ പൊടിപ്പിക്കാൻ പറ്റാത്തെ?
2: കൊച്ചമ്മയുടെ ഓർഡറാ.
4: ഓ, ഇയാളോ അല്ലേ കൊച്ചമ്മ? ഇയൊക്കെ എന്തിന്റെ സൂക്കടാ, വിടോ.
2: എന്ത് പൊടിപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ?
4: എന്തോ
2: കുന്തം.
4: ഇപ്പൊ കാണിച്ചേരാ.
2: എന്തായി കാണിക്കുന്നത്?
4: എന്താ പൊടിപ്പിക്കാൻ പറ്റാത്ത കാരണം എന്ന് അറിയണല്ലോ.
2: അതൊക്കെ അങ്ങ് കൊച്ചമ്മയടുത്ത് പോയി ചോദിക്കണം. ഞാനിവിടെ പണിക്കാരന.
4: അയ്യടാ, കൊയ്തേ പോലെ പണിയെടുത്താ മാത്രം പോരാ. കാരണം എന്താ ഇയാളും കൂടെ അറിയണ്ടേ?
2: എനിക്കറിയേണ്ട കാര്യമില്ല. ആൾക്കാർ പൊടിപ്പിക്കാൻ ക്യൂ നിക്കാ, അങ്ങോട്ട് പോയേ.
4: എനിക്ക് പൊടിപ്പിക്കാൻ പാടില്ല, ആരും പൊടിപ്പിക്കണ്ട.
2: അങ്ങനെ മര്യാദക്ക് കൂട്ടുകാരെ വിളിച്ചോണ്ട് പോ.
4: എടാ എടാ പാണ്ടി, ഇയാൾ ഇവിടെ പൊടിപ്പിച്ചില്ലെങ്കിലേ ഞങ്ങളുടെ പുട്ട് വേറെ തന്നെ കൊച്ചമ്മയുടെ പറഞ്ഞേക്കെ.
0: അങ്ങനെ ഇരിക്കെ ഇളയ മകൻ സന്തോഷിന് ഒരു ജോലി ശരിയായി വന്നു. അവന്റെ സുഹൃത്തിന്റെ അച്ഛന്റെ ശുപാർശ പ്രകാരമായിരുന്നു അത്. പക്ഷേ ജോലി ലഭിക്കണമെങ്കിൽ സെക്യൂരിറ്റിയായി 2000 രൂപ കൊടുക്കണം. രൂപ കണ്ടെത്തുന്നതിനായി അച്ഛനും മകനും ഭാരതിയുടെ മുന്നിലേക്ക് എത്തുന്നു.
5: എന്താ പതിവില്ലാതെ ഇത്ര നേരത്തെ?
6: ഒരു സെക്യൂരിറ്റി പ്രശ്നമായിട്ട് വന്ന.
5: സെക്യൂരിറ്റിയോ?
6: ഇവരെ ജോലി ശരിയായിട്ടുണ്ടോ? ചങ്ങനാശില്ല, 15 കാശ് കെട്ടണം. ആളെ വിശ്വാസമാകുന്നവരെ മതി, പിന്നെയും തിരിച്ചെടുക്കാം.
5: അതിന് ഞാനെന്ത് ചെയ്യാനാ?
6: താൻ വിചാരിച്ചാ നടക്കും.
5: നിങ്ങൾക്കറിയാത്ത എന്ത് സമ്പാദ്യം എന്റെ കയ്യിലുള്ളത്?
6: എനിക്കറിയാവുന്ന തന്നെയാ.
5: എന്റെ കയ്യിലോ?
6: ആ കയ്യും കേട്ടിക്ക്. അതല്ല മറ്റ്.
5: എനിക്ക് തോന്നി. ഇത് മതിയാവോ?
6: അഡ്ജസ്റ്റ് ചെയ്യാം. കെട്ടിക്കൊണ്ട് വന്നപ്പോ അച്ഛിങ്ങ പോലിരുന്ന വരല്ല.
7: അല്ലെങ്കിൽ ഈയിടായിട്ട് അമ്മക്ക് ഇച്ചിരി ചീർപ്പ് കൂടുതലാ.
5: വാങ്ങിക്കുന്ന
7: ചുമ്മാ തമാശക്ക് പറഞ്ഞല്ലേ. നമുക്ക് ഇത് കട്ട് ചെയ്താലോ?
6: എന്താ
7: മുറിച്ചാലോ?
5: മുറിക്കാനോ? അത് ഞാൻ സമ്മതിക്കില്ല. എന്റെ പ്രാണം പോലെ കാത്തു സൂക്ഷിക്കുന്ന സാധന മുറിക്കാ ദൂരാവെങ്കിൽ എടുത്തു.
6: അവിടെ പോയി പിടിക്കടാ.
4: എന്താ അച്ഛനെ തള്ളിട്ടെ?
7: തള്ളിട്ടോന്നു ഇത് കൊള്ളാം.
4: എന്താ അച്ഛ പറ്റി?
6: ഏയ് ഒന്നുമില്ല.
7: എടീ നിന്റെ ആ കമ്മലും തരുവോ?
5: വേണ്ട വേണ്ട, ആകെ അതേ ഉള്ളൂ. അതും കൂടി പറയണ്ട.
7: ഏട്ടത്തി അമ്മയോട്
5: നിനക്ക് നാണമില്ലടാ, ഉണ്ടായിരുന്ന ജോലിയും കളഞ്ഞേച്ച്.
7: അമ്മക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം? ഞാനെന്താ 2 കെട്ടിലുള്ള ആണോ അച്ഛാ?
6: നീ ഒന്ന് അടങ്ങടാ.

0: എനിക്ക് നിന്നെ അത്രയ്ക്ക് അങ്ങ് വിശ്വാസവും ഇല്ല. സെക്യൂരിറ്റി സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞ് ഇതുവരെ വാങ്ങിച്ചോണ്ട് പോയതൊക്കെ എവിടെ?
1: കൂട്ടുകാരുടെ
2: കൂടെ സിറ്റി നടന്ന് പുട്ടടിക്കുമ്പോ ഓർക്കണമായിരുന്നു.
1: നിനക്ക് പറയട്ടെ,
3: സെക്യൂരിറ്റിയായി പണം അടച്ചെങ്കിലും സന്തോഷിന് പക്ഷേ ജോലി കിട്ടിയില്ല. കാരണം ഒരിക്കൽ അവിടെയുള്ള വ്യവസായ പ്രമുഖനായ KRC എന്ന വ്യക്തിയുടെ മകൾക്ക് സന്തോഷ് പ്രേമലേഖനം കൊടുത്തു എന്ന പേരിൽ ചെറിയ വഴക്കും കാര്യങ്ങളും മാധവൻ നായരും KRCയും തമ്മിലുണ്ടായിരുന്നു. അതിന്റെ വൈരാഗ്യമുള്ളതിനാൽ KRCയും കമ്പനിയും തമ്മിലുള്ള ബന്ധം കാരണം സന്തോഷിനെ ജോലി നിഷേധിച്ചു. ഇതിന് കാരണം മാധവൻ നായരും KRCയും തമ്മിലുള്ള വഴക്കാണ് കാരണമെന്ന് മകൻ അച്ഛനെ കുറ്റപ്പെടുത്തുന്നു.
1: തന്റെ അച്ഛനോട് അയാൾക്ക് അത്രക്ക് വാശിയാ?
4: ഇങ്ങനെ കൈയൊഴിയരുത്. ഈ ജോലി എനിക്ക് തരാമെന്ന് 100% ദാസർ വാക്ക് പറഞ്ഞത്
1: അതൊക്കെ ശരിയാണ്. പക്ഷെ ആ KRCയുടെ ഹോൾഡ് എന്താണ് തന്നോട് ഞങ്ങൾ വിശദീകരിക്കണോ? ഞാനൊരു നല്ല വഴി പറഞ്ഞുതരാം. തന്റെ അച്ഛനോട് KRC ഒന്ന് ചെന്ന് കാണാൻ പറ. അല്ലാതെ എനിക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല.
2: അച്ഛന്
4: പുളിയും കൊടുക്ക്, തിന്നട്ടെ.
2: എന്താണേ? എനിക്കറിയില്ല. സന്തോഷേ,
4: നിന്റെ
2: കരച്ചിൽ കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് അച്ഛൻ എന്നോട് ചോദിക്കാൻ പോയത്.
4: ചോദിക്കാനല്ലോ, വാദിക്കാനല്ലേ പോയത്?
2: ഒറ്റ വീക്ക് വെച്ചോണ്ടല്ലോ അയാളുടെ മോക്ക് ലവ് ലെറ്റർ കൊടുത്തിട്ടാണ് ജോലിന്ന് പിരിച്ചു വിട്ടെന്ന് ആരെങ്കിലും അറിഞ്ഞോടാ? അതറിഞ്ഞപ്പോ നാണം കെടാതിരിക്കാൻ വേണ്ടി അച്ഛൻ എന്നോട് തർക്കിച്ചു. അതാപ്പൊ മോശമായ
4: മതിയാകടി. എല്ലാം എന്റെ കുറ്റം തന്നെ, സമ്മതിച്ചു, തീർന്നല്ലോ.
2: ആ തീർന്നു,
4: പിന്നെന്താ?
2: ഓ, രണ്ടും കൂടി തുടങ്ങി.
3: ഒടുവിൽ മാധവൻ നായർ KRCയെ കാണുവാൻ തീരുമാനിക്കുന്നു. തങ്ങൾ തമ്മിലുള്ള വഴക്ക് മതിയാക്കാമെന്നും താൻ ചെയ്ത തെറ്റിനെ മാപ്പ് പറയുകയും മകന്റെ ജോലിക്ക് തടസ്സം നിൽക്കരുതെന്നും മാധവൻ നായർ KRCയോട് ആവശ്യപ്പെടുന്നു. പക്ഷേ KRC അതിന് തയ്യാറാകാതെ മാധവൻ നായരെ അധിക്ഷേപിച്ചിറക്കിവിടുന്നു. ഇതിന് പ്രതികാരമായി KRCയുടെ മകളെ പ്രണയിച്ച് വശത്താക്കിയാൽ സന്തോഷിന് ജോലി KRC തന്നെ ഇടപെട്ട് നൽകുമെന്നും അച്ഛൻ മകനെ ഉപദേശിക്കുന്നു. രസകരമായ മുഹൂർത്തങ്ങളിലൂടെ മാധവൻ നായരും കുടുംബവും കടന്നു പോവുകയാണ്. നാടക നടിയുമായുള്ള പ്രസാദിന്റെ ബന്ധവും ഊർമിളയും ഉത്തമനുമായുള്ള പ്രണയവും അതിനിടെ സന്തോഷും KRCയുടെ മകളും തമ്മിലുള്ള പ്രണയവും ചിന്നത്തമ്പിയും ഗീതയും തമ്മിലുള്ള ബന്ധവും എല്ലാം കൂടി പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്ന സന്ദർഭങ്ങളിലൂടെ കഥ മുന്നോട്ടു പോവുകയാണ്.

0: പ്രസാദിന്റെ നാടകം കളിയും ചുറ്റിക്കളിയും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അശ്വതിയെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോകുന്നതിനായി അവളുടെ അച്ഛൻ വരുന്നു. പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്ന രംഗങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട്.
1: അശ്വതി, ഇവിടെ ആരുമില്ലേ?
2: ഞാനിരിക്കാമെന്നല്ലോ.
1: എടി, മക്കളെ ഉണ്ടാക്കി വിട്ടാ പോരാ, നേരെ ചൊവ്വയെ വളർത്താനും പഠിക്കണമെന്ന് നിന്റെ ഭർത്താവിനോടൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്.
2: അളിയൻ ആദ്യം സമാധാനായിട്ടൊന്ന് ഇരിക്കേ.
1: ഞാനിരിക്കാമെന്നല്ലോ, എന്റെ മോളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നാ. മോളെ, നിന്റെ അമ്മായിക്ക് ഇളെ നിയന്ത്രിക്കാൻ പറ്റിയില്ല, സ്വന്തം ഭർത്താവിനെ നിനക്കും നിയന്ത്രിച്ചു നിർത്താൻ പറ്റില്ല എന്ന് വെച്ചാൽ എങ്ങനെയാ?
2: ഭാരതി, നിന്റെ ചേട്ടനോടൊന്ന് ഇരിക്കാൻ പറ ആദ്യം.
1: താനെന്നെ എങ്ങനെ ഇരുത്തണ്ടോ? ഇരുന്നിടത്തോളം മതിയായി എനിക്ക്.
2: അളിയൻ എന്താ പറയണേ?
1: സ്വന്തത്തിലുള്ള ബന്ധുത്വം വേണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ, ഇപ്പൊ എന്തായി?
2: എന്താണെന്ന് വെച്ചാ തെളിച്ചു പറയണ്ട. അളിയാ,
1: പറയാൻ വിഷമുണ്ട്. കണ്ണിക്കണ്ട നാടകക്കാരികളെയും കൂട്ടി സ്വന്തം മകളുടെ ഭർത്താവ് ചുറ്റടിക്കണമെന്ന് പറഞ്ഞാൽ ഏതച്ഛനാ സഹിക്കാൻ പറ്റിയ?
2: അതൊക്കെ അസൂയക്കാർ വെറുതെ പറയുന്ന. അളിയാ, അവനൊരു നല്ല റൂട്ടിൽ കയറി, അവർക്ക് പിടിക്കുന്നില്ല.
1: കയറിക്കോട്ടെ, ഇഷ്ടമുള്ള റൂട്ടിൽ കയറിക്കോട്ടെ, പക്ഷേ എന്റെ മകളെ നടു റോട്ടിലിട്ട് വട്ടം ചിരിക്കാൻ പറ്റില്ല. ഒരെണ്ണത്തിന് ജീവിതം തൊലച്ചു, ഇനി ഒരെണ്ണത്തിനെയും കൂടി തൊലക്കാൻ ഞാൻ സമ്മതിക്കില്ല.
2: ആരുടെ ജീവിതം തൊലച്ച്?
1: അതിപ്പോ ഞാൻ പ്രത്യേകം പറയണോ? എന്റെ ഉടപ്പിടുന്നോളെ ഇതുവരെ തന്നെ കൊണ്ടൊരു മനസ്സമാധാനം കിട്ടിയിട്ടുണ്ട്. ഇവൾക്ക് തന്തയാന്ന് പറഞ്ഞ് നടന്നാ പോരാ, മക്കളെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്താൻ പഠിക്കണം. ആ
2: അതെ.

0: പ്രതീക്ഷിക്കാത്തത് പലതും സംഭവിക്കുന്നു, അതാണല്ലോ ജീവിതം.
1: കറക്റ്റ്, പ്രതീക്ഷിക്കാത്തത് പലതും സംഭവിക്കുന്നു. അസ്ഥിയിൽ അള്ളിപ്പിടിക്കുന്ന മഞ്ഞിന്റെ താഴ്വരകളിൽ ശത്രുവിന് നേരെ നിറനോക്കു ചൂണ്ടി നിൽക്കുമ്പോഴും ഏത് നിമിഷവും വിരിമാറിലേക്ക് തുളഞ്ഞു കയറിയേക്കാവുന്ന വെടിയുണ്ട കാത്തു കിടക്കുമ്പോഴും എന്റെ മനസ്സിലൊരു സ്വപ്നമുണ്ടായിരുന്നു.
2: എന്റെ പെങ്ങൾ,
1: സ്നേഹനിധിയായ അവളുടെ ഭർത്താവ്. പക്ഷേ ഡെറാഡൂണിൽ നിന്നും ഞാൻ ഇവിടെ എത്തിയപ്പോൾ കണ്ടത് ഒരു പളുങ്കു പാത്രം പോലെ തകർന്നു കിടക്കുന്ന അവളുടെ ജീവിതമാണ്. രാജകുമാരിയെ പോലെ അവളെ വാഴിക്കുമെന്ന് കരുതിയ നിങ്ങൾ ഏതോ ചട്ടക്കാരിയുടെ ചട്ടക്കൂട്ടിൽ പച്ചമിട്ട് പറക്കുന്ന ഈയാമ്പാറ്റിയായി മാറിയിരിക്കുന്ന വാർത്തയാണ്.
0: ഭാർഗവൻ, വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കും. സ്വന്തം ബന്ധങ്ങളുടെ പേരിൽ ജീവിതകാലം മുഴുവൻ ഒരു പട്ടിക്കാട്ട് പെണ്ണിനെ ഭാര്യയായി ചുവന്ന് എന്റെ ജീവിതം സ്പോയിലാക്കാൻ ഞാൻ തയ്യാറല്ല.
3: തയ്യാറല്ലെങ്കിൽ പിന്നെ എന്തിനാടാ പട്ടി കഴുകണ മോനെ? നീ അവർക്ക് ഒരു കൊച്ചിനെ കൊടുത്തത്, കണ്ണിക്കണ്ട അലവലാതികൾക്ക് വേണ്ടി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ വീട്ടിലിട്ട് കണ്ണീര് കുടിപ്പിച്ചാണ്ടല്ലോ കൊന്നുകളെ. ഞാൻ പറഞ്ഞ മനസ്സിലായാ? അരമണിക്കൂറിനാ വീട്ടിൽ വന്നോണം, അല്ലെങ്കിൽ നീ വിവരം അറിയും. അവന്റെ ഒരു നാടകവും സിനിമയും റാസ്കൽ. രാവനിപ്പോ വരും. അച്ഛനെന്നുള്ള നിലയിൽ ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. വന്നു കഴിഞ്ഞാ അല്ലെങ്കിൽ ഇഷ്ടമുള്ളിടത്തേക്ക് അവനെ കൊണ്ടുപോയിക്കോ. ഇനി ഇവിടെ നിന്ന് ചീത്തയായി എന്നുള്ള പേരുദോഷം വേണ്ട.
4: താമല അതിക്രമം കാണിച്ചോ?
3: അതൊന്നും ആരും അറിയണ്ട.
4: അവൻ വരുന്ന ഉറപ്പാണോ?
3: മാധവൻ നേർക്ക് ഒരു നാക്കേ ഉള്ളൂ, ഒരു വാക്കും.
4: മാധവൻ
3: ഇരിക്കാറായിട്ടില്ല അളിയ. നീ ഒരു കാര്യം കൂടെ പരിഹരിക്കാനുണ്ട്. അളിയന് എന്നോട് വിഷമൊന്നും തോന്നരുത്. തിരിച്ചു പോകുമ്പോഴേ പെങ്ങളെ കൂടെ കൊണ്ടുവയ്ക്കോ.
5: എന്തായി പറയണേ?
3: മലയാളം എന്റെ കൂടെ പൊറുക്കാൻ തുടങ്ങിയതിന് ശേഷം പെങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? ആ പരാതി ഇന്നങ്ങ് തീർക്കാൻ പോവാ.
4: അളിയനിരിക്കെ
3: ഇരിക്കാറായിട്ടില്ലെന്നേ. മനസ്സമാധാനമില്ലാത്ത ജീവിതം മുമ്പോട്ട് തുടരരുത്. ഇയാള് സമ്മതിച്ച വിവാഹമോചനത്തിന് വരെ ഞാൻ ഒരുക്കുക.
4: മാധവ
3: അളിയൻ ചൂടാവണ്ട, അവിടെ പറയട്ടെ എന്ത് പറയുന്നു.
5: സമ്മതം.
3: ഏ, ഞാൻ എന്തായി പറഞ്ഞേ?
5: പച്ച മലയാളം, വിവാഹമോചനം നടത്താൻ എനിക്ക് സമ്മതമാണെന്ന്.
3: ഇത്രയും വലിയൊരു തുറുപ്പൂല നിന്റെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല.

0: ഇപ്പൊ എങ്ങനെയാ?
1: ഉർമി ഫോട്ടോ കണ്ടേ?
0: ഇനി എന്നെ പാണ്ടിന്ന് വിളിക്കോ, വിളിക്കുമെന്നോ വിളിക്കൂലെന്നോ?
2: ഷോ വിളിക്കൂല. അച്ഛാ ദേ ചേട്ടൻ വന്നു.
3: എന്തായി മാനാട വാക്കിന് വിലയുണ്ടോ?
4: അയ്യേ നീ എന്തിനാ പേടിക്കുന്നത്? നിന്നെ ഞാനല്ലേ വിളിക്കുന്നത്. ഇങ്ങോട്ട് ഇറങ്ങ്, ഇവിടെ ആരും ഒരു ചുക്കും ചെയ്യത്തില്ല.
2: അയ്യോ ആരെങ്കിലും കാണോ എന്റെ ഈശ്വര, ഒന്നിങ്ങോട്ട് പോയേ.
0: വരട്ടരുത്, എനിക്ക് ഈ ലോകത്ത് ആരെയും പേടിയില്ല.
2: അയ്യോ അറിയാം, ഒന്ന് പോയേ. കുണിക്കാതെ പോ.
0: അവർക്ക് ചെടി നനയ്ക്കാൻ കണ്ട ഒരു നേരം.

0: അയ്യോ ദേ കണ്ടോ.
1: അതെ പ്രസാദ് തന്നെ. എനിക്കുമുണ്ട് എന്റേതായ ചില പ്രശ്നങ്ങൾ. അത്രയും പേരുടെ മുമ്പിൽ എന്നെ അടിച്ചു നാറ്റിച്ചില്ലേ, അതിന് പകരമായി ഈ അടി. ഇനി ഞാൻ എവളുടെ കൂടെ താമസിക്കാൻ പോണത്? ആർക്കാ എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാ ചെയ്തോ.
0: മോനെ,
1: അമ്മ കരയണ്ട, അച്ഛന് മാത്രമല്ല വാശി, എനിക്കുണ്ട്. പടി
2: എന്താ മതിയായോ എനിക്ക്? എന്റെ പട്ടി അറിയില്ല തന്റെ പഠിക്കാത്ത. മോളെ, എടുക്കാനുള്ളതെന്ന് വെച്ചത് എടുത്തു മതി. ഇവിടുത്തെ പൊറുതി നിനക്കും കുഞ്ഞിനും ഒരു നേരത്തെ കഞ്ഞി തരാൻ ഈ അച്ഛന് ആരും ഔദാര്യം വേണ്ട.
0: ഞാൻ വരില്ല. പട്ടിണിയായാലും പാടായാലും എന്റെ വീടിത് ഇവിടം വിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല.
2: മോളെ കേട്ടില്ലേ, എന്റെ മകള് ഞാൻ അങ്ങനെ വളർത്തിയിട്ടുള്ളത്. ഇയാളുടെ മകന് കൊടുക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല. ഇവളെ വന്ന് കാല് പിടിച്ചതുകൊണ്ടാ.
3: ഇതിലും നല്ലവേ, വല്ല കടലിലും കെട്ടി താക്കുമായിരുന്നു.
4: കുടുംബകാര്യ ഞങ്ങള് തീർത്തോളാം.
3: അങ്ങനെ തീർത്താ പോരല്ലോ, ഇത് എന്റെ വീടാ, എനിക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്.
2: നാളികരക്കാരെ അടച്ചു വിളിച്ച് കൊട്ടും കുറവിയായിട്ട് ആഘോഷമായിട്ട് നടത്തിയ കല്യാണമാ. 15 പവന്റെ ആഭരണങ്ങൾ, 14 കൂട്ടം കറികള്, പപ്പടം, പഴം, പായസം, അടപ്രഥമൻ. അല്ലാതെ ബന്ധത്തിലാന്ന് വെച്ച് പറഞ്ഞ് ഉന്തിത്തള്ളി വിട്ടൊന്നുമില്ല.
0: കേട്ട, എന്തിനാ ഇതൊക്കെ നാട്ടുകാരെ അറിയിക്കേ?
2: അറിയട്ടെടി, എല്ലാരും അറിയട്ടെ.
4: അളിയാ,
2: താൻ എന്നെ അളിയാന്നൊന്നും വിളിക്കണ്ട. നമ്മൾ തമ്മിൽ ഇനി അങ്ങനെ ഒരു ബന്ധമില്ല. എല്ലാം ഇവിടെ വെച്ച് മുറിച്ചിട്ട് ഞാൻ.
4: അങ്ങനെയാണെങ്കിൽ എനിക്കുള്ളത് സംസാരിക്കാനുണ്ട്. താൻ എന്താ പറഞ്ഞേ? 4 കരക്കാരെ അടക്കി വിളിച്ചെന്നോ? അതിനൂടെ ആകെ 2 കരക്കാരല്ലേ ഉള്ളൂ. അതിൽ തന്നെ അണ്ടനും അടകോണനും എല്ലാം കൂടെ ചേർത്ത് 50 പേരെ കൊണ്ടുവരുമോ? പിന്നെ സദ്യ.
0: ഈശ്വരനെ ഓർത്ത്
4: വേണ്ട. എന്തിനാടോ സ്വന്തം ഭരണ കുത്തി മണപ്പിക്കുന്നത്?
5: ഞാൻ എന്റെ വാക്ക് പാലിച്ചിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ അവളെ വിളിച്ചറിയിക്കൊണ്ട് വന്നിട്ടുണ്ട്.
3: എന്റെ പുണ്യാളച്ചാ, ഇത് കേട്ടോ. മോനെ ചട്ടം കെട്ടി ഏതോ വലിയ വീട്ടിലെ പെണ്ണിനെ തട്ടിക്കൊണ്ടു വന്നിരിക്കുക. ഭൂമിയിൽ ഏതെങ്കിലും തന്തമാര് ചെയ്യുന്ന പണിയാണോ ഇത്?
2: നാണം കെട്ടവന്റെ ആസനത്തിൽ ആര് മുളച്ച?
3: അത് വെറുതാണല്ല.
2: ഈ നാണം കെട്ടവന്റെ കുടുംബത്തിലേക്ക് എന്റെ മകള് കുരുതി കൊടുക്കേണ്ടി വന്നല്ലോ ഭഗവാനെ.
4: താൻ ഇനി ഒരു അക്ഷരം വേണ്ടത്, ഇതെന്റെ മക്കളെ പ്രശ്നമാ. തനിക്കില്ല എന്താ കാര്യം? ഇറങ്ങിപ്പോ.
2: എടി ആ സഞ്ജി
4: എടുത്തോളൂ. ആരെ പൊന്നു കൊടുത്ത സഞ്ജി? എന്റെ ഫോട്ടോ എന്നാ തന്റെ ഒരു സഞ്ജി.

0: ശീലാവതികളാണെന്നും പറഞ്ഞ് കിടന്ന് കുറെ തുള്ളിയല്ലോ. എന്താ ഇത്? എന്താ നാളെ ഇറങ്ങിപ്പോയോ?
1: മാധവൻ നായർ നിന്ന നിൽപ്പിൽ ഇല്ലാണ്ടായിപ്പോയി എന്ന് തോന്നുന്ന നിമിഷങ്ങളായിരുന്നു അത്. തൻ്റെ മക്കളെക്കുറിച്ചോർത്ത് അഭിമാനിച്ചിരുന്ന മാധവൻ നായരുടെ മക്കൾ വഴിപിഴച്ചു പോയതിൽ മാധവൻ നായരും ഭാരതിയും വിഷമത്തിലായി. എങ്കിലും അതിൽ നിന്നെല്ലാം കര കയറാനുള്ള ശ്രമത്തിലായിരുന്നു മാധവൻ നായർ.
0: അയ്യോ എന്റെ കർത്താവിശ്വമിച്ചായേ, ഞാൻ എന്തൊക്കെയായി കാണുന്നത്! ഇളയ മോളെയും ചട്ടം കെട്ടി വിട്ടേക്കുക. എന്തിന്? എന്റെ വീട്ടിന്റെ മുറ്റത്തെ ഗർഭസത്യാഗ്രഹം ഇരിക്കാൻ നാണം ഉണ്ടോടോ തനിക്ക്? ഒരു പൂമുറ്റത്ത് മാധവൻ നായർ.
2: കൊച്ചമ്മേ, മനസ്സാവാതെ ഞാൻ ഇതൊന്നും അറിഞ്ഞല്ല. മരിച്ചു നിൽക്കുക, ചാച്ചക്കൊത്തരുത്.
0: ശവങ്ങളൊന്നും എന്റെ വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല. എടുത്തോണ്ട് ഇറങ്ങി.
2: ഞാൻ ഇറങ്ങിക്കോ.
0: എപ്പ ഇറങ്ങാമെന്ന്?
2: എത്രയും വേഗം ഞങ്ങൾ ഇറങ്ങിത്തരാം. ഇനി നിങ്ങളെപ്പോഴുള്ള അവതാരത്തിന് വേണ്ടി കാത്തു കിടക്കില്ല. സ്വന്തമായിട്ടൊരു തൊണ്ടും മണ്ണ് വാങ്ങി അതൊരു കൂര വെച്ച് അങ്ങോട്ടേ മാറൂ. വരവാസോലിക്ക് ആദ്യം ക്ഷണിക്കുന്ന നിങ്ങളെയായിരിക്കും. ഭാരതി, മക്കളെ വിളിച്ചോണ്ട് കയറുക.
1: കിക്കിളിക്കൊച്ചമ്മയോട് പറഞ്ഞ വാക്കുകൾ മാധവൻ നായരുടെ മനസ്സിലുണ്ട്. വാടക വീട് ഒഴിഞ്ഞു കൊടുക്കണമെങ്കിൽ ചെറിയൊരു സ്ഥലവും വീടും വെക്കണം. അത് അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നം തന്നെയായിരുന്നു. ഭാര്യയെയും കുട്ടികളെയും ഉപേക്ഷിച്ചു പോയ പ്രസാദ് തന്റെ തെറ്റു മനസ്സിലാക്കി തിരിച്ചു വരുന്നു. അതിനു പിന്നിൽ അമ്മയുടെ കൈകളായിരുന്നു എന്ന കാര്യം മാധവൻ നായർക്ക് അറിയില്ലായിരുന്നു. മകൾ ഗീതയൊഴിച്ച് ബാക്കിയെല്ലാവരും സ്വന്തം കാര്യം നോക്കി പോകാൻ തുടങ്ങിയതോടെ ഭാരതിയും മാധവൻ നായരും ഒറ്റപ്പെട്ടു തുടങ്ങി. എങ്കിലും തന്റെ സ്വപ്നമായ 5 സെന്റ് സ്ഥലം അവർക്ക് രജിസ്റ്റർ ചെയ്ത് കിട്ടി.
3: വണ്ടി
2: വിറ്റു.
3: വിറ്റോ?
2: അല്ലെങ്കിൽ ഇപ്പൊ പഴയ ടാക്സികൾക്കൊന്നും ഓട്ടമില്ല. ആൾക്കാർക്ക് പുതിയ വണ്ടിയാണ് ഓട്ടം. പിന്നെ ഡീസലിന്റെ റേറ്റിലൂടെ നമുക്ക് മുതലാകുകയില്ല. സ്ഥലത്തിന്റെ കാര്യം ഞാനൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്.
3: ഒരു ചെറിയ വീടും കൂടിയുള്ള സ്ഥലം നോക്കണതല്ലേ നല്ലത്?
2: വീടും കൂടിയുള്ളതൊക്കെ നോക്കാൻ തുക എന്താകുമെന്നാ വിചാരം? നമുക്ക് രണ്ടുപേർക്കും ചുരുണ്ടു കൂടിയാ പോരല്ലോ. സ്ഥല ആകുമ്പോ വീട് നമ്മുടെ സൗകര്യത്തിന് കുറേശ്ശെ കുറേശ്ശെ പണിയാം.
3: വീട് പണിയാന്നൊക്കെ പറഞ്ഞാ നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന കാര്യാണോ?
2: പയ്യെ തിന്നാ പനയം തിന്നാം, ഒക്കെ നടക്കൂന്നേ. എന്തായി കുഞ്ഞിപ്പ?
4: നമുക്ക് പറ്റിയൊരു സ്ഥലം വന്ന് പെട്ടിട്ടുണ്ട്.
2: ആ
4: മാന്നാനത്തുകാർ ഒരു മുസ്ലിം ഇന്ത്യ. ബെസ്റ്റ് സൈറ്റാ. നല്ല അലുവ കഷ്ണം പോലെ 1.5 ഏക്കറിന്റെ ഒരു ഒറ്റ പ്ലോട്ടാ. ഒരുമിച്ച് കൊടുക്കുള്ളൂ എന്നയാള് പറയണേ. പിന്നെ നമ്മുടെ കാര്യമൊക്കെ പറഞ്ഞു വന്നപ്പോ കുറച്ചൊരയവ് വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ രണ്ടാളും കൂടി സ്ഥലം ഒന്ന് വന്ന് കാണും. പിന്നെ 4 ആണെന്നുണ്ടെങ്കിൽ ഉടമസ്ഥന് സ്ഥലത്തുണ്ട്, അയാളും കൂടി വിളിക്കാം. എന്താ?
3: ഇനിയും പോണോ? ഒത്തിരി
2: എന്റെ തടീച്ചര കൊറയട്ടെ. പിന്നെ പോയത് കേട്ടോ.
4: ആദ്യമായിട്ട് പറഞ്ഞോണ്ട് തോന്നണതാ, 3-4 വട്ടം കേറി ഇറങ്ങി കഴിഞ്ഞാ പിന്നെ ഈ കുന്നൊന്നൊരു കുന്നേ അല്ലെന്ന് തോന്നും. ഇവിടെ ഒന്ന് നോക്കിയാ നല്ല സീനറിയാ. 24 മണിക്കൂറും കാറ്റായിരിക്കും. ഈ എയർ കൂളറേ അതിരി പിടിച്ച് 10 തേക്കാണ് വെച്ചു കൊടുത്താലേ 20 കൊല്ലം കഴിഞ്ഞാൽ 15 ലക്ഷം രൂപയും കൂടി വെട്ടിയിറക്കാം.
5: എനിക്ക് ഈ സ്ഥലം കൊടുക്കാൻ ഇഷ്ടമുണ്ടായിട്ടില്ല. അതും കൊടുക്കുകയാണെങ്കിൽ ഒരുമിച്ചേ
4: കൊടുക്കുള്ളതായിരുന്നു.
5: ഒരു ഹോട്ടൽ കെട്ടിയാലുണ്ടല്ലോ, ടൂറിസ്റ്റുകളുടെ ബഹളായിരിക്കും. പിന്നെ ഇതിന്റെയൊക്കെ പുറകെ നടക്കാൻ എവിടാ സമയം?
3: വെള്ളത്തിന്റെ കാര്യം?
4: അയ്യോ കുന്നും പറഞ്ഞൊന്നും കരുതണ്ട, 10 അടി താത്തിയ വെള്ളാ. ഏ പുഴയല്ലേ താഴത്തോടെ ഒഴുകണത്?
2: വെറുതെ മണ്ടത്തരം പറയാടോ.
4: അല്ല, ആരെങ്കിലും ഒരാള് വീട് വെച്ചാ ചുറ്റും വീടായി. അപ്പൊ പിന്നെ പഞ്ചായത്തിന്റെ വക പൈപ്പായി ലൈറ്റായി.
2: പഞ്ചായത്ത് ഉടനെ ഇങ്ങ് ചെയ്യും.
4: അതെ, ഇത്തിരി ചുറ്റി വളഞ്ഞിട്ടാണെങ്കിലും ഇവിടം വരെ വണ്ടി എത്തുമല്ലോ. മാധവേട്ടന് അതല്ലേ ഏറ്റവും വലിയ കാര്യം.
5: അല്ല, ഇഷ്ടപ്പെട്ടില്ലേ പറഞ്ഞു കേട്ടോ.
2: ഇഷ്ടപ്പെടായി ഒന്നുമില്ല, പക്ഷെ പറഞ്ഞ തോ കുറച്ച് കൂടുതല.
4: ഒന്നും കിട്ടുന്നു. ഈ തോക്കി വേറെ എവിടെ സ്ഥലം കിട്ടാനാ? മാധവേട്ടന് 5 സെന്റിന്റെ ആവശ്യമില്ലുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഇതിലൂടെ താത്തി വാങ്ങിക്കാം.
2: പറമ്പും പരിസരവും എനിക്ക് ഇഷ്ടമായി, പക്ഷെ ദൂരെ ഇത്തിരി കൂടല. കടത്തിറങ്ങിയ ഒരു 10-20 മിനിറ്റ് നടപ്പുണ്ടല്ലേ.
3: എനിക്ക് വേദനിക്കുന്നില്ല.
2: വേദനിക്കുന്നില്ലെന്നു? അവിടെ നിർമ്മല നടന്നപ്പോ എന്റെ കാലിന്റെ അസ്ഥി പൊളിഞ്ഞു. ഇങ്ങോട്ട്
5: ഇനിയെങ്കിലും കൊഞ്ചലം നിർത്തി.
2: ഭാര്യയുടെ കാലിത് മാത്രം ഏത് ഭർത്താവാണ് ഈ ലോകത്തുള്ളത്?
5: അളിയൻ എങ്ങാനും കണ്ട എന്ത് വിചാരിക്കും?
2: അവനിപ്പോ അവളെ കാലി തീരുമാനിക്കും അല്ലേ?
3: എന്തൊക്കെയായി പറയണേ?
2: അല്ല, മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാ. ഇവനും അറിഞ്ഞിരിക്കട്ടെ.
5: അറിഞ്ഞിരിക്കേണ്ട വേറൊരു പാർട്ടി പുറത്തു വന്ന് ഇപ്പുണ്ട്. അച്ഛനും അമ്മയും ഒന്ന് കാണണമെന്ന്.
2: ആരാ?
5: ചെന്ന് നോക്ക്.
2: എന്താ ചിന്ന?
6: യാത്ര ചോദിക്കാൻ വന്നതാ. എനിക്കൊരു ജോലി കിട്ടി സേലത്താ. എനിക്ക് വലിയ അറിവോ പഠിപ്പോ ഒന്നുമില്ല. എന്ത് ജോലിയും ചെയ്ത് ജീവിക്കാനുള്ള ധൈര്യവും ആരെയും ദ്രോഹിക്കാൻ ഇടവരുത്തില്ല ഈശ്വര എന്ന പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ട്. ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ പൊറുക്കണം. ഗീത എനിക്കിഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ഞാൻ പോയിട്ട് തിരിച്ചു വരും. അതുവരെ.
2: ഒരു പുരുഷൻ ആദ്യം വേണ്ടത് ധൈര്യ, പിന്നെ പഠിപ്പ്. കോളേജൊക്കെ പഠിച്ചുകൊണ്ട് വിവരം ഉണ്ടായിക്കൊള്ളുന്നില്ല. സ്വന്തം പ്രയത്നം കൊണ്ട് ജീവിതത്തിന്റെ വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ള ഒരുപാട് ആളുകളെ എനിക്കറിയാം. എന്റെ മകളെ, അവൾ ഇഷ്ടപ്പെടുന്ന പട്ടിണി കൂടാതെ അവളെ നോക്കുന്ന ഒരുത്തൻ്റെ കൂടെ അയക്കാനാ എനിക്ക് ആഗ്രഹം. ഇത് രണ്ടും നിനക്കൊണ്ട്. മറിച്ചൊരു അഭിപ്രായം ഇവൾക്കുണ്ടാകുന്നതുവരെ ഇവളെ ഞാൻ ആർക്കും കൊടുക്കില്ല. നീ ധൈര്യമായിട്ട് പോയി വാ.
5: ഇത്രയും പണം അഡ്വാൻസ് തരാൻ എനിക്ക് പണം കായ്ക്കുന്ന മരമൊന്നുമില്ല.
2: ഇട്ടിച്ചൻ എന്നെ കൈവിടരുത്. വേറെ ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാ ഞാൻ ഓടി അടച്ചു തീർത്തോളാം.
5: അങ്ങനെയൊക്കെ മാധവനെ തറപ്പിച്ച് പറയാൻ പറ്റുമോ? മനുഷ്യന്റെ കാര്യങ്ങളല്ലേ. ഇന്ന് കാണുന്നവരെ നാളെ കാണത്തില്ല. തന്നെയല്ല, ഒരു പരിചയക്കാരന് പണം കടം കൊടുത്താൽ ആ പണം തിരിച്ചു കിട്ടില്ലെന്ന് മാത്രമല്ല, നിങ്ങൾക്കൊരു ശത്രുവിനെ കൂടെ ഉണ്ടാവുകയും ചെയ്യുമെന്ന് കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട്.
2: ഞാൻ ഒരിക്കലും ഒരു ശത്രു ആവില്ല.
5: ആ, ഒരു കാര്യം ചെയ്യ്, വൈകിട്ട് പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കാണട്ടെ.
2: ഏതായാലും അങ്ങനെ സംഗതി അങ്ങ് നടന്നു.
7: ഈ ബ്രോക്കർ കുഞ്ഞപ്പോ ഒരു കാര്യത്തിൽ ഇടപെട്ട, അത് ഉദ്ദേശിച്ചോടത്ത് കൊണ്ട് കെട്ടിയിട്ടേ അടങ്ങുള്ളൂ.
5: 1000-1500 പറഞ്ഞോളൂ, പലരും വന്നതാ. പക്ഷെ മാധവേട്ടനോട് ഞാൻ ഒരു വാക്ക് പറഞ്ഞല്ലോ, അത് മാറ്റണ്ടെന്ന് വെച്ചിട്ടാ.
7: ഇനി മാറ്റിയാൽ തന്നെ ഞാൻ സമ്മതിക്കൂ.
5: ഓട്ടോ ഓട്ടോ നിർത്ത. എന്നാ ഞാൻ വരട്ടെ?
2: ശരി.
5: ഞാനും ഉണ്ട്.
7: നമുക്ക് കിട്ടാനുള്ള കയ്യോടെ വിളിച്ചാലേ കാര്യമുള്ളൂ.
2: അപ്പൊ ഇതിന്റെ പോക്കുവരത്ത്
5: അതൊക്കെ ഞാൻ ഏറ്റുന്നേ.
2: അങ്ങനെ നമ്മളും ഈ ഭൂമിയിൽ 5 സെന്റിന്റെ ഉടമയായി.
3: എന്റെ പേര് തന്നെ എഴുതണ്ടായിരുന്നു.
2: ഓ, ആരുടെ പേര് എഴുതിയാലെന്താ? ഇനി ഒരു വീട് തല്ലിക്കൂട്ടണം. വീടിനൊരു പേര് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്.
3: എന്താ?
2: ഭാരതി ഭവനം.
3: മോഹങ്ങളെ ചില്ലറയൊന്നും അല്ലല്ലോ.
2: ഞാനിപ്പോ പഴയ മാധവനല്ല, ഒരു ഭൂമിയുടെ ഉടമസ്ഥനാ.
3: ഓ, ഉടമസ്ഥൻ എനിക്കൊരു നാരങ്ങാവെള്ളം വാങ്ങിച്ചു തരുമോ?
2: പിന്നെന്താ, ശ്രീമതി വരണം.
3: ആരെങ്കിലും കാണും.
2: ശരിയാണല്ലോ.
1: ഇനി പുതിയ വീട് എന്ന സ്വപ്നത്തിലേക്കെത്താൻ കാശി ഇനിയും വേണം. മക്കളെ സമീപിച്ചെങ്കിലും ഓരോ ഒഴിവ് കിഴിവ് പറഞ്ഞ് കൈയൊഴുകിയായിരുന്നു. അച്ഛനും അമ്മയോടൊപ്പം എല്ലാത്തിനും കൂടെ നിൽക്കാൻ ഗീത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.

0: ഒടുവിൽ ആരുടെയും സഹായം ആവശ്യമില്ലെന്നും ഓലമേഞ്ഞെങ്കിലും ഒരു മുറി കെട്ടി താമസിക്കണമെന്നും ഉറച്ച തീരുമാനം ഭാരതി എടുത്തു.
1: വീടിന്റെ ബാക്കി പണി തീർക്കണ്ടേ?
2: പിന്നെ തീർക്കണ്ടേ?
1: ഇനി ഇപ്പൊ എന്നാ വലിയ പണിക്കാരെ കിട്ടാൻ വലിയ പാടാ. മഴക്കാലമാ വരാൻ പോണത്. അതിനു മുമ്പേ മേക്കൂര കയറ്റി ഇല്ലെങ്കിൽ ഇതുവരെ ചെയ്ത പണി മുഴുവൻ പാഴാകും. എന്നെ കണ്ടില്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞ് ഏൽപ്പിച്ചാ മതി. എന്തായാലും ഇനി അധികം വൈകരുത്. അപ്പോ ഞാൻ പോട്ടെ.
3: ഞാനൊരു കാര്യം പറയട്ടെ, ഉത്തമേട്ടനോടൊന്ന് ചോദിച്ചു നോക്കൂടെ.
4: അവന്റെ കയ്യിൽ എവിടുന്ന പണം?
3: അതെ, ഊർമിളേച്ചിയുടെ കയ്യിൽ നെക്ലസ് ഉണ്ടല്ലോ, അതൊന്ന് തരാൻ പറഞ്ഞൂടെ. എപ്പോഴും ഇട്ട് നടക്കുന്ന സാധനമൊന്നും അല്ലല്ലോ.
4: അത് കിട്ടിയത് കൊണ്ട് മാത്രം കാര്യം നടക്കുവോ?
3: മതിയാവില്ല അച്ഛാ.
2: നോക്കാം. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വരായിരുന്ന ഷോപ്പിന്റെ ഫർണിഷിംഗ് പണികളും മറ്റും നടക്കുന്നോണ്ട് ആകെ തിരക്കായി പോയി.
5: പണി തീരാറായോ?
2: ഏതാണ്ട് അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യാനാ പ്ലാൻ. അച്ഛൻ നിർത്തിയോ?
3: കറികളൊന്നും നന്നായിട്ടുണ്ടാവില്ല.
5: ഏയ്, അങ്ങനൊന്നുമില്ല. നോവൽ വായന കമ്പോ ഉണ്ടായിരുന്നെങ്കിലും പാചകം ഒന്നും പഠിക്കാൻ മറന്നിട്ടില്ല ലഡോ.
2: എന്നാലും അമ്മയുടെ ആ കൈപ്പുണ്യം കിട്ടിയിട്ടില്ലേ?
5: അത് അമ്മായിയമ്മ ഒന്ന് സുഖിപ്പിച്ചതാണല്ലോ.
2: ആ സത്യം പറഞ്ഞ
5: കുടുംബകാലം ഒന്നും ഉണ്ടാക്കേണ്ട വെറുതെ.
2: നമുക്ക് അങ്ങോട്ടിരിക്കാം.
5: ഇതിനെത്ര വാടക?
2: 500.
5: 500 അത്ര കൂടുതലൊന്നുമല്ല.
3: വീട് മുഴുവനും ഇല്ല, പുറവശത്ത് വേറെ പാർട്ടിയാ. ഞങ്ങളുടെ ആവശ്യത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്.
2: ഒരു ബെഡ്റൂം, ഡൈനിങ് റൂം, പിന്നെ ഈ മുറിയും.
5: അപ്പൊ വാടക ഇത്ര കൂടുതലാ?
2: വേറെ ഒന്ന് കിട്ടണ്ടേ?
5: അത് നേരാ. പിന്നെ ഞങ്ങൾ വന്നതേ മഴയുടെ തുടക്കമൊക്കെ ആകാറായി. അതിനുമുമ്പ് മേൽക്കൂരയുടെ പണി തീർത്തില്ലെങ്കിൽ ഇതുവരെ ചെയ്ത പണിയൊക്കെ പാഴാകുമെന്നാ മേശരി പറയണേ. ഊർമിളയുടെ നെക്ലസ് ഒന്ന് കിട്ടുകയാണെങ്കിൽ തൽക്കാലത്തേക്ക് ഒരു തിരിമറി നടത്തായിരുന്നു.
3: അയ്യോ, ഉത്തമേട്ടൻ കടയിലെ പണിക്ക് വേണ്ടി അത് പണയം വെച്ചിരിക്കുകയാണല്ലോ അച്ഛാ. പിന്നെ ഇത് മാത്രമേ ഉള്ളൂ. പുറത്ത് എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ?
5: ഏയ് വേണ്ട, അതൊന്നും വേണ്ട. മോൻ വിഷമിക്കണ്ട, അതച്ഛൻ വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്തോളാം. പെട്ടെന്നൊരു തോന്നലിന് വന്നു എന്നേ ഉള്ളൂ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. വിഷമിക്കണ്ടേ, സാരമില്ല. പിന്നെ ഉദ്ഘാടനം അറിയിക്കില്ലേ?
2: അച്ഛൻ എന്താ അങ്ങനെ ചോദിച്ചത്? നിങ്ങൾ രണ്ടാളും കൂടെ വേണം ഉദ്ഘാടനം ചെയ്യാൻ.
5: അവന് വല്ലാതെ

0: നന്നായി മോളെ. അച്ഛൻ അങ്ങനെ പറഞ്ഞതിന് അമ്മ മാപ്പ് ചോദിക്കുന്നു.
1: അമ്മേ,
0: നിങ്ങൾ നന്നായിട്ട് ജീവിക്കുന്നു എന്നറിഞ്ഞാൽ മതി, അതാ ഞങ്ങളുടെ സന്തോഷം. എപ്പോഴാ വന്നേ?
2: വന്നേ ഉള്ളൂ.
0: എന്തേ വിളിക്കാഞ്ഞ്?
2: ഒന്നുമില്ല.
0: പോയ കാര്യം എന്തായി?
2: ഒന്നും ശരിയായില്ല.
0: ഇനിയിപ്പ എന്താ ചെയ്യ? നാളെ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കി
2: മേക്കൂട് കയറ്റാത് എങ്ങനെയാ ആദിച്ചെന്ന് കേറണേ? ഇപ്പൊ തന്നെ അവളവിടെ പൊളിഞ്ഞു തുടങ്ങി. അതൊക്കെ ഒന്ന് കെട്ടിപ്പൊക്കി ഓട് കയറ്റാതെ.
0: ഓടോ വാർക്കലോ ആയാലേ വീടാവുള്ളൂ. ഓല മേഞ്ഞാലും അത് വീട് തന്നെയാ. നിങ്ങൾ വിചാരിച്ച കുറച്ച് ഓലയും മുളയും കിട്ടില്ലേ? തൽക്കാലം ഒരു മുറിയെങ്കിലും നമുക്ക് കെട്ടിയെടുക്കാം. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയേ പറ്റൂ. നിങ്ങൾ ആരുടെ മുമ്പിലും തലകുനിക്കുന്നത് ഞാൻ സഹിക്കില്ല.
2: അങ്ങനെയാണെങ്കിൽ കുറച്ചു ദിവസം പ്രസാദിന്റെ അടുത്ത് പോയി നിന്നാലോ?
0: വേണ്ട.
2: അല്ല, ഒന്ന് കെട്ടിമേയുന്നവരെ
0: വേണ്ട എന്ന് പറഞ്ഞില്ലേ?
2: എനിക്കെന്താ ഒരു വാശി പോലെ.
0: ആരുടെ അവതാരെയും നമുക്ക് വേണ്ട. മക്കടെയും മരുമക്കടെയും ഒന്നും.
2: താൻ എന്തൊക്കെ പറയണേ?
0: നെഞ്ചിൽ അടക്കി അടക്കി ശ്വാസം മുട്ടിത്തുടങ്ങി. ഇനി വയ്യ
2: ഭാരതി.
0: ഞാനെല്ലാം ഒന്ന് തുറന്നു പറഞ്ഞോട്ടെ.

0: വീട് കെട്ടി മേയണം, എല്ലാവരെയും ക്ഷണിക്കണം, അവരെ അതെന്റെ വാശിയാ.
1: അച്ഛ, ഇതച്ഛ, അച്ഛൻ തന്നതാ ഇതെല്ലാം. ഓലയും മുളയും വാങ്ങിക്കാൻ തികയോന്ന് അറിയത്തില്ല.
2: വേണ്ട, അച്ഛനും മക്കളൊന്നൊക്കെ പറഞ്ഞ ലാഭനഷ്ടം നോക്കി കണക്ക് തീർക്കുന്ന കുറെ കൂട്ടുകച്ചുറക്കാർ മാത്രമാണെന്നുള്ള ഒരു വലിയ പാഠം അച്ഛൻ പഠിച്ചു മോളെ.
1: ഈ പറഞ്ഞവരുടെ കൂട്ടത്തിൽ അച്ഛൻ എന്നെ കൂട്ടരുത്. ഇതച്ഛൻ വാങ്ങിക്കണം.
2: ശരി, കൃത്യമായിട്ട് എന്നെ കണക്ക് കുറിച്ചിട്ടോ, പലിശ സഹിതം അച്ഛന് ഇത് തിരിച്ചു തരും. നിന്നെ കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, നാളെ ഈ പണത്തിന്റെ പേര് നീയും കണക്ക് പറഞ്ഞ അച്ഛന് താങ്ങാൻ പറ്റില്ല.
3: അങ്ങനെ മുറി കെട്ടാനുള്ള മുളകളും ഓലയുമായി മാധവൻ നായർ വരുമ്പോഴേക്കും ഭാരതി തന്റെ കയ്യിലുണ്ടായിരുന്ന പ്രാണനെ പോലെ സൂക്ഷിച്ചിരുന്ന മാധവൻ നായർ അണിയിച്ച മോതിരം മുറിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ വിരലിന്റെ ഞരമ്പ് മുറിയുകയും രക്തം വാർന്ന് ബോധമറ്റു വീഴുകയും ആ വീഴ്ച മരണത്തിലേക്കും നയിക്കുന്നു. ഭാരതിയുടെ ജീവനറ്റ ശരീരവുമായി മാധവൻ നായർ തന്റെ പണിതീരാത്ത വീട്ടിലേക്കുള്ള യാത്ര ഓരോരുത്തരെയും കണ്ണീരണിയിക്കുന്ന രംഗങ്ങളായിരുന്നു. നിരവധി കുടുംബ ചിത്രങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു സിനിമ വേറെയുണ്ടോ എന്നതിൽ സംശയമാണ്. സിനിമയുടെ ക്ലൈമാക്സ് രംഗങ്ങളിൽ തിലകൻ എന്ന അതുല്യ പ്രതിഭയുടെ പ്രകടനം ഏതൊരു മലയാളിയെയും നെഞ്ചിലേക്കുന്ന ഒന്നു തന്നെയായിരുന്നു.
2: അപ്പോഴേ നാട്ടുകാരെ വിളിച്ചുകൂട്ടി പിടിച്ചിറക്കൊന്നും വേണ്ട, ഞങ്ങൾ ഇറങ്ങാ.
4: മാധവൻ ആയിത്തേക്കല്ലേ?

0: ഓലയും മുളയും ഒക്കെ ആയിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് പോണ്ടേ? ഭാരതി എഴുന്നേക്കണു. ഇതേ നമുക്ക് പോണ്ടേ? കൊച്ചമ്മ എന്താ
1: എന്നോട് പൊറുക്കണം? ഈ അവസ്ഥയിൽ നാളെ ഇവിടെ വിട്ടു പോകരുത്.
0: ഇല്ല എനിക്ക് പോണം. ആരുടെയും മുമ്പ് ഞാൻ തല ഊനിക്കരുതെന്ന് ഏറ്റവും വലിയ വാശി ഇയാക്കായിരുന്നു. എനിക്ക് പോണം, പോയേ പറ്റൂ. ഗീതേ നമുക്ക് ഇറങ്ങാം. വേണ്ട, ആരും വേണ്ട, എന്റെ ഭാര്യയെ ഞാൻ കൊണ്ടുവയ്ക്കോളാം. ആരുടെ ഔദാര്യം വേണ്ട, ഞാൻ കൊണ്ടുവയ്ക്കോളാം. എനിക്ക് സ്വന്തമായിട്ട് മണ്ണുണ്ട്. ആ മണ്ണില് എന്റെ ഭാര്യയെ.

0: അയ്യോ
1: അകത്തേക്ക് കയറരുത്. ഇതെന്റെ മണ്ണ്, എന്റെ സ്വന്തം മണ്ണ്. അനുവാദം ഇല്ലാതെ ഒരു ഒറ്റ എണ്ണ അതിനകത്ത് കയറരുത്.
2: അച്ഛൻ എന്ത് ഭ്രാന്തായി പറയുന്നു?
1: അതേടാ, ഞാൻ ഭ്രാന്തനാ. ആ ചെതെ കിടക്കുന്ന ആരാന്നറിയോ? ഭ്രാന്തന്റെ ഭാര്യ കാക്കാലത്തി. ആ കാക്കാലത്തിന്റെ ശവം നീ കാണണ്ട. കണ്ട ആ ആത്മാവിന് മോശം കിട്ടില്ല. മുതലാളി, നന്ദി കേട്ട ഒരു മോന് വേണ്ടി ഞാൻ നിങ്ങൾ ഒരുപാട് വെല്ലുവിളിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്റെ ഭാരതി പോയി എന്നറിഞ്ഞപ്പോ നിങ്ങൾ വന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മോക്ക് ഒരു ടിക്കറ്റ് തരാം, കേറി കണ്ടു.
0: ഇത് ശരിയാണോ? സ്വന്തം മക്കളോട് ഇങ്ങനെ?
1: സ്വന്തം? നിനക്ക് നിന്റെ ഭർത്താവ് സ്വന്തമാണല്ലേ. അതുകൊണ്ടായിരിക്കും ഇവനെ കൈ കിട്ടിയ ഉടനെ ഞങ്ങളുടെ ബന്ധം അറുത്തെറിഞ്ഞത്. കരള് പറിച്ചെടുക്കുന്ന പോലെ ഈ പിഞ്ചു കുഞ്ഞിനോട് കൂടു മാറിയത്. നിനക്ക് നിന്റെ ഭർത്താവ് സ്വന്തമാണെങ്കിൽ എനിക്ക് എന്റെ ഭാര്യ സ്വന്തമാ.
2: മാധവ
1: അളിയ, നമ്മള് തമ്മില് ഇണങ്ങും പടങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്റെ ഭാരതി വന്ന് കരഞ്ഞപ്പോ ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും നിങ്ങളുടെ മകളെ എന്റെ കുടുംബത്തേക്ക് അയച്ചതാ. നിങ്ങളുടെ പെങ്ങള കയറി കാണാം, ഞാൻ തടയില്ല.
3: ഇവരെ കയറ്റാതെ?
1: കയറ്റില്ല, കയറ്റാൻ പറ്റില്ല.
0: എന്ത് ദുഷ്ടത്തിന് അച്ഛനെ കാണിക്കണേ? ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾക്ക് കാണണ്ടേ?
1: കാണിക്കായിരുന്നു, പക്ഷെ അരമണിക്കൂർ മുമ്പേ ഞാൻ അവളെ ദഹിപ്പിച്ചു പോയല്ലോ. മനസ്സിലായില്ലേ സത്യ? നീ നെക്ലസ് പണയം വെച്ചില്ലേ, അതുപോലെ നിന്റെ അമ്മ ഞാൻ അരമണിക്കൂർ മുമ്പ് ദഹിപ്പിച്ചു കളഞ്ഞു. നീ ഉത്തമനാ, എനിക്കറിയാം. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മോളോട് ഒരുപാട് നീ വാദിച്ചില്ലേ. കയറി കണ്ടു. എന്റെ അനുവാദം കിട്ടാത്ത ഒറ്റ എണ്ണ ഈ പഠിക്കാത്ത കയറരുത്, ചുട്ടുകളെ ഞാൻ. മോളെ അച്ഛനൊരു ഉപകാരം ചെയ്യണം. ആ മക്കളെ ആ കൊള്ളി വെക്കട്ടത്, പക്ഷേ മോളെ അമ്മയുടെ ചെതയ്ക്ക് മോള് തന്നെ കൊള്ളി വെക്കണം. ഇപ്പൊ ഒന്ന് നന്നായി. എന്റെ ഭാരതി കത്തിത്തിരുന്ന മുമ്പേ നിങ്ങൾ ഒന്നാകണം. വാ മക്കളെ. നിന്നെ വെറും കൈയോടെ ഇവനെ ഏൽപ്പിച്ചൊന്നും കരുതണ്ട. വിലമതിക്കാനാവാത്ത ഒരു സ്ത്രീധനം അച്ഛൻ നിനക്ക് തരാം. എന്റെ ഭാരതിയുടെ പ്രാർത്ഥന വെച്ചോ.

0: അച്ഛൻ ഞങ്ങളുടെ കൂടെ വരാം.
1: ഇല്ല, എന്റെ ഭാര്യയുടെ ആത്മാവ് ഈ മണ്ണിലാ ഉള്ളത്. അവക്ക് ശാന്തി കിട്ടണമെങ്കിൽ ഈ വീട് പൂർത്തിയാക്കണം. വാസ്തുവിലേക്ക് എല്ലാരും ക്ഷണിക്കും, നിങ്ങളെയും വരണം. അതുവരെ ഇവിടെ മുട്ടി ആരെങ്ങോട്ടുമില്ല.
2: ടി ദുരൈരാജ് കഥയെഴുതി, ടി പി ഗജേന്ദ്രൻ സംവിധാനം ചെയ്ത വീട് മനേവി മക്കൾ എന്ന തമിഴ് ചിത്രത്തിൻ്റെ റീമേക്കാണ് കുടുംബവിശേഷം എന്ന ഈ ചിത്രം. മലയാളത്തിനു വേണ്ടി തിരക്കഥ എഴുതിയത് ജെ പള്ളാശ്ശേരി, സംവിധാനം അനിൽ ബാബു. ഹബീബാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിനു വേണ്ടി ക്യാമറ ചലിപ്പിച്ചത് രാമചന്ദ്ര ബാബു. ചിത്രസംയോജനം പി സി മോഹനൻ. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജോൺസൺ സംഗീതം പകർന്ന ഗാനങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. കുടുംബ ബന്ധങ്ങളുടെ ആഴത്തിലുള്ള കഥ പറയുന്ന ഒരു ചിത്രം കൂടിയാണ് കുടുംബവിശേഷം എന്ന ഈ ചിത്രം. പ്രണയം, കലഹം, ഹാസ്യം, കുടുംബ ബന്ധങ്ങൾ എല്ലാം ഒത്തിണങ്ങിയ ചിത്രം എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. 1994 പുറത്തിറങ്ങിയ ഈ ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സോടുകൂടിയായിരുന്നു ഓടിയിരുന്നത്. തിലകൻ എന്ന അതുല്യ പ്രതിഭയുടെ അഭിനയ മികവ് ഈ ചിത്രത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ചിത്രം കണ്ട ഏതൊരു മലയാളിയുടെയും കണ്ണുകൾ ഈറനണിയാതെ പോയിട്ടുണ്ടാവില്ല. അത്രയും ഗംഭീരമായ പ്രകടനമായിരുന്നു തിലകനും കവിയൂർ പൊന്നമ്മയും ചേർന്ന് ഒരുക്കിയത്. യേശുദാസും എം ജി ശ്രീകുമാറും പി സുശീലയും സിന്ധു പ്രേമകുമാറുമാണ് ചിത്രത്തിനു വേണ്ടി ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. കൊല്ലങ്കോട്ട് തൂക്കം നേർന്ന, കുളിരു കുമ്പിൾ കോട്ടും, നിറമേഴും എന്നീ ഗാനങ്ങൾ സംഗീത പ്രേമികളുടെ മനസ്സിൽ ഇടം നേടിയ ഗാനങ്ങളായിരുന്നു. പ്രിയ ശ്രോതാക്കളെ, കുടുംബവിശേഷം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ചിത്രപരിചയത്തിലൂടെ ഇതുവരെ കേട്ടത്. മറ്റൊരു ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ചിത്രപരിചയം അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ചിത്രപരിചയത്തിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ.
3: ചിത്രപരിചയം.
4: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
5: സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇഷ്ടങ്ങൾ ഈണങ്ങളുടെ നേരമാണ്. നമ്മളോടൊപ്പം ഇന്ന് പാട്ടുകളുമായിട്ട് കൂടെയുള്ളത് ബാബുവേട്ടനാണ്. ബാബു ആണിക്കരി എന്ന് പറയുമ്പോഴാണ് കൂടുതൽ അറിയുണ്ടാവുക അല്ലേ. എന്തൊക്കെയാണ് ബാബുവേട്ട വിശേഷം?
1: സുഖമായിട്ടിരിക്കുന്നു.
0: പാട്ടുകൾ കയ്യിൽ കരുതിയിട്ടില്ലേ?
1: ഉണ്ട്.
0: നമുക്ക് ആദ്യം ഒരു പാട്ട് കേൾപ്പിച്ചുകൊണ്ട് തുടങ്ങിയാലോ.
1: തുടങ്ങാം.
0: ഏതാണ്?
1: ഫസ്റ്റ് തന്നെ നമ്മുടെ നാട്ടുകാരൻ തന്നെ പാടിയ ഒരു പാട്ടായിക്കോട്ടെ, കായലും കയറും എന്ന സിനിമയിലെ എൻ വി ഹരിദാസ്,
0: രാമായണത്തിലെ ദുഃഖം.
1: രാമായണത്തിലെ ദുഃഖം പാട്ട്.
0: ആദ്യം തന്നെ നമ്മുടെ നാട്ടുകാരന്റെ പാട്ട് കേൾപ്പിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് അല്ലേ. കെ വി മഹാദേവനാണ് മ്യൂസിക് കൊടുത്തത്. പൂവച്ചൽ ഖാദറിന്റെ മനോഹരമായിട്ടുള്ള വരികളാണ് എൻ വി ഹരിദാസ്. അദ്ദേഹം മുന്നേ റേഡിയോ മലബാറിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നോ?
1: കേട്ടിട്ടുണ്ടായിരുന്നോ?
0: അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ട് കേൾപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഇഷ്ടങ്ങൾ ഇണങ്ങൾ ആരംഭിക്കാം.

0: ബാബുവേട്ടനോട് കേൾവിയുടെ വസന്തം ഇഷ്ടഗാനങ്ങളുമായിട്ട് ബാബുവേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. അടുത്ത ഗാനം ഏതാന്ന് പറഞ്ഞോടെ?
1: ചാന്ദുകുട്ടി എന്ന സിനിമയിലെ എസ് ജാനകി പാടിയ അഴക്കടലിന്റെ അങ്ങേത്തലേക്കെന്നുള്ള പാട്ട്.
0: വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം കൊടുത്ത് ജാനകിയമ്മ മധുരമായി പാടിയിട്ടുള്ള പാട്ടാണ്. ജാനകിയമ്മ നമ്മളെ വിട്ടുപോയെങ്കിലും ഇത്തരത്തിലുള്ള ഒരുപാട് പാട്ടുകൾ സമ്മാനിച്ചിട്ടാണ്.
1: ജാനകിയമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ പാട്ട് സമർപ്പിക്കുന്നു.
0: നമുക്ക് പാട്ട് കേൾക്കാം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. ബാബുവിന് എന്താ ഇപ്പൊ ചെയ്യുന്നത്?
1: ഞാൻ കോൺക്രീറ്റ് വർക്കാണ്.
0: എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എത്ര മണിക്കാണ് കഴിയുന്നത്?
1: രാവിലെ 8 മണിക്ക് പോയി, വൈകുന്നേരം 5 മണി.
0: അതിനിടയിൽ ഒരുപാട് പാട്ടുകൾ കേൾക്കുന്ന ആളായിരിക്കുമല്ലോ.
1: അതെ അതെ.
0: കൂടുതലും യൂട്യൂബിലാണോ, എങ്ങനെയാണ് പാട്ട് ആസ്വദിക്കുന്നത്?
1: റേഡിയോ മലബാറിനാണ് കൂടുതലും ആസ്വദിക്കുന്നത്.
0: എങ്ങനെയുള്ള പാട്ടുകളാണ് ഇഷ്ടം?
1: പഴയ പാട്ടുകളും ആണ് കൂടുതൽ ഇഷ്ടം, പിന്നെ അത്യാവശ്യം പുതിയ പാട്ടുകളും കേൾക്കാറുണ്ട്.
0: ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു പാട്ട് കൂടെ ശ്രോതാക്കളെ കേൾപ്പിക്കാം. ഏതാണ്?
1: ചിലമ്പ് എന്ന സിനിമയിൽ യേശുദാസും ലതികയും പാടിയ താരും തളരുന്നില്ല, നല്ല സൂപ്പർ ഹിറ്റ് പാട്ട്.
0: ഔസേപ്പച്ചനാണ് ഈണം കൊടുത്തത്. ഭരതന്റെ വരികൾ

0: ആയിരുന്നു. പാട്ട് കേൾക്കുമ്പോ വരികളാണോ ഈണമാണോ കൂടുതൽ ശ്രദ്ധിക്കുന്നേ?
1: രണ്ടും നല്ല ഇഷ്ടമാണ്.
0: സിനിമയാണോ പാട്ടാണോ കൂടുതൽ ഇഷ്ടം?
1: പാട്ടാണ് കൂടുതൽ ഇഷ്ടം.
0: സിനിമകൾ കാണാറുണ്ടോ?
1: ഉണ്ട്.
0: തിയേറ്ററിലാണോ അല്ലെ വീട്ടിൽ നിന്നോ?
1: ഇപ്പൊ കുറേ തിയേറ്ററിൽ പോയിട്ട്, പിന്നെ അത്യാവശ്യം ഫോണിന്റെ അകത്ത് കാണും.
0: വീട്ടിൽ നിന്ന് ടിവിയിൽ കാണും?
1: ടിവിയിൽ കാണാറ് കുറവാണ്. ഫോണിന്റെ അകത്ത് അത് ഫുൾ മുഴുവനായിട്ട് ഇപ്പൊ കാണില്ല, കുറച്ച് ഭാഗങ്ങൾ കാണും.
0: ഇഷ്ടപ്പെട്ട നടൻ, നടി, പാട്ടുകാർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: ഇഷ്ട നടൻ മോഹൻലാലാണ്. പാട്ട് എല്ലാവരും പാട്ടും നല്ല പാട്ടാണ്.
0: അപ്പൊ ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണോ?
1: പാട്ട് നമ്മുടെ മധുരവാണി ഗ്രൂപ്പിന് തന്നെ.

0: യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ, ഇത് കേൾവിയുടെ വസന്തം. പാട്ടുകൾ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ബാബു ആണിക്കേരിയാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹം അടുത്ത പാട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതാണ്?
1: മയൂകം എന്ന സിനിമയിൽ ചിത്ര ചേച്ചി പാടിയ ഈ പുഴയും കുളിർക്കാറ്റും എന്ന നല്ല ഗ്രാമീണ ഭംഗിയുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ട് കേൾക്കാം.
0: അതിന്റെ വിഷ്വലും കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ?
1: നല്ല മനോഹരമായ
0: ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു പാട്ടാണ്. സിനിമ കണ്ടിട്ടുണ്ടോ? സിനിമ ഇഷ്ടപ്പെട്ടോ?
1: ഇഷ്ടപ്പെട്ടു.
0: പാട്ടും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു. ആ സിനിമയിൽ ഒരുപാട് പാട്ടുകൾ, എല്ലാ പാട്ടുകളും
1: നല്ല പാട്ടുകളും നല്ല പാട്ടാണ്.
0: ഇതിന് മങ്കമ്പ് ഗോപാലകൃഷ്ണൻ വരികൾ എഴുതി ബോംബെ രവി ഇണം കൊടുത്ത പാട്ടാണ്. എല്ലാവർക്കുമായിട്ട് കേൾപ്പിച്ചു കൊടുക്കാം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഏവർക്കും ഇഷ്ടങ്ങൾ ഈണങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഇഷ്ടഗാനങ്ങളുമായിട്ടുള്ളത് ബാബുവേട്ടനാണ്. അടുത്ത ഗാനം ഏതാണ്?
1: അടുത്ത പാട്ട് അയൽക്കാരി എന്ന സിനിമയിൽ യേശുദാസ് പാടിയ ഇലഞ്ഞിപ്പൂവണമൊഴുകി എന്ന് തുടങ്ങുന്ന മനോഹരമായ പാട്ട്.
0: കുറച്ചുകൂടെ പുറകിലേക്ക് പോയി.
1: അതെ അതെ.
0: ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോ എന്തേലും ഓർമ്മ വരാറുണ്ടോ?
1: ഓർമ്മകൾ, പാട്ട് ഇഷ്ടമാണ്.
0: പഴയകാലവും
1: എല്ലാം ഇഷ്ടമാണ്.
0: വീട്ടിലെല്ലാരും പാട്ട് കേൾക്കുന്ന ആസ്വദിക്കുന്ന ആൾക്കാരാണോ?
1: പാട്ടില്ല, കൂടുതലായിട്ട് ഞാൻ തന്നെയാണ്. പിന്നെ ഭാര്യയും കുട്ടികളും അത്യാവശ്യം കേൾക്കും.
0: എന്താണ് അവരുടെ പേര്?
1: ഭാര്യയുടെ പേര് സന്ധ്യ, ഹൗസ് വൈഫ് ആണ്. കുട്ടികൾ പഠിക്കുന്നു. പേര് പ്രജുൽ, പ്രദുൽ, ടിൻസ് ആണ്. ഇളയവൻ ശ്രീനന്ദ്.
0: അപ്പോ ഈ ഒരു പാട്ട് ദേവരാജൻ മാഷാണ് മ്യൂസിക് കൊടുത്തിട്ടുള്ളത്. ശ്രീകുമാരൻ തമ്പിയുടെ മനോഹരമായിട്ടുള്ള വരികളാണ് അയൽക്കാരി എന്ന സിനിമയിൽ നിന്നും കേൾക്കാം.

0: റേഡിയോ മലബാറിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇഷ്ടങ്ങൾ ഈണങ്ങൾ, അതിമനോഹരമായിട്ടുള്ള പാട്ടുകൾ നമ്മൾ കേട്ടു. അത് നിങ്ങൾക്ക് ഏവർക്കും ആയിട്ട് കേൾപ്പിച്ചു തന്നത് ബാബുവേട്ടനാണ്. ഇനിയും പാട്ടുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ധാരാളം ഉണ്ട്. ഏതാണെന്ന് പറഞ്ഞൂടെ?
1: ഗന്ധർവക്ഷേത്രം എന്ന ഫിലിമിൽ ഉണ്ണിമേനോൻ പാടിയ ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും എന്ന പാട്ട്.
0: ഈ പാട്ട് പെട്ടെന്ന് ഓർമ്മ വരാൻ എന്തെങ്കിലും കാരണമുണ്ടോ?
1: കേൾക്കാൻ നല്ല രസമുള്ള പാട്ടാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും.
0: വീട്ടിൽ ആരെങ്കിലും പാട്ട് പാടുവോ?
1: ഇല്ല ഇല്ല, പാടുന്ന ആരുമില്ല, എല്ലാവരും ശ്രോതാക്കളാണ്,
0: കേൾക്കുന്ന ആൾക്കാരാണ്.
1: അതെ അതെ.
0: ഓക്കെ, പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്കിത് കേൾപ്പിച്ചു കൊടുക്കാം.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇഷ്ടങ്ങളീണങ്ങളിൽ നമുക്കിനിയും അടുത്ത പാട്ടുകള് കേൾക്കാനുള്ള നേരമായിട്ടുണ്ട്. ബാബുവേട്ടൻ പറഞ്ഞുതരും ഏതാണെന്നുള്ളത്.
1: പൊന്നമ്പൂവും എന്ന സിനിമയിൽ ജയചന്ദ്രൻ പാടി മനോഹരമാക്കിയ നീലമലപ്പൂങ്കുയിലെ എന്നുതുടങ്ങുന്ന പാട്ട്.
0: ഭാസ്കരൻ മാഷ്ടെ വരികൾക്ക് രാഘവൻ മാഷ് ഈണം കൊടുത്ത അതിമനോഹരമായിട്ടുള്ള പാട്ടുകളാണ്. ബാബുവേട്ടൻ സെലക്ട് ചെയ്ത പാട്ട് കേൾക്കുമ്പോ ഒരു കാലഘട്ടത്തിനപ്പുറമുള്ള പാട്ടുകളാണല്ലോ അല്ലേ?
1: എല്ലാ പാട്ടും ഇഷ്ടമാണ്.
0: കേൾക്കുന്നത് കൂടുതലും
1: പഴയ പാട്ടുകളാണ്.
0: പുതിയ പാട്ടുകൾ കേൾക്കാറുണ്ടോ?
1: കേൾക്കാറുണ്ട്, പക്ഷെ അധികം മനസ്സിൽ തങ്ങി നിൽക്കില്ല. പഴയ പാട്ടുകളാകുമ്പോ എപ്പോഴും മനസ്സിലുണ്ടാവും.
0: അപ്പൊ ഈ ഒരു പാട്ടുകൂടെ പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ ശ്രോതാക്കൾക്കും ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിലൂടെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. പാട്ട് വിശേഷങ്ങൾ നമ്മൾ കേട്ടു, ഇനിയും പാട്ട് കേൾക്കാം.
1: അടുത്ത പാട്ട് പൂക്കാലം വരവായി എന്ന സിനിമയിൽ ചിത്ര പാടി മനോഹരമാക്കിയ ഏതോ വാർമുകിലിൻ എന്ന് തുടങ്ങുന്ന പാട്ട്.
0: കൈതപ്രതിന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം കൊടുത്തിട്ടുള്ള അടിപൊളി പാട്ടാണ്. ഈ സിനിമ കണ്ടിട്ടുണ്ടോ?
1: കണ്ടിട്ടുണ്ട്.
0: സിനിമ ഇഷ്ടപ്പെട്ടോ?
1: ഇഷ്ടപ്പെട്ടു.
0: സിനിമ കണ്ടു കഴിഞ്ഞാല് സങ്കടം വരുമ്പോ കരയ ഇങ്ങനെയുള്ള പതിവുകളൊക്കെ ഉണ്ടോ?
1: ഉണ്ട്. അത്യാവശ്യം മനസ്സിൽ ദുഃഖം വരുന്ന സീനെങ്കിൽ മുഖത്ത് ഭാവം ഉണ്ടാവും, സന്തോഷം വരുന്നെങ്കിലും ഉണ്ടാവും.
0: അങ്ങനെ മനസ്സിൽ ഇതുവരെ മറക്കാൻ പറ്റാതായിട്ട് ഇമോഷണലി ടച്ച് ചെയ്ത ഏതെങ്കിലും സിനിമ ഓർക്കുന്നുണ്ടോ?
1: ആകാശദൂതൊക്കെ കണ്ടിട്ട് കരയാതെ ആൾക്കാരുണ്ടാവില്ല.
0: പാട്ടിലും ഇതുപോലെ ഉണ്ടാവാറുണ്ടോ, പാട്ട് കേട്ടിട്ട് സങ്കടം വരുന്ന അവസ്ഥ?
1: അങ്ങനെ ഉണ്ടാവില്ല.
0: പാട്ടിന് വലിയ കുഴപ്പമില്ല.
1: വെച്ചാൽ നമ്മള് അതിന്റെ അകത്ത് മുഴുകി നിൽക്കുന്നില്ലേ.
0: നമുക്ക് ഈ ഒരു പാട്ടുകൂടെ പൂക്കാലം വരവായി എന്ന സിനിമയിലെ പാട്ടുകൂടെ

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ ഇഷ്ടങ്ങൾ ലീണങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ട് വിശേഷങ്ങളുമായിട്ട് ബാബു ഏട്ടൻ നമ്മുടെ കൂടെയുണ്ട്. അടുത്ത പാട്ട്
1: തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിൽ ജി വേണുഗോപാലും ചിത്രയും ചേർന്ന് പാടിയ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി എന്ന പാട്ട്.
0: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഇണം കൊടുത്ത അടിപൊളി പാട്ടാണ്.
1: നല്ല പാട്ടാണ്.
0: ഈ സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിലെ കഥാപാത്രങ്ങളെ ഓർക്കുന്നുണ്ടോ?
1: ശരിക്കും ഓർമ്മയില്ല, കുറെ മുന്നേ കണ്ടതാണ്.
0: ജയകൃഷ്ണനും ക്ലാരയും രാധയും ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ചില റീലുകളിലൊക്കെ വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പാട്ട് നമുക്ക് ആ ഓർമ്മകളൊക്കെ, പഴയകാല സിനിമ ഓർമ്മകളൊക്കെ പുതുക്കാൻ വേണ്ടി ഈ ഒരു പാട്ട്

0: ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബാബുവേട്ടൻ കൂടെയുണ്ട്. നമ്മൾ പാട്ട് വിശേഷങ്ങൾ പറഞ്ഞു, പാട്ടുകളെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുത്തു. ബാബുവേട്ടൻ, പൊതുവെ ഏത് സമയത്താണ് പാട്ട് കേൾക്കുന്നത്? ജോലി സമയത്താണോ?
1: പാട്ട് കേൾക്കൽ എല്ലാ സമയത്തും, ജോലി സമയത്തും കേൾക്കും, ഫോണിന്റെ അകത്ത് കൂടി.
0: പാട്ട് കേൾക്കാനായിട്ട് സമയം കണ്ടെത്താറുണ്ട്?
1: ഇല്ല, അങ്ങനെയൊന്നുമില്ല, എല്ലാ ടൈമിലും കേൾക്കും.
0: പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് ജോലി ചെയ്യാമല്ലോ.
1: അതെ അതെ.
0: അങ്ങനെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് ഇവിടെ പറയോ.
1: ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിൽ യേശുദാസും വാണിജാറാവും പാടിയ പൂക്കൾ പനിനീർ പൂക്കൾ എന്ന് തുടങ്ങുന്ന പാട്ട്.
0: സന്തോഷ് വർമ്മ വരികളെഴുതി, ജെറിയാമൽ ദേവ് ഈണം കൊടുത്തിട്ടില്ല. പുതിയ കാലഘട്ടത്തിലെ ഒരു സോങ് ആണ് അല്ലേ?
1: അതെ അതെ.
0: ഈ ഒരു കാലഘട്ടത്തിലെ പാട്ടുകളും ശ്രദ്ധിക്കുന്ന ആളാണ്.
1: അതെ, എല്ലാ പാട്ടും ഇഷ്ടമാണ്.
0: പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് കേൾപ്പിച്ചു കൊടുക്കാം.
1: കേൾപ്പിക്കാം.

0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ട് വിശേഷങ്ങളുമായിട്ട് ബാബു ആണിക്കേരി ബാബുവേട്ടനാണ് നമ്മുടെ കൂടെയുള്ളത്. ഇനിയും പാട്ടുകൾ അദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. ഇനി നമുക്ക് ഏത് കേൾക്കാം?
1: അടുത്ത പാട്ട് ധ്വനി എന്ന സിനിമയിൽ യേശുദാസ് പാടി മനോഹരമാക്കിയ ഒരു രാഗമാല കോർത്തു സഗിനീൻ ബാഷ്പദാരിൽ എന്ന് തുടങ്ങുന്ന മനോഹര ഗാനം.
0: അടിപൊളി പാട്ടാണല്ലേ.
1: അതെ,
0: ഈ സിനിമ കാണുമ്പോ സങ്കടം വരൂലേ.
1: അതെ, നല്ല സിനിമയാണ്. പ്രേം നസീർ അവസാനമായി അഭിനയിച്ച സിനിമ കൂടി എന്ന പ്രത്യേകത കൂടി ഉണ്ട്.
0: സിനിമയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഓർത്തു വെക്കാറുണ്ട്.
1: കുറെയൊക്കെ ഉണ്ട്, ചിലതൊക്കെ മറന്നു പോകും.

0: റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങളിലൂടെ ബാബുവേട്ടന്റെ ഇഷ്ട ഗാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു പാട്ട് കൂടെ കേൾക്കാം.
1: ഒരു പഴയ ഗാനം തന്നെ കൊടുക്കാം. മരിക്കുന്നില്ല ഞാൻ എന്ന ചിത്രത്തിൽ എഴാച്ചേരി രാമേന്ദ്രൻ രചന നിർവഹിച്ച് രവീന്ദ്ര മാഷിന്റെ സംഗീതം പറഞ്ഞ ചന്ദനമണിവാതിൽ എന്ന് തുടങ്ങുന്ന പാട്ട്.
0: വേണുഗോപാൽ പാടി.
1: വേണുഗോപാൽ പാടി.
0: ഈ പാട്ടിന് ഡെഡിക്കേഷൻ ഉണ്ടോ?
1: പാട്ട് ശ്രോതാക്കൾക്ക് തന്നെ സമർപ്പിക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ എല്ലൂർ മട്ടന്നൂർ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത്രയും നേരം ഇഷ്ടപ്പെട്ട പാട്ടുകളുമായിട്ട് ബാബു ആണിക്കേരി ബാബുവേട്ടനാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം മധുരതരമായിട്ടുള്ള ഒരുപാട് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചു. ഇനി അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് നോക്കാം.
1: ഒരുപാട് സന്തോഷം, ഇതുപോലെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ അവസരം തന്ന റേഡിയോ മലബാറിന് 1000 അഭിനന്ദനം അറിയിക്കുന്നു.
0: അപ്പം ഞങ്ങളുടെ സന്തോഷം കൂടി അറിയിക്കുകയാണ്. 1 മണിക്കൂർ നേരം അതിമനോഹരങ്ങളായിട്ടുള്ള ഒരുപാട് പാട്ടുകളാണ് ശ്രോതാക്കളെ കേൾപ്പിച്ചത്. തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതാം. ഒപ്പം ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിന് ഒത്തിരി നന്ദി.
1: നന്ദി.
2: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി MG ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരിൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. '1983 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമഫോൺ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത മോഹനും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201 കർക്കടകം 14, ഹിജ്റാവർഷം 1447 സഫർ 15, ശകവർഷം 1948 ശ്രാവണം 8, 2026 ജൂലൈ 30 വ്യാഴാഴ്ച. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 മെഗാ ഹെഡ്സിൽ ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റും 2 സെക്കൻഡും.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ കേൾക്കാം പ്രഭാത ഗീതങ്ങൾ.